ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലി നബീഗം, ഉമ്പിയപുര. ഇന്ന് ശകവർഷം 1947, ആഷാഢം 1. മലയാള വർഷം 1201, മിഥുനം 8. 2026 ജൂൺ 22 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 6:20. 52 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം എ കെ അബ്ദുൽ മജീദ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര, ശേഷം മാപ്പിളപ്പാട്ടുകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും 7:45 ഡോക്ടർ അബു കുമാളി പങ്കെടുക്കുന്ന ഹരിതചിന്തകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ഇന്നലെ കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് ലക്ഷദ്വീപിൽ കനത്ത മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യത. അതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തുന്ന ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: അഗത്തി കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അമിനി ദ്വീപിൽ 32 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 28 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുമ്പോൾ, മിനിക്കോയി ദ്വീപിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കവരത്തി കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. താരസംഘടനയായ അമ്മയിൽ ജനറൽ ബോഡി തർക്കങ്ങൾക്കൊടുവിൽ 17-അംഗ ഭരണസമിതിയിലെ എല്ലാവരും രാജിവച്ചു. പിന്നാലെ രമേഷ് പിഷാരടി കൺവീനറായി 9-അംഗ അഡ്ഹോക് കമ്മിറ്റി ചുമതലയേറ്റു. ചെന്നൈയ്ക്ക് സമീപം തിരുവള്ളൂരിലെ മത്സ്യ സംസ്കരണ ഫാക്ടറിയിൽ ഇന്നലെയുണ്ടായ അമോണിയ വാതക ചോർച്ചയിൽ 7 സ്ത്രീകൾ മരിച്ചു. 60-ലധികം തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം ഇന്നും നാളെയും ഡൽഹിയിൽ നടക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായുള്ള വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ സർക്കാർ അറിയാതെ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി നീക്കിയതിൽ കേന്ദ്രത്തെ പ്രതിഷേധമറിയിച്ച് കേരളം. ഇന്ത്യ യുഎസ് വ്യാപാര കരാറിൽ മന്ത്രിതല ചർച്ചകൾ ഈയാഴ്ച നടക്കും. യുഎസ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജെയിംസൺ ഗ്രീറും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും തമ്മിലാണ് ചർച്ച. മാഞ്ചസ്റ്ററിൽ നടന്ന വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 തോൽപ്പിച്ചു. ഇന്നലെ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ 4-0 തോൽപ്പിച്ചപ്പോൾ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 തോൽപ്പിച്ചു.
2: തടയാനാകുന്ന ഒരു രോഗം പ്രിയപ്പെട്ട ഒരാൾക്ക് ബാധിക്കുന്നതിനേക്കാൾ വലിയ സങ്കടം ഇക്കാലത്ത് വരാനില്ല. മഴക്കാലത്ത് കുട്ടികൾ ആരോഗ്യമുള്ളവരും പ്രായം ചെന്നവർ സുരക്ഷിതരുമായിട്ടുള്ള രോഗമില്ലാത്തൊരു കുടുംബം എല്ലാ വീടും ആഗ്രഹിക്കുന്നു. എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചിരട്ട, കെട്ടിക്കിടക്കുന്ന വെള്ളം നിറഞ്ഞ ഒരു ചട്ടി അല്ലെങ്കിൽ മൂടിയില്ലാത്ത ഒരു പാത്രം എന്നിങ്ങനെയുള്ള അശ്രദ്ധ അപകടകരമായ രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളുടെ പ്രജനന കേന്ദ്രമായി മാറിയേക്കാം. പകർച്ചവ്യാധികൾ തടയുന്നത് ആശുപത്രികളിലല്ല, നമ്മുടെ സ്വന്തം വീടുകളിലും പരിസരങ്ങളിലുമാണ്.
3: ഫ്രൈഡേ ഒബ്സർവേഷൻ നമ്മൾ യൂഷ്വലി നടത്തിക്കുന്ന പ്രോഗ്രാമാണ്. പക്ഷെ അത് റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇപ്പം ഫ്രൈഡേ യൂഷ്വലി സ്കൂൾസിലും സാറ്റർഡേ ഓഫീസുകളിലും സൺഡേ വീടുകളിലാണ് ചെയ്യുന്നത്.
2: തിരുവനന്തപുരം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹൻ.
3: ഇപ്പൊ ഡ്രൈഡേ ഒബ്സർവേഷൻ വെച്ചാൽ നമുക്ക് ഡ്രൈ കണ്ടെയ്നർ എലിമിനേഷനും, അതായത് ചിരട്ടകള്, കുപ്പിയുടെ അടപ്പുകള്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഒഴിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഒഴിഞ്ഞ ടയറുകള്, പിന്നെ ഈ മുട്ടത്തോട്, കൊക്കോന്റെ തോട്, പാഷൻ ഫ്രൂട്ടിന്റെ തോട്, അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം ഈ ഡ്രൈ കണ്ടെയ്നർ എലിമിനേഷൻ അല്ലെങ്കിൽ വെറ്റ് കണ്ടെയ്നർ എലിമിനേഷൻ വെച്ചാണ് ഇതിലാണ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത. വെള്ളം ഇതിന്റെ അകത്ത് കിടന്ന് കൊതുക് മുട്ടയിട്ട് 7 ആകുമ്പോൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത ഇതിന്റെ അകത്താണ് വരുന്നത്. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഡ്രൈഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പം ശരിക്കും 3 ആണെങ്കിലും എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത് ഒരു റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദിവസം നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. സ്കൂളുകളിലാകുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വിഷയങ്ങൾ എടുക്കുന്നതാണ്. കൊച്ചുകുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കും. അതുപോലെ ഓഫീസുകൾ, അങ്ങനെ ഓഫീസുകളാകുമ്പോൾ നമ്മൾ ശ്രദ്ധയില്ലാതെ നടക്കുന്ന സ്ഥലങ്ങളിൽ, മിക്ക ഓഫീസുകൾ ഒറ്റ നില കെട്ടിടങ്ങളുടെ മുകളിൽ, അംഗൻവാടികളുടെ മുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ വീടുകളിലാകുമ്പോൾ അബാൻഡൻഡ് ഹൗസുകൾ, അബാൻഡൻഡ് കോമ്പൗണ്ടുകൾ, പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റുകളിലാകുമ്പോൾ ഇവർ ചെയ്യുന്ന പണി, PWD ഒക്കെ ചെയ്യുന്ന പണി സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങൾ, ബ്രിഡ്ജസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഓടകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വൃത്തിയാക്കി ഇടാനുള്ള നിർദ്ദേശങ്ങൾ കൂടെ നമ്മുടെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. സ്കൂളുകളിൽ എല്ലാ ദിവസവും വായിക്കാനായിട്ട് ചെറിയ ചെറിയ ബിറ്റ് നോട്ടീസ് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ അസുഖങ്ങളെ പറ്റിയുള്ള ചെറിയ ചെറിയ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഓരോ അസുഖങ്ങൾ വരുന്ന സമയത്ത് പത്രത്തിലും അതുവഴി അവേർനെസ് കൊടുക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു.
2: മഴക്കാല രോഗങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണി തിരിച്ചറിഞ്ഞ് കേരള ആരോഗ്യവകുപ്പ് വാരാന്ത്യ ഡ്രൈഡേ ക്യാമ്പയിൻ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ സംരംഭത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സ്കൂളുകൾക്കും ശനിയാഴ്ച സർക്കാർ ഓഫീസുകൾക്കും ഞായറാഴ്ച വീടുകൾക്കും പരിസരങ്ങൾക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്നു.
4: നമ്മുടെ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും പകർച്ചവ്യാധികൾ പകരുന്ന ഒരു സാഹചര്യം ഉള്ളതോ ഞാൻ ജില്ലയിലുള്ള എല്ലാ സ്കൂളുകൾക്കും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
2: വിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീജ ഗോപിനാഥ്.
4: അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡ്രൈഡേ ആയിട്ടിരിക്കുന്നതിനായിട്ട് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മൾ എല്ലാ വിദ്യാലയങ്ങളിലും വെള്ളിയാഴ്ച ഫ്രൈഡേ ഡ്രൈഡേ എന്നുള്ള രീതിയിൽ നമ്മൾ ആചരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആഴ്ചയിൽ 2 ദിവസം ഡ്രൈഡേ ആചരിക്കുന്നതിനായിട്ടുള്ള ശേഷം നമുക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ എല്ലാ വിദ്യാലയങ്ങളിലും ഡ്രൈ ഡേ ആചരിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശം നമ്മൾ ഓഫീസേഴ്സ് വഴി വിദ്യാലയങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ പ്രധാന അധ്യാപകരോട് എല്ലാ വിദ്യാലയങ്ങളിലും ചൊവ്വാഴ്ചയ്ക്ക്, അതായത് 23-ാം തീയതിക്ക് അകം എല്ലാ വിദ്യാലയങ്ങളിലും ക്ലാസ് പിടിഎ കൂടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പേരൻസിനെ നേരിട്ട് വിളിച്ചല്ലെങ്കിൽ പോലും ഓൺലൈൻ ആയിട്ടെങ്കിലും ക്ലാസിന്റെ പിടിഎ കൂടിയിട്ട് ഈ ഡ്രൈ ഡേ ആചരിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് രക്ഷിതാക്കളെ അധ്യാപകര് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള നിർദ്ദേശവും നമ്മൾ കൊടുത്തിട്ടുണ്ട്.
2: കേരളത്തിൽ മഴക്കാലത്ത് ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ, വയറിളക്ക രോഗങ്ങൾ, മറ്റണുബാധകൾ തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിച്ചു കാണുന്നു. കൊതുകുജന്യ രോഗങ്ങളുടെ വർദ്ധനവ്, വീടുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, പൊതുയിടങ്ങൾ, ജോലിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
5: എല്ലാ വർഷവും ഏകദേശം ജൂൺ മുതൽ ഉള്ള 3 മാസങ്ങൾ പകർച്ചപ്പനി എന്ന് വിശേഷിപ്പിക്കുന്ന ശ്വാസകോശ അണുബാധകളായ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം, വയറിളക്കം, മൃഗങ്ങളിൽ കൂടെ പകരുന്ന ലെപ്റ്റോസ്പൈറോസിസ്, ഈഡിസ് കൊതുകുകൾ പകരുന്ന ഡെങ്കി മുതലായ രോഗങ്ങൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു.
2: പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അമർ എസ് ഫെറ്റിൽ,
5: ഇപ്പോൾ ഡെങ്കിയുടെ കേസസ് നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു മുൻകരുതലായിട്ട് സ്ഥിരമായി ചെയ്യുന്ന ഒരു നടപടിയാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. എന്താണ് ഡ്രൈ ഡേ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഡെങ്കി കൊതുകുകളുടെ വളർച്ചയെ പറ്റി ഒന്ന് അറിയണം. ഡെങ്കി കൊതുകുകൾ ക്ലിയർ ആയിട്ടുള്ള കെട്ടി നിൽക്കുന്ന ചെറിയ അളവ് പോലുമുള്ള വെള്ളത്തിനകത്ത് വളരാൻ സാധിക്കും. അവിടെ മുട്ടയിട്ട് അത്

0: അതിന്റെ കൂത്താടിയായി അത് വളർന്ന് അഡൽട്ടായി അഡൽട്ട് കൊതുവായിട്ട് പറക്കാൻ എല്ലാം കൂടെ ഒരു 7-8 ദിവസമാണ് അല്ലെ 10 ദിവസം വരെയൊക്കെയാണ് അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ, ജീവിതചക്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിധം ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഈ സീസണിൽ കെട്ടി നിൽക്കുന്നത് നമ്മൾ മുറ്റത്തൊക്കെ കളഞ്ഞിരിക്കുന്ന പാട്ടകൾ, കണ്ടെയ്നേഴ്സ്, ചിലപ്പോൾ പഴയ ടയർ കിടക്കുന്നുണ്ടാവും, ചിരട്ടകൾ, പ്ലാസ്റ്റിക് കവറുകൾ മുതലായതിലെല്ലാം ഉള്ള ചെറിയ ക്വാണ്ടിറ്റിക്കകത്ത് ഇത് വളരാം. അപ്പോ ഈ കണ്ടെയ്നേഴ്സിനകത്ത് അത് മുട്ടയിട്ട് പെരുകുന്നതിനെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായി നോക്കി ശ്രദ്ധിച്ച് എല്ലാം കളഞ്ഞ് ഡ്രൈ ആക്കുകയാണെങ്കിൽ ഈ കൊതുവിന്റെ ജീവിതചക്രം നമുക്ക് കുറുകെ മുറിച്ച് വെട്ടിമുറിക്കാൻ സാധിക്കും. ഇപ്പൊ ഈ വർഷം ഡെങ്കിക്കെതിരായിട്ടുള്ള കുറച്ചുകൂടെ ഊർജിത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ 3 ദിവസം ഇനി കുറച്ച് നാളത്തേക്ക് വേണം എന്നാണ് നമ്മുടെ നിർദ്ദേശങ്ങൾ.
1: പൊതുജനാരോഗ്യത്തിൽ ഡ്രൈ ഡേ എന്ന ആശയം വെള്ളം സൂക്ഷിക്കുന്ന എല്ലാ പാത്രങ്ങളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രൈ ആക്കുക എന്നതാണ്. വെള്ളമെടുക്കുന്ന പാത്രങ്ങൾ, പൂച്ചട്ടികൾ, റെഫ്രിജറേറ്റർ ട്രെയുകൾ, ഉപേക്ഷിച്ച ടയറുകൾ, ചിരട്ടകൾ, മഴവെള്ളം ശേഖരിക്കപ്പെടാൻ സാധ്യതയുള്ള മറ്റ് വസ്തുക്കൾ എന്നിവ കാലിയാക്കുന്നതും വൃത്തിയാക്കുന്നതും കൊതുകുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കും.
2: പൊതുവിൽ ജലജന്യ രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായിട്ടും പകരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് വരുന്നത്.
1: ശുചിത്വ മിഷൻ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഡയറക്ടർ കവിത എസ്.
2: കൂടാതെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള സെപ്റ്റിക് ടാങ്കുകൾ അല്ല പലയിടത്തും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും മഴക്കാലം ആകുമ്പോഴത്തേക്കും സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള കണ്ടാമിനേഷൻ വെള്ളത്തിലേക്ക് കലർന്ന് അതുവഴിയും രോഗങ്ങൾ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മാണം വീട് നിർമ്മിക്കുമ്പോഴും അല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉള്ളിടത്തും ഈ സെപ്റ്റിക് ടാങ്കുകൾ പ്രോപ്പർ ആക്കുക. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതുവഴിയാണ് ഇപ്പൊ ഡെങ്കി ആണെങ്കിലും അങ്ങനെയുള്ള അസുഖങ്ങളും വരുന്നത്. കൂടാതെ പുഴകളിലൊക്കെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അതുവഴിയും നമ്മൾ കുടിവെള്ള സ്രോതസ്സുകളും ഒക്കെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് സോളിഡ് വേസ്റ്റ് ആണെങ്കിലും അല്ലാതെ സെപ്റ്റേജ് മാലിന്യവും പുഴകളിൽ കൊണ്ട് തള്ളുക അങ്ങനെയൊക്കെ ഉള്ളത് വഴിയും അതിൽ നിന്നും രോഗങ്ങൾ പടരുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കുക. ഇതിനെക്കുറിച്ച് പൊതുജനം ആരോഗ്യത്തെ ഇത് അഫക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു മുൻകരുതലുകൾ എടുക്കണം. ചിരട്ടകളും മീൻ ബക്കറ്റ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ തുറന്നിരിക്കുന്ന പാത്രങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് വീടിന് പുറത്ത് അങ്ങനെയുള്ളതൊക്കെ കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള അതിനെ ഒഴിവാക്കണം. അതായത് അതിനെ കമത്തി വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക.
1: ഓരോ വീടിനും പരിസരം വൃത്തിയാക്കൽ, ശരിയായ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കൽ, ജലസംഭരണികൾ മൂടി സൂക്ഷിക്കൽ, അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുന്നത് തടയൽ, ടെറസുകളും കോമ്പൌണ്ടുകളും വൃത്തിയാക്കി സൂക്ഷിക്കൽ തുടങ്ങി വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പൌരന്മാർക്ക് ഈ പ്രക്രിയയിൽ കാര്യമായ സംഭാവന ചെയ്യാൻ കഴിയും.
3: കാലാവസ്ഥാജന്യ രോഗങ്ങള് ആയുർവേദത്തിൽ വളരെ മുന്നേ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്.
1: കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി.
3: അതായത് ജലപഥോധംസനീയം എന്നൊരു കോണ്ടെക്സ്റ്റ് ആണ്. അതായത് നമ്മുടെ ഒരു കാലാവസ്ഥ അന്തരീക്ഷത്തില് ഈർപ്പാംശം കൂടുന്ന സമയം, അതുപോലെ തന്നെ ഒരു കാലാവസ്ഥയിൽ നിന്നും മറ്റൊരു കാലാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറുന്ന സമയം, ഈ സമയത്തൊക്കെ കൂട്ടമായി മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്ത് ഭൂമി, അതുപോലെ തന്നെ അന്തരീക്ഷ വായു, അതുപോലെ തന്നെ ജലം, ഇതെല്ലാം ഒരുപോലെ ദുഷിക്കാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിലെ രോഗാണു സാന്ദ്രത കുറയ്ക്കുന്നതിന് സ്ഥൂപനം, അതായത് ഒരു മാസ് ഫ്യൂമിഗേഷൻ അപരാജിതം എന്ന് പറഞ്ഞൊരു ധൂപചൂർണമാണ് ഗവൺമെന്റ് സെക്ടർ വഴി ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപരാജിത ധൂമത്തിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി തന്നെയുണ്ട്. അപരാജിത ധൂമം ഒരു ഏരിയയിൽ നന്നായി പോകുകയാണെങ്കിൽ അത് ആ ഏരിയയിലുള്ള ഹ്യൂമിഡിറ്റി, അന്തരീക്ഷത്തിന്റെ ഈർപ്പാംശം കുറയ്ക്കുന്നു. ഈർപ്പാംശം കുറയ്ക്കുന്നത് കണ്ട് തന്നെ നമുക്ക് വൈറൽ ലോഡും ബാക്ടീരിയൽ ലോഡും ഒക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു. അങ്ങനെ രോഗാണു സാന്ദ്രത കുറയുകയും രോഗസാധ്യത കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെ കുറച്ചുകൂടി ഒന്ന് ആരോഗ്യപ്രദമാക്കുന്നതിന് ഷടങ്കം എന്ന ഔഷധമിട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. നമ്മുടെ ചുറ്റുപാടും വളരെ ശുചിയും വൃത്തിയാക്കിയും വയ്ക്കുക. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. അതുപോലെ വെള്ളക്കെട്ടുകളിൽ കൊതുക് മുട്ടയിടുന്നതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ബയോ ഇത് കീടനാശിനികൾ, പുകയില കഷായം ഒക്കെ ഒഴിച്ച്, പുകയില കഷായം പ്രിപ്പയർ ചെയ്യുന്നതിന് സാധാരണ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പുകയില കഷായത്തിൽ വേപ്പെണ്ണയും അതുപോലെ സോപ്പ് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ വെള്ളക്കെട്ട് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒഴിക്കുകയാണെങ്കിൽ കൊതുകിന്റെ പ്രജനനം കുറയ്ക്കാനും കൊതുക് വളരുന്നത് ഒഴിവാക്കാനും സാധിക്കും.
1: പകർച്ചവ്യാധി പ്രതിരോധം ആരോഗ്യവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൌരന്റെയും സഹകരണം ആവശ്യമുള്ള ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണിത്. ഓരോ കുടുംബവും ഓരോ വാരാന്ത്യത്തിലും അവരുടെ പരിസരം പരിശോധിച്ച് കുറച്ച് മിനിറ്റ് മാത്രം ചെലവഴിക്കുമ്പോൾ അതിന്റെ മൊത്തം ഗുണം മുഴുവൻ സമൂഹത്തെയും രോഗബാധകളിൽ നിന്ന് സംരക്ഷിക്കും.
4: ഡെങ്കി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
1: ആരോഗ്യവകുപ്പ് മന്ത്രി കെ. മുരളീധരൻ.
4: കൊതുക് വളരാൻ

0: ഉറവിടങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതാണ് ഡ്രൈ ഡേയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച സ്കൂളുകളിലെ പരിസരങ്ങളിൽ കൊതുക് വളരാൻ സാധ്യതയുള്ള വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം. ശനിയാഴ്ച സർക്കാർ ഓഫീസുകളും ഫാക്ടറികളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ സമാനമായ കൊതുകിന്റെ ഉറവിട നശീകരണം നടക്കണം. മാലിന്യ സംസ്കരണം കൃത്യമാണെന്ന് ഉറപ്പാക്കണം. ഞായറാഴ്ചകളിൽ വീടുകളിൽ ഡ്രൈ ഡേ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീടും പരിസരവും വീട്ടുകാർ എല്ലാവരും ചേർന്ന് ശുചീകരണം നടത്തണം. ഫ്രിഡ്ജിന് പിന്നിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പൂച്ചട്ടികളിലെ വെള്ളം, അലക്ഷ്യമായി കിടക്കുന്ന ചിരട്ടകൾ, ഇവയെല്ലാം കൊതുക് വളരാൻ കാരണമാകും. എല്ലാവരും ഒറ്റക്കെട്ടായി ശുചിത്വത്തിൽ പങ്കാളികളാകണം. ഡ്രൈ ഡേ വിജയിപ്പിക്കണം. പകർച്ചവ്യാധികളെ അകറ്റി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം.
1: പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ആദ്യ പടിയാണ് വൃത്തിയുള്ള അന്തരീക്ഷം. പ്രതിരോധം എല്ലായ്പ്പോഴും എളുപ്പവും ചെലവ് കുറഞ്ഞതും രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് വാരാന്ത്യ ഡ്രൈ ഡേ ക്യാമ്പയിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നീക്കം ചെയ്യുന്ന കെട്ടിക്കിടക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും നാളത്തെ ഒരു രോഗത്തെ തടയാൻ കഴിഞ്ഞേക്കും. ഉത്തരവാദിത്തത്തിന്റെയും കരുതലിന്റെയും ലളിതമായ പ്രവൃത്തികളിലൂടെ കുടുംബങ്ങളെയും അയൽക്കാരെയും സംസ്ഥാനത്തെയും പകർച്ചവ്യാധികളുടെ വ്യാപനത്തിൽ നിന്ന് സംരക്ഷിക്കാനും വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനും കൂട്ടായി ഏവരും മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്.
2: പ്രഭാതഭേരി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 11:00 മുതൽ

0: സമയം 6:44:20 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4th തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ദി ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേലാധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണം ഇല്ലെന്നും സമ്പർക്കപ്പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനുശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്.
ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 180 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 3646 പേരാണ് അറസ്റ്റിലായത്. 1706 ഗ്രാം MDMA 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2ാം അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3ാം അലോട്ട്മെന്റ് 28 പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6 ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്

0: ഗ്രൂപ്പ് എച്ചിൽ ആവേശകരമായ മത്സരത്തിൽ സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറൂഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെയുകൂടിയാണ് സ്പെയിൻ റൌണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൗദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിനു വേണ്ടി സൂപ്പർ താരം ലെമീൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. പോയർ സബാലിന്റെ വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4-ാം ഗോൾ സൗദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ഉറൂഗ്വേക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും യൂറോയുടെ പരിധി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ സൗദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിന്റെ മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. 2-ാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് 10 പേരുമായാണ് ബെൽജിയം മത്സരം പൂർത്തിയാക്കിയത്.
1: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ 2-ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രബാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യുവാണ് മരിച്ചത്. പുളിങ്ങും വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം പാല പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14-കാരൻ മരിച്ചു. എഡിൻ സുനിൽ എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അഗ്നിശമന സേനയെത്തി പ്രഥമ ശുശ്രൂഷ നൽകി പാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്.

ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം എ കെ അബ്ദുൽ മജീദ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് സ്വാസ്ഥ്യം യോഗയിലൂടെ എന്ന പരമ്പര, ശേഷം മാപ്പിളപ്പാട്ടുകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി. 7:45 ഡോക്ടർ അബു കുമാളി പങ്കെടുക്കുന്ന ഹരിതചിന്തകൾ എന്ന പരിപാടി. 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ അബ്ദുൽ മജീദ്.
1: പണമില്ലാത്തവൻ പിണം എന്ന് നമ്മുടെ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്. പിണം എന്നാൽ ശവം എന്നർത്ഥം. പണമില്ലാത്തവനെ ഈ ചൊല്ല് ശവമായി കാണുന്നു. പണമാണ് എല്ലാറ്റിനും മാനദണ്ഡം എന്ന് വിചാരിക്കുന്നവർ സമൂഹത്തിൽ ധാരാളമുണ്ട്. പണമുള്ളവരെ ബഹുമാനിക്കുകയും പണമില്ലാത്തവരെ പുച്ഛിക്കുകയും

0: ചെയ്യുന്നവർ നിരവധി. പണമുണ്ടായാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്നവരാണവർ. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ പണമുള്ളതുകൊണ്ട് മാത്രം സ്വന്തമാക്കാൻ സാധിക്കാത്ത നിരവധി സംഗതികളുണ്ട് ജീവിതത്തിൽ. സാധാരണ പറയാറുള്ളതുപോലെ, പണം കൊടുത്ത് നമുക്ക് കിടക്ക വാങ്ങാം, പക്ഷേ ഉറക്കം വാങ്ങാനാവില്ല. പണം കൊടുത്ത് നമുക്ക് വാച്ച് വാങ്ങാം, പക്ഷേ സമയം വാങ്ങാനാവില്ല. പണം കൊടുത്താൽ പുസ്തകം ലഭിക്കും, പക്ഷേ ജ്ഞാനം ലഭിക്കുകയില്ല. പണം കൊടുത്താൽ മരുന്ന് ലഭിക്കും, ആരോഗ്യം ലഭിക്കുകയില്ല. ഇങ്ങനെ പണം കൊടുത്താൽ സ്വന്തമാക്കാൻ കഴിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ. സന്ധ്യാസമയത്ത് സുഖകരമായ കടൽക്കാറ്റേറ്റ് ആകാശത്തെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ സാഗൂതം വീക്ഷിച്ചു മലർന്നുകിടക്കുകയായിരുന്ന മത്സ്യബന്ധന തൊഴിലാളിയോട് ഒരു LIC ഏജന്റ് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ സമയം പാഴാക്കാതെ കുറച്ചധികം മീൻ പിടിച്ച് പണം സമ്പാദിച്ചുകൂടെ? എന്നിട്ട് തൊഴിലാളി ചോദിച്ചു, എങ്കിൽ നിങ്ങൾക്ക് മിച്ചം വരുന്ന പണം മ്യൂച്വൽ ഫണ്ടിലോ ബാങ്കിലോ നിക്ഷേപിക്കാമല്ലോ? ഏജന്റ് പറഞ്ഞു. എന്നിട്ടോ? തൊഴിലാളി നിസ്സംഗമട്ടിൽ ചോദിച്ചു, എങ്കിൽ 10-20 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധനികനാകാം, സ്വന്തമായി കുറെ ബോട്ടുകൾ വാങ്ങാം. ഏജന്റ് ആവേശപൂർവ്വം തുടർന്നു. എന്നിട്ട്? തൊഴിലാളി തന്റെ സ്വതസിദ്ധമായ നിസ്സംഗതയോടെ ചോദ്യം ആവർത്തിച്ചു, എങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരില്ല, സുഖമായി വിശ്രമിക്കാം. ഏജന്റ് പറഞ്ഞു നിർത്തി, അതല്ലേ സുഹൃത്തെ ഞാനിപ്പോൾ ചെയ്യുന്നത്? തൊഴിലാളിയുടെ ഈ ചോദ്യത്തിന് ഏജന്റിന് മറുപടിയുണ്ടായിരുന്നില്ല. പണമല്ല, മനോഭാവമാണ് സന്തോഷത്തിന്റെ ഉറവിടം. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിലാണ് ധന്യത. കൂടുതൽ കൂടുതൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചു പരക്കം പായുന്നവർക്ക് കൈവശമുള്ളത് ആസ്വാദ്യതയോടെ അനുഭവിക്കാൻ സാധിക്കുകയില്ല. അത്യാഗ്രഹിയായ മിഡാസ് രാജാവിന്റെ കഥ പ്രസിദ്ധമാണ്. തന്റെ നിധിശേഖരം വളർന്നുകൊണ്ടിരിക്കാൻ മിഡാസ് രാജാവ് ആഗ്രഹിച്ചു. സ്വർണനാണയങ്ങൾ കുന്നുകൂടുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ആനന്ദം. അങ്ങനെയിരിക്കെ ഒരു ദേവത ഈ യവന രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടത് എന്ന ദേവതയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ മിഡാസ് രാജാവിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതായി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ തൊടുന്നതെല്ലാം സ്വർണമാവണം. അത് വേണോ? ദേവത സംശയഭാവത്തിൽ ചോദിച്ചു. വേണം എന്നായിരുന്നു രാജാവിന്റെ ദൃഢമായ മറുപടി. നാളെ സൂര്യോദയം മുതൽ അങ്ങ് സ്പർശിക്കുന്നതെന്തും സ്വർണമായിത്തീരും എന്ന് ആശീർവദിച്ച് ദേവത അപ്രത്യക്ഷയായി. നേരം പുലർന്നപ്പോൾ മിഡാസ് രാജാവ് ആദ്യം സ്പർശിച്ചത് തന്റെ തലയിണയായിരുന്നു. അത്ഭുതം! തലയണ ഒരു സ്വർണക്കട്ടയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. രാജാവിന് സന്തോഷം അടക്കാനായില്ല. കട്ടിൽ, മേശ, അലമാര എന്നുവേണ്ട, തൊടുന്നതെല്ലാം സ്വർണം. ഭാര്യ കൊണ്ടുവന്നുവെച്ച പാലും പലഹാരവും തൊട്ടപ്പോഴോ അവയും സ്വർണം. സ്വന്തം കുഞ്ഞിനെ വാരിയെടുത്തപ്പോൾ കയ്യിൽ കുഞ്ഞിന് പകരം സ്വർണപ്രതിമ. മിഡാസ് രാജാവിന്റെ ആഹ്ലാദമെല്ലാം പമ്പകടന്നു. തനിക്ക് ലഭിച്ച വരം ശാപമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പണമല്ല വലുത്, അതിനപ്പുറം മറ്റു പലതുമുണ്ടെന്ന് അപ്പോഴാണ് മിഡാസ് രാജാവിന് മനസ്സിലായത്. നാമും അത് മനസ്സിലാക്കാൻ വൈകിക്കൂടാ.
1: എ.കെ. അബ്ദുൽ മജീദ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ സ്വാസ്ഥ്യം യോഗയിലൂടെ എന്ന പരമ്പര കേൾക്കാം.
2: സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര അവതരണം സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് SV യോഗ ഇൻസ്ട്രക്ടർ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തി.
3: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. എൻ്റെ പേര് സാദിഖ്, യോഗ ഇൻസ്ട്രക്ടർ, നാട് അന്തരത്താണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ആയുഷ് TDO ഹോസ്പിറ്റൽ കവരത്തിയിലാണ്. ശലഭാസന എന്ന് പറയുന്ന ആസനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. നമ്മൾ ശലഭാസനം ചെയ്യുന്നത് നമ്മൾ കമിഞ്ഞു കിടക്കുന്നില്ലേ അതുപോലെ കിടന്ന് ചെയ്യുന്ന ഒരു യോഗാസനമാണ്. ഇത് ചെയ്യുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ പുറം ഭാഗത്തുള്ളതും പിന്നെ അരക്കെട്ടിലെയും പിന്നെ കാലിലെയും പേശികളെ നമുക്ക് കുറച്ചുകൂടി ബലപ്പെടുത്താൻ അഥവാ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു ആസനം കൂടിയാണ് ശലഭാസനം. അതാണ് മെയിൻ കാര്യം. നമ്മളെ പുറം ഭാഗത്തിന്റെയും പിന്നെ അരക്കെട്ടിന്റെയും പിന്നെ നമ്മളെ കാലുകൾ, രണ്ട് കാലുകളുടെയും പേശികളുണ്ടല്ലോ, അതിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ആസനമാണ് ശലഭാസന. ചെയ്യേണ്ട വിധം, നമ്മൾ വയറുകുത്തി നേരെ കിടക്കുക, അഥവാ വയറുകുത്തി നേരെ കിടക്കുക, കമിഴ്ന്ന് കിടക്കുക. ഒരു മാറ്റ് എപ്പോഴും നിർബന്ധമാണ്. ഒരു യോഗ മാറ്റ് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാക്കെ കിട്ടും. യോഗ മാറ്റിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലങ്ങളിൽ ഈ ആസനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഫാൻ ഒന്നും യൂസ് ചെയ്യാതെ യോഗ അഭ്യസിക്കുന്നതാണ് വളരെ നല്ലത്. നിങ്ങൾ ടൈറ്റ് ഡ്രസ്സൊക്കെ ഇടാതെ നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ആണ് ഇത് ചെയ്യേണ്ടത്. കൈകൾ രണ്ടും ശരീരത്തിന്റെ ഇരുവശത്തും വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നിന്ന് കിടന്നുകൊണ്ട് കൈകൾ, നമ്മുടെ രണ്ട് കൈകളും ശരീരത്തിന്റെ വശങ്ങളിലോട്ട്, രണ്ട് സൈഡിലോട്ട് മെല്ലെ പതുക്കെ വെക്കുക. താടി അല്ലെങ്കിൽ നെറ്റി, താടിയിലും അല്ലെങ്കിൽ നമ്മളെ ഫോർഹെഡ് നെറ്റി നമ്മളെ മാറ്റിൽ സ്പർശിച്ചു വെക്കുക, അവിടെ മുട്ടിച്ചു വെക്കുക. പിന്നെ ശ്വാസം ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് രണ്ട് കൈകളും കഴിയുന്നത്ര ഉയർത്തുക. പിന്നെ സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ കുറച്ച് സമയം നിലനിർത്തുക. പിന്നെ വലതു കൈ വലതു തൈസിന്റെ തായ, തൈസ് എന്ന് പറഞ്ഞാൽ തുട, തുടയുടെ തായേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെക്കാവുന്നതാണ്. പിന്നെ ഇടത് കൈ ഇടത് തുടയുടെ തായോട്ട് വെക്കുക. പതുക്കെ രണ്ട് കാലുകളും ചേർത്ത് വച്ചതിന് ശേഷം ഒരു ശ്വാസം പതുക്കെ എടുത്തുകൊണ്ട് രണ്ട് കാലുകളും ഒന്ന് ബലം കൂടാതെ തന്നെ പൊക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിയുന്നത്ര സ്ട്രെയിൻ കൂടാതെ പൊക്കുക. അവിടെ ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡ് എങ്കിലും നോർമൽ ബ്രീതിങ്ങിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. പതുക്കെ ഒരു ശ്വാസം വിട്ടുകൊണ്ട് പഴയ സ്ഥിതിയിലോട്ട് വന്ന് മകരാസന എന്ന് പറയുന്ന ഒരു ആസനാസം ഉണ്ട്, അത് റിലാക്സിങ് പൊസിഷനാണ്. അത് ചെയ്യുന്നത് നമ്മൾ രണ്ട് കൈയും ഇന്റർലോക്ക് ചെയ്യുക, പതുക്കെ നമ്മളെ ഫോർഹെഡ് കൈയിലോട്ട് വെക്കുക, കാലുകളൊന്ന് അകത്തി വെക്കുക, പതുക്കെ നമ്മൾ ചിരിച്ചു പിടിച്ചുകൊണ്ട് റെസ്റ്റ് ചെയ്യുക. ഇതാണ് ശലഭാസന ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, ഒന്നാമതായിട്ട് നമ്മളെ നേരത്തെ പറഞ്ഞല്ലോ, പുറം ഭാഗത്തെ പേശികൾക്ക് നമുക്ക് ശക്തി നൽകാൻ പറ്റും. പിന്നെ നമ്മളെ അരക്കെട്ടിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും, പിന്നെ അതുപോലെ തന്നെ കാലുകളുടെയും തുടകളുടെയും പേശികൾക്ക് ബലം നൽകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആസനം കൂടിയാണ് ഈ ആസനം. പിന്നെ നമ്മളെ രൂപം, അതൊന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി, ഫിഗർ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആസനം കൂടിയാണ് ഈ ആസനം. പിന്നെ ദഹന പ്രവർത്തനം ഉത്തേജിപ്പിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു ആസനമാണ് ശലഭാസന. ഇത്രയുമാണ് ശലഭാസനത്തെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അടുത്ത ദിവസം അർദ്ധ ഉഷ്ട്രാസന ചെയ്യുന്ന രീതിയും അതുകൊണ്ടുള്ള ഗുണങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടുത്ത ദിവസം പറയാം. ഇത്രയും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര. അവതരിപ്പിച്ചത് സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് SV, യോഗ ഇൻസ്ട്രക്ടർ, ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി.
4: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
5: Go for PLI.
6: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
7: Kannina kulirmeegunna vellamanalum neelaakashavum nokkatha doorathollam parannu kidakkunna kadalum. ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.
1: ഇനി ഏതാനും മാപ്പിള ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആലപിച്ചിരിക്കുന്നത് KS രഹന.

0: മാപ്പിളപ്പാട്ടുകൾ സമാപിക്കുന്നു.
1: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠനരംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: Deep Vishesham. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496 2823 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496 2823
6: ദ്വീപ് വിശേഷം.
7: കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവരത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474 മറ്റൊരു നമ്പർ കൂടി 04-896-26-3474
8: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയെ നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
7: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
8: ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
0: പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് കനത്ത മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യത. അതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്കുശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ കുനൂർ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 goals പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ കുനൂർ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ സംരംഭത്തിന്റെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് വിശദീകരിച്ചു. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ മുന്നേറ്റത്തിൽ ശക്തമായ സമുദ്രശേഷി നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. INS അഗ്രേ, INS ധുനഗിരി, INS സൻശോധക് എന്നീ കപ്പലുകൾ

0: കമ്മീഷൻ ചെയ്തത്. അന്താരാഷ്ട്ര യോഗദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യോഗ ഒരുമിച്ച് കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
1: ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. ഉയർന്നുവരുന്ന സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ബ്രിക്സ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സമ്മേളനം അവലോകനം ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. അടുത്ത മാസം 1-ന് ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്കപ്പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5-ലെ 49 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ. പാലാരിവട്ടത്ത് നടക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 9:30 പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28-ന് രാവിലെ 11-ന്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന്റെ 2-ാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 2-ാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് ഒപ്പം സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. 1-ാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് 2-ാം ഘട്ടത്തിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ സ്പെയിൻ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി. 10-ാം മിനിറ്റിൽ കൌമാരതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇറാൻ ബെൽജിയത്തെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. രാവിലെ നടന്ന ഉറുഗ്വേ കേപ്വർദ്ദേ മത്സരവും 2 ഗോളുകളുടെ സമനിലയിൽ

0: ഇപ്പോൾ നടക്കുന്ന ന്യൂസിലാന്റ് ഈജിപ്റ്റ് മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ന്യൂസിലാന്റ് ഒരു ഗോളിന് മുന്നിലാണ്. ഐസിസി വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി മടങ്ങിയെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്കിൽ അമേരിക്ക, ഇറാൻ ചർച്ചകൾ തുടരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ US വൈസ് പ്രസിഡന്റ്, ഇറാൻ സ്പീക്കർ, വിദേശകാര്യമന്ത്രി എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളെ തടഞ്ഞില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ലേബർ പാർട്ടി നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത്. പകരം ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം വടക്കൻ ഇംഗ്ലണ്ടിലെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേൺഹാം ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. അതേസമയം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ കെ സ്റ്റാമർ തയ്യാറായിട്ടില്ല. 19-ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരശീല വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയിൽ ഒന്നാണിതെന്ന് സമാപന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യപ്രദേശിലെ കുന്നു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവറത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്ക. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
2: ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആകാശവാണിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയിൽ നിന്ന് കാസിമിന്റെ ചായക്കടയിലാണ്. കാസിം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
3: എല്ലാം സുഖം തന്നെ.
2: ഇന്ന് കാസിമിന്റെ ചായക്കടയിൽ എന്താണ് സ്പെഷ്യൽ?
3: എല്ലാ ഐറ്റം കടികളും ഉണ്ട്. 12 ഐറ്റം കടികളുണ്ട്. സമൂസ, കട്ട്ലേറ്റ്, പപ്സ്, റോള്, ബ്രെഡ് പോക്കറ്റ്, സമൂസ, സാൻഡ്വിച്ച്, അങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. പൂക്കൂത്തുണ്ട്, പിന്നെ കലത്തപ്പം, അങ്ങനെ പല ഐറ്റങ്ങളും ഉണ്ട്.
2: ഓക്കെ, അപ്പം ഇന്ന് ഒരുപാട് പേര് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കാൻ. നമുക്ക് കാസിമിന് ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? നമ്മുടെ ആകാശവാണിയുടെ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
3: എന്തെങ്കിലും നല്ല പാട്ട് വെച്ചാൽ മതി.
2: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: എൻ്റെ ഫാമിലി മൊത്തം, എൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും.
2: കാസിമിന്റെ നാട് ഏതാണ്?
3: നാട് കൽപ്പനിയാണ്.
2: അപ്പം എല്ലാവർക്കും വേണ്ടി നമുക്കിന്ന് നല്ലൊരു പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ പാട്ടപ്പെട്ടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
1: ഇപ്പോൾ ഒരു മലയാളം ആൽബം ഗാനം കേൾക്കാം. മൻസൂർ അഹമ്മദ് രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, പാടിയിരിക്കുന്നത് സ്വർണലതാണ്.

0: ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
1: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
2: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK ആൻഡ് UAE.
3: ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: കൃഷിയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. പരിസ്ഥിതിയെ മാനിക്കുന്ന കൃഷിരീതികൾ പരിസ്ഥിതിക്ക് ഗുണം ചെയ്യും. എന്നാൽ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാകുന്ന കൃഷിരീതികൾ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. പരിസ്ഥിതി സൌഹൃദപരമായ രീതിയിൽ കൃഷി നടത്തുമ്പോൾ അത് മനുഷ്യരാശിക്ക് ഗുണം ചെയ്യും. മണ്ണിന്റെ ഫലപുഷ്ടത, ആവാസ വ്യവസ്ഥാ സംരക്ഷണം, പാരിസ്ഥിതിക പിന്തുടർച്ച എന്നിവയെല്ലാം ഇത് ലക്ഷ്യം വയ്ക്കുന്നു. പരിസ്ഥിതി സൌഹൃദ സംരംഭങ്ങൾ നടപ്പിലാക്കാൻ കർഷക തൊഴിലാളികൾക്ക് അവസരമൊരുക്കേണ്ടതാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ കൃഷിരീതികളും പരീക്ഷിക്കാവുന്നതാണ്. ഇന്ന് ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ കിസാലിക് സംസ്ഥാന പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വദേശിയുമായ ഡോക്ടർ അബോ കുമ്മാളി പങ്കെടുക്കുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെയും പ്രസക്തിയെയും സംബന്ധിച്ചും അതോടൊപ്പം കൃഷി പരിപാലനത്തെക്കുറിച്ചും ഈ ജനതയെ, പ്രത്യേകിച്ചും പുതിയ തലമുറയെ കഴിയാവുന്നത്ര ബോധവൽക്കരിക്കേണ്ട ആവശ്യകത അധികരിച്ചൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണവും കൃഷി പരിപാലനവും ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഇവ രണ്ടും യഥാർത്ഥത്തിൽ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനുകൂടി ഉപകരിക്കുന്നതാണ് കാർഷിക വൃത്തികൾ. പുതിയ തലമുറയിൽ കൃഷിയെ സംബന്ധിച്ച അവബോധവും അനുബന്ധ പ്രവർത്തനങ്ങളും വളരെ നിർബന്ധമാണ്. ലാഭകരമല്ല എന്ന തോന്നലിൽ കൃഷിയോട് മുഖം തിരിച്ചു കഴിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. ഇക്കാരണത്താൽ തന്നെ തരിശായി ഭൂമി കിടക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. കൃഷി നടത്തുന്ന പാടത്തും പറമ്പിലും മണ്ണിലും ജലാംശം നിലനിൽക്കുന്നു. തന്മൂലം കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ പ്രകൃതി എല്ലാ നിലയിലും സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള ഉപാധി കൂടിയാണ് കൃഷി. നീർത്തടങ്ങൾ മണ്ണിട്ടു നികത്തുന്ന പുതിയ കാല സംസ്കാരത്തിനെതിരായ ഒരു മുന്നേറ്റവും ജാഗ്രതയും കൂടിയാണിത്. കൃഷിയിലേക്ക് പുതിയ തലമുറ ആകർഷിക്കത്തക്ക വിധത്തിൽ മതിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ എന്ന ആശങ്ക ബാക്കി നിൽക്കുന്നുണ്ട്. ഇത്തരം ശ്രമങ്ങൾ ഒരു പ്രഹസനമായി കലാശിക്കുന്ന പതിവുണ്ടെന്ന് പറയുന്നവരെ ആക്ഷേപിക്കാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട്. കൃഷിയുടെ അനന്തമായ സാധ്യതകൾ തുറന്നുവച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും കൂടുതൽ പ്രസക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നത് പ്രകൃതി വിഭവങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണവും മാനേജ്മെന്റുമാണ്. അത് നിലവിലുള്ള തലമുറക്കും ഭാവി തലമുറക്കും അവയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നു. അത് മനുഷ്യന്റെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിരത, സാമൂഹിക നീതി, സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം എന്നിവയിൽ പോലും നേരിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന് ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. ആവാസ വ്യവസ്ഥകൾ പരസ്പരാശ്രിത ജീവികളുടെ സങ്കീർണമായ ശൃംഖലകളാണ്. ഈ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെ എണ്ണമറ്റ ജീവജാലങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ആവാസ വ്യവസ്ഥയുടെ സ്ഥിരത നിലനിർത്തുകയും ശുദ്ധവായു, ജലം, ഫലഭൂയിഷ്ഠമായ മണ്ണ് തുടങ്ങിയ ആവാസ വ്യവസ്ഥാ സേവനങ്ങളുടെ തുടർച്ചയായ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK and UAE.
0: ലക്ഷദ്വീപിലെ അടിസ്ഥാന വിളയും വൃക്ഷസസ്യാദികളിലെ മുഖ്യഘടകവും തെങ്ങുതന്നെ. ഇവിടുത്തെ കാർഷിക ജൈവ വൈവിധ്യത്തെയും പാരിസ്ഥിതിക സുസ്ഥിരതയെയും പരിപാലിക്കുന്നതിൽ നിർണായക പങ്കാണ് തെങ്ങുകൾ വഹിക്കുന്നത്. തിങ്ങിനിറങ്ങി നിൽക്കുന്ന തെങ്ങുകളാണ് എല്ലാ ദ്വീപുകളിലും കാണുന്ന കാഴ്ച. ഭൂരിഭാഗം കൃഷിയിടങ്ങളും ചെറുതും നാമമാത്രവുമാണ്. അതുകൊണ്ട് ഉടമകളായ കൃഷിക്കാർ കൃഷിയിടങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ തെങ്ങുകൾ നട്ടുവളർത്തുന്നു. പുരയിടങ്ങളുടെ അതിരുകൾ അടയാളപ്പെടുത്തുന്നത് പോലും തെങ്ങിൻ തോപ്പുകളാണ്. കീടമോ രോഗമോ പ്രകൃതിക്ഷോഭമോ മൂലം തെങ്ങ് നശിച്ചാൽ തൽസ്ഥാനത്ത് പുതിയതായി വയ്ക്കുക എന്ന രീതി ഇവിടെയില്ല. ശാസ്ത്രീയമായ ആവർത്തന കൃഷിയും ഇല്ല. അതിനാൽ ദ്വീപുകളിലെ എല്ലാ തോട്ടങ്ങളിലും പല പ്രായത്തിലുള്ള തെങ്ങുകൾ കൂട്ടമായി വളരുന്നു. ലക്ഷദ്വീപിലെ തെങ്ങുകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ അബോ കുമാർ

ഉപയോഗിച്ചു വരുന്നത്. പൂത്തുവരുന്ന തെങ്ങിൻ കുല അഥവാ പൂക്കുല കൊണ്ട് അരിഷ്ടാസവങ്ങൾ ഉണ്ടാക്കുന്നു. ഇളനീർ ഏറ്റവും നല്ല ദാഹശമനിയാണ്. ആരോഗ്യത്തിനുള്ള സത്ത കൂടിയാണ് ഇളനീർ. ഇങ്ങനെ തെങ്ങുമായി ബന്ധപ്പെട്ട ഒന്നും പാഴാക്കി കളയാനില്ല. കമ്പോള വിപണിയിൽ വെളിച്ചെണ്ണക്ക് നിത്യവും വില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തെങ്ങ് കൃഷി ഏറ്റവും ആദായകരമായൊരു കൃഷിയാണ്. ഈ സമയത്തിൽ തെങ്ങ് കൃഷി ചെയ്യുന്നതിന്റെ കുറച്ചു കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൈകൾ നടാൻ തേങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള തെങ്ങിൽ നിന്നുള്ള തേങ്ങകളാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. തൈകൾ നടുമ്പോൾ കൃത്യമായ അകലം പാലിച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ വർഷവും തടം തുറക്കണം, വളം ചേർക്കണം. കുമ്മായ പ്രയോഗത്തിന് ശേഷമേ വളം ചെയ്യാൻ പാടുള്ളൂ. കീടബാധയെ ചെറുക്കാൻ കൃത്യമായ പരിചരണം ആവശ്യമാണ്. അതുപോലെ തന്നെ തേങ്ങയുടെ പൂക്കുല കൊഴിച്ചിലിന് കൃത്യമായ ശ്രദ്ധയും ആവശ്യമാണ്. കൊഴിച്ചിലിനെതിരെ ഫലപ്രദമായ പ്രതിരോധം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണം. തെങ്ങിന്റെ നട്ടു ഇനി അങ്ങ് വളർന്നോട്ടെ എന്ന് കരുതി നിത്യവും ശ്രദ്ധിക്കാതെ പരിപാലിക്കാതെ പുറന്തിരിഞ്ഞിരുന്നാൽ പ്രതീക്ഷിച്ച വളർച്ച ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, കീടങ്ങൾ ബാധകൾ കീഴടക്കി കൃഷി നശിച്ചുപോവുകയും ചെയ്യും. ഇതേ രീതി തന്നെയാണ് കമുകിന്റെ കാര്യത്തിലും. കമുകുതൈകൾ നടുമ്പോൾ തെങ്ങിനെ അപേക്ഷിച്ചു അകലം കുറച്ചു മതിയാകും എന്നതൊഴിച്ചാൽ ശരിയായ പരിചരണം ഈ രണ്ടു കൃഷിക്കും പരമപ്രധാനമാണ്. കീടങ്ങൾ വിവിധ ബാധകൾ ഇവക്കെതിരെ നിരന്തര ജാഗ്രത ഉണ്ടായെങ്കിൽ മാത്രമേ കൃഷി വിജയിച്ച തലത്തിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കൂ. തെങ്ങിനും കമുകിനും പുറമെ വാഴ, മറ്റു പച്ചക്കറികൾ, മറ്റു ഫലവൃക്ഷ തൈകൾ തുടങ്ങിയവക്കും പരിചരണവും ശ്രദ്ധയും അത്യാവശ്യമാണ്. നമ്മുടെ കാലത്ത് ഏറ്റവും വലിയ ആഗോള വെല്ലുവിളികളിലൊന്നായ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. വനനശീകരണം, വ്യാവസായിക പ്രശ്നങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഹരിതഗ്രഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ഇത് താപനില വർദ്ധനവിനും ക്രമരഹിതമായ കാലാവസ്ഥാ രീതികൾക്കും കാരണമാകുന്നു. വനവൽക്കരണം, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജസ്രോതസ്സുകളിലേക്കുള്ള മാറ്റം, സുസ്ഥിരമായ രീതികൾ നടപ്പിലാക്കൽ തുടങ്ങിയ നടപടികളിലൂടെ നമുക്ക് ഹരിതഗ്രഹ വാതക പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങളുടെ തീവ്രത പരിമിതപ്പെടുത്താനും കഴിയും. നാം ജീവിക്കുന്ന പരിസ്ഥിതി നമ്മുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. വായു, ജലം, മണ്ണ് എന്നിവയുടെ മലിനീകരണം മനുഷ്യന് ആരോഗ്യത്തിന് കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. ഇത് ശ്വസന രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, ദോഷകരമായ രാസവസ്തുക്കളുമായി സമ്പർക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു. മലിനീകരണ തോത് കുറക്കുന്നതിനും അതുവഴി പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും എല്ലാ വ്യക്തികൾക്കും ഉയർന്ന ജീവിത നിലവാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടേ തീരൂ. വനങ്ങൾ, ശുദ്ധജല സ്രോതസ്സുകൾ, മത്സ്യബന്ധനം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായ മാനേജ്മെന്റിനെ പരിസ്ഥിതി സംരക്ഷണം ഉൾക്കൊള്ളുന്നു. ഈ വിഭവങ്ങളുടെ അമിത ചൂഷണം അവയെ ഇല്ലാതാക്കുക മാത്രമല്ല അവ പിന്തുണക്കുന്ന ആവാസ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഉത്തരവാദിത്തമുള്ള മരം മുറിക്കൽ, ജലസംരക്ഷണ നടപടികൾ, മത്സ്യബന്ധന മാനേജ്മെന്റ് തന്ത്രങ്ങൾ തുടങ്ങിയ സുസ്ഥിര രീതികൾ ക്രമീകരിക്കുന്നതിലൂടെ ഈ സുപ്രധാന വിഭവങ്ങൾ ഭാവി തലമുറകൾക്ക് ലഭ്യമാക്കാൻ നമുക്ക് കഴിയും. പരിസ്ഥിതി സംരക്ഷണം സാമ്പത്തിക ചെലവുകൾ വരുത്തിവെക്കുമെന്ന തെറ്റിദ്ധാരണയ്ക്ക് വിരുദ്ധമായി അത് യഥാർത്ഥത്തിൽ നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പുനരുപയോഗ ഊർജ്ജത്തിൽ നിക്ഷേപിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കുന്നു, സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. കൂടാതെ പ്രകൃതിദത്ത പരിസ്ഥിതികളെ ആശ്രയിക്കുന്ന ഇക്കോ ടൂറിസം സംരക്ഷണ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം പ്രാദേശിക സമൂഹങ്ങൾക്ക് വരുമാനം സൃഷ്ടിക്കുന്നു. സുസ്ഥിര കാർഷിക രീതികൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠയും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുക മാത്രമല്ല ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണം ഒരു ആഡംബരമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ തുടർച്ചയായ നിലനിൽപ്പിനും സമൃദ്ധിക്കും ആവശ്യമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കൽ, മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കൽ, വിഭവങ്ങൾ സുസ്ഥിരമായി കൈകാര്യം ചെയ്യൽ, സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതിലൂടെ കൂടുതൽ സ്ഥിരതയുള്ളതും യോജിപ്പുള്ളതുമായ ഒരു ബന്ധം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. വ്യക്തിഗത ജീവിതശൈലി തിരഞ്ഞെടുപ്പുകളിലൂടെയോ സുസ്ഥിരക്ക് മുൻഗണന നൽകുന്ന നയങ്ങളെ പിന്തുണക്കുന്നതിലൂടെയോ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഓരോ വ്യക്തിക്കും നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയും. ഈ സന്ദർഭത്തിൽ

0: ഈ സന്ദേശമാണ് എനിക്ക് കൈമാറാനുള്ളത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിതചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കിസാൻ ലീഗ് സംസ്ഥാന പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വദേശിയുമായ ഡോക്ടർ അബു കുമ്മാളി. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീള സുറാമ്പി. ഏവർക്കും നന്ദി, നമസ്കാരം.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം. 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888822. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK and UAE.
2: ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
4: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
5: തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി
6: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
5: തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി.
4: ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
6: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
4: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
6: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
4: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
6: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
1: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി വൈരമുത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് കെ ജെ യേശുദാസ് സാധനാ സർഗം ആലപിച്ചത് ചിത്രം പൂവെല്ലാം ഉൻവാസം.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഷിക്കാര എന്ന ചിത്രത്തിനു വേണ്ടി പാപ്പോൺ ശ്രദ്ധ മിശ്ര ആലപിച്ച ഗാനം, ഗാനരചന ഇർഷാദ് ഖാമിൽ, സംഗീതം സന്ദേശ് ഷാൻഡിലിയ.

അടുത്തതായി ആടുജീവിതം എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് വരികളെഴുതി എ ആർ റഹ്മാൻ സംഗീതം പകർന്ന ഗാനം, പാടിയിരിക്കുന്നത് ജിതിൻ രാജ്.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി സയ്യാറ എന്ന ചിത്രത്തിനു വേണ്ടി രാജ്ശേഖർ രചന നിർവഹിച്ച് രാജ്ശേഖർ, ഇർഷാദ് കാമിൽ എന്നിവർ രചന നിർവഹിച്ച് സച്ചിത് ആൻഡ് പരമ്പര ആലപിച്ച ഗാനം

0: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന്.

0: ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലാണ് യോഗയുടെ തുടക്കം. പുരാതന ഋഷിമാർ ശാരീരിക, മാനസിക, ആത്മീയ ആരോഗ്യത്തിനായി യോഗ അഭ്യസിച്ചിരുന്നു. യോഗ വെറും വ്യായാമമല്ല, അത് ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യം സൃഷ്ടിക്കുന്ന ജീവിത രീതിയാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആരോഗ്യത്തിനും സമാധാനത്തിനുമായി യോഗ ചെയ്യുന്നു. യോഗ ശരീരത്തിന്റെ സന്തുലനം മെച്ചപ്പെടുത്തുന്നു, കൂടാതെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു. എല്ലാ വർഷവും ജൂൺ 21 ലോകം മുഴുവൻ യോഗ എന്ന ഇന്ത്യയുടെ അമൂല്യ പൈതൃകത്തെ ആഘോഷിക്കുന്നു. 2014 സെപ്റ്റംബർ 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി നിർദ്ദേശിച്ചത്. യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി 2014 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. ാണ് ആദ്യമായി യോഗ ദിനം ആചരിച്ചത്. അതിനുശേഷം അത് ലോകവ്യാപക പ്രസ്ഥാനമായി മാറി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ശാരീരിക ആരോഗ്യം, മാനസിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് എടുത്തുകാണിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം. രാജ്യത്തെ അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷങ്ങൾക്ക് മുഖ്യവേദിയായ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പരിപാടിയോടെ സമാപനമായി. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: For healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗ ദിന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സംബന്ധിച്ചു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗ എന്നും ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗ എന്നും രാഷ്ട്രപതി പറഞ്ഞു.
2: आज विश्व जो अनेक चुनौतियों का सामना कर रहे हैं, तो योग मानवता को शांति, संतुलन, समरसता और सामूहिक कल्याण का मार्ग दिखाने में महत्वपूर्ण भूमिका निभा रहे हैं.
0: ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടന്നു. ഇന്ത്യയിലെ നോർവേ അംബാസഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ പ്രമുഖർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഇന്ത്യയുടെ സമ്പന്നമായ നാഗരിക പൈതൃകവും ചരിത്ര സ്മാരകങ്ങളും യോഗയുടെ പുരാതന പാരമ്പര്യവും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തെ വിളിച്ചോതുന്നതിനായി ഈ വർഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 100 പൈതൃക കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഇപ്പൊ വ്യായാമത്തിനല്ല പ്രാധാന്യം കൊടുക്കാറുള്ളത്, യൂട്യൂബ് നോക്കാനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളും മനുഷ്യന് അനാരോഗ്യമായ ചുറ്റുപാടുകളും നമ്മുടെ ആരോഗ്യത്തിനെയും ആയുസ്സിനെയും പുറകോട്ട് വരിക്കുന്നുണ്ട്. കാരണം ആരോഗ്യമില്ലാത്തൊരു വ്യക്തിക്ക് ആയുസ് കുറയും. സത്യം പറഞ്ഞാൽ യോഗയ്ക്ക് ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റ് വർണ്ണവിവേചനങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന, ആരോഗ്യം നിലനിർത്താവുന്ന ഒരു സംവിധാനമാണ് യോഗ എന്ന് പറയുന്നത്.
0: ലോക്ഭ ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗ ദിന പരിപാടി നടന്നു. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. രാജ്യത്തുടനീളം വലിയ തോതിലുള്ള യോഗാഭ്യാസ പ്രകടനങ്ങൾ നടന്നു. 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സുപ്രധാന നേട്ടം കൈവരിച്ചു. യോഗയ്ക്കായി മന്ത്രാലയം നടത്തിയ യൂട്യൂബ് ലൈവ് സ്ട്രീം ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർക്കുള്ള പുതിയ ഗിന്നസ് ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. ഈ വർഷത്തെ യോഗ ദിനാചരണത്തെ ഡിജിറ്റലായി ഏകോപിപ്പിക്കുന്നതിനായി യോഗാസംഗം പോർട്ടൽ വികസിപ്പിച്ചു. യോഗ ദിനത്തോടനുബന്ധിച്ച് ഖാദിയും യോഗയും സംയോജിച്ച് സ്വധ എന്ന പേരിൽ പുതിയ ആരോഗ്യ സംരക്ഷണ വസ്ത്രശേഖരവും പുറത്തിറക്കി. ന്യൂഡൽഹിയിൽ 100 ദിവസത്തെയും മഹാരാഷ്ട്രയിലെ ലോണറിൽ 75 ദിവസത്തെയും ഹൈദരാബാദിലെ കൻഹ ശാന്തിവനത്തിൽ 50 ദിവസത്തെയും ഖജുരാഹോയിൽ 25 ദിവസത്തെയും യോഗാദിന കൌണ്ട് ഡൌൺ ആഘോഷ പരിപാടികൾ നടന്നു. യോഗയെ ഒരു ദിവസത്തെ ആചരണമായി കാണാതെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയുഷ് മന്ത്രാലയം നടപ്പിലാക്കുന്ന യോഗ 365 പ്രചാരണത്തിന് കീഴിൽ നടന്ന 100 ദിവസത്തെ സൌജന്യ യോഗ പരിശീലന പരിപാടി നടന്നു. യോഗ മിത്ര സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയെന്നും കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു. യോഗയെ പരിസ്ഥിതി സംരക്ഷണം, നദീ സംസ്കാരം, സമൂഹ പങ്കാളിത്തം എന്നിവയുമായി ബന്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ജൂൺ 13 മുതൽ 20 വരെ ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ ഗംഗാതീര യോഗ യാത്ര സംഘടിപ്പിച്ചു. ഗംഗോത്രി, ഹരിദ്വാർ, വാരാണസി, പാറ്റ്ന, ഹൂഗ്ലി, ഗംഗാസാഗർ എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെയായിരുന്നു യാത്ര. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുടെയും ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോമൺ യോഗ പ്രോട്ടോകോൾ എന്ന യോഗാഭ്യാസ ക്രമം ആയുഷ് മന്ത്രാലയം പ്രത്യേകം രൂപകൽപ്പന ചെയ്തു. ദേശീയ ആയുഷ് മിഷൻ സംസ്ഥാന പ്രോഗ്രാം മാനേജർ ഡോക്ടർ എച്ച് മുഹസീന വാർത്താ തരംഗിണിയോട്.
4: ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന മാനസിക സമ്മർദ്ദങ്ങളും ജീവിതശൈലീജന്യ രോഗങ്ങളും മറികടക്കാൻ യോഗ നമ്മെ സഹായിക്കുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ഏറെ പ്രസക്തമാണ്. കാരണം പ്രായം കൂടുന്നത് ജീവിതത്തിന്റെ സ്വാഭാവിക പ്രക്രിയയാണ്. എന്നാൽ പ്രായം കൂടുമ്പോഴും ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഇവിടെയാണ് യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം. സ്ഥിരമായ യോഗാഭ്യാസം ശരീരത്തിന് വഴക്കവും ശക്തിയും നൽകുന്നു. സന്ധിവേദന, പേശി ബലക്കുറവ്, ബാലൻസ് നഷ്ടപ്പെടൽ തുടങ്ങി പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ശ്വാസാഭ്യാസങ്ങളും ധ്യാനവും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുകയും ചെയ്യുന്നു. ഹെൽത്തി ഏജിംഗ് എന്നത് രോഗമില്ലാത്ത ഒരു ജീവിതം മാത്രമല്ല, മറിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായും സജീവമായി തുടരുകയും ജീവിതത്തിലെ ഓരോ ഘട്ടവും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. യോഗ വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം നൽകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥിരമായ യോഗാഭ്യാസത്തിലൂടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും പോസിറ്റീവ് ചിന്തകളും കൈവരിക്കുവാനും വാർദ്ധക്യത്തെ ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു അനുഭവമാക്കി മാറ്റുവാനും സാധിക്കുന്നു. യോഗാഭ്യാസം ഒരു ദിനാചരണമായി മാത്രം കാണാതെ ദിനചര്യയുടെ ഭാഗമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ആരോഗ്യകരവും സന്തുഷ്ടവും സമാധാനപൂർണവുമായ ഒരു സമൂഹം നിർമ്മിക്കാൻ യോഗ നമ്മെ നയിക്കട്ടെ.
0: യോഗ എന്ന വാക്ക് സംസ്കൃതത്തിലെ യുജ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം ഐക്യം എന്നാണ്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള വിലപ്പെട്ട പരിശീലനമാണ് യോഗ. പ്രായമായവരെ സ്വതന്ത്രമായും സജീവമായും നിലനിർത്താൻ സഹായിക്കുന്ന നിരവധി കഴിവുകളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം അവരുടെ ശാരീരികവും വൈകാരികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിനും യോഗ സഹായിക്കുന്നു. കൂടാതെ 2021 മുതൽ 2030 വരെ ലോക ആരോഗ്യ സംഘടന ആചരിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യ ദശകത്തിന്റെ നിരവധി ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. യോഗ പരിശീലക സി എസ് പ്രേമകുമാരി.
5: നമ്മളെ മുതിർന്ന പൌരന്മാർ പലരും ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. പല ആൾക്കാരും മരുന്നിന്റെ ബലത്തിലാണ് പോകുന്നത്. അപ്പോൾ ആരോഗ്യം നിറഞ്ഞ ഒരു വാർദ്ധക്യം എന്ന് പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വൃദ്ധജനങ്ങൾ നേരിടുന്ന നിരവധിയായ രോഗങ്ങളുണ്ട്. ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പ്രമേഹം, സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ദഹന സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, വൃക്കകളുടെ പ്രവർത്തനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഓർമ്മക്കുറവ്, വിഷാദം, ഒറ്റപ്പെടൽ, ഇതെല്ലാം വൃദ്ധജനങ്ങൾ ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ആളുകൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് അവരുടെ കാലുകളുടെ ബലം വർദ്ധിപ്പിക്കണം. കാലിന്റെ മസിൽസിന്റെ ബലം, ജോയിൻസിന്റെ എല്ലാം ബലം വർദ്ധിപ്പിക്കണം. അതിനായിട്ടുള്ള എക്സസൈസ് ഒക്കെ ഉണ്ട്, യോഗയിൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബോഡിയുടെ ബാലൻസ് ഒക്കെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞിട്ട് പോകും, പെട്ടെന്ന് മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. ശരീരത്തിന്റെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സസൈസ് എല്ലാം യോഗയിൽ നിരവധിയായിട്ടുണ്ട്, അത് ചെയ്തെടുക്കണം. പിന്നെ ബ്രീതിങ് എക്സസൈസ്, ശ്വസന വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ മനസ്സിനെയും ശാന്തമാക്കുന്നതാണ്. അതിപ്പോ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനായിട്ട് സമയം കണ്ടെത്തുക, മടി കൂടാതെ ഇത് ചെയ്യുക എന്നുള്ളതാണ്. യോഗ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ജീവിതത്തിൽ എന്നും നമ്മൾ ചെയ്യുന്ന പല്ല് തേക്കുക, കുളിക്കുക, ടോയ്ലറ്റിൽ പോവുക, ആഹാരം കഴിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ ഈ വ്യായാമ മുറകളും ചെയ്യണം. തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങാൻ ശ്രമിക്കണം. അതാണ് നമുക്ക് ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വലിയ സ്ട്രഗിൾ ഒന്നും കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്.
0: യോഗയുടെ മൂല്യങ്ങൾ സമൂഹത്തിന്റെ ധാർമ്മികതയുടെ പ്രധാന ഭാഗമാണ്. ജനങ്ങളെ സജീവമായും ആരോഗ്യത്തോടെയും നിലനിർത്താൻ സഹായിക്കുന്ന യോഗ ആപ്പ് WHOM യോഗ ലോകാരോഗ്യ സംഘടന ഇന്ത്യ ഗവൺമെന്റുമായി സഹകരിച്ച് പുറത്തിറക്കി. യോഗ പരിശീലനം പഠിപ്പിക്കുന്നതിനും പരിശീലിക്കുന്നതിനുമുള്ള വീഡിയോകളുടെയും ഓഡിയോ ഫയലുകളുടെയും ശേഖരം ഈ ആപ്പിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ആദ്യമായി യോഗ പരീക്ഷിക്കുന്നവർക്കും ഇതിനകം പതിവായി യോഗ പരിശീലിക്കുന്നവർക്കും ഉപയോഗിക്കാൻ എളുപ്പമുള്ള സൌജന്യ ആപ്പാണിത്. ലോകാരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര ടെലികമ്യൂണിക്കേഷൻ യൂണിയനും തമ്മിലുള്ള സംയുക്ത സംരംഭമായ ബി ഹെൽത്തി ബി മൊബൈലാണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. യോഗ ദിനചര്യയാക്കിയ പ്രൊഫസർ ആർ എൻ സത്യദാസ്:
6: ഞാൻ ഏതാണ്ട് 25 വർഷം കൊണ്ട് യോഗ ചെയ്യുകയാണ്. മനസ്സിനെ ശാന്തമാക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ, ഇതിനൊക്കെ യോഗ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യോഗ കൊണ്ട് എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സും ശരീരവും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ശാന്തമായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യം ഉള്ള ഒരു ജനതയാണ് രാഷ്ട്രത്തിന്റെ സമ്പത്ത്. എല്ലാ മനുഷ്യരും യോഗ ചെയ്യണം. സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കുക. മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ

0: ആരോഗ്യത്തോടെ ജീവിച്ചു മരിക്കുന്നത് ആണ് നല്ലത് എന്ന് യോഗ നമ്മളെ പഠിപ്പിക്കുന്നു.
1: യോഗ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിനെ ശാന്തമാക്കുകയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആരോഗ്യവും സമാധാനവും നിലനിർത്താൻ യോഗ ഒരു മികച്ച മാർഗമാണ്. ആരോഗ്യകരമായ വാർദ്ധക്യം നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ മുൻഗണനകളിൽ ഒന്നാണെന്നും വാർദ്ധക്യത്തിന് വളരെ മുൻപ് തന്നെ ആരോഗ്യ സംരക്ഷണം ആരംഭിക്കണമെന്നുമുള്ള തിരിച്ചറിവിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇക്കൊല്ലത്തെ യോഗദിന പ്രമേയം. അതെ, ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള ഏറ്റവും നല്ല ഉപകരണമാണ്, ഉപാധിയാണ് യോഗ. ആരോഗ്യമുള്ള ശരീരം ആരോഗ്യകരമായ മനസ്സിനും ആരോഗ്യകരമായ മനസ്സ് ശക്തമായ രാഷ്ട്രത്തിനും വഴിയൊരുക്കുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ആരോഗ്യകരമായ വാർദ്ധക്യം ഒരു പൊതു സാമൂഹിക ലക്ഷ്യമായി മാറണം. ഈ ഉത്തരവാദിത്തം സർക്കാരിനോ ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കോ മുതിർന്ന പൌരന്മാർക്കോ മാത്രമുള്ളതല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ്. നമ്മൾ എത്രകാലം ജീവിക്കുന്നു എന്നത് മാത്രമല്ല, എത്ര നന്നായി ജീവിക്കുന്നു എന്നതും പ്രധാനമാണ്. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9:00.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത് ആകാശവാണി.

ഇന്ന് ഞാൻ എന്റെ പ്രിയഗാനങ്ങളിൽ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം

0: സമയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചോദ്യമാണ്. വർക്കിംഗ് ആണ് എന്ന് മാത്രമല്ല, ബാക്കി കണ്ടെത്തുന്ന ആൾക്കാരും വർക്കിംഗ് ആണ്, ബാക്കിയുള്ള സമയത്താണ് ഈ നാടക പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ആ ഒരു മാജിക് എങ്ങനെയാണ് സംഭവിക്കുന്നത്?
1: അതായത് ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലത്ത് ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാനും, നമ്മളിവിടെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ പോയി ചായ കുടിക്കാൻ വരും, അത് നമ്മൾ ചായ കുടിക്കുന്നു, അങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സാധ്യതകൾ കൂട്ടുകാരുമായിട്ട് ഒരുപാടുണ്ട്. അവിടെ ആണെങ്കിൽ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വരിക, പിന്നെ റെസ്റ്റ് ചെയ്യുക, അടുത്ത ജോലി ചെയ്യുക. ഇപ്പം നാടകം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നാടകം അരങ്ങേറുന്നതിന് കൂടുതലായി ആ ഒരു കൂട്ടായ്മ വളരെ എനർജിയാണ് അവർക്ക്. ആ കൂട്ടായ്മ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേറൊന്നും അവിടെ സ്വപ്നം കാണാനില്ല. ഇതിൽ വരുന്നവർ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഐ ടിക്കാരുണ്ട്, എല്ലാ മേഖലയിലുള്ളവരും ഈ നാടക സ്ക്രിപ്റ്റ് വായിക്കാനിരുന്ന് ചെയ്യുമ്പോൾ അവരെന്തായി മാറുന്നു, എല്ലാവരും ഒറ്റ എനർജിയിലായിട്ട് മാറുകയാണ്. അവിടെ വേറെ ചിന്തകളോ വിഭിന്നമായ അതൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഒത്തുകൂടി ഇതിന്റെ റിഹേഴ്സലിന് അവർ വീടുകളിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും, കഥയെക്കുറിച്ച് സംസാരിക്കും, ഓതേഴ്സിനെ അറിയാൻ ശ്രമിക്കും, മ്യൂസിക് ഉണ്ട്, നൃത്തമുണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ അതിനെ മാറ്റി എല്ലാവരും ഒരുമിച്ച് അതിനെ പ്രൊഡക്ഷൻ ഒരു സൈഡിൽ നടക്കുന്നതിന് പിന്നിലായിട്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജി. ആ കാന്തി എന്ന് പറഞ്ഞൊരു നാടകം ഞാൻ 125 ആൾക്കാരെ കൊണ്ടാണ് ഞാൻ ലണ്ടനിൽ, മധുസാറാണ് എന്റെ നാടകം ഉദ്ഘാടനം ചെയ്തത്. സാർ എന്റെ കൂടെ ഒരു 2 മാസം വരെ താമസിച്ചു. സാറിന് തിയേറ്റർ ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ
0: സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രോജക്റ്റ്.
1: അതെ, അപ്പൊ സാറിന് നാടകം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. ഇപ്പൊ ഈ നാടകത്തിന് മുമ്പ് ഞാൻ സാറിനെ പോയി കണ്ടിട്ടാണ് വന്നത്. സാറിന് വരാൻ പറ്റിയില്ല, പക്ഷെ സാറ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു. അതുപോലെ എന്റെ എല്ലാ നാടകത്തിനും സാർ ഒരു ക്ലിപ്പിംഗ് എനിക്ക് തരാറുണ്ട്, വീട്ടിലിരുന്ന് അനുഗ്രഹമാണത്. നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് കാന്തി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നടത്തപ്പെടാതിരിക്കുന്നതാണ് സമൂഹത്തിന്റെ ജീർണത എന്ന് ഞാൻ പറയും. കാര്യം അത് നടത്തപ്പെടാതിരുന്നാൽ എങ്ങനെ നമുക്കിങ്ങനെ ഇത്തരം ആൾക്കാരെ മനസ്സിലാക്കാനും കൂട്ടായ്മയും പറ്റും? അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ നാടക ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നു. സോ അത് സംഘടനയെക്കാട്ടിലും കൂടുതൽ ബലമുള്ളതാണ്. കാര്യം ഒരു ക്രിയേറ്റീവ് പ്രോജക്ടിൽ ഒരു മനസ്സായിട്ട് നിന്ന് പ്രവർത്തിച്ചു വരാകുമ്പോൾ അതിന്റെ ബലം വളരെ കൂടുതലാണ്. നാടകം നടത്തപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ആയാലും എവിടെ ആയാലും സൂര്യകൃഷ്ണമൂർത്തി സാർ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോ ഇവിടെ പറയാണ്, നാടകങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നാടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ സാർ വളരെ ആവേശം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. സാർ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് വച്ചിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നാടകം വന്ന് ചെയ്ത് അതുവഴി മറ്റുള്ളവർക്കൊരു സായുജ്യം അടയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗണേശം എന്ന് പറഞ്ഞ ആ സ്ഥാപനവും, അത് വന്ന് ചെയ്യാൻ അദ്ദേഹം അവസരമുണ്ടാക്കി തന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും, ഞാൻ പറയുന്നത് അത്തരം ഇനിഷ്യേറ്റീവ്സ് ആണ് ഈ ലോകത്തിനെ നയിക്കുന്നത്. ഷേക്സ്പിയർ അന്നെടുത്ത ഒരു തോട്ടിന്റെ ഇനിഷ്യേറ്റീവിലാണ് ഇന്നും നാടകങ്ങളും കാര്യങ്ങളും പ്രഗത്ഭമായി നടക്കുന്നത്.
0: നമുക്ക് ഈ കാന്തിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം, അതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് പറയും?
1: ഒഎൻബി സാറുമായിട്ട് എനിക്ക് വളരെ കടപ്പാടും അടുപ്പമുള്ള സാറാണ്. സാറ് ലണ്ടനിൽ ജ്ഞാനപീഠം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ വരികയും ഞാനും എന്റെ വൈഫ് മീരയായിട്ട് ചേർന്ന് ഒരിക്കൽ കൂടി എന്നുള്ള സാറിനെ അനുമോദിക്കുന്ന ഒരു ഫംഗ്ഷൻ നടത്തി. സാറ് ഓരോ പാട്ട് ജനിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു. ഞാനിന്ന് തബലയും പ്ലേ ചെയ്തു സാറിന്റെ എല്ലാ പാട്ടുകൾക്കും. ലണ്ടനിൽ ഒരു 100-300 പേര് വരുന്ന ഒരു പ്രോഗ്രാം വരും. അന്നെനിക്ക് സാറിന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാറിന്റെ അടുത്ത് വെറുതെ പോയി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, സാർ എങ്ങനെയാണ് ഇതൊക്കെ എഴുതുന്നത്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം സാറ് പറഞ്ഞു, തോന്നും അന്ന് പേന എടുക്കുക, എഴുതാതിരിക്കരുത്. സാറെങ്ങനെ വിട്ടുകൊടുക്കുന്നു അങ്ങനെ. അന്ന് സാറ് പറഞ്ഞ ഈ പാട്ടിനെ കുറിച്ചാണ് ശരദിന്ദു മലർ ദീപം. പ്രണയത്തിന്റെയും അതുപോലെ ഒരു സത്യത്തിന്റെ അവസ്ഥയിലോട്ട് പോകുന്ന ഒരു യുഗ്മഗാനമായിട്ട് എനിക്ക് തോന്നിയ ഗാനമാണ് ഈ ഗാനം.
0: എം ബി ശ്രീനിവാസിന്റെതാണ് സംഗീതം. ജയചന്ദ്രനും സൽമാ ജോർജുമാണ് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം.

0: താങ്കളുടെ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു കാന്തി, ഞാൻ അതിന്റെ കൂടെ തന്നെ ആ മനുഷ്യൻ നീ തന്നെയും കൂടി ചേർത്ത് വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ അകത്ത് കൂടുതലും ഒരു ഇന്റർപേഴ്സണൽ ഡൈനാമിക്സ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു മിനിമലിസ്റ്റ് സംഭവത്തിൽ അത് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമല്ല, ഓഡിയൻസിനെ അതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. രണ്ട് നാടകങ്ങളെയും കൂടി ചേർത്തുനിന്ന് സംസാരിക്കാമോ?
1: ഞാൻ ചെയ്യാൻ തീരുമാനിക്കപ്പെട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നാടകമാണ് ആ മനുഷ്യൻ നീ തന്നെ. കാര്യം അത് എഴുതപ്പെട്ടിരിക്കുന്നത് അന്ന് അവിടുത്തെ ഒരു എന്റെ അടുത്ത സുഹൃത്തായ ജെയ്സൺ ജോർജ്, പുള്ളി ഇപ്പൊ കലാഭവൻ ലണ്ടന്റെ ഒരു യൂണിറ്റ് നടത്തുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് യു കെയിൽ ചെയ്ത നാടകമാണ്. ആ നാടകം വായിച്ചപ്പോഴത്തേക്കും ഞാൻ തന്നെ ജെയ്സന്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്നെ കൊണ്ട് പറ്റില്ല, കാര്യം ഇത് വേറൊരു ബോധത്തിലാണ് ആ നാടകം മൂവിയെന്ന്. പുള്ളിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത് ഡയലോഗുകൾ വളരെ വ്യത്യസ്തമാണ്, ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിയ ഒരു നാടകമാണ്. പിന്നെ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് പറഞ്ഞുപോയി, അതിൽ വേറെ നാടകീയമായ കാര്യങ്ങൾ ചെലുത്താനൊന്നും പോയില്ല. ഓരോ രംഗങ്ങളിലും കഥാകൃത്ത് എന്താണ് പറയുന്നത്. പിന്നെ ചെയ്ത ഒരു കാര്യം ആക്ടേഴ്സിനെ കറക്റ്റ് ബാലൻസിൽ കൊണ്ടുവരിക, സ്റ്റേജിന്റെ നിയമങ്ങളിൽ ടെൻഷൻ ഇല്ലാതെ പോവുക, കുറച്ച് പാട്ടുകളിലൂടെ ആ നാടകത്തിനെ ലഘൂകരിക്കുക, അങ്ങനെ മാത്രമേ ചെയ്തുള്ളൂ. അല്ലാതെ ഞാൻ അതിന് കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. ആ നാടകത്തിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കാര്യം അതിൽ വേറെ എന്തെങ്കിലും ചേർക്കാനോ എന്തെങ്കിലും ചെയ്യാനോ പോയാൽ അതിന്റെ എഫേർട്ടും കൂടുതലാണ്, ചിലപ്പോൾ അതിന്റെ എല്ലാ സ്ട്രക്ചറും ചിലപ്പോൾ മാറിപ്പോകും. അതുകൊണ്ട് പരീക്ഷണങ്ങൾക്കൊന്നും പോവാതെ, പരിക്കുകളൊന്നും ഇല്ലാതെ വളരെ ലളിതമായി ആൾക്കാർക്ക് എത്തിക്കുന്ന രീതിയിൽ ജെയ്സൺ നല്ലൊരു ആക്ടറായിരുന്നു. അദ്ദേഹം കൂടെ ഉള്ളവരെല്ലാവരും സഹകരിച്ച് ചെയ്ത ഒരു പ്രൊഡക്ഷനായിട്ടാണ് പോയി. അതിൽ എന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയാനുള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. കാര്യം ഞാൻ അതിനെ അതേപോലെ ഇപ്പം ചാരുലതയിലും ക്രിയേറ്റിവിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടാഗൂർ എഴുതിയതിനെ ഞാൻ വേറൊരു ഫോമിലോട്ട് കൊണ്ടുവന്നതാണ്. ഇതിൽ എവിടെയൊക്കെ ഞാനുണ്ടെന്നൊന്നും പറയാൻ ഞാൻ അർഹനല്ല. ആ സമയത്ത് തോന്നിയത് ലഘുവായി ചെയ്യാനുള്ള ഒരു മാനസികമായ ഇതായിരുന്നു, പക്ഷെ അത് വളരെ വിജയമായിരുന്നു.
0: സ്വാതിവേദവും ഇപ്പൊ ഗുരുബ്രഹ്മയും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഫിലോസഫിക്കൽ ആയിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള എൻക്വയറീസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ തുടക്കം മുതൽ താങ്കൾ അഹത്തിന് നിഷേധിക്കുകയാണ്, അവിടെ ഞാനില്ല, ഇതൊരു യാത്രയിലാണെന്ന് നിരന്തരം നമ്മുടെ ഇന്റർവ്യൂ ഇത്രയും ഭാഗത്തും താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത്തരം ചോദ്യങ്ങൾ, ഈ സ്പിരിച്വൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ചോദ്യങ്ങളൊക്കെ സ്വാതിവേദത്തിലും ഗുരുബ്രഹ്മയിലൊക്കെ വരുമ്പോൾ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ?
1: എനിക്ക് കുട്ടിക്കാലത്ത് ഇത് ഇതിനോടുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു, എന്താണെന്നുള്ള. പിന്നെ ഞാൻ കൂടുതൽ ഇതിനോട് ഗഹനമായി പോയത് തിരുവണ്ണാമലയിലോട്ടുള്ള യാത്രയായിരുന്നു. ഇന്ന് ഞാൻ രമണ മഹർഷിയുടെ ബുക്സുകൾ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആരാണ് എന്നുള്ള ഒരു അറിവിൽ നിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ മാസ്റ്റേഴ്സ് ഒക്കെ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പം അതെന്റെ നാടകങ്ങളിലും ഡെഫിനറ്റ്ലി വരും, അതിന് ഞാൻ മറച്ചു പിടിക്കാറില്ല. ഇപ്പൊ ചാരുലത തന്നെ പല സീനുകളിലും ചോദിക്കുന്നുണ്ട്, ഈ ദുഃഖം ആർക്കാണ്, ഈ ദുഃഖം എനിക്കാണ്, ഞാൻ ആരാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നു എന്നുള്ള തേടലല്ല, ആ ക്വസ്റ്റ്യൻ ചോദിക്കും തോറും നമ്മൾ പതുക്കെ പതുക്കെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഫോമിലോട്ട് പോവുകയും അവസാനം ചാരുലതയ്ക്ക് പക്ഷി പറഞ്ഞു പോകുമ്പോൾ ആകാശമാണ് ഞാനെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു ഈ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ അടുത്ത് തന്നെ മിക്കവാറും അവസ്ഥകളിൽ ഞാൻ ചോദിക്കാറുണ്ട്. ആ ബോധം പിന്നീട് എവിടെയെങ്കിലും അത് തെളിഞ്ഞു വരാറുണ്ട്. നാടകത്തിലൂടെ അതിന്റെ അംശങ്ങൾ പറയുമ്പോഴത്തേക്കും ചിലർക്ക് അത് മനസ്സിലാവുകയും ചിലത് വന്ന് ചോദിക്കാറുമുണ്ട്. ചിലർക്ക് അത് ആ ഏരിയയിലോട്ട് അവർ കടക്കാറില്ല. എന്റെ സ്വഭാവം ആണ് എന്റെ ക്രിയേറ്റിവിറ്റിയിൽ വരുന്നു എന്നുള്ള ഒരു ബോധവും, പിന്നെ ഇതിനപ്പുറമുള്ള ഒരു എനർജിയാണ് നമ്മളെ നയിക്കുന്നു എന്നുള്ള ഒരു ബോധം നമ്മളിൽ വരുമ്പോഴത്തേക്കും ഇതെല്ലാം പരിപൂർണമായി ഏറ്റെടുക്കുന്നത് ഈ എക്സിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഈ നാടകം ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ വളരെ ലഘുവായിട്ട് എഴുതി ഇത്രയും ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നാടകം അനുഭവിക്കുന്നത് ആരാണ്? ഞാനാണ്. ഈ നാടകം എന്റേതാണെന്നുള്ളതിനപ്പുറം ഇതൊക്കെ സംഭവിക്കപ്പെടുകയാണ്. ഇപ്പൊ ഇന്റർവ്യൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ വഴിയിൽ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതൊക്കെ ഈ ആ മേഖലകളിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ മേഖലകളിൽ സംഭവിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്, അതങ്ങ് എൻജോയ് ചെയ്യുക. അത്ര
0: സാക്ഷി ഒരു നെറേറ്റീവ് പെർസ്പെക്ടീവിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഓഡിയൻസിനെ വെറും ഒരു കാഴ്ചക്കാരനാക്കി നിർത്താൻ താങ്കൾ സാക്ഷിയിൽ അനുവദിക്കുന്നില്ല. വിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു പക്ഷെ പെർഫോമൻസിലല്ല, വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കകത്താണ് അത് സംഭവിക്കുന്നത്. അത് കൺസീവ് ചെയ്തതും അതിന്റെ ഒരു ഒന്ന് പറയാം.
1: സാക്ഷി എന്ന് പറയുന്നത് ആക്ച്വലി കാന്തി എന്റെ ഒരു ഫുൾ ലെങ്ത് 3 hours നാടകത്തിന്റെ ഒരു എലിമെന്റ് ആണ്. ഇംഗ്ലണ്ടിന്റെ ഒരു സ്റ്റേജിംഗില് മികച്ച ഫിലിമിനെ അവർ തിയേറ്ററിലോട്ട് മാറ്റുന്നുണ്ട്, ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാൽ മലയാള സിനിമയില് അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് പല വർഷങ്ങളിലായി ഇന്നും നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഞാൻ എടുത്തിട്ട് കാന്തി എന്നൊരു ഇമാജിൻ ക്യാരക്ടേഴ്സ് വന്ന് ഡാൻസ് രൂപത്തിൽ വന്നിട്ട് ഇവരെല്ലാം വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിന്റെ വേറൊരു ഷെയ്ഡ് ചാരുലതയിലുണ്ട്. ഇതിൽ ആദ്യം നീലക്കുയിൽ, നീലക്കുയിലിൽ ആ നായികയ്ക്ക് സംഭവിക്കുന്ന ജാതിയുടെ പ്രശ്നത്തിൽ അവർ മരിച്ചു പോവാണ്. ആ ലേഡിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് 20-30 മിനിറ്റ്സിൽ നീലക്കുയിൽ ഫുൾ ചിത്രീകരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന നീലിയാണെന്ന് തോന്നുകയും അവരെവിടെ പോയി, അവരിങ്ങനെ മരിച്ചു പോയോ, അവരെ കാന്തി ഒരു പ്രത്യേക വലയത്തിന്റെ അകത്താക്കി അവർക്ക് ഏറ്റവും ഫ്രീഡമുള്ള ലോകത്ത് കൊണ്ടുപോകണം. അങ്ങനെ ഓരോ വർഷങ്ങളിലും സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സിനിമകൾ ഞാൻ സെലക്ട് ചെയ്തു. ചെമ്മീൻ, അതില് കർത്തമ്മയ്ക്ക് പരയക്കുട്ടിയോടുണ്ടായ സ്നേഹം ഒരിക്കലും മാറ്റാൻ പറ്റുന്നില്ല. അവര് അത് ഫിക്സ്ഡ് ആയിപ്പോയി. വേറൊരു കല്യാണം കഴിച്ചിട്ടായാൽ പോലും അവർക്ക് അതിൽ നിന്ന് മുക്തി കിട്ടുന്നില്ല. ഒരു പാട്ടിലൂടെയാണ് വീണ്ടും വീണ്ടും വീണ്ടും അട്രാക്റ്റഡ് ആവുന്നതും. കർത്തമ്മയിലെ ഏറ്റവും പ്രഗത്ഭമായ ഡയലോഗ് എനിക്ക് ഫീൽ ചെയ്ത്, കർത്തമ്മേ നിനക്ക് ഞാനുണ്ട്, എനിക്ക് കടലുണ്ട്. അതായത് അയാൾ കടലെന്ന് പറഞ്ഞൊരു സത്യത്തെ പിടിച്ചാണ് നിൽക്കുന്നത്. എന്നിട്ട് അയാൾ കടലിലോട്ട് പോവാണ്. പക്ഷെ ഇവൾ വീണ്ടും അവളുടെ പാട്ട് കേട്ട് അതിൽ പോകുന്നു. ട്രാജഡി സോങ്. ഇതിലെല്ലാം സ്ത്രീകളുടെ ഈ പ്രശ്നത്തിൽ അവസാനം ഞാൻ വന്ന് നിൽക്കുന്നത് കളിയാട്ടത്തിലാണ്. കളിയാട്ടത്തിൽ ഡെസ്റ്റിമോണ എന്ന് പറഞ്ഞ ആ താമര എന്ന് പറഞ്ഞ ആ കുട്ടിയിലാണ് വന്ന് നിൽക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ്, അതിനെ ഞാൻ മാറ്റി എഴുതിയതാണ് സാക്ഷി എന്ന് പറഞ്ഞ എന്റെ സ്ക്രിപ്റ്റ്. സാക്ഷി എന്ന് പറയുന്നത് ഇപ്പം ഞാനും മനുഷ്യും ഒന്നാണെന്നൊരു ഭാവം ഉണ്ട്. അത് ഞാൻ എന്റെ യുക്തിക്ക് ഞാൻ ബുദ്ധിയിൽ കൊണ്ടുവന്ന് ഞാൻ കാണുകയാണ്. അതിനു മുമ്പ് ഞാനൊരു സാക്ഷിയാവുന്ന ഒരു ഭാവമുണ്ട്. എങ്ങനെ മാറി നിന്നിട്ട് നമ്മൾ ഒന്നാണോ നമ്മൾ രണ്ടാണോ, അതിനിടയിൽ ഒരു വരമ്പുണ്ട്. സാക്ഷി മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ സാക്ഷിയിൽ നിൽക്കുന്നതാണ് ഈ പ്ലേ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് മൊത്തം. ആക്ച്വലി നമുക്ക് പ്രശ്നങ്ങളില്ല, നമ്മൾ ഇമാജിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കും, മനുഷ്യ എന്താ പ്രശ്നം? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ആക്ച്വലി പ്രശ്നങ്ങളല്ല, നിങ്ങളാൽ ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്ത സാധനമില്ലെങ്കിൽ നാടകമില്ല. എനിക്കൊരു പ്രശ്നമില്ലെങ്കിൽ നാടകമില്ലല്ലോ, ഉണ്ടോ? കട്ടനിടേണ്ടി വരും. പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ നാടകം നടക്കുന്നത്. സാക്ഷി എന്ന് പറയുന്ന ഈ കളിയാട്ടത്തിന്റെ ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ ഓതല്ലോയും ഇതും കൂടെ ജയരാജ് സാറ് ചെയ്ത രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഞാൻ മിംഗിൾ ചെയ്താണ് സാക്ഷി എന്നുള്ള ചെയ്ത്. അതേപോലെ കഥകളി ആർട്ടിസ്റ്റാണ്, തെയ്യമല്ലായിരുന്നു. കഥകളിയുടെ രൂപങ്ങളും കഥകളി നടന്മാരുടെ വീടുകളിൽ സംഭവിക്കുന്ന പ്രശ്നവും സംശയങ്ങളും, അതിനിപ്പോ നമ്മൾ ഈ ഓതല്ലോ ഒരു IT കമ്പനിയുടെ പ്രിമിസസിൽ ഇട്ടാലും ഇറ്റ് വർക്ക്സ്. അപ്പൊ അതിനെ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തു. ഇതിൽ ഭയങ്കര ട്രാജഡിയാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, ഇത്രയും ദുഃഖമായ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത്തരം അവസ്ഥകളിൽ വന്ന് ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരാള് ഒരു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന ഒരു സീനാണെങ്കിൽ ഞാനവിടെ ബോധം കെട്ടി വീഴും, ഇല്ലേ? പക്ഷെ ഇതിൽ ഡെസ്റ്റിമോണയെ ഒതല്ലോ കൊല്ലുന്ന സീൻ കാണാൻ ഇന്നും ലണ്ടനിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ നിൽക്കുകയാണ്. ഇതൊരു അത്ഭുതമല്ലേ? അപ്പൊ നാടകത്തിൽ കൂടെ മാത്രമേ ആ ഒരു രസം പകരാൻ പറ്റുള്ളൂ. ഒരാൾ അങ്ങനെ ചെയ്യുന്ന ഒരു മനസ്സുള്ളവൻ ഇത് കണ്ട് അതിൽ നിന്ന് പിന്മാറുകയുള്ളൂ. ഇപ്പൊ നാടകം എന്ന് പറയുന്ന അങ്ങനെ ഒരു ബോധത്തിൽ നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ഇത് ചെയ്യാൻ കാര്യം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഘടനകളും സംശയങ്ങളും അങ്ങനെ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അങ്ങനെയാണ് ഞാൻ സാക്ഷി ഉണ്ടാക്കുന്നതും. ഈ സാക്ഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതുപോലെ ഒരു ലേഡി ക്യാരക്ടറാണ്. അവരിതെല്ലാം വാച്ച് ചെയ്യണം. സത്യം തന്നെ അങ്ങനെയാണ്, ഷീസ് വാച്ചിങ് എവറിഥിങ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കൊറോണ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു നാടകമായിരുന്നു. അപ്പം കൊറോണ എന്ന് പറയുന്ന വൈറസ്, അത് നമുക്ക് വേണമെങ്കിൽ മെഡിസിൻ കൊടുത്ത് ഇഞ്ചെക്ട് ചെയ്ത് മാറ്റാം. പക്ഷേ ഉള്ളിലെ വൈറസ് നിങ്ങൾ എങ്ങനെ കളയും? നിങ്ങളെ ഉള്ളില് ഒരാളെ ദ്രോഹിക്കണമെന്നുള്ളൊരു വൈറസ് കെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മെഡിസിൻ തന്നാലും അതിനെടുത്ത് കളയാൻ പറ്റും. അത് മറ്റേ വൈറസിനെക്കാട്ടിയും മാരകമാണ്. അതിനുള്ള ഒരു ഔഷധിയായിരുന്നു സാക്ഷി. നിങ്ങൾ അത് നേരെ കണ്ടു മനസ്സിലാക്കിയാൽ നിങ്ങളെ ഉള്ളിലുള്ള ആ ഒരു വൈറസിനെ നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റും.
0: അത്തരത്തിലായിരുന്നു അത് കൺസീവ് ചെയ്ത. സംഗീതം എന്ന് പറയുന്ന മേഖലയെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചില്ല. അത് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് പറയും?

0: രാജിയെ കാറ്റിൻ തൂവൽ തഴുകി കന്യാമനമിളകി.
1: കേരളത്തിൽ കൈതപ്പുറം ജോൺസൺ എന്ന് പറയുന്ന കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായതിൽ ഒരു പാട്ടാണ് അല്ലെ കളിക്കളം എന്ന സിനിമയിലെ പാട്ട്, ജി വേണുഗോപാൽ പാടിയ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.

0: പഠിച്ചു തുടങ്ങിയത്? പിന്നെ എപ്പോഴാണ് അത് തബലയിലേക്ക് മാറുന്നത്?
1: പിന്നെ മാറിയതല്ല, ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഇതിന്റെ കൂടെ മൃദംഗത്തിന്റെ കൂടെ ഞാൻ കേൾക്കുമായിരുന്നു. നോർത്തിൽ ഞാൻ പോകാനിടയായി. അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക് അവിടെ മൃദംഗത്തിന്റെ കേൾക്കുന്ന അവസരങ്ങൾ കുറഞ്ഞു. അങ്ങനെ ഞാൻ തബലയിലോട്ട് വെറുതെ ഒന്ന് അഭ്യസിക്കാൻ പോയി. പെട്ടെന്ന് എനിക്ക് കൈ വഴങ്ങി. അങ്ങനെ ഞാൻ രാജു സാറിന്റെ അടുത്ത് ചോദിച്ചു, സാർ ഇങ്ങനെ ഞാൻ മൃദംഗം വായിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ തബലയിലോട്ട് പോയിട്ട് ഇങ്ങനെയായിരുന്നു. അപ്പൊ സാർ പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നമ്മൾ സന്തോഷിക്കുക. സംഗീതം ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, അത് ഏത് വാദ്യമായാലും അങ്ങനെ ആണ്. പിന്നെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഭജൻസ് വായിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങൾക്കൊരു ടീം തന്നെ ഇവിടെ ഉണ്ട്. ഇംഗ്ലണ്ടിലെ പോലെ ഒരു പരിപാടി കാത്തുകൊണ്ടിരിക്കുന്നു. കുട്ടിക്കാലത്ത് അങ്ങ് ചെന്ന് കയറിയാൽ എന്തെങ്കിലും വായിക്കാനുള്ള അവസരമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അങ്ങനെ ആശ്രമത്തിൽ സ്ഥിരം ഞാൻ ഭജൻസിന് പ്ലേ ചെയ്യും. എന്റെ കൂടെയുള്ള ഒരുപാട് നല്ല സിംഗേഴ്സും അവിടെ വരും. വളരെ രസകരമായിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ പെട്ട് അന്ന് തബല വായിക്കുന്നവർ അവിടെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ വായിച്ചാണ് അങ്ങനെ ഒരു തബല പ്ലെയർ ആയിട്ട് അങ്ങ് മാറിയതാണ്.
0: ഇപ്പോഴും ലണ്ടനില് ഒക്കേഷനലി ഒരുപാട് ആൾക്കാരുടെ കൂടെ വായിക്കുന്നുണ്ട്, വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വായിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പറയാം.
1: ഇപ്പോഴല്ല, പണ്ട് കാലങ്ങളിൽ ബിജു നാരായണൻ, വിധു പ്രതാപ്, എം ജി ശ്രീകുമാർ, അങ്ങനെ ഒരുപാട് ഇവിടെയുള്ള എല്ലാ ഫേമസ് ആർട്ടിസ്റ്റും അവിടെ വരുമ്പോൾ ഓർക്കസ്ട്ര ഇല്ല, ഞങ്ങൾ കുറച്ചുപേരെ അവിടെ ഉള്ളൂ. അപ്പൊ നേരത്തെ അവർ സോങ് തരും, കുറെ നാളത്തെ പരിശീലനം കൊണ്ട് നമ്മളതൊക്കെ പഠിച്ച് ഇപ്പോഴും ട്രാക്കൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗാനമേളയുടെ പഴയ ആ പ്യൂരിറ്റി ഒന്നും ഇല്ല. നമ്മൾ അതെല്ലാം പഠിച്ച് സ്ട്രെസ് എടുത്ത് ഓരോ പാട്ടിന്റെയും കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് ലൈവായിട്ട് പ്ലേ ചെയ്യായിരുന്നു. അത് ഞാൻ പറയുന്നത് 15 വർഷം മുമ്പാണ്. ഇപ്പോഴും അതൊക്കെ വേറെ രീതിയിൽ മാറിയിട്ടുണ്ട്. വിദ്യാധരൻ മാഷിന്റെ കൂടെ ഞാൻ ഒരു എപ്പിസോഡ് ലൈവ് കൺസേർട്ട് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. പല പല ആർട്ടിസ്റ്റുകളും അതുപോലെ നോർത്ത് ഇന്ത്യൻസ് വരും. അത് എങ്ങനെയാണ്, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ ആൾക്കാരുടെ കൂടെ വായിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് ചെറിയ ചെറിയ കൺസേർട്ട് വായിക്കുന്നതും. പിന്നെ അത് വലിയ ആൾക്കാരുടെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാനും അവരുടെ കൂടെ ഇരിക്കാനും അവരുടെ പദ്ധതികളും സ്നേഹം മനസ്സിലാക്കുന്നത് വേറൊരു എനർജിയാണ്. എന്റെ ഏറ്റവും വലിയ അനുഭവം കലാഭവൻ മണിച്ചേട്ടന്റെ കൂടെ ഞാനൊരു 10-15 പ്രോഗ്രാം മരിക്കണമെന്ന് ഒരു 6 മാസം മുമ്പ് പുള്ളി അവിടെ വന്ന പ്രോഗ്രാമിന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മരിച്ചത് വളരെ ഷോക്കായി മാറി, അസാധ്യ കലാകാരനായിരുന്നു. അങ്ങനെയൊക്കെ പോകുന്നു.
0: അതില് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, സിത്താറും സരോദും ദിൽരൂപയൊക്കെ വായിക്കുന്ന വിഷ്വലി ചലഞ്ചറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഉള്ള ഒരു അസോസിയേഷൻ.
1: ശ്രീവാസ സാറ്, ഇംഗ്ലണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് ഇപ്പൊ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ ധാരാളം പ്രോഗ്രാമിന് സിത്താറിന്റെ കൂടെ തബല അക്കമ്പനി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബ്ലൈൻഡ് ആണ്. അദ്ദേഹം ബീഹാറിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് കുടിയേറി പാർത്ത ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ പുനീത് എന്ന് പറഞ്ഞാൽ ബോംബെയിലുള്ളൊരു സിത്താറിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യുകയും കുറെ പ്രോഗ്രാംസ്, അങ്ങനെ മലയാളികളുടെ പരിപാടീസ് അല്ല, നോർത്ത് ഇന്ത്യൻസിന്റെ പ്രോഗ്രാമൊക്കെ ചെയ്തു പോവാ. ചില ആർട്ടിസ്റ്റുകളുമായിട്ട് നമുക്ക് പെട്ടെന്ന് മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടാവുകയും സ്നേഹം ഉണ്ടാകും. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു സിത്താറിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് ധാരാളം പരിപാടികൾ ചെയ്യാൻ പറ്റിയത് എന്റെ ഭാഗ്യമാണ്.
0: നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിനേക്കാൾ ഒരുപക്ഷെ നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട്.
1: ഞാൻ പല പരിപാടിക്ക് പോകുമ്പോഴും പ്രാക്ടീസ് ആണെങ്കിൽ തന്നെയും ഏത് ശ്രുതിയാണ് എന്താണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, നമ്മളൊന്ന് വിട്ടുകൊടുക്കുകയാണ്. പ്രാക്ടീസ് എന്ന് പറയുന്ന ഈ ശ്രുതി ചേരുന്ന കാര്യങ്ങളും ഏതൊക്കെ സ്റ്റൈലാണ് വായിക്കുന്നതെന്നുള്ള അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സ്റ്റേജിൽ വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇവരെ കൂടെ ഇരിക്കുക എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാടകത്തിന്റെ ബോധമായാലും നമ്മൾ തമ്മിൽ ഇവിടെ ഇരിക്കുന്ന ബോധമായാലും ഇതിൽ നമ്മളുടെ ഈഗോ എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ച് വരുമ്പോഴത്തേക്കും നമ്മളിന് സംഭവിക്കുന്ന ഒരു എനർജി ഉണ്ട്, നമ്മൾ ഒന്നാണ്. അതിങ്ങനെ വിട്ടുകൊടുത്താൽ എവ്രിതിങ് വിൽ ഹാപ്പൻ. ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാം ക്ലിയറാണ്. ഇംഗ്ലീഷുകാരൻ ഇംപ്രൂവ് എന്ന് പറഞ്ഞ തിയേറ്റർ സ്റ്റൈലിൽ അയാൾ പ്രഗത്ഭമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ കൂടെ വന്നിരിക്കുന്ന, കൂടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ കേൾക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രോസസ്സാണ്. അപ്പൊ പിന്നെ അത് മ്യൂസിക് ആയാലും സംഭാഷണമായാലും എന്തായാലും അത് കറക്റ്റായിട്ട് വർക്കാവുകയെന്ന് ചെയ്യും.
0: ഇതിനിടയിൽ സിനിമയിലും ഭാഗമായി ശ്യാമപ്രസാദ് സാറിന്റെ സിനിമയായിരുന്നു അത്. ആ സിനിമയെ കുറിച്ച് പറയാമോ ഇംഗ്ലീഷ്?
1: ഞാനതിൽ അഭിനയിക്കാൻ ഉള്ള ഒരാളാണെന്ന് ലാസ്റ്റ് മിനിറ്റാണ് സാറ് പറയുന്നത്. അപ്പൊ സാറ് ക്യാമറമാൻ ഉദയൻ ചേട്ടനുമായിട്ടാണ് സൂമിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. സാറ് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചിരുന്നു. ആദ്യം സാറെന്നെ നിയമിച്ചത് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ എനിക്ക് ഏത് ആർട്ട് ഫോമിലും എന്ത് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ചെയ്യും. അപ്പൊ സാറ് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചിരുന്നു. ഞാൻ ഇംഗ്ലണ്ട് മൊത്തം, ഇംഗ്ലണ്ടല്ല, ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ നടന്ന് ഈ സ്ക്രിപ്റ്റിന് പറ്റിയ ലൊക്കേഷൻസ്, അതിന്റെ ഒരു 90% ലൊക്കേഷൻസ് ഞാൻ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ഫോട്ടോ എടുക്കും, സാറിന് അയച്ചു കൊടുക്കും. സാറ് പറയും ഇതല്ല, വേറെ വേണം, ഇംഗ്ലീഷ് സിനിമയിലെ ആ ലൊക്കേഷൻസ് ഫുള്ളും കണ്ടുപിടിച്ചു കൊടുത്തതും അതിനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള ബാക്കപ്പ് വർക്ക് ചെയ്തു കൊടുത്തതും സാറിന്റെ കൂടെ നിന്ന് അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് സാർ എന്റെ അടുത്ത് പറഞ്ഞു ഒരു വേഷം ചെയ്യൂ എന്ന് പറഞ്ഞു. എനിക്ക് ആക്ടിങ്ങും ഇഷ്ടമാണ്, അങ്ങനെ സാറ് പറഞ്ഞു. ഞാനത് ആക്ച്വലി എന്റെ സിനിമ എന്ന് പറഞ്ഞതിൽ എന്റെ ആദ്യത്തെ ഇതായിരുന്നു. കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന മുകേഷിന്റെ ബ്രദറായിട്ടുള്ള ഒരു സ്ലോട്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. സാറിന്റെ മേക്കിംഗ് വളരെ ഡിഫറെന്റ് ആണ്. എനിക്ക് പിന്നെ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് സിനിമയിലോട്ട് മാറ്റണം എന്നുള്ളതും അതെങ്ങനെയാണ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വരുന്നതെന്ന് നോക്കുക, എക്സൈറ്റ്മെന്റോടെ ഞാൻ സാറിന്റെ കൂടെ നിന്ന് നോക്കുകയായിരുന്നു. സാർ അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നു, എങ്ങനെയാണ് ആക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത്, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ അവസരമാണ്.
0: നമ്മൾ വീണ്ടും തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ, തിയേറ്ററിൽ താങ്കൾ ഒരു ഓഥർ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. താങ്കൾ കൺസീവ് ചെയ്യുന്നു, എഴുതുന്നു, അത് സംവിധാനം ചെയ്യുന്നു, അതിനകത്ത് പലപ്പോഴും അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നിൽ ഇടപെടാത്തതുപോലെ തോന്നിയിട്ടുണ്ട്.
1: ഇപ്പൊ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്കും വേറെ ആരോ എഴുതിയ സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാര്യം അത് വേറൊരു അവസ്ഥയിൽ സംഭവിച്ചതാണ്. നടനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തന്നെ എന്റെ ഡയലോഗ് തെറ്റിക്കാറുണ്ട്. എന്റെ അടുത്ത് പലരും ചോദിക്കും, നിങ്ങൾ എഴുതിയ ഡയലോഗ് നിങ്ങൾ എങ്ങനെ തെറ്റിക്കുന്നു. അതിനൊന്നും എനിക്ക് ആൻസർ ഇല്ല. നമ്മളൊരു നടനായി കഴിയുമ്പോൾ വേറെ എന്തൊക്കെയോ മൈൻഡിൽ വരുന്നോണ്ടായിരിക്കും. ഇതെല്ലാം വിഭിന്നമായ മേഖലകളാണ്. അഭിനയം വേറെയാണ്, എഴുത്ത് വേറെയാണ്. പിന്നെ എഴുതുന്ന സമയത്ത് നമ്മളൊരു അഭിനേതാവുമാകും. എഴുതുന്ന സ്ക്രിപ്റ്റിന്റെ താളം ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് എഴുതിയിട്ട് ഒരു കൂടെ വായിച്ചു നോക്കും. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സാധ്യതകളുടെ സൃഷ്ടിയുടെ പൂർണ്ണത എന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ മാക്സിമം സ്ട്രെങ്ത് നിങ്ങൾക്ക്. ഇപ്പൊ ചാരുലത ചെയ്തപ്പോഴത്തേക്കും അതിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഫോംസ് ആണ്. ഇതിൽ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഡീപ് സാധനം എനിക്കറിയാം ആൾക്കാർ പലരും കേൾക്കാറില്ല. അപ്പൊ ഇത് ആൾക്കാരിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ലൈവ് സിറ്റുവേഷൻസിന് ആ ഡീപ്പിൽ നിൽക്കുന്ന ക്ലാസിക്കൽ മ്യൂസിക് കൊണ്ടുവരുമ്പം ആൾക്കാർ അറിയാതെ അത് കേൾക്കും. തട്ടകം വേറൊരു ലെവലിലോട്ട് പോകും. ആക്ച്വലി ക്ലാസിക്കൽ മ്യൂസീഷ്യൻസ് ശ്രമിക്കുന്നത് അതാണ്. ഇവിടെ ലൈഫിന്റെ സിറ്റുവേഷൻസും അവന്റെ തന്നെ റിഫ്ലക്ഷൻസും വന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വരുമ്പോൾ അത് അവൻ കണക്ട് ചെയ്യും. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സൈലൻസ് ആണ്. അപ്പം ആ മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ മ്യൂസിക് നിർത്തുന്ന സമയത്ത് ഇവന്റെ ഉള്ളിലെ സൈലൻസ് അവൻ ഫീൽ ചെയ്യും. നിങ്ങളുടെ സൈലൻസിനെ ഞാൻ എത്രത്തോളം ലിഫ്റ്റ് ചെയ്യോ അതനുസരിച്ച് നിങ്ങളുടെ മനസ്സ് വളരെ കാമാവും. അപ്പം എന്റെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നിങ്ങളെ കാമാക്കുക എന്നുള്ളതാണ്.
0: ഇതുപോലെ ഒരുപാട് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഭാരത് ഭവനുമായിട്ടൊക്കെ ചേർന്ന് വർക്ക്ഷോപ്പുകൾ. ഈ വർക്ക്ഷോപ്പുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്, ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ സംവിധാനത്തെ എടുക്കുന്നത്?
1: അതായത് ഞാൻ ആദ്യം ഇംപ്രൂവ് പഠിക്കാൻ പോയപ്പോൾ തന്നെ എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് ഇവർ ചെയ്യുന്നതെന്നും. ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ എല്ലാ വെക്കേഷനും ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ഇവരിൽ എത്തിക്കാൻ. പക്ഷെ ഞാൻ പഠിച്ച രീതിയിൽ വെച്ച് നോക്കി എത്ര ഈസി ആയിട്ട് ഇവരിൽ എത്തിക്കാം. രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ട് അവസാനം ഞങ്ങൾ ഇംപ്രവൈസ്ഡ് പ്ലേ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഓതേഴ്സിന്റെ സൃഷ്ടി എടുത്തിട്ട് ആ മൊമെന്റിൽ തന്നെ ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി വൈകിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങനെ ഒരു നാലഞ്ച് പ്രൊഡക്ഷൻസ്. ഇപ്പൊ 20 പേരാണെങ്കിൽ 5 പ്രൊഡക്ഷൻസ് ചെയ്യും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഇംപ്രോ റൂൾസ് ഞാൻ ഇവരിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഞാൻ പഠിച്ചെടുത്ത കാര്യം എനിക്കറിയാം ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം. അവിടെ ഞാൻ പഠിച്ചത് അവര് വേറെ ലെവലിൽ നിൽക്കുകയാണ്. അവരെ കൂടെ ഞാൻ നിന്ന് നിന്ന് പഠിച്ച് ഞാൻ പലപ്പോഴും അത് ഇട്ടിട്ട് പോകാൻ പോയി. കാര്യം എനിക്ക് കോൺഫിഡൻസ് പോകുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ചലഞ്ചിങ് ആകുന്നു. വളരെ നിസ്സാരമാണ്, ബട്ട് അത് വളരെ പാടാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് മൈൻഡ് വർക്കിൽ നിന്നാണ് അവിടെ പെരുമാറുന്നത്. അവരെല്ലാം ഓൺ ദി സ്പോട്ടാണ്. അതിലോട്ട് എത്താൻ എനിക്ക് സമയമെടുത്തു. ചലഞ്ച് ഞാൻ വിട്ടുകൊടുത്തില്ല. അതായത് ഇംപ്രൂവിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ലേൺ ടു ഫെയിൽ. തോൽക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റൂളാണ്. പക്ഷെ നമുക്ക് തോക്കാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊരു ബോധമായിരുന്നു. തോറ്റു തോറ്റു തോറ്റു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജയിക്കുന്നത്. അവിടെ ഈ പ്രോസസ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എഴുത്തിനെ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഈ പോയിന്റ് വന്നാൽ ഇത് മറ്റേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ബട്ട് നമ്മൾ അത് കൺസീവ് ചെയ്ത് നമ്മൾ വിട്ടുകൊടുത്ത് പോകുമ്പോൾ കറക്റ്റ് സ്ട്രക്ചർ നമ്മളിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിന്റെ പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ അത് തന്നെയാണ് എല്ലാവരുടെയും ഹൃദയം. അപ്പൊ അത് എല്ലാവരും റീച്ച് ചെയ്യും, അതിൽ വേറെ ക്വസ്റ്റ്യൻ ഇല്ല. ഞാൻ എറണാകുളത്ത് വരെ രസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോകണം, തിരുവനന്തപുരത്ത് വരെ രസിപ്പിക്കാൻ ഇങ്ങനെ പോകണം, അതല്ല. ഞാൻ രസിപ്പിക്കുന്നത് എന്റെ ഉള്ളിലിരിക്കുന്ന ഹോൾ സാധനത്തിനാണെന്ന് തോന്നിക്കഴിഞ്ഞ് എഴുതുമ്പോൾ അത് എല്ലാവരിലും റീച്ച് ചെയ്യും. അവിടെ ഒരു സ്പെസിഫിക് ഓഡിയൻസ് ഇല്ല. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എനിക്കറിയില്ല, ബട്ട് ഞാൻ ഈ പറയുന്നത് പിന്നെ വളരെ നിഷ്കളങ്കമായ അവസ്ഥയിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും.
0: നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. ഏത് പാട്ടായിരിക്കും പറയാം?
1: സൂര്യഗിരിയിടം വീണുടങ്ങി എന്ന ഗാനം ശ്രോതാക്കൾക്കായിട്ട് അവതരിപ്പിക്കാം.
0: ദേവാസുരം സിനിമയിലെ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഇണം നൽകി. MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: ഇതിനെ ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിലായാലും അത് വേറൊരു എനർജിയാണ്. അത് നടത്തിയെടുക്കണം, അത് ജനങ്ങളിൽ എത്തിക്കപ്പെടണം, അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ശക്തമായി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് എന്റെ. അതൊരു ഭാഗ്യമാണ്. കാര്യം നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യം നമ്മളെക്കാട്ടിയും കൂടുതൽ ഒരാൾ അറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത് ജീവിത ഭാഗ്യങ്ങളിലൊന്നാണ്. മീര അങ്ങനെയുള്ള ഒരാളാണ്. ഞാൻ ഈ നാടകം നടത്തണം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം എന്തൊക്കെ ആവശ്യമാണ്, ഞാൻ കുറെ കാര്യങ്ങൾ മറന്നു. പക്ഷെ അതെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അതിനെ കൊണ്ടുവരുന്നത് മീരയ്ക്കുള്ള കഴിവ് വളരെ കൂടുതലാണ്. നന്നായിട്ട് തമിഴും ഇംഗ്ലീഷും മലയാളവും എഴുതുന്ന ഒരാളും കൂടെയാണ്. ഞങ്ങളാ ഈ എഴുത്തിന്റെ കാര്യത്തിലായാലും സൃഷ്ടിയുടെ കാര്യത്തിലായാലും എന്റെ അടുത്ത സുഹൃത്തുമാണ്. കൺസ്ട്രക്റ്റീവായിട്ട് എന്റെ കാര്യത്തെ ക്രിറ്റിസൈസ് ചെയ്യുകയും അത് മാറ്റണം ഇത് മാറ്റണം ഒക്കെ ചിലപ്പോൾ പറയാറുണ്ട്. ചിലപ്പോൾ ഞാൻ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് കാണുകയും പിന്നെന്താണ് ആ ജേണിയിൽ ഉള്ളൊരു സ്നേഹമുണ്ടല്ലോ അത് വളരെ എവിഡന്റാണ്. അത് അവർ മനസ്സിലാക്കി അതിനെ സ്നേഹിച്ചിട്ട് കൂടെ നിന്ന് എത്തിക്കുന്ന ഒരു കർമ്മമുണ്ട്. അതിൽ അവരുടെ സഹായം വളരെ വലുതാണ്. എന്റെ മകൻ മെഡിസിൻ യു കെയിൽ പഠിക്കുകയാണ്. സിദ്ധാർത്ഥ് എന്നാണ് പേര്.
1: അപ്പോ ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നാടകങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ നേരത്തെ നിരന്തരം ഈ ഇന്റർവ്യൂവിനിടയിൽ സൂചിപ്പിച്ച ഒരു പേരാണ് കേത്ത് ജോൺസ്റ്റൺ. അദ്ദേഹത്തിന്റെ ഒരു കോട്ടിൽ താങ്കൾ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കോട്ടിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ദ എസ്എസ് ആർ റിവാർഡഡ് ബൈ അഡ്വഞ്ചേഴ്സ് ആൻഡ് ദ നോ സെയേഴ്സ് ആർ റിവാർഡഡ് ബൈ സേഫ്റ്റി. അപ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ടിരിക്കണോ, നമ്മൾ കുറച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ട് ഇറങ്ങണം എന്നുള്ള ഒരു തീരുമാനം ശ്രോതാക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം.
0: ഒരു കാര്യം കൂടെ എനിക്ക് പറയാം. കാരണം ഞാൻ ഇത്രയും കൂടുതലായിട്ട് എന്റെ ഈ ജേണിയിൽ ഗഹനമായിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഇതൊന്നും ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല ആൻസേഴ്സും. പക്ഷെ അതിനുള്ള ഇംപ്രൂവിൽ പറയുന്നത് പോലെ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളായാലും രസികരായാലും അതിനനുസരിച്ച് വരുമ്പോഴാണ് അതിന്റെ കമ്മ്യൂണിക്കേഷന്റെയും ആ എനർജിയുടെ ലെവൽ കൂടുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനോടുള്ള പാഷൻ എന്റെ ഉള്ളിലിരിക്കുന്നതിൽ പോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നത്. ഞാനൊരു മാസ്റ്ററായിട്ടൊന്നുമല്ല ഇത് ആൻസർ ചെയ്തത്. എന്റെ ഒരു ചെറിയ സാധാരണ മനുഷ്യനായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്. ശ്രോതാക്കൾക്ക് നന്ദി.
2: നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എന്നാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
4: എന്താ, വേറെ മാച്ച് ഉണ്ടോ?
3: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പിനെ കൊണ്ട് ബാങ്കിൽ പോകണം.
4: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
3: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
5: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി.

റബ്ബര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നല്ലോ. ഭാരതത്തിന്റെ പൌരാണിക പാരമ്പര്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യോഗ. കേവലം കുറച്ച് ശാരീരിക വ്യായാമങ്ങൾ മാത്രമല്ല യോഗ, മറിച്ച് അത് നമ്മുടെ ശ്വാസത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുവാനും ആന്തരിക സൗഖ്യം നൽകാനുമുള്ള ഒരു ജീവിതചര്യയാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിൽ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുവാൻ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട് നമ്മെ ഇണക്കി ചേർക്കുവാൻ തീർച്ചയായും യോഗയിലൂടെ സാധിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ യോഗാദിന പ്രമേയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം വിളപ്പിൽ ശാല ആയുഷ് ആയുർവേദ NHM PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: നമസ്കാരം. ആരോഗ്യകരമായ വാർദ്ധക്യം അഥവാ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അതായത്, വരുംകാല ജീവിതത്തിലെ ആരോഗ്യത്തെ മുൻനിർത്തി വേണം നാം ഇന്ന് ജീവിച്ചു തുടങ്ങുവാൻ എന്നുള്ളതിനെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജീവിതശൈലിയോടൊപ്പം ആരോഗ്യരംഗവും ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷെ സമൂഹത്തിൽ ചികിത്സയേക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത് രോഗപ്രതിരോധ ഉപായങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചുമാണെന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തെ ഭീതിയിലാഴ്ത്തി കോവിഡും ഷിഗല്ലയും നിപ്പയും പോലുള്ള പലവിധ രോഗങ്ങൾ ആരോഗ്യരംഗത്തിന് തന്നെ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നു. ഓരോ പകർച്ചവ്യാധിക്കും രോഗത്തിനും പ്രതിരോധ ഔഷധങ്ങളോ വാക്സിനുകളോ വികസിപ്പിക്കുക എന്നതും അത് ജനങ്ങളിൽ എത്തിക്കുക എന്നതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനായി പ്രായോഗികമായും ഫലപ്രദവുമായ മാർഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യപൂർണമായ ജീവിതശൈലി പിന്തുടരുക എന്ന ആശയം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇതിനായി അനേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിസര ശുചീകരണം, ആരോഗ്യകരമായ ഭക്ഷണശൈലി, മനസ്സിനും ശരീരത്തിനും ശരിയായ വ്യായാമം എന്നിങ്ങനെ പല വിഷയങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു. യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം ഏറുന്നതും ഇവിടെ തന്നെയാണ്. ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും പ്രയോജനപ്രദവുമായ അതും ചിലവ് കുറഞ്ഞതുമായ മാർഗവുമാണ് യോഗ പരിശീലനം. യോഗശാസ്ത്ര നിർവചനം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, യോഗ ചിത്തവൃത്തി നിരോധ എന്നതാണ്. അതായത്, മനസ്സിന്റെ അസ്വാഭാവിക സങ്കല്പങ്ങളെയും പ്രവൃത്തിയെയും തടയുക എന്നതാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇത് ഒരു തത്വദർശനം അഥവാ ഫിലോസഫി, ചിന്താധാരയോ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന്റെ വൃത്തികൾ അഥവാ പ്രവർത്തനങ്ങൾ നേർവഴിയിൽ കൊണ്ടുവരികയും അതുവഴി മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും വ്യക്തിത്വം തന്നെ ഗുണപരമായി മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചിന്തകളിൽ നിന്നാണല്ലോ പ്രവൃത്തി ഉണ്ടാകുന്നത്. സംശുദ്ധ വ്യക്തിത്വമുള്ള വ്യക്തിയുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇപ്രകാരമുള്ള വ്യക്തി ചിട്ടയോടെയുള്ളതും ഹിതമായതും അതായത് ശരിയായതും മിതമായതും അതായത് ലളിതമായതും ജീവിതശൈലി പിന്തുടരുകയും ഈ ഒരു വ്യത്യാസം അവരുടെ പ്രവർത്തന മികവിലൂടെ പ്രതിഫലിക്കുകയും അതാണ് യോഗയുടെ ഫലമായി പറയപ്പെടുന്ന കർമ്മകുശലത, അതായത് എഫിഷ്യൻസി അറ്റ് വർക്ക് എന്നൊക്കെ നാം പറയുന്ന ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ നാം കേൾക്കുന്ന യോഗ കർമ്മസു കൗശലം എന്ന ശ്ലോകത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ യോഗയിലൂടെ കർമ്മകുശലത അല്ലെങ്കിൽ എഫിഷ്യൻസി ആർജവമുള്ള ഒരു സമൂഹത്തെ ആരോഗ്യപൂർണമായ അവസ്ഥയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. ഇവർ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തനക്ഷമതയോടൊപ്പം ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിവിധ പ്രവൃത്തി മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യോഗ പരിശീലനം സാധ്യമാകുന്നത് വഴി ഇതിന്റെ ആത്യന്തിക ഗുണഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം മതപരമായ വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരിക്കലും യോഗ പരിശീലനം ഒരു പ്രത്യേക മതവിശ്വാസത്തെ അനുകൂലിക്കുന്നതോ പ്രതികൂലിക്കുന്നതോ അല്ല. ഇത് ഒരു സ്വതന്ത്ര ദർശനവും ജീവിതക്രമവുമാണ്. ഏത് മതവിശ്വാസം പിന്തുടരുന്നവർക്കും ഒരു മതവിശ്വാസവും ഇല്ലാത്തവർക്കും യോഗ പരിശീലനത്തിലൂടെ അതിന്റെ മാനസിക തലത്തിലുള്ള ഗുണഫലങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. നിർമ്മലമായ മനസ്സും ആരോഗ്യപൂർണമായ ശരീരവും നിലനിർത്തുക എന്നത് ഒരു വിശ്വാസക്രമങ്ങൾക്കും വിരുദ്ധമല്ലല്ലോ. ഇനി രോഗപ്രതിരോധത്തിലേക്ക് വരാം. പ്രധാനമായി രണ്ട് വിഭാഗങ്ങളിലാണല്ലോ രോഗങ്ങൾ നാം സമൂഹത്തിൽ കാണുന്നത്. ഒന്നാമത്തേത് വിവിധ തരം പനികൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും രണ്ടാമത്തേത് ജീവിതശൈലീജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചേതര വ്യാധികളും. ഇവ കൂടാതെ ജനിതകമായ വൈകല്യങ്ങൾ കൊണ്ടും രോഗങ്ങളും മാനസിക രോഗങ്ങളും മാലിന്യജന്യ രോഗങ്ങളും പോഷകക്കുറവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പലവിധ രോഗാണുക്കളുടെയും രോഗകാരണങ്ങളുടെയും നടുവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും രോഗപ്രതിരോധ സജ്ജമാക്കി നിർത്തുക എന്നത് മാത്രമേ രോഗം വരാതിരിക്കുവാൻ മാർഗമുള്ളൂ. ഓരോ വ്യക്തിക്കും ഹിതവും മിതവും ശുദ്ധവുമായ ഭക്ഷണം, ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, അതായത് പരിസര ശുചിത്വം, ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ്, ഇവ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായും രോഗങ്ങൾ സ്പർശിക്കുകയില്ല. ഇവയിൽ രണ്ടു പ്രധാന ഘടകങ്ങൾ ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ്, ഇവ പ്രദാനം ചെയ്യാൻ യോഗ പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്നത്തെ ജീവിതശൈലീജന്യ രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഹിതവും യുക്തവുമായ വ്യായാമത്തിന്റെ അഭാവമാണ്. വ്യായാമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷണമായുള്ള ആയാമമാണ്. അതായത് പേശികൾക്ക് ശരിയായ ചലനം വഴി ബലപ്പെടുത്തുകയും ആയാസം അഥവാ സ്ട്രെയിൻ നേരിടാനുള്ള പ്രാപ്തി സ്വാഭാവികമായി ലഭിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് യോഗ പദ്ധതിയിലെ ആസനങ്ങൾ എന്ന പരിശീലനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഉദാഹരണത്തിന്, ഭാരമെടുത്തപ്പോൾ നടുവിന് വിലക്കമുണ്ടായി എന്ന് വെക്കുക. കൂടുതലും അസ്വാഭാവികമായ പേശീവലിവ് മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നത്. എന്നാൽ സൂര്യ നമസ്കാരം, ഭുജംഗാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങൾ ശീലിക്കുക വഴി പേശീബലം നേടിയെടുത്തിട്ടുള്ള വ്യക്തിക്ക് ഇപ്രകാരം വേദന ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്രകാരം ശ്വസനക്രിയകളും യോഗാസനങ്ങളും കൃത്യമായി ശീലിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധവും അലർജി കാരണവും ഒക്കെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുകയില്ല. ഇത് പല പഠനങ്ങളും വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രമേഹം, സ്ത്രീരോഗങ്ങൾ, സന്ധിഗത രോഗങ്ങൾക്കെല്ലാം ഔഷധങ്ങളോടൊപ്പം ചെറിയ രീതിയിൽ തുടങ്ങുന്ന സമയത്ത് അല്ലാതെയും ശീലിക്കാവുന്ന യോഗാസനങ്ങൾ ഏറെയാണ്. ഇതുവഴി രോഗസാധ്യത ഉള്ളവർക്ക് അത് വരാതെ തടയുവാനും രോഗമുള്ളവർക്ക് പ്രാഥമിക അവസ്ഥയിലുള്ളവർക്കും അതിന്റെ തീവ്രത കുറയ്ക്കുവാനും സാധിക്കും. യോഗചര്യയിലൂടെ നാം അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഒന്നാണ് കർമ്മ സാമർഥ്യം, അതായത് നമ്മുടെ എഫിഷ്യൻസി. ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂളുകളിലും ബഡ് സ്കൂളുകളിലും വിവിധ കർമ്മ മേഖലകളിലും യോഗ പരിശീലനം നടപ്പിലാക്കി വരുന്നത്. ഇതുവഴി കർമ്മശേഷിയും ജീവിത നിലവാരത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. യോഗശാസ്ത്രത്തിൽ 8 വിഭാഗങ്ങളിൽ ആസനങ്ങൾ എന്നത് ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരൊറ്റ വിഭാഗത്തിന്റെ ഗുണഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് നാം ഇതുവരെ പറഞ്ഞത്. ആസനങ്ങൾ കൂടാതെ യമനിയമാദികൾ, പ്രാണായാമം എന്നിവ നാം ബാഹ്യമായി അനുഷ്ഠിക്കേണ്ടവയാണ്. ഇതിൽ യമനിയമാദികൾക്ക് പ്രാധാന്യം ഏറെ കൊടുക്കേണ്ടതുമാണ്. അതായത് അഹിംസ, സത്യം, ശുചിത്വം, ഈശ്വര സമർപ്പണം എന്നിവയെല്ലാം പറയുന്നത് യമനിയമാദികളിലാണ്. ഇത്തരം ശീലങ്ങൾ വഴി മനസ്സിനെയും പ്രവൃത്തിയെയും നന്മയിലേക്ക് നയിക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം. പ്രാണായാമം എന്നത് പലവിധ ശ്വസനക്രിയകൾ വഴി പ്രാണശക്തിയെയും മനസ്സിനെയും ശക്തമാക്കുക എന്നതാണ്. ഇവ നാലും ശീലിച്ചു കഴിഞ്ഞവർക്ക് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നീ ആന്തരിക പരിശീലനങ്ങളും ശീലിക്കാം. ഇവയിൽ നമുക്ക് ഏവർക്കും പരിചിതമായത് ധ്യാനം എന്ന വിഭാഗമാണ്. പ്രത്യാഹാരം, ധാരണം തുടങ്ങിയ പരിശീലനങ്ങൾ വഴി മനസ്സിനെയും ചിന്തകളെയും പൂർണമായി കീഴടക്കിയ ഒരേ ഒരു ബിന്ദുവിൽ ഏകാഗ്രമാക്കി മനസ്സിനെ നിർത്തുകയാണ് ധ്യാനം. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നാൽ ധ്യാനിക്കാൻ സാധിക്കില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ ആസനങ്ങളും പ്രാണായാമവും ധ്യാനവും മാത്രം പഠിക്കാനായി വരുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒന്ന്, യമനിയമാദികൾ പഠിക്കാതെ ആസനങ്ങളോ അത് കഴിഞ്ഞാൽ പ്രാണായാമവും പ്രത്യാഹാരവും ധാരണവും പഠിക്കാതെ ധ്യാനമോ നമുക്ക് പഠിച്ചെടുക്കാൻ ഏറെ പ്രയാസമാണ്. ചിന്തകൾ പൂർണമായും ഈ അവസ്ഥയിൽ മാഞ്ഞു പോകുന്നു എന്നതാണ് ധ്യാനത്തിന്റെ സവിശേഷത. ഏറെ അഗാധമായ ധ്യാനാവസ്ഥകൾ തുടരുന്നവരുടെ ബോധം പൂർണമായും പ്രപഞ്ചശക്തിയിൽ ലയിക്കുന്നു. ഇതാണ് സമാധി എന്ന അവസ്ഥയായി നാം പറയുന്നത്. ഇതുതന്നെയാണ് യോഗയുടെ ലക്ഷ്യവും. ഇവയൊക്കെ തന്നെയും മനസ്സിനെയും ഉയർന്ന ബോധതലത്തെയും സംബന്ധിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആധി അഥവാ സ്ട്രെസ് വ്യാധിയായി മാറുന്ന ഈ കാലത്ത് മനസ്സിന്റെ വ്യാകുലതകളെയും ചിന്തകളെയും കുറേയെങ്കിലും ഇല്ലാതെയാക്കി ഉയർന്ന ബോധതലത്തെ പ്രാപ്തമാക്കാൻ സാധിച്ചാൽ അത് വ്യക്തികൾക്കും സമൂഹത്തിനും നൽകുന്ന ഉണർവും ആർജവും കർമ്മശേഷിയും അത്യന്തം പ്രയോജനപ്രദമായിരിക്കും. ശരിയായ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ യോഗ പരിശീലനം ശീലിക്കാവൂ എന്നതാണ് ഏറെ നിർബന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം. തെറ്റായ ചെറിയ രീതിയിലുള്ള പരിശീലനം പോലും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ യോഗ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന ഹിതവും മിതവും ലളിതവുമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിന് യോഗശാസ്ത്ര മൂല്യങ്ങൾ നമ്മെ സഹായിക്കും. അങ്ങനെ സന്തോഷപൂർണവും സംഘർഷരഹിതവുമായ അന്തരീക്ഷം നമ്മുടെ ഉള്ളിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ യോഗദർശനം വഴി കഴിയും. നന്ദി, നമസ്കാരം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നുവെങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യ ബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ ടി എൻ കൃഷ്ണൻ, മൃദംഗം പാലക്കാട് ആർ രഘു, മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ദേവദേവ എന്നാരംഭിക്കുന്നു രാഗം പൂർവി കല്യാണി ആദിതാളം.

ഇതുവരെ കേട്ടത് എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ. വയലിൻ ടി എൻ കൃഷ്ണൻ. മൃദംഗം പാലക്കാട് ആർ രഘു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922

എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
6: ജോനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗല്ലിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ
7: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് പരിപാടിയിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. ഡോക്ടർ ടി ആർ സത്യകീർത്തിയോടൊപ്പം സ്റ്റുഡിയോയിൽ സെവിൽ ജിഹാൻ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിത വിജയത്തിനും തൊഴിൽ സാധ്യതകൾക്കും പുതിയ വഴികൾ തുറന്നുതരുന്ന ഒരു ശക്തമായ ഉപാധിയാണ്. വിവിധ സാഹചര്യങ്ങളാൽ പതിവ് വിദ്യാഭ്യാസ രീതികളിലൂടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് അവസരമൊരുക്കിക്കൊടുക്കുന്ന ഒരിടമാണ് ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തിയാണ്. നമസ്കാരം സർ.
2: നമസ്കാരം
1: സർ. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഇഗ്നോയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ, അഡ്മിഷൻ നേടാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്.
2: നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ പഠന രീതി എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസും കൂടി, ഓൺലൈനും രണ്ട് രീതിയിലും, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗും ഓൺലൈൻ ലേണിംഗും, ഈ രണ്ടിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന പഠനമെന്ന് നടക്കുന്നത്. അപ്പം അതിനകത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ 18 വയസ്സ് എന്ന് എടുക്കുമ്പോഴത്തേക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന് മാത്രമേ നമ്മൾക്ക് ഇതുള്ളൂ. പിന്നെ ഓരോ പ്രോഗ്രാമിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റീസ് ഓരോ പ്രോഗ്രാമിനും ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ സോ കോൾഡ് കോഴ്സസിനെ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് നമ്മളുടെ, അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് MSc പ്രോഗ്രാം അല്ലെങ്കിൽ MA പ്രോഗ്രാം അല്ലെങ്കിൽ BA പ്രോഗ്രാം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പഠിതാക്കളെ നമ്മൾ ലേണേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല, മറിച്ച് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസും, പിന്നെ അവരുടെ ഈ പറയുന്ന പോലെ അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസ് നമ്മൾ നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഓപ്പൺ എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ പഠന രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസിലൂടെയാണ് പഠിക്കുന്നത്. അതായത് നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നത് പോലെയുള്ള പഠനം ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് ഡിസ്റ്റൻസിലൂടെയാണ്. അപ്പം ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം എന്ന് നമ്മൾ
1: പറയുന്നു. സർ, ഇപ്പൊ പറഞ്ഞു ഒരു 18 വയസ്സ് തികയുന്ന പ്രായം മുതലാണ് ഇതിൽ കോഴ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. അതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ലല്ലോ?
2: അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. അല്ല, ഇല്ല. നമ്മുടെ ആ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഏത് എത്ര ഏജ് ഉള്ളവർക്കും വേണമെങ്കിലും അതിനകത്ത് പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 80 വയസ്സുള്ള പഠിതാക്കൾ വരെ നമ്മളുടെ കൂടെ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അതെ. അപ്പം നമുക്ക് ഇപ്പം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ നമ്മൾക്ക് PhD പ്രോഗ്രാം വരെ ഉള്ള കോഴ്സുകൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അപ്പം അതിൽ തന്നെ ഈ പറയുന്ന പോലെ ഈ ഇത്രയും ഏജുള്ള ആൾക്കാർ ഈ പറയുന്ന PG പ്രോഗ്രാംസിനും PhD വരെയൊക്കെ എൻറോൾ ചെയ്ത് പഠിക്കുന്നവർ നിലവിലുണ്ട്. അതാണ്
1: പിന്നെ ഇപ്പം പറഞ്ഞു ഇത്രയും ഏജ് പ്രായപരിധി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് പഠന ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അഥവാ അങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പഠന സാമഗ്രികളെല്ലാം എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റിൽ അല്ലെങ്കിൽ ലേണേഴ്സിൽ എത്തിക്കുന്നത്?
2: നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക്, കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അഡ്മിഷൻ കൺഫേം ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ആദ്യം അവർ ഓൺലൈനിലെ ആയിരിക്കും ഈ അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാം ഓൺലൈനാണ്. അവർക്ക് ഒരു അപ്പാർ ID റെഡി ആയിട്ട് വേണം. അവരുടെ അപ്പാർ ID എന്ന് പറഞ്ഞാൽ അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിന് വേണ്ടിയുള്ള, എന്നാൽ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഈ അപ്പാർ ID എന്ന് പറഞ്ഞാൽ. അപ്പാർ ID വേണ്ടി അവർ അവരുടെ ഈ പറയുന്ന ആധാർ കാർഡും ഒക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അവർ ഒരു അപ്പാർ ID ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ പറയുന്ന അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക്, അഡ്മിഷൻ കൺഫേം ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ, നമ്മളതിനെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെൽഫ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറയും. ഈ മെറ്റീരിയൽസ് നമ്മൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ അഡ്രസ്സ് കുട്ടികളുടെ പഠിതാക്കളുടെ അഡ്രസ്സിലേക്ക് അവർ കൊടുക്കുന്ന അഡ്മിഷൻ സമയത്ത് കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് കൃത്യമായിട്ടത് അവരിലേക്ക്
1: എത്തുന്നതായിരിക്കും.
2: ഇതുകൂടാതെ തന്നെ നമ്മളുടെ ഈ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അതായത് നമ്മളുടെ ഈ പഠന മെറ്റീരിയൽ മൊത്തം ഈ ഗ്യാൻഗോഷ് എന്ന് പറഞ്ഞൊരു ലിങ്കില് ഓൺലൈനായിട്ടും എല്ലാ കോഴ്സുകളുടെയും പഠന മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ്.
1: സർ, ഇപ്പം തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ തന്നെ ഉള്ള ഒരു സംശയമാണ്. അതായത് ഇപ്പം നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ് എടുത്തു വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ അഡ്മിഷൻ എടുക്കാൻ?
2: ഈ പറയുന്ന പോലെ ഫസ്റ്റ് നമുക്ക് അവരുടെ ഈ അപ്പാർ ഐ ഡി എന്ന് പറയുന്നത് വേണം. അതേപോലെ തന്നെ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും കോപ്പി വേണം. ഇപ്പം ഡിഗ്രിക്കാണെങ്കിൽ അവരുടെ 10th സ്റ്റാൻഡേർഡിന്റെ, പിന്നെ അവരുടെ ആധാർ കാർഡ്, പിന്നെ അതുപോലെ അവരുടെ ഈ പ്ലസ് ടുവിന്റെ മാർക്ക്ഷീറ്റ്, ഇതെല്ലാം ആണ് അവർക്ക് നിർബന്ധമായിട്ട്. ഇപ്പം ഡിഗ്രി പി ജി പ്രോഗ്രാമിനാണെങ്കിൽ ഡിഗ്രിയും കൂടി ഉള്ളത് അഡീഷണൽ ആയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ അഡീഷണൽ ആയിട്ട് വേണം.
1: ഫോട്ടോയും
2: വേണം, ഫോട്ടോയും സിഗ്നേച്ചേഴ്സും എല്ലാം ഓൺലൈനായിട്ടാണ് അവർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവർ പേയ്മെന്റ് എന്ന് പറയുന്നത് ത്രൂ എന്താ പറയുന്നത് അവരുടെ ഐദർ ത്രൂ അവരുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ്, അവരുടെ തന്നെ കാർഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം ചിലർ ഈ പറയുന്ന പോലെ കഫേയിലൊക്കെ പോയിട്ട് അവർ ഇത് ചെയ്യാറുണ്ട്. അക്ഷയ സെന്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ കാർഡിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇപ്പൊ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ വേണമെങ്കിൽ അവർക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാം. ഈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു വരുന്നത് പിന്നെ ചിലപ്പോൾ അവരുടെ അക്കൌണ്ടിലായിരിക്കും. അപ്പൊ ചിലപ്പം ഇവര് പറഞ്ഞില്ലെങ്കിൽ നമ്മളത് അറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പൊ അവരവരുടെ കാർഡ്സ് വെച്ചിട്ട് വേണം ഇത് അഡ്മിഷൻ എടുക്കാൻ.
1: ഇപ്പോൾ ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളുടെ ലേണേഴ്സിൽ എത്തുന്നത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ മെറ്റീരിയൽ കിട്ടിയാലും നമുക്കൊരു ഗൈഡൻസ് മീൻസ് ഫസ്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എം എ കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നു, അപ്പൊ അതിന് നമുക്ക് ആ ഇനിഷ്യൽ സ്റ്റേജിൽ
2: നമുക്ക് അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്. അതായത് ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മുടെ ടീച്ചിങ് പ്രോസസ്സാണ്. നമ്മൾ ക്ലാസ്സുകളിൽ പോയിരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ റെഗുലറായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നില്ല, മറിച്ച് നമുക്ക് സ്പെസിഫിക് ഡേയ്സ്, അതായത് സെക്കൻഡ് സാറ്റർഡേസ്, സൺഡേസ് ആൻഡ് ഹോളിഡേയ്സ്, ഈ ദിവസങ്ങളിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പം അതിനെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ് അക്കാഡമിക് കൗൺസിലേഴ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയും അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറയും. അപ്പം ഈ പ്രോസസ്സിലൂടെയാണ് അപ്പം അത് അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്യൂട്ടറിംഗ് ഉണ്ട്, അതായത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് ഉണ്ട്. ഈ കൗൺസിലിംഗ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠിതാക്കൾ എന്ന് പറയുന്നത് പല ഏജ് ഗ്രൂപ്പിലും പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് പഠന വൈകല്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ അവരെ ഒന്ന് കൗൺസിൽ ചെയ്തായിരിക്കും ഈ പറയുന്ന പഠനം തുടർന്നു കൊണ്ടുപോകുന്നത്.
1: സർ, ഇപ്പോൾ ഒരു കോൾ ഉണ്ട്.
3: ഹലോ, ഹലോ, നമസ്കാരം. ഞാൻ ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണകുർത്തി. എന്റെ മോളുടെ ഒരു കാര്യത്തിനാണ് വിളിക്കാന്ന്.
2: പറഞ്ഞോളൂ
3: സാർ. നമസ്കാരം. ഈ പരിപാടി പങ്കെടുക്കാൻ ആദ്യം ഒത്തിരി നന്ദിയുണ്ട്.
2: താങ്ക് യു.
3: ഒരുക്കിട്ട് ഒന്ന് എല്ലാവർക്കും എന്റെ പ്രത്യേക വിജയാശംസകളുണ്ട്.
2: ആയിക്കോട്ടെ.
3: പിന്നെ എന്റെ മകളെ LLB ഇപ്പം ഹൈക്കോടതി പഠിച്ച് പിന്നെ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. 6 മാസത്തെ
2: അതെ പ്രാക്ടീസ്.
3: ഇന്റേൺഷിപ്പ് കഴിയും. 2 മാസം കഴിയുമ്പോ ഇന്റേൺഷിപ്പ് കഴിയും ഹൈക്കോടതിയില്.
2: അതെ.
3: അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതായിരുന്നു.
2: നമുക്ക് ഈ ലോ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് വെച്ചാൽ ഈ LLB LLM എന്ന് പറഞ്ഞുള്ള കോഴ്സുകൾ നമ്മൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. മറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ കൗൺസിലിന്റെ റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ കോഴ്സസ് ഇല്ല. പക്ഷെ മറിച്ച് നമുക്ക് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അത് നമുക്ക് പറഞ്ഞോളൂ. ലോ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൈബർ സെക്യൂരിറ്റി, പിന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സസ് ഉണ്ട്. അതിപ്പോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്പെസിഫിക് ആയിട്ട് ചില ഇതിൽ ഏരിയയിൽ ഇപ്പം മകൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവർക്കത് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ പ്രാക്ടീസിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കോഴ്സ്, അത് ചെറിയ കോഴ്സുകളാണ്. ഇപ്പൊ അഡ്മിഷൻ എടുക്കാം. ഇപ്പൊ അഡ്മിഷന്റെ സമയമാണ്. ഇപ്പൊ നമ്മൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജൂലൈ 15 വരെ ഇതിന്റെ അഡ്മിഷൻസ് ഉണ്ട്. അപ്പം അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ പോകണം. ഇഗ്നോ IGNOU.AC.IN www.IGNOU.AC.IN എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അഡ്മിഷന്റെ ഒരു ഇത് സ്ക്രോൾ ചെയ്ത് വരുന്നത് കാണാം നമുക്ക് അവിടെ. അപ്പം ആ അഡ്മിഷന്റെ ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആധാർ കാർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. അത് മോൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നേരത്തെ ഉണ്ടാവുമായിരിക്കും ചിലപ്പം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇവർക്ക് അഡ്മിഷന്റെ ഇതിൽ ഓൺലൈനിൽ തന്നെ കയറിയിട്ട് ഏത് കോഴ്സ് വേണമെന്ന് വെച്ചാൽ നോക്കി അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ പ്രോസ്പെക്ടസ്, അതായത് ഈ പ്രോസ്പെക്ടസ് എല്ലാ കോഴ്സുകളുടെയും ഒരു ഈ പ്രോസ്പെക്ടസ് നമ്മുടെ ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്ന്, മോൾക്ക് ഇപ്പം ലോ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് സ്കൂൾ ഓഫ് ലോ ഓതോണ്ട്, അപ്പം ആ സ്കൂളിലെ ലോയുടെ കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടോ, അപ്പൊ ആ ലോയിൽ ഏതാണ് മോൾക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ട് എടുത്തിട്ട് അത് അതിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആ ലോ എന്ന് വെച്ചാൽ ഇപ്പം LLB കഴിഞ്ഞാൽ ഇനി LLMലേക്ക് പോകാനുള്ള ഒരു കോഴ്സ് നമുക്കില്ല, മറിച്ച് അതുമായിട്ട് ആഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഇപ്പം വെച്ചാൽ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ അറിവ് കിട്ടാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ നമുക്ക്, അതായത് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്.
1: ഇപ്പോ നമ്മുടെ ലിസണർ ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വർഷം ഇഗ്നോയില് ഏതൊക്കെ ടൈമിലാണ് സർ അഡ്മിഷൻ?
2: നമുക്ക് അഡ്മിഷൻസ് ഇപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പൺ ആണെന്ന് പറയുന്നതിന് വേറൊരു അഡീഷൻ ആണ്. അതായത് നമുക്ക് അഡ്മിഷൻസ് രണ്ട് പ്രാവശ്യമുണ്ട്, ജനുവരി അഡ്മിഷൻസും ജൂലൈ അഡ്മിഷൻസ്. ഇപ്പൊ ജൂലൈ അഡ്മിഷൻസ് ഓപ്പൺ ആണ്.
1: അതെന്നാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്?
2: അതിപ്പം ജൂലൈ 15 അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നമുക്ക് അഡ്മിഷൻസ് രണ്ട് പ്രാവശ്യമുണ്ട്, അതേപോലെ തന്നെ എക്സാമിനേഷൻസും രണ്ട് പ്രാവശ്യമുണ്ട്.
1: അഡ്മിഷൻസ് വരുന്നത്
2: ജനുവരി ജൂലൈ, എക്സാമിനേഷൻസ് വരുന്നത് ജൂണും ഡിസംബർ. ഇപ്പൊ നമ്മുടെ എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുക, ജൂൺ എക്സാമിനേഷൻ ഇപ്പൊ ജൂൺ ആണല്ലോ. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ ആ ടൈമിൽ തന്നെ ആയിരിക്കും, അതിലെ ഒരു മാറ്റങ്ങളും ഈ എക്സാമിനേഷനിൽ വരത്തില്ല. പിന്നെ എക്സാമിനേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം, കുട്ടികൾക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അതാണ്. എക്സാം സെന്റർ ചൂസ് ചെയ്യാം. ഇപ്പൊ ഇന്നൊരു എക്സാം ഇവിടെ എഴുതുകയാണെങ്കിൽ അടുത്ത ദിവസം വേണമെങ്കിൽ വേറൊരു സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നുള്ള ഇതും കൂടി, ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി നമുക്ക് ഉണ്ട്.
1: അടുത്ത ഒരു കോൾ. ഹലോ
2: ഹലോ ഹലോ
3: ഹലോ നമസ്കാരം സാറേ.
2: ആ നമസ്കാരം
3: സാറേ, എന്റെ മകള് പിന്നെ ഈ ഡയറ്റീഷ്യൻ കോഴ്സൊക്കെ പാസ്സായതാണ്. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവള് ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് പാസ്സായി.
2: ആയിക്കോട്ടെ.
3: പിന്നെ അതിന് ശേഷം പിന്നെ നമുക്കൊരു ഒരു ജോലി കിട്ടാൻ ഇപ്പം വേടി കിട്ടുന്നില്ല. അപ്പം നമുക്ക്
2: എന്ത് കോഴ്സ് ആണ്? അത് സർട്ടിഫിക്കറ്റ് ആണോ ഡിപ്ലോമ ഡിഗ്രി ആണോ?
3: ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ പാസ്സായത്.
2: ഓ,
3: രണ്ടാമത് ഇത് തന്നെ അതിന്റെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് പാസ്സായി. അപ്പം അത് ബാംഗ്ലൂർ പത്മശ്രീ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിന്ന് അത് പാസ്സായത്.
2: ഓക്കെ.
3: പി ജി എടുത്തത്.
2: ഓക്കെ.
3: പിന്നെ പഠിച്ചത് ഫസ്റ്റില് മംഗലാപുരം പി എ കോളേജിലായിരുന്നു. അത് അവിടുന്നും ഈ ഡയറ്റീഷ്യന്റെ അത് പാസ്സായി.
2: ഓക്കെ ഓക്കെ.
3: അപ്പൊ രണ്ടാമത് നമുക്കൊരു എവിടെ
2: അവിടെ നമുക്ക്
3: ജോലി കിട്ടുന്നില്ല.
2: നമുക്കൊരു IDA എന്ന് പറഞ്ഞ ഒരു ഡയറ്റീഷ്യൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ട്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവരുടെ അംഗീകാരമുള്ള കോഴ്സാണോ ഇത് എന്നും കൂടെ ഒന്ന് നോക്കണം. എന്ന് വെച്ചാല് അതുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റൽസിലും ഈ പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ നല്ല ഹോസ്പിറ്റൽസ് ഇപ്പൊ എയിംസ് അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് അംഗീകാരമുള്ളതാണോ എന്നും കൂടെ നോക്കണം. എന്നുവെച്ചാൽ ചില ഈ പറയുന്ന കോഴ്സസ് അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസിനോ ചില കോളേജസിനോ ഒന്നും ഇതിന്റെ അംഗീകാരം ചിലപ്പോൾ ഉണ്ടാവാൻ വരുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ അവർക്ക് ജോലി കിട്ടാനും ഒക്കെ. പിന്നെ ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്ന, എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
3: ഇപ്പം പ്രൈവറ്റ് ആയിട്ട് ഒരു ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്.
2: ഓ ഓ ഓ. ഇപ്പൊ നമുക്ക് ഒത്തിരി ഓപ്പണിങ്സ് വരും. ഇപ്പൊ നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് മോൾക്കറിയാമായിരിക്കും അതിനെ കുറിച്ച്. അത് നമ്മുടെ എന്താ പറഞ്ഞ ഫുഡിനെ കുറിച്ചുള്ള സേഫ്റ്റി അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു, അത് അത് ഏത് കോഴ്സാണ്? HACCP അങ്ങനെയുള്ള കോഴ്സാണോ?
3: ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ.
2: ആ ഹാ ഹാ. അല്ല അപ്പം എന്തായാലും ഈ ഫുഡിന്റെ ഏരിയയിൽ നല്ല ഒത്തിരി വേക്കൻസീസ് ഇനി ഭാവിയിൽ വരും ഉറപ്പായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു റെഗുലേഷൻസിലേക്കാണ് ഇനി സർക്കാരും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ചില അതിൽ ഒരിക്കലും അതിനകത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഡെഫിനറ്റ് ആയിട്ടും നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സുകളാണ്. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഏകദേശം 2 PG ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പം PhD അത്രയും കോസ്റ്റ് വരത്തില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏകദേശം ഒരു സെമിസ്റ്ററിൽ ചിലപ്പോൾ 24,000 രൂപ അങ്ങനെ അത്രയൊക്കെ വരത്തുള്ളൂ ഒരു സെമിസ്റ്റർ. അതായത് 6 മാസത്തേക്ക് അങ്ങനെയൊക്കെ അങ്ങനെ അത്രേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇയർലി ആയിരിക്കും. ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ അത്രയും പോലും വരത്തില്ല. അങ്ങനെയാണ്. അപ്പം PhD ഒക്കെ ചെയ്താൽ നല്ലതാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, പഠിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്കും ഉണ്ട്. PhD പ്രോഗ്രാം ഉണ്ട് നമ്മളുടെ. ഇപ്പം PhD പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സൈറ്റിലൊന്ന് പോയി നോക്കിയാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി PhD പ്രോഗ്രാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അതിൽ ഇത്രയേ ഉള്ളൂ, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അത് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം ഒരു കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞിരുന്നുണ്ട്. അതിന് നമ്മൾ ഡൽഹി പോയിട്ട് ഈ പറയുന്ന ഏതാണ് നമ്മുടെ ഗൈഡ് എന്ന് വെച്ചാൽ ആ ഗൈഡിന്റെ കീഴിൽ നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ നമുക്ക് എൻറോൾ ചെയ്തുകൊണ്ട് നമുക്ക് അത് PhD കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത്. അതെല്ലായിടത്തും ഉണ്ട് ഈ കോഴ്സ് വർക്ക് എന്ന് പറയുന്നത്. ഒരു വർഷം നമ്മൾ കോഴ്സ് വർക്ക് മാൻഡേറ്ററി ആണ്. എല്ലാത്തിനും ബെനിഫിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിലും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇതുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ക്വാളിഫിക്കേഷൻസ് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. അത് അങ്ങനെ
3: അപ്പം ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ, വേറെ ഈ നമ്പർ മാത്രമേ ഉള്ളൂ, വേറെ നമ്പർ കിട്ടോ?
2: ആ ഇതിപ്പോ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതാണ്. അതായത് നമ്മളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. rctrivandrum@igno.ac.in അതിലേക്കൊന്ന് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.
1: സർ, ഇപ്പോ നമ്മൾ പറഞ്ഞു അക്കാദമിക് കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞു, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് പ്രായത്തിൽപ്പെട്ടവരും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ഒരു കൗൺസിലിംഗ് ഫസ്റ്റ് കൊടുക്കും. സാറ്റർഡേ സൺഡേസ്
2: ഈ കോഴ്സ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏത് കുട്ടിയാണെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻഡക്ഷൻ മീറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുക. നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റം ഒരു പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ട് ഈ പഠിതാക്കളെ എല്ലാവരെയും ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡക്ഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നുവെച്ചാൽ എങ്ങനെയാണ് പഠനം തുടർന്നുകൊണ്ട് പോകേണ്ടത്, ഇതിന്റെ പഠന രീതികൾ എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്, ക്ലാസ്സിന് വേണ്ടി ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ റീജിയൽ സെന്റർ കൂടാതെ തന്നെ നമ്മുടെ റീജിയൽ സെന്ററിന്റെ കീഴിൽ ലേണേഴ്സ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. അവരാണ് നമ്മുടെ ഈ സ്റ്റഡി സെന്ററുകൾ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി സെന്ററിലൂടെയാണ് ഈ പഠിതാക്കളുടെ പഠനം എന്ന് പറയുന്നത് മേജറായിട്ട് നടക്കുന്നത്. അപ്പം അവരെപ്പോഴും നിരന്തരം ഈ പറയുന്ന സപ്പോർട്ട് സെന്റേഴ്സുമായിട്ട് എപ്പോഴും കോൺടാക്ടിലായിരിക്കും. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാറിവേനസ് കോളേജ് നമ്മുടെ ഒരു ലേണേഴ്സ് സപ്പോർട്ട് സെന്ററാണ്. അപ്പം അവിടെ നമുക്ക് എല്ലാ ഈ പറയുന്ന പോലെ സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും എല്ലാം ഈ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. നമുക്ക് 60% ഓഫ്ലൈൻ ക്ലാസ്സസും 40% ഓൺലൈൻ ക്ലാസ്സസും ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം അതിലൂടെ നമ്മൾ പിള്ളേർക്ക് ഈ പറയുന്ന പഠിതാക്കൾക്ക്
1: പ്രോപ്പറായിട്ട്
2: ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് കിട്ടും.
1: സാർ, ഒരു കോൾ ഉണ്ട്. ഹലോ.
3: ഓക്കെ.
1: ഹലോ.
3: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ്?
3: ഞാൻ കരുനാഗപ്പള്ളിന്ന്, എന്റെ പേര് സൗമ്യ എന്നാണ്. എന്റെ മോളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇറക്കിന് വേണ്ടിയാണത്. ഹലോ സാർ, നമസ്കാരം.
2: നമസ്കാരം മാഡം.
3: എന്റെ മോള് ഇപ്പം ബിവോക്ക്
4: ഫുഡ് പ്രോസസിംഗ് മാനേജ്മെന്റില് ഡിഗ്രി കഴിഞ്ഞു
2: നമ്മുടെ
4: ശാസ്ത്രങ്കോട്ട ഡി ബി കോളേജിൽ നിന്ന്. അപ്പൊ അയാൾക്ക് ഹയർ സ്റ്റഡിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, പി ജിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത് കിട്ടാൻ ഇച്ചിരി മാർക്ക് കുറവുണ്ട്.
2: അപ്പൊ
4: ഇഗ്നോയ്ക്ക് ബന്ധപ്പെട്ട്
2: ഇഗ്നോയ്ക്ക് നമുക്ക് കോഴ്സസ് ഉണ്ട്, നമുക്ക് എം എസ് സി. അപ്പം നമ്മൾക്ക് എന്ന് പറഞ്ഞാല് ഈ പറയുന്നത് പോലെ മാർക്ക് അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന ബി എസ് സി വോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അത് നല്ല പ്രോഗ്രാമാണ്. നമ്മൾ ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയൻ സെന്റർ ട്രിവാൻഡ്രത്തിൽ നമ്മൾക്ക് രണ്ട് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് ഇപ്പൊ നിലവിൽ. ഒന്ന് നമ്മുടെ കാർഷിക കോളേജിൽ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാറിവാനിയസിലും ഈ പ്രോഗ്രാം നിലവിലുണ്ട്. അപ്പം അതിന്റെ അഡ്മിഷന്റെ സമയമാണ് ഇപ്പം നമുക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ജൂലൈ 15 വരെയാണ്. ഇപ്പം
4: എന്തോ
2: ഇതിനകത്ത് ഓൺലൈൻ അല്ല, ഇത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ക്ലാസ്സസ് സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും പിന്നെ ഹോളിഡേസിലും മാത്രമേ ഉള്ളൂ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. പിന്നെ അതിനകത്ത് പ്രാക്ടിക്കൽസ് ഉണ്ട്. പ്രാക്ടിക്കൽസ് നമ്മൾ അത് കമ്പൽസറിയാണ്. ഇപ്പൊ തിയറി നിങ്ങൾ പഠിച്ച് ഇപ്പം മോള് ഇപ്പം ഡിഗ്രി ഫുഡ് സയൻസ് ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവത്തില്ല, സ്വയമായിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും. മറിച്ച് പ്രാക്ടിക്കൽ ക്ലാസ്സസ് നിർബന്ധമാണ്. അതിന് 80-90% അറ്റൻഡൻസ് ഉണ്ടായിരിക്കാം. അതിന് ക്ലാസ്സസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ പഠന രീതി. അതിനകത്ത് നമുക്ക് പഠിക്കുന്നതിൽ നമുക്കൊരു 25% നമ്മൾ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ഇതുണ്ട്. അത് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം അങ്ങനെയാണ്. 25% നമ്മൾ അസൈൻമെന്റ്സും 75% നമ്മൾ ഈ പരീക്ഷയാണ്. അങ്ങനെയാണ്. അപ്പൊ 25% നമ്മൾ അസൈൻമെന്റ്സിന്റെ ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 25% മാർക്കിനുള്ള അത് മാർക്ക് നമുക്ക് അവിടെ കിട്ടും. പിന്നെ 75% നമ്മൾ ഫൈനൽ പരീക്ഷയിലായിരിക്കും നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. അപ്പൊ ഇത് 2 വർഷത്തെ കോഴ്സാണ്. നമുക്ക് 4 വർഷം കൊണ്ട് തീർക്കാവുന്ന അതാണ് നമ്മളുടെ ഇത്. എന്നുവെച്ചാൽ ഇതിനകത്ത് മറ്റുള്ള കോഴ്സുമായിട്ട് ഒരു വ്യത്യാസമില്ല. എല്ലാ റെഗുലേറ്ററി ബോഡീസും ഇതിപ്പോ നമ്മുടെ പി എസ് സി ആണെങ്കിലോ നമ്മുടെ യു പി എസ് സി ആണെങ്കിലോ എല്ലാത്തിനും അംഗീകാരമുള്ള നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ നമ്മുടെ തന്നെ എല്ലാ കോഴ്സുകൾക്കും ഇപ്പം അംഗീകാരമുണ്ട്. അത് അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൺലൈൻ ആണെങ്കിലും ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണെങ്കിലും നോർമലി എല്ലാ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ സാധാരണ പോയി പഠിക്കുന്നതിലൊന്നും ഇപ്പം റെഗുലേഷൻസിലൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാം അറ്റ് പാർ ആണ്. അതായത് ഒരുപോലെ തന്നെയാണ്.
4: ഒരു ചേട്ടൻ വിളിച്ചപ്പം ഈ QAQC പഠിച്ച മോള് ജോലി ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക്.
2: അല്ല, ഹയർ സ്റ്റഡീസിന് പോകണം മാഡം. ഹയർ സ്റ്റഡീസിന് പോയാൽ അതിന്റെ കൂടെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലിക്ക് കോമ്പറ്റീഷൻ പോകുമ്പോഴത്തേക്ക് നിങ്ങളേലും കൂടുതൽ ഇപ്പം ഒരാൾക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നാച്ചുറലി അവരായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം എപ്പോഴും പഠിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടം ഒരിക്കലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഗുണമേ ഉണ്ടാവത്തുള്ളൂ.
1: സർ, ഇപ്പോ പറഞ്ഞു നമ്മൾ ഗൈഡൻസ് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തോണ്ടിരിക്കും. പിന്നെ ഇൻ ബിറ്റ്വീനിൽ ചില സംശയങ്ങൾ വരാലോ, അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ്? ഓൺലൈൻ ആണോ കോൺടാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഫ്ലൈൻ?
2: അക്കാഡമിക് കൗൺസിലേഴ്സിനെ അവർക്ക് എപ്പോ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അവരുടെ അവർക്ക് ഈ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ബി എ കോഴ്സ് അല്ലെങ്കിൽ ബി എ സോഷ്യോളജി പഠിക്കുന്ന ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിൽ അവരുടെ ക്ലാസ്സുകളുടെ ടൈമും ടൈം ടേബിളും എല്ലാം അകത്ത് ആ ഗ്രൂപ്പിലുണ്ടാവും. ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, ആ പഠിക്കുന്നവരുടെയൊക്കെ നമ്പർ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെയൊക്കെ നമ്പർ അതിനകത്തൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാവുന്നതാണ്.
1: അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം.
5: നമസ്കാരം സർ, ഞാൻ കേരളത്തിൽ നിന്ന് എന്റെ മോക്ക് വേണ്ടിയാണ്.
2: പറഞ്ഞോളൂ മാഡം.
5: മോള് ബാച്ചലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 2023 ചെയ്തിട്ടുണ്ടായിരുന്നു.
2: ഓ, ആയിക്കോട്ടെ.
5: അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എക്സാമും ലാബും കിട്ടിയിട്ടുണ്ട്.
2: എവിടുന്ന കഴിഞ്ഞത്?
5: എറണാകുളം സെന്ററിൽ നിന്നായിരുന്നു.
2: അവിടെ ഇഗ്നോ തന്നെയായിരുന്നു അല്ലേ?
5: അതെ അതെ അതെ.
2: ഓ ഓ ഓ.
5: ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല.
2: ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല അല്ലേ? നോർമലി 1 year കോഴ്സാണ്. അപ്പം അതിന് മാക്സിമം കിട്ടുന്നത് 2 year കിട്ടും. ഡബിൾ ആണ് സാധാരണ നമ്മള് കൊടുക്കുന്നത്. അപ്പം ആ ടൈം പീരീഡ് കഴിഞ്ഞുപോയി. ഇപ്പൊ മാഡത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മോളെടുത്ത് പറയണം, ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പോളി. ഇന്റേൺഷിപ്പ് അവിടെ നിൽക്കട്ടെ. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇപ്പം ടൈം പീരീഡ് കഴിഞ്ഞുപോയി. മനസ്സിലായോ? 26 ആയില്ലേ? അപ്പൊ 26 ആയതുകൊണ്ട് ആ പഠനത്തിന്റെ സമയം കഴിഞ്ഞുപോയി. അപ്പൊ കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്കൊരു പ്രോസസ് ഉണ്ട്, ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അതായത് ക്രെഡിറ്റ്സ് ഇപ്പൊ പഠിച്ചതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാന്ന് ഒരു പ്രോസസ് ഉണ്ട്. അതായത് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കണം, ഈ കോഴ്സിന്റെ ഫീ മൊത്തം അടയ്ക്കണം. അടച്ചിട്ട് നിങ്ങൾ പഠിച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി അതിന് ഓരോ കോഴ്സിനും 500 രൂപ വെച്ചിട്ട് അടച്ചിട്ട് ഈ ഇതിലേക്ക് നമ്മൾ ആ മാർക്കുകളെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്നതായിരിക്കും. ഈ ആദ്യം അഡ്മിഷൻ എടുക്കണം, പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ്
6: ചെയ്യാം. മറ്റുള്ള ലാബ് എക്സാം ചെയ്യണ്ട
2: എല്ലാം അതൊക്കെ നിങ്ങൾ ചെയ്താണല്ലോ, അപ്പൊ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
1: സാർ, ഇപ്പോ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ
2: നമുക്ക് രണ്ടുണ്ട്, ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്.
1: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചുകൂടി ഒന്ന് പറയാം.
2: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ വേറെ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പഠിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ നോർമലി അവിടെ പഠിക്കുന്ന ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ അവിടെ എന്തെങ്കിലും കോഴ്സസും നമ്മുടെ കോഴ്സസുമായിട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കും. അപ്പൊ അത് പഠിക്കേണ്ട കാര്യമില്ല, അവരത് നേരത്തെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും. അതിനാണ് നമ്മൾ പറയുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ABC എന്ന് പറയുന്നത്. അപ്പൊ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ നമ്മൾ ഏൺ ചെയ്ത ക്രെഡിറ്റ്സ് എല്ലാം അവിടെ കിടപ്പുണ്ടാവും. അപ്പൊ ആ ABC നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ അവർ കമ്പയർ ചെയ്യും, അവരുടെ സിലബസ് എന്ന് കമ്പയർ ചെയ്തിട്ട് ഈ സിലബസും നമ്മുടെ സിലബസും അവരുടെ സിലബസും സെയിം ആണെങ്കിൽ ആ കോഴ്സിന് ട്രാൻസ്ഫർ കൊടുക്കും. എന്നുവെച്ചാൽ അവർ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
1: സാർ, അത് ഇപ്പം 2 ഇയർ കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ അങ്ങനെയാണോ അതോ മൊത്തത്തിൽ തന്നെ ട്രാൻസ്ഫർ?
2: അല്ല, അത് എത്ര വേണമെങ്കിലും, അത് എല്ലാ കോഴ്സുകളും ചിലപ്പം ഒരേപോലെ ആവണം, സിമിലർ ആവണമെന്നില്ല. അപ്പൊ ഏതൊക്കെ കോഴ്സുകളാണ് സിമിലർ എന്ന് വെച്ചാൽ ആ കോഴ്സസ് മാത്രം മതി, ബാക്കിയുള്ളത് അവര് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതാണ്
1: അടുത്തൊരു ശ്രോതാവ്. ഹലോ.
7: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്?
7: ഞാന് ഗീത എന്നാണ് എന്റെ പേര്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്.
1: ആ, ചോദിച്ചോളൂ മാഡം.
2: പറയൂ മാഡം.
7: സാറേ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
7: ആ സാറേ, ഞാൻ ഇപ്പം ഒരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞാൻ എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA ഫിലോസഫി 4th SEM ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് അടുത്തതായിട്ട് എനിക്ക് ഏത് കോഴ്സാണ്? എനിക്ക് സൈക്കോളജികളിലൊക്കെ താല്പര്യമുണ്ട്, കൗൺസിലിംഗ് ഒക്കെ ഇഷ്ടമാണ്.
2: മാഡം, ഇപ്പൊ ഇപ്പൊ ഇഗ്നോയില് നമ്മള് സൈക്കോളജി ഇപ്പം ഡീറെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇപ്പൊ അതിപ്പോ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ വേറൊരു പുതിയ റെഗുലേറ്ററി ബോഡി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇത് നമുക്കിപ്പോ ഓൺലൈൻ ഈ പറയുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിലൂടെ ഈ സൈക്കോളജി ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് നമുക്കിപ്പം ഇതുണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, പിന്നെ MSW സോഷ്യൽ വർക്ക്, അതായത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൌൺസിലിംഗ് ഉണ്ട്. ഇങ്ങനെ രണ്ട് പ്രോഗ്രാംസ് ഉണ്ട്.

0: ഒക്കെ വേണമെങ്കിൽ മാഡത്തിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഇപ്പൊ കൗൺസിലിംഗിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അത് നല്ല നല്ല കോഴ്സുകളാണ്. എം എസ് ഡബ്ല്യു ചെയ്യാം, അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു കൗൺസിലിംഗ്
1: ആയതുകൊണ്ട് സൈക്കോളജി ഇല്ല അല്ലേ
0: സാർ? ആ ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പൊ സൈക്കോളജി ഇല്ല. അത് റെഗുലർ ആയിട്ട് ഇപ്പം
1: ഒരു ഡൗട്ടും കൂടെ. പിന്നെ നമ്മൾ ഇങ്ങനെ പി എച്ച് ഡി ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോ സാറ് പറഞ്ഞത് ഞാൻ കുറച്ച് കേട്ടു, അപ്പൊ ഒരു വർഷം നമ്മൾ ഡൽഹിയിൽ അങ്ങനെ ചെയ്യണം.
0: അത് മസ്റ്റ് ആണ് മാഡം. അത് നമ്മുടെ കോഴ്സ് വർക്ക് ആണ്. അത് നേരത്തെയൊക്കെ 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് 1 വർഷമാക്കി. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണ്. എവിടെ പോയാലും ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലായിടത്തും ഈ പറയുന്ന കോഴ്സ് വർക്ക് ഇപ്പൊ നിർബന്ധമാണ്.
1: അതുപോലെ സാറേ, ഇപ്പൊ ജൂലൈ അഡ്മിഷന് ഇതായല്ലോ, അപ്പൊ ഞാൻ S4A ആയിട്ടുള്ളൂ. നമ്മുടെ റിസൾട്ട് സെക്കൻഡ് സെം വരെ ഉള്ളത്
0: വന്നിട്ടുള്ളൂ.
2: സാർ, ഇപ്പൊ ചോദിച്ച ശ്രോതാവിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, പി എച്ച് ഡി ആക്ച്വലി നമുക്ക് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലേ, അത് ഏത് സമയങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്?
0: ഇപ്പൊ നമുക്ക് പ്രത്യേക ടൈമുകൾ ഇല്ല. നോർമലി ഇപ്പൊ നമ്മുടെ അഡ്മിഷന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്,
2: പി എച്ച് ഡിക്ക്
0: വേണ്ടി, എൻട്രൻസിന് വേണ്ടി ഇപ്പൊ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനമാണെന്ന് തോന്നുന്നു, ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പം അതൊന്ന് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, www.igno.ac.in വെബ്സൈറ്റിൽ നോക്കിയിട്ട് അത് അത് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ നെറ്റ് ഇതൊക്കെ ക്വാളിഫൈ ചെയ്തുണ്ടല്ലോ, JRF ഒക്കെ ക്വാളിഫൈ ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ.
2: അവർക്ക് ഇന്റർവ്യൂ മാത്രമേ,
0: അവർക്ക് ഈ പറയുന്ന പോലെ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
2: അതുപോലെ സാർ, സീറ്റുകളും
0: അവര് ഇപ്പം എല്ലാം ഇത് നമുക്ക് റെഗുലേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ഒരു ഫാക്കൽറ്റിക്കാണെങ്കിലും 8 മാക്സിമം 8 എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു റെഗുലേഷൻസ് ഉണ്ട്, സീറ്റ് ഒത്തിരി ഒന്നും ഇല്ല.
2: ഹലോ
3: ഹലോ
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
3: ആർഷ കൊല്ലത്ത് എന്നാണ്.
2: ചോദിച്ചോളൂ
3: സാർ. ഞാൻ ഒരു ഡിസ്റ്റൻസ് ലേണിംഗിനായിട്ട് എന്നെ സോഷ്യോളജി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കോഴ്സ് എന്ന് മുതലാ സ്റ്റാർട്ട് ചെയ്യുന്നത്?
0: എപ്പോഴാ അപ്ലൈ ചെയ്തത് മാഡം?
3: ഒരു January 2026.
0: January 2026 എന്ന് വെച്ചാൽ എന്റെ കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തോ? ഐഡി കാർഡ് ഒക്കെ കിട്ടിയോ?
3: ഐഡി കാർഡ് കിട്ടി, ടെക്സ്റ്റ് ബുക്ക് 2 എണ്ണേ മാത്രമേ തന്നുള്ളൂ.
0: അത് വന്നോളൂ മാഡം, മാഡത്തിന്റെ മെറ്റീരിയൽസ് എല്ലാം വന്നോളും. അതുകൂടാതെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം ഈ പറയുന്നത് പോലെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് ഉണ്ട്, അതിൽ നോക്കിയാൽ നമ്മുടെ സൈറ്റിൽ ചെന്നിട്ട് അതിൽ നോക്കിയാൽ എല്ലാ ഈ പറയുന്ന പോലെ മെറ്റീരിയൽസിന്റെ കംപ്ലീറ്റ് അത് അവിടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡക്ഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നോ? അപ്പം എവിടെ?
3: യൂട്യൂബിൽ
0: ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നായിരുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡത്തെ ആദ്യം ചെയ്യേണ്ടത് അസൈൻമെന്റ്സ് എഴുതണം. അസൈൻമെന്റ്സ് നമ്മൾ September 30, 2026 ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഇപ്പോൾ തന്നെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിനകത്ത് സ്റ്റുഡന്റിന്റെ ലിങ്കിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മാഡം എം എ സോഷ്യോളജി അല്ലേ, അപ്പം എം എ സോഷ്യോളജി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് അപ്പോൾ 2026 January എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിന്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവിടെ വരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ അസൈൻമെന്റ്സ്, ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന്, ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യനും നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഇത് എഴുതിയിട്ട് A4 size sheet നമ്മൾ അതിന്റെ നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ആ ഓൺലൈനിൽ നോക്കിയിട്ട് ഈ പറയുന്ന പോലെ അസൈൻമെന്റ്സ് എഴുതണം. അത് ഒരു
3: അത്
0: നമുക്ക് മാഡത്തിന്റെ സ്റ്റഡി സെന്റർ എവിടെയാണ്? ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ എവിടെയാണ്? കൊല്ലം എസ് എൻ കോളേജിൽ സബ്മിറ്റ് ചെയ്താൽ മതി. എഴുതിയിട്ട് എഴുതുന്നതനുസരിച്ച് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. എല്ലാം എഴുതിയിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാഡം ഇപ്പൊ ഒരു കോഴ്സിന്റെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക, അവരത് ഇവാലുവേറ്റ് ചെയ്തോളും. അപ്പൊ അതിന്റെ മാർക്ക് കയറിക്കോളും. ഇപ്പം എല്ലാം എഴുതി, ഇപ്പൊ 4 കോഴ്സ് ഉണ്ടെങ്കിൽ 4 കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് കൊണ്ടുവരണമെന്ന് ഇതില്ല. അപ്പം മാഡത്തിന്റെ സൗകര്യം അനുസരിച്ച് എഴുതി ഈ പറയുന്ന September 30 തീർക്കുക. അത് നിർബന്ധമായിട്ടും വേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ലാഗായി പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പൊ ഒത്തിരി സമയം ഒത്തിരി ഉണ്ട്, അപ്പം അതനുസരിച്ച് എഴുതി തീർക്കുക.
3: ഇപ്പൊ ഈ ഗ്രാൻഡ്

0: ഏതിന്റെ?
1: ഈ ഗ്രാൻഡ്സിന്റെയോ? ആ, ഈ ഗ്രാൻഡ്സ് ഇപ്പം നമുക്ക് അപ്ലൈ ചെയ്യാലോ. ഇപ്പം കേരള ഗവൺമെന്റിന്റെ ഇതിൽ നമുക്ക് അതിനകത്ത് കയറി അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ റീജിയണൽ സെന്ററിലേക്ക് വരും. അത് നമ്മൾ പ്രോസസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കും. ഇല്ല ഇല്ല, അതിനിപ്പം ഇപ്പം നിങ്ങളിപ്പോ ജനുവരി അഡ്മിഷന്റെ കേസിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. എന്നാലും ഉണ്ടാവുമായിരിക്കും, ടൈം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാലിപ്പോ അത്രയും അധികം അധികം സമയമായിട്ടില്ലല്ലോ. അപ്ലൈ ചെയ്ത് നോക്കൂ. ആ, അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഇതിലേക്ക് നമുക്ക് വരും ആപ്ലിക്കേഷൻ. ക്ലാസ് ഇപ്പൊ നമ്മുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പൊ ഇനി ജൂലൈ 21 വരെ നമ്മുടെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജൂലൈ 21 ശേഷമേ ക്ലാസ്സുകൾ ഉണ്ടാവത്തുള്ളൂ എന്തായാലും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സസ് ഉണ്ടാവും. ഓഫ്ലൈന് എന്ന് പറയുന്നത് അവിടെ എസ് എൻ കോളേജ് വെച്ച് തന്നെ ആയിരിക്കും. അത് ഞായറാഴ്ചയും സെക്കൻഡ് സാറ്റർഡേസും ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സസ് സാറുമാരുടെ സൗകര്യം പോലെ അവർ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇതിട്ട് തരും, നിങ്ങളുടെ ഷെഡ്യൂൾ ഇട്ട് തരുന്നതായിരിക്കും.
2: സാർ, ഇപ്പം അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞു, അതിൽ തന്നെ ഇപ്പം കോഴ്സിന് അസൈൻമെന്റ് വെച്ചിട്ട് തന്നെ അല്ലേ എക്സാം നമുക്ക് എഴുതാൻ പറ്റൂ?
1: അല്ല, അത് ഇപ്പൊ അങ്ങനെയാണ്.
2: അസൈൻമെന്റ്
1: കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമുക്ക് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്കിപ്പം 4 കോഴ്സ് ഉണ്ടെങ്കിൽ 4 എഴുതണമെന്നേ നമ്മൾ പറയത്തുള്ളൂ. ഇപ്പം എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ വേണമെങ്കിൽ 3 എഴുതിയിട്ട് ബാക്കി ഒരെണ്ണം വേണമെങ്കിൽ അടുത്ത എക്സാമിലേക്ക് നമുക്ക് ഷിഫ്റ്റ്
2: ചെയ്യാം.
1: എക്സാമിനേഷനിൽ വേണമെങ്കിൽ എഴുതാം.
2: ഫ്ലെക്സിബിലിറ്റി. പക്ഷേ കമ്പൾസറി ആയിട്ട് എക്സാമിന് മുന്നേ ഇപ്പൊ ഏത് പേപ്പറാണ് അതിന്റെ
1: അസൈൻമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
2: അതില് ഈ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്ത് നമുക്ക്?
1: നമ്മള് സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോഴ്സിന് 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 1000 സ്റ്റുഡൻസും ഇത് തന്നെ ആയിരിക്കും എഴുതുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ബാക്കിയുള്ള അഡീഷണൽ റീഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഒത്തിരി കിട്ടും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതണം എന്ന് ഞാൻ പറയത്തുള്ളൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെ പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെ പറ്റിയുമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി സാറാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495964321. മറ്റൊരു നമ്പറുണ്ട്, 9496556321. സർ, പിന്നെ നമുക്കറിയാം പല കോഴ്സിനും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോജക്ട് വർക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്നത്?
1: അപ്പൊ നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ഇല്ല ഈ പ്രാക്ടിക്കൽസ് ഇല്ല. പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം MSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc സുവോളജി ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ കോമ്പോണന്റ് ഉണ്ട്. അപ്പം പ്രാക്ടിക്കൽ കോമ്പോണന്റ്സിൽ നമ്മൾ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് മസ്റ്റായിട്ട് നമുക്ക് അതിന്റെ ക്ലാസ്സസ് നമ്മൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം.
2: പ്രാക്ടിക്കൽസ്.
1: അപ്പം അത് ക്ലാസ്സസ് കഴിയുന്നതോടുകൂടി ആയിരിക്കും മിക്കവാറും ഇവരുടെ അതിന്റെ കൂടെ ഉള്ള എക്സാമിനേഷൻസ് നടക്കുന്നത്. അത് നമ്മുടെ ഈ ലേണർ സപ്പോർട്ട് സെന്റേഴ്സിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സസ് നടക്കുന്നത്. അതായത് ഇപ്പം ഒരു ബാച്ച് ഇപ്പം ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ബാച്ച് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. ഇത്രയും ലാബ്സ് ഉണ്ടാവും. അപ്പം ആ ലാബ്സ് എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാബിന്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യും. അത് ഇന്റർണൽ അസസ്മെന്റും ഉണ്ടാവും, ലാബിന് തന്നെ ഇന്റർണൽ അസസ്മെന്റും ഉണ്ടാവും, എക്സ്റ്റേണൽ അസസ്മെന്റും ഉണ്ടാവും, പിന്നെ വൈവേ ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും നമ്മൾ
2: സാധാരണ
1: നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം അതിന്റെ മാർക്ക് സെഗ്രിഗേഷൻ ഉണ്ടാവും, 50-40-10 ആയിരിക്കും, അല്ലെങ്കിൽ 40-40-20 അങ്ങനെയൊക്കെ ആയിരിക്കും സെഗ്രിഗേഷൻ.
2: പക്ഷെ പ്രോപ്പർ ആയിട്ട് ആ ഒരു സാധാരണ ഒരു റെഗുലർ കോഴ്സിന് ചെയ്യുന്ന പോലെ
1: ലാബ് ഒരു മസ്റ്റ് കമ്പോണന്റ് ആണ്. അതേപോലെ തന്നെ പ്രോജക്ട്സ് ഉണ്ട്, പല പ്രോഗ്രാംസിനും പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ പ്രോജക്ട്സിന് നമുക്ക് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം.
2: സാർ, നമുക്ക് അതിലേക്ക് വരാം. ഒരു ശ്രോതാവുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
3: എന്റെ പേര് അപർണ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുവാണേ.
1: പറഞ്ഞോളൂ മാഡം.
3: എന്റെ ഹസ്ബൻഡ് ഇഗ്നൂല് ഇപ്പോ രജിസ്റ്റർ ചെയ്തോ, ജനുവരി ലെവൽ അഡ്മിഷൻ ആണ് എടുത്തത്. എം എ സോഷ്യോളജി ആണ് സെലക്ട് ചെയ്ത കോഴ്സ്. അപ്പോ നമുക്ക് ഫസ്റ്റ് ഈ ബൂം സെഷൻ എക്സാം എഴുതുന്ന സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇപ്പോ അതില് ഒരു സെമ അഞ്ച് സബ്ജക്ട് ആണ് ഉള്ളത്. അതില് രണ്ട് സബ്ജക്ടിന്റെ
1: സെമിസ്റ്റർ അല്ലല്ലോ മാഡം, അത് ഇയർലി പ്രോഗ്രാം അല്ലേ?
3: അപ്പൊ
1: മാഡത്തിന്റെ പരീക്ഷ വരുന്നത്, ഹസ്ബൻഡിന്റെ പരീക്ഷ വരുന്നത് ഡിസംബറിലാണ് പരീക്ഷ വരുന്നത്. ടെക്സ്റ്റ് ബുക്ക് വരും മാഡം, മാഡത്തിന്റെ അഡ്രസ് കൊടുത്തിരിക്കുന്നത്, അപ്പൊ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് കറക്റ്റ് ആയിട്ട്
3: വരും. ഇനി ഇപ്പൊ കേട്ടപ്പോ സെപ്റ്റംബർ 30 മുമ്പ് നമ്മൾ
1: വെക്കണമെന്ന്.
3: അപ്പൊ നമ്മള് ഇപ്പൊ മെറ്റീരിയൽ എല്ലാം വന്നിട്ടില്ലേ നമുക്ക് എഴുതാനായിട്ട്?
1: അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഓൺലൈനില് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഓൺലൈനില് ഇ ഗ്യാൻഘോഷ് GYANKOSH എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്. അത് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ ഏത് കോഴ്സ് ആണെന്ന് വെച്ചാൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ പറയുന്ന മെറ്റീരിയൽ വരും. അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ആൻസർ ചെയ്ത് തുടങ്ങിക്കോ. പതുക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 30 ഇപ്പൊ 4-5 കോഴ്സ് ഉണ്ടെങ്കിലും ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതായിരിക്കും കംഫർട്ടബിൾ എന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു ടൈമും കിട്ടുകയും ചെയ്യും, അതായിരിക്കും നിങ്ങൾക്കും എളുപ്പം.
3: വേറെ നിങ്ങൾ ഇക്വിപ്മെന്റ് ചോദിച്ചതോട് ചോദിച്ചപ്പോ അവര് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഇതുവരെയും ഞങ്ങളുടെ ഇവരെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ
1: ഏത് സ്റ്റഡി സെന്റർ ആണ് അതിന്റെ ഗ്രൂപ്പ് ആവുന്നേ ഉള്ളു. എന്നുവെച്ചാൽ ഇപ്പൊ നമുക്കേ ഇപ്പൊ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. June 1 മുതൽ July 21 വരെ നമുക്ക് പരീക്ഷയാണ്. അപ്പം അതിന്റെ ഇടയില് അവിടെ അറിയാലോ, ഇപ്പൊ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവര് മിക്കവാറും July 21 ശേഷം നിങ്ങൾക്ക് ക്ലാസിന്റെ ഷെഡ്യൂൾ ഇടും. മിക്കവാറും ഓഗസ്റ്റിലെ ക്ലാസ്സസ് ഉണ്ട് കേട്ടോ. അല്ലല്ല, അങ്ങനെ അതിനൊന്നും ചേരരുത്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവര് പറയും ഞാൻ അസൈൻമെന്റ് എഴുതി തരാന്ന് പറയും, ഇത്ര രൂപ തരണമെന്ന് പറയും. പിന്നെ അസൈൻമെന്റ്സ് ഒക്കെ ഫേക്ക് അസൈൻമെന്റ്സ് ആയിരിക്കും, അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടത്തില്ല, നിങ്ങൾക്ക് മാർക്ക് കയറത്തില്ല, പൈസയും പോകും, മാർക്കും കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെയുള്ള ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും ഒന്നെങ്കിൽ റീജിയൻ സെന്ററിൽ നിന്ന് വരും, അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരത്തുള്ളൂ. അല്ലാത്ത ഗ്രൂപ്പുകളിൽ ഒന്നും ചേർന്ന് പൈസയും കളയരുതും, നിങ്ങളുടെ സമയം കളയരുതും. അത് ദേവിയത് എല്ലാവരോടും പ്രേക്ഷകരോടും എല്ലാവരോടും കൂടി പറയുന്ന ഒരു കാര്യമാണ്, അത് ഓർത്തിരിക്കണം.
2: സർ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രാക്ടിക്കൽസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ പ്രോജക്ടിന്റെ സിനോപ്സിസിന്റെ കാര്യമാണ് പറയുന്നത്, അതിലേക്ക് തിരിച്ചു
1: വരാം. ഇപ്പം പ്രാക്ടിക്കൽ നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ്. പ്രാക്ടിക്കലിന് അറ്റൻഡൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. അത് നമ്മൾ 80-90% അറ്റൻഡൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് ഇരുത്തുകയുള്ളൂ. അപ്പൊ ഈ റെക്കോർഡ്സ് അവർ കംപ്ലീറ്റ് ചെയ്യണം. റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഇവാലുവേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും എക്സ്റ്റേണൽ ആയിട്ടൊരു ഇവാലുവേഷൻ ഉണ്ടാവും. അതിനുശേഷം ആയിരിക്കും വൈവൈ എന്ന കൂടെ നടത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ. പിന്നെ പ്രോജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ്. അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം. ആദ്യം സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഗൈഡിന്റെ കാര്യങ്ങളൊക്കെ, ആരെയാണ് ഗൈഡിനെ ചൂസ് ചെയ്തിരിക്കുന്നതൊക്കെ. നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്യണം. ഗൈഡിനെയും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഗൈഡിന്റെ അപ്രൂവൽ, ഗൈഡിനും അപ്രൂവ് ചെയ്യും, ഈ സിനോപ്സിസും അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക്
2: വർക്ക്
1: സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ആ സിനോപ്സിന്റെ. അപ്പൊ ഈ അതിനും പ്രോജക്ടിന് പ്രോജക്ട് ഗൈഡുണ്ട്. അപ്പൊ പ്രോജക്ട് ഗൈഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും എങ്ങനെയാണ് അത് പോകേണ്ടതെന്നുള്ളത്.
2: അപ്പൊ അത് എങ്ങനെയാണ് വീക്ക് വൈസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച്?
1: അല്ല, അതിനിപ്പോ ഒരു ടൈം പീരീഡ് ഉണ്ട്. നമ്മൾ പ്രോജക്ടിന്റെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ഈ മാസത്തിനുള്ളിൽ നമ്മളത് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവർ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മളുടെ പഠിതാക്കളെയൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ പഠിതാക്കൾ എന്നാണ് നമ്മൾ അവരെ ഇത് ചെയ്യുന്നത്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ പഠനം എന്ന് പറയുന്നത്. അപ്പൊ അവർ തന്നെ അവരുടെ പ്രോജക്ട് ഗൈഡിൽ നോക്കണം ഏത് സമയത്താണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള അതിനകത്തുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് അവർ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് മിനിറ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് പോകും. അപ്പൊ നമുക്ക് ടൈം ലാഗ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.
2: അടുത്തൊരു ശ്രോതാവുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്?
1: പറഞ്ഞോളൂ മാഡം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓ,
0: ബയോഎത്തിക്സ്
1: ആ
3: ആദ്യം നെറ്റ് എഴുതണമെങ്കിൽ എന്തല്ലോ ലോയുടെ ആദ്യമേ പുള്ളിക്കാരിക്കായിട്ട്

0: ഇൻട്രസ്റ്റ് ഉള്ളത് ഡിഗ്രിക്ക് പഠിച്ചതും ഡോക്ടറേറ്റ് കോളേജായിരുന്നു. അത് വലിയ ഇഷ്ടമുള്ള വിഷയമായിരുന്നു. പക്ഷേ പി ജിക്ക് ബയോട്ടിക്സ് ആണ് പഠിച്ചത്.
1: പക്ഷേ
0: അവർക്ക് നെറ്റ് എഴുതണമെങ്കിൽ ഈ കോളേജ് എഴുതാൻ പറ്റത്തില്ലായിരുന്നു. നെറ്റ് കിട്ടില്ല. അത്
1: എത്തിക്സിനും ഇല്ലെന്ന് തോന്നുന്നു. എം എസ് സി ബയോട്ടിക്സ് അല്ലേ? എം എസ് സി ബയോട്ടിക്സ് ആണ്.
0: എം എസ് സി ബയോട്ടിക്സ് പിന്നെ ലോയുടെ നെറ്റ് എഴുതാൻ പറ്റത്തുള്ളായിരുന്നു.
1: അതെ അതെ അതെ. അപ്പൊ എത്തിക്സ് ആയതുകൊണ്ട് അങ്ങനെ പറ്റത്തുള്ളായിരിക്കും.
0: ആ ലോയുടെ നെറ്റ് അപ്പൊക്ക് അത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ലോയുടെ നെറ്റ് ലോ അല്ലോ പിന്നെ അത് കാരണം പുള്ളിക്കാരി പുള്ളിക്കാരി
1: ഇപ്പോഴേ വേറെ ഇപ്പൊ നമുക്ക് എം എസ് സി സുവോളജി ഉണ്ട്. എം എസ് സി സുവോളജിയില്
0: അപ്പൊ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ഈ ഡിഗ്രി ബി എഡ് കഴിയും ഈ വർഷം കഴിയും. എനിക്ക് കഴിയുമ്പോഴേ എനിക്ക് സുവോളജിയുടെ എനിക്ക് എന്താണെങ്കിലും എനിക്ക് അത് പഠിച്ച് എനിക്ക് എഴുതിയതേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടു വർഷം പഠിക്കണം അതിന്റെ സുവോളജി.
1: രണ്ടു വർഷം പഠിക്കണം സുവോളജി.
0: ഓൺലൈനല്ലേ?
1: ഓൺലൈൻ ഓൺലൈൻ എന്നല്ല പറയുന്നത്, നമ്മൾ ഓഡിയൽ എന്ന് പറയുന്നത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്. അതായത് സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും മാത്രമേ ക്ലാസ്സസ് ഉണ്ടാവത്തുള്ളൂ. അതാണ് നമ്മളുടെ പഠന രീതി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാം. അതെ അതെ അതെ. അപ്പം നമ്മുടെ എം എസ് സി സുവോളജി നമുക്ക് ഇപ്പം ഡി ബി കോളേജ് പമ്പ കോളേജ് മാന്നാർ അവിടെയാണ് നമുക്ക് ഇപ്പം ഈ എം എസ് സി സുവോളജി ഉള്ളത്. അപ്പം അവിടെ നല്ലൊരു ലാബൊക്കെ ഉണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ ഒത്തിരി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റമോളജി എൻറ്റമോളജിയാണ്. അപ്പം അത് നല്ലൊരു സ്പെഷ്യലൈസേഷനാണ്. അതാണ് നമ്മളിപ്പം ഓഫർ ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഇനി നമുക്ക് ഈ സുവോളജിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വൺ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഇയർ കൊണ്ട് വേണമെങ്കിലും നിർത്താം. വൺ ഇയർ നിർത്തിക്കഴിഞ്ഞാൽ പി ജി ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. രണ്ടു വർഷം കംപ്ലീറ്റ് ചെയ്താൽ എം എസ് സി സുവോളജി. പിന്നെ നെറ്റ് എഴുതാലോ? നെറ്റ് എഴുതാം. നെറ്റ് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എം എസ് സി സുവോളജി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് എഴുതാം. അത് പി ജി ഡിപ്ലോമ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് നെറ്റ് എഴുതാൻ പറ്റത്തില്ല, മറിച്ച് എം എസ് സി സുവോളജി രണ്ടു വർഷം കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് എഴുതാം. മതി മതി. ഇപ്പൊ അപേക്ഷിക്കാവുന്ന സമയമാണ് ജൂലൈ 15 വരെ. മോള് ബി എഡ് പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല.
2: താങ്ക്
1: യു
2: സാർ. ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കോഴ്സ്. ഇപ്പോൾ സാറ് കോഴ്സസ് എം എസ് സിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഓരോ നിമിഷവും കോഴ്സുകൾ
1: കോഴ്സസ് ഒത്തിരി ഇപ്പം പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് ഇപ്പം പുതിയ പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇപ്പം ഇപ്പം ഈ ഈ അഡ്മിഷനിൽ ഇതിൽ നമുക്ക് എം എസ് സി ക്ലൈമറ്റ് സയൻസ് അതൊരു പുതിയ പ്രോഗ്രാമാണ്.
2: ക്ലൈമറ്റ്
1: സയൻസ് ഇപ്പൊ നമുക്കറിയാമല്ലോ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒത്തിരി ഒരു ഹോട്ട് ടോപ്പിക്സ് ആയതുകൊണ്ട് എം എസ് സി ക്ലൈമറ്റ് സയൻസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ജൂലൈ മുതൽ നമുക്ക് അതിന് അഡ്മിഷനുണ്ട്. അതേപോലെ തന്നെ എം എസ് സി റിന്യൂവബിൾ എനർജി അതുണ്ട്, അതൊരു പുതിയ കോഴ്സാണ്. അതേപോലെ തന്നെ എം എസ് സി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ കോഴ്സ്, അതൊക്കെ വളരെ ഒത്തിരി റയർ ആയിട്ടുള്ള കോഴ്സസ് ആണ്. എന്തെങ്കിലും നല്ല
2: പുതിയതായിട്ട്
1: വന്ന കോഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ എം എസ് സി ഇൻ ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോഴ്സുണ്ട്. അപ്പം അതും ഈ സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അതിന് മിനിമം ഡിഗ്രിയാണ്, പിന്നെ ഏകദേശം 13,000 രൂപയാണ്. സെമിസ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, 13,000 രൂപയാണ്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഇപ്പം എഐയുടെ ഒരു യുഗമായതുകൊണ്ട് നമുക്ക് എം എസ് സി ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് പിന്നെ ഈ മെഷീൻ ലേണിംഗ് അതിനും ഈ പറയുന്ന പോലെ 13,000 രൂപ തന്നെയാണ് അതിന്റെ സെമിസ്റ്റർ ഫീ എന്ന് പറയുന്നത്.
2: ഇതൊക്കെയാണ് പുതിയ കോഴ്സസ്.
1: ഇതൊക്കെയാണ് നമുക്കുള്ള പുതിയ കോഴ്സുകൾ.
2: അടുത്തൊരു കോൾ. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഹലോ,
3: നമസ്കാരം.
2: ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
3: ഞാൻ ചെന്നിത്തല ഗോപകുമാറാണേ.
2: ചോദിച്ചോളൂ,
1: പറഞ്ഞോളൂ.
3: ഞാൻ റിട്ടയർഡ് റെയിൽവേ എംപ്ലോയി ആണ്. ഞാൻ മെയ് മാസം സർവീസിൽ നിന്ന് റിട്ടയർഡായി.
1: ഓ,
3: എനിക്ക്
1: റെയിൽവേയിലാണല്ലേ.
3: ബി എ ഇംഗ്ലീഷ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹിച്ച പരുമല പമ്പ കോളേജിൽ വെച്ച്.
1: ആയിക്കോട്ടെ, ചേരാമല്ലോ ഇപ്പം. ഇപ്പം ഓൺലൈനിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോ അടുത്ത് മാന്നാറാണെങ്കിൽ അല്ല ചെന്നിത്തല ആണെങ്കിൽ ഡി ബി പമ്പ കോളേജാണ് ഏറ്റവും അടുത്ത കോളേജ്. അപ്പൊ അവിടെ നമുക്ക് ഈ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അവിടെ ചെന്നാലും മതി കേട്ടോ. സ്റ്റഡി സെന്ററിലെ ബി എയുടെ ഫീസ് ഒരു വർഷം 5,800 ആണ്. അതെ അതെ, ഒരു വർഷം.
3: ഞാൻ മുമ്പ് 96 കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ രജിസ്റ്റർ ചെയ്തായിരുന്നു, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കുഴപ്പമൊന്നുമില്ല, രജിസ്ട്രേഷൻ
1: ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇത് ഇതിൽ പുതിയ അഡ്മിഷൻ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഒറിജിനല് വേണ്ട, അപ്ലോഡ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് വല്ലതും തോന്നുകയാണെങ്കിൽ മാത്രം അവർക്ക് കൊടുത്താൽ മതി. അത് വേണ്ടി വരത്തില്ല. ചില നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടല്ലോ, കോപ്പി എടുത്ത് റെഡിയാക്കി വെച്ചാൽ മതി. അഡ്മിഷന്റെ സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് പമ്പ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അഡ്മിഷന് വേണ്ടി സഹായിക്കും.
3: ആയിക്കോട്ടെ
2: ആയിക്കോട്ടെ. സർ, അപ്പൊ നമ്മൾ പുതിയ കോഴ്സുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത്
1: അതേപോലെ തന്നെ MBA കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതൊരു പുതിയ കോഴ്സാണ്. അതിപ്പോ അതിന് 18,000 രൂപയാണ് സെമിസ്റ്റർ ഫീ. അത് ഉണ്ട്. പിന്നെ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അതൊരു പുതിയതായിട്ടുള്ള ഒരു കോഴ്സാണ്. ഒത്തിരി അഡ്മിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഒത്തിരി ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
2: MBA എൻട്രൻസ് ഉണ്ടോ സർ?
1: MBA ഇപ്പൊ നമുക്ക് എൻട്രൻസ് ഇല്ല, നമുക്ക്
2: ഡയറക്റ്റ്
1: അഡ്മിഷൻ ആണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 9 സ്പെഷ്യലൈസേഷൻസ് ഇപ്പം ഓൾറെഡി നിലവിൽ പുതിയ ഉണ്ട്.
2: പിന്നെ അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ
3: ഹലോ ഹലോ
2: നമസ്കാരം.
3: ഞാൻ എന്റെ പേര് രാധാകൃഷ്ണൻ ആണ്. ഞാൻ വയ്യക്കാട് ട്രിവാൻഡ്രം
1: വിളിക്കുന്നത്.
3: സാർ, ഞാൻ വിളിക്കുന്നത് എനിക്ക് ഒരു വിവരം അറിയേണ്ടത് ലൈബ്രറി സയൻസിനും അല്ലെങ്കിൽ ജേർണലിസം ഈ രണ്ടിനും അവിടെ നമുക്ക് ഈ ഇന്നോയുടെ ക്ലാസ് കോഴ്സ്
1: ഉണ്ടോ? നമുക്ക് BLIC ഉണ്ട്, ബാച്ചലർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഉണ്ട്, അതുപോലെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഉണ്ട്, PhD ഉണ്ട്. അതേപോലെ തന്നെ ജേർണലിസത്തിലും മാസ്റ്റർ ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ജേർണലിസമായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്സ് ഉള്ള ഒത്തിരി കോഴ്സുകൾ, മാസ്റ്റേഴ്സ് കോഴ്സസ് ഒക്കെ നമുക്ക് ജേർണലിസത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓപ്പൺ ആണ്. ഇപ്പൊ നമുക്ക് July 15 വരെ നമുക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് അതിനകത്തൂടെ നമുക്ക് അഡ്മിഷൻസിന്റെ ഒരു സ്ക്രോള് കാണുന്നുണ്ടോ? അപ്പൊ ആ ലിങ്കിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിഷൻസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയില് നമുക്ക് ഇപ്പം ഒരു മാസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ഉള്ളൂ. ആ സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ടാവും, പിന്നെ സൺഡേസ് എല്ലാ സൺഡേസിലും ഉണ്ടാവും, പിന്നെ ഹോളിഡേസ് ഉണ്ടെങ്കിൽ ഹോളിഡേസിലും
3: ഉണ്ടാവും.
1: ചുവണ്ടത്ത് മാറിവാനേസ് ആണ്. ഇല്ല, IMG പണ്ടായിരുന്നു, ഇപ്പം IMG ഇല്ല.
2: സാർ, ഇപ്പോ നമ്മുടെ ശ്രോതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജേർണലിസം കോഴ്സ്, അതിൽ തന്നെ ജേർണലിസം സ്പെസിഫിക്കലി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജേർണലിസം കോഴ്സുകൾ എന്തൊക്കെയാണ് MA?
1: അതെ, ഇപ്പം ഈ ഡിജിറ്റൽ ഇതിൽ ഉള്ള കോഴ്സസ് ഉണ്ടല്ലോ, ഇപ്പം
2: ഡിജിറ്റൽ ജേർണലിസം,
1: അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒത്തിരി കോഴ്സുകളുണ്ട്,
2: പുതിയ
1: കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്
2: പ്രോഗ്രാംസും,
1: എല്ലാ കോഴ്സുകളും. അപ്പൊ നമുക്ക് ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോസ്പെക്ടസ് ഉണ്ട്, ഈ പ്രോസ്പെക്ടസിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ന്യൂ ഇയറിലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് കിട്ടും. ഈ നോർമൽ
2: MA, MBA
1: അല്ലാതെ ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടും.
2: സർ, അതുപോലെ നമുക്ക് അറിയാം പല യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാറുണ്ടല്ലോ സ്റ്റുഡൻസിന്, അങ്ങനെ ഇഗ്നോയിൽ അങ്ങനെ സ്കോളർഷിപ്പ്സ്
1: കിട്ടാറുണ്ട്? മിക്ക സ്റ്റുഡൻസും ഈ പറയുന്ന പോലെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റിനുള്ള കീഴിലുള്ള ഈ ഗ്രാൻസ് എന്ന് പറഞ്ഞത് അത് സ്കോളർഷിപ്പ് സ്കീമാണല്ലോ കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫിഷറീസിന്റെ സ്കോളർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ ഈ എന്താ പറയുന്ന

0: നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
2: നമസ്കാരം, പറഞ്ഞോ.
0: ഇതാരാണ്?
1: ഇത് ജയദേവൻ, കായംകുളത്ത് നിന്നാണ്
0: വിളിക്കുന്നത്. ചോദിച്ചു,
1: ഒരു സംശയം ചോദിക്കാനാണ്. നമ്മുടെ ഇഗ്നോയുടെ കോഴ്സേ.
2: പറഞ്ഞോളൂ.
1: ഹലോ,
2: കേൾക്കുന്നുണ്ട്. നമസ്കാരം.
1: ഇഗ്നോയുടെ കോഴ്സ് വെളിയിലെ രാജ്യങ്ങളിലെ യുഎഇയിൽ അംഗീകരിച്ചു
2: അംഗീകരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് യുഎഇയിൽ തന്നെ ഉണ്ട്. ഇപ്പം ഖത്തർ, പിന്നെ ദുബായ്, ഇവിടെയൊക്കെ നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏകദേശം 40 രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്.
1: അതെ, പഠിക്കാനല്ല. എന്റെ പെങ്ങളുടെ മോളെ BA MA പാസ്സായിട്ട് പിന്നെ TTC പാസ്സായി അവർ വെളിയിൽ പോയിരുന്നു. അപ്പൊ പലയിടത്തും ഇന്റർവ്യൂ ചെന്ന് കഴിഞ്ഞപ്പോ അവര് ഒരിടത്ത് സ്കൂളിൽ ചേർന്നായിരുന്നു. പക്ഷെ അവര് ഇഗ്നോയുടെ കോഴ്സ് ആയതുകൊണ്ട് അവര് അംഗീകരിച്ചില്ല. അപ്പൊ ജോലി തുടരാൻ പറ്റിയില്ല.
2: ഏത് കോഴ്സായിരുന്നു? MA
1: BA MA ഹിസ്റ്ററി ആയിരുന്നു.
2: MA ഹിസ്റ്ററി ആണ് അവർ അംഗീകരിച്ചില്ലെന്ന് പറയുന്നത്.
1: അല്ല, അങ്ങനല്ല, ഇഗ്നോയുടെ കോഴ്സ് ഒന്നും അവർ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ
2: ഇല്ല, അങ്ങനെ വരേണ്ട കാര്യങ്ങളില്ല. ചിലപ്പം അതിപ്പം എപ്പോഴായിരുന്നു? എത്ര വർഷങ്ങൾക്ക് മുമ്പാണോ അതോ ഇപ്പൊ റീസെന്റ് ആയിട്ടാണോ?
1: അല്ല സാർ, 2 വർഷമായുള്ളൂ.
2: അതിപ്പോ ഏത് സ്കൂളായിരുന്നു? ഇന്ത്യൻ സ്കൂളാണോ അതോ അവിടുത്തെ ഈ പറയുന്ന സൗദി? എവിടെയായിരുന്നു?
1: ഇവിടുന്ന്
2: പഠിച്ചിട്ട് പോയതാണ്. പക്ഷെ ഏത് സ്കൂളിലാണ് ജോലി കിട്ടിയത്? അതിപ്പോ അവരുടെ സ്കൂൾസ് ആയിരിക്കും അല്ലെ? അവരുടെ സ്കൂൾസിൽ ചില സ്കൂൾസിലൊക്കെ അവര് അങ്ങനെ പറയാറുണ്ട്. ഇപ്പം അവർക്ക് റെഗുലർ ആയിട്ടല്ല പഠിച്ചത്, അപ്പൊ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞ് ചില സ്കൂൾസിൽ അങ്ങനെ. അത് ചില സ്കൂൾസിലേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഇത് സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ രീതിയിലും എല്ലാ മോഡ്സിലും പഠിച്ചാലും അതിന് അംഗീകാരം ഉണ്ട് എന്നുള്ളത് ഇതാണ്. അപ്പൊ ഞാൻ അത് സ്പെസിഫിക്കായിട്ട് ചില സ്കൂൾസിലൊക്കെ അങ്ങനെ സംഭവിക്കാം. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അവരുടെ റെഗുലേഷൻസ് ആയിരിക്കുമല്ലോ. ഇന്ത്യൻ സ്കൂളാണല്ലേ? അപ്പൊ ചിലപ്പോ അവർക്ക് അങ്ങനെ വല്ല റെഗുലേഷൻസ് ഉണ്ടാവുമായിരിക്കും. ഇപ്പം എവിടെയായിരുന്നത്? ദുബായിലോ അതോ
1: ദുബായിൽ?
2: ഷാർജയിൽ. അപ്പൊ ചിലപ്പോ അവിടെ ആ കൺട്രിയുടെ ഒരു പ്രത്യേകത ആയിരിക്കും. ചിലപ്പം അവരിങ്ങനെ പറയുന്നുണ്ടാവും അവർക്ക് ഡിസ്റ്റൻസ് ലേണിംഗിലുള്ള ഇതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും.
0: സാർ, അപ്പോ സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ആദ്യം ഫീസ് അടച്ചിട്ട് പിന്നെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഇഗ്നോയിലെ കോഴ്സ് ചെയ്ത ശേഷം പ്ലേസ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ സാധ്യത?
2: പ്ലേസ്മെന്റ് നമുക്ക് നാഷണൽ വൈഡ് ആയിട്ട് ഒരു പ്ലേസ്മെന്റ് സെല്ലുണ്ട്. പ്ലേസ്മെന്റ് ഡിവിഷൻ തന്നെയുണ്ട്. അവര് എപ്പോഴും പല പല പ്ലേസ്മെന്റ് ഇവന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ റീജിയണൽ സെന്ററിൽ നമുക്കൊരു ഈ പറയുന്ന പോലെ പ്ലേസ്മെന്റ് സെല്ലും ഉണ്ട്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് സെല്ലും ഉണ്ട്, പിന്നെ ഇന്നോവേഷൻ സെല്ലും ഉണ്ട്. അപ്പോൾ ഇന്നോവേഷൻ സെൽസിൽ നമ്മൾ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇന്നോവേറ്റീവ് ഇന്നോവേഷൻ അവാർഡ്സ്, ഇന്നോവേഷൻ കുട്ടികളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇവിടെ നമുക്ക് നാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ കുട്ടികൾ തന്നെ, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള കുട്ടികൾ തന്നെ അവാർഡ്സ് കിട്ടിയിട്ടുള്ളവരുണ്ട്. പ്ലേസ്മെന്റ്സ് നമ്മൾ പ്ലേസ്മെന്റ് ഇത് പറയുന്ന കമ്പനീസൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്ലേസ്മെന്റ് ഡ്രൈവ്സ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്, കുട്ടികളെ പ്ലേസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്.
0: പ്ലേസ്മെന്റ് ഡ്രൈവുകളൊക്കെ മോസ്റ്റ്ലി അത് കുട്ടികൾക്ക് ഇന്റിമേഷൻ കിട്ടുന്ന
2: കുട്ടികളെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇപ്പം ചിലതൊക്കെ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും സീരിയസ്നെസ് ചിലപ്പം ഇല്ലാത്ത കുട്ടികളുണ്ട്. നമുക്കിപ്പോൾ അത്ര വേണ്ടത്ര കുട്ടികൾ ഇപ്പൊ ഇത്ര സ്റ്റുഡൻസിനെ വേണം എന്ന് നമ്മൾ അവർ പറയുമ്പോഴൊക്കെ, ഒരു കമ്പനി പറയുമ്പോൾ അത്രയും സ്റ്റുഡൻസ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതും ഒരു ഫാക്ടാണ്. ജോലി ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ വരാനും മടിക്കുന്ന ഒരു ഒരു സാധ്യത, ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം അത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പിന്നെ ഈ അങ്ങനെയുള്ള ജോബ് ഓറിയന്റഡ് ഉള്ള കോഴ്സസിനൊക്കെ നല്ല ഡിമാൻഡാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പ്ലേസ്മെന്റ്സും ലഭിക്കുന്നുണ്ട്.
0: അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ മുതൽ നമ്മുടെ എക്സാംസ്, പുതിയ കോഴ്സുകൾ, പ്ലേസ്മെന്റ്, അതുപോലെ ഈ നമുക്കറിയാം ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റിന് എവിടെ ഏതൊരു എക്സാം എഴുതുമ്പോഴും UPSC PSC പോലുള്ള എക്സാംസിനും അതുപോലെ ഏതൊരു ജോലിക്കും എല്ലാം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അപ്പൊ എന്തായാലും സർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് കോളേഴ്സും നമ്മളെ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത്രയും നേരം നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി ആയിരിക്കും. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ TR സത്യകീർത്തി. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് സെവി

ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം വാർദ്ധക്യ പുരാണം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് രചന IS കുണ്ടൂർ, സംഗീതം കണ്ണൂർ രാജൻ.

ബിച്ചു തിരുമല വരികളെഴുതി എസ് പി വെങ്കിടേഷ് ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം കിലുക്കം.

ബെൻ ജോൺസൺ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി. ഇപ്പോൾ കെ ഗിരിജ വർമ്മ, ലതാ രാജു എന്നിവർ ആലപിച്ച ലളിത ഗാനങ്ങൾ കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ആദ്യം രാമായണക്കിളി, ശാരിക പൈങ്കിളി എന്ന് തുടങ്ങുന്ന ഗാനം, ആലാപനം കെ ഗിരിജ വർമ്മ.

ഗിരിജാവർമ്മ, ലതാ രാജു എന്നിവർ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗല്ലിവറുടെ യാത്രകൾ. രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പകർച്ചവ്യാധികൾ കാരണമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ശക്തമായ ഏകോപന സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിദിന നിരീക്ഷണവും മാനസിക ആരോഗ്യ പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
2: രോഗം വന്നതിനുശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന സമീപനം. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി തലത്തിലും സമൂഹതലത്തിലും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു.
1: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയിൽ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് ചെലവാകുന്ന പണം സർക്കാർ നൽകുമെന്നും കെഎസ്ആർടിസിയെ സ്വയം പര്യാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
3: ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോ ഒരു ബസ് പോലും, ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. കള്ളപ്രചരണമാണ്. കെഎസ്ആർടിസിയിലെ ഓർഡിനറി ബസ്സിന് യാത്ര ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ 800 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ കെഎസ്ആർടിസിക്ക് കൊടുക്കാൻ പോകുന്നത്. അത് കണ്ടെത്തി കൊടുക്കുകയും അതോടൊപ്പം കെഎസ്ആർടിസിയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും.
1: സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. നെല്ല് സംഭരണത്തിനുള്ള വായ്പാ പരിധി 11,000 കോടി രൂപയിൽ നിന്ന് 16,000 കോടി രൂപയാക്കി ഉയർത്തി. നെല്ല് ഉടമകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ എംഎസ്എംഇകളുടെ സ്വാധീനം ഏറെ വലുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര എംഎസ്എംഇ ദിനത്തോടനുബന്ധിച്ച് ആർബിഐ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. സിബിഎസ്ഇ പ്ലസ് ടു പുനർ മൂല്യനിർണ്ണയത്തിന് ശേഷമുള്ള മാർക്ക് കൂടി ഉൾപ്പെടുത്താൻ സമയം നീട്ടി നൽകണമെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന്. ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പാലക്കാട് വണ്ടിത്താവളത്ത് ഡെങ്കിപ്പനി ബാധിച്ച് അങ്കണവാടി ഹെൽപ്പർ മരിച്ചു. പെരുമാട്ടി കാര്യകുളം സ്വദേശി ഗീതയാണ് മരിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ ലഭ്യതയിലെ കുറവ് പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ജില്ലയിൽ 90% മഴ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. June 8 ഇന്നുവരെ 186 mm മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 mm മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ ചിറ്റൂർ മേഖലകളിലാണ് കൂടുതൽ മഴക്കുറവ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 387 ഉയർന്ന് 77,193 നിഫ്റ്റി 113 നേട്ടത്തിൽ 24,126 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 320 വർദ്ധിച്ച് 1,07,440 ഗ്രാമിന് 13,430 ഇന്നത്തെ വില. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ KS ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കടലുണ്ടി തീവണ്ടി അപകടം നടന്ന് 1/4 പിന്നിടുന്നു. ഇന്ന് വൈകിട്ട് ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടക്കും. 2001 June 22 ഉണ്ടായ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രക്ഷാപ്രവർത്തകരും സംബന്ധിക്കും. സംസ്ഥാനത്തെ പ്ലസ് 1 2 അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമായി. 2 അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. കോട്ടയത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് യുവാവ് മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ശനിയാഴ്ച ഷാപ്പിൽ നിന്നും കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. സുഹൃത്തുക്കളായ 5 ചികിത്സയിലാണ്. കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. ഉറവിടം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൊച്ചി വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിയ കപ്പലിനാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ആളപായം ഇല്ല. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശമാകെ പുക പടർന്നിരിക്കുകയാണ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 8 കണ്ണൂരിൽ അടുത്ത മാസം 13 നടക്കും. ജില്ലാ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ 113 വാക്സിനേഷൻ സ്ക്വാഡുകൾ കർഷകരുടെ വീടുകളിലെത്തി മൃഗങ്ങൾക്ക് കുത്തിവയ്പ് നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി TV സിദ്ദിഖ് ഉദ്ഘാടനം നിർവ്വഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി. കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു.
5: വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന വെല്ലുവിളിയാണ്. കേരളം പോലുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനവും മഴക്കാലവും ജനസാന്ദ്രതയും ചില രോഗങ്ങളുടെ വ്യാപനത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. പ്രധാനമായും പകർച്ചവ്യാധികളെ പകരുന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാം. വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ ജലദോഷപ്പനി, ചിക്കൻ പോക്സ്, തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, അഞ്ചാം പനി അഥവാ മീസൽസ്, ഇൻഫ്ലുവൻസ, മൊണ്ടുനീര് അഥവാ മംസ്, വില്ലൻ ചുമ, കോവിഡ്, ഡിഫ്തീരിയ. ജലജന്യ രോഗങ്ങൾ അഥവാ മലിനജലത്തിൽ കൂടിയും വൃത്തിരഹിതമായ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയും പകരുന്ന അസുഖങ്ങൾ, വയറിളക്ക രോഗങ്ങൾ, വയറുകടി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം മുതലായവ. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ സ്കേബീസ്, കൺജന്റിവൈറ്റിസ് അഥവാ കണ്ണുദീനം, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇംബറ്റേഗോ അഥവാ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾ, എലിപ്പനി എന്നിവ. വെക്ടർ ബോൺ ഡിസീസസ് കൊതുക്, ഈച്ച മുതലായവ പരത്തുന്ന അസുഖങ്ങൾ, ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുനിയ മുതലായവ. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ കാണപ്പെടുന്ന അസുഖം ജലദോഷപ്പനിയാണ്. 200 വൈറസുകൾ ജലദോഷപ്പനി ഉണ്ടാക്കുന്നു. റൈനോ, അഡിനോ, പാരാ ഇൻഫ്ലുവൻസ എന്നീ വൈറസുകളാണ് അതിൽ ഏറ്റവും അധികമുള്ളത്. 200 വൈറസുകൾ കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അടിക്കടി ഇത് വീണ്ടും പകർന്നു പിടിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഈ രോഗബാധ എളുപ്പത്തിൽ വരാൻ സാധ്യത എന്നത്? കുട്ടികളുടെ പ്രതിരോധ ശേഷി മുതിർന്നവരുടെ അത്രയും പൂർണ്ണമായി വികസിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളിലും അംഗൻവാടികളിലും കുട്ടികൾ കൂട്ടത്തോടെ കളിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു എന്നുള്ളതും, വ്യക്തി ശുചിത്വത്തെപ്പറ്റി കുട്ടികളുടെ അവബോധം മുതിർന്നവരെക്കാൾ കുറവാണ് എന്നുള്ളതും, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളോടുള്ള കുട്ടികളുടെ ആകർഷണം, ഇതെല്ലാം കാരണമാണ് കുട്ടികളിൽ രോഗബാധ എളുപ്പം ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനിയാണ് മറ്റൊരു പ്രധാന പകർച്ചവ്യാധി. കൊതുക് പകർത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ശക്തമായ പനിയോടൊപ്പം തലവേദന, വിറയൽ, ഛർദ്ദിൽ, വയറുവേദന, ക്ഷീണം ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ബ്ലഡിലെ പ്ലേറ്റ്ലറ്റ് കൗണ്ട് ഒരു പരിധിയിൽ താഴെ കുറയുന്നത് അപകടകരമാണ്. അതിനാൽ തന്നെ ഇടവിട്ടുള്ള സമയങ്ങളിൽ പ്ലേറ്റ്ലറ്റ് കൗണ്ടിന്റെ അളവ് നോക്കേണ്ടതായിട്ടുണ്ട്. ധാരാളം വെള്ളം കുഴിക്കുകയും ഛർദ്ദിൽ അധികമായിട്ടുണ്ടെങ്കിൽ IV ഫ്ലൂയിഡുകൾ വേണ്ടിവരികയും ചെയ്യും. ചിക്കൻ ഗുനിയ മറ്റൊരു കൊതുക് പരത്തുന്ന വൈറസ് അസുഖമാണ്. ഇതിവിടെയും പനിയോടൊപ്പം ശരീരവേദന, സന്ധിവേദന പ്രധാനമായും കാണാറുണ്ട്. മലേറിയ അത് മറ്റൊരു കൊതുക് പരത്തുന്ന രോഗമാണ്. ഇവിടെ പനിയോടൊപ്പം ഇടവിട്ടുള്ള വിറയൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ശക്തമായ തലവേദനയും ഉണ്ടാകാറുണ്ട്. മലേറിയയ്ക്ക് നാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ അത് സൗജന്യമായി ലഭിക്കുന്നതാണ്. മഞ്ഞപ്പിത്ത രോഗങ്ങൾ. മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന വൈറസുകൾ 6 തരത്തിലുണ്ട് എങ്കിലും വെള്ളത്തിൽ കൂടിയും മലിനമായ ഭക്ഷണത്തിൽ കൂടിയും പകരുന്നത് A, E എന്നീ 2 വൈറസുകളാണ്. ലക്ഷണങ്ങൾ പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, കണ്ണിലും മൂത്രത്തിലും മഞ്ഞനിറം കൂടുക എന്നിവയാണ്. പ്രധാനമായും വിശ്രമമാണ് മഞ്ഞപ്പിത്തം ഭേദമാകാനുള്ള പ്രധാന പരിഹാരം. ടൈഫോയിഡ്. ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ അസുഖമാണ്. നീണ്ടു നിൽക്കുന്ന പനി, ദിവസേന കൂടിക്കൂടി വരുന്ന പനി, വയറുവേദന, തലവേദന, ക്ഷീണം ഇതെല്ലാം ടൈഫോയിഡിന് ലക്ഷണങ്ങളായി വരാം. ടൈഫോയിഡ് ആന്റിബയോട്ടിക്കുകൾ കൊണ്ടാണ് ചികിത്സിക്കുന്നത്. വയറിളക്ക രോഗങ്ങൾ. വയറിളക്ക രോഗങ്ങൾ വൈറസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും പാരസൈറ്റ്സ് കൊണ്ടും ഉണ്ടാകാറുണ്ട്. വൈറസ് കൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങൾ റോട്ട വൈറസ്, നോർവാക് വൈറസ് എന്നിവ മൂലമാണ്. സ്കൂളുകളിൽ പടർന്നു പിടിക്കുന്ന വൈറസ് രോഗങ്ങൾ സാധാരണയായി സ്റ്റൊമക് ഫ്ലൂ എന്ന് അറിയപ്പെടുകയും അത് നോർവാക് വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയൽ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈക്കോളൈ, സാൽമണല്ല, ഷിഗല്ല എന്നീ രോഗാണുക്കൾ കൊണ്ടാണ്. അതിൽ ഷിഗല്ല കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗത്തിൽ മലത്തിൽ കൂടി രക്തവും പഴുപ്പും പോകുകയും വയറിൽ കൊളുത്തിപ്പിടിക്കുന്ന വേദന ഉണ്ടാവുകയും ചെയ്യും. ബാക്ടീരിയകൾ കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ചികിത്സ ആവശ്യമാണ്. പാരസൈറ്റിൽ ജിയാർഡിയാസിസ് പോലുള്ള രോഗാണുക്കളാണ് വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതിനും ആന്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരാറുണ്ട്. വൃത്തിരഹിതമായ ഭക്ഷണം, ജലം എന്നിവയാണ് ഈ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകുന്നത്. വയറിളക്ക രോഗങ്ങളുള്ള കുട്ടികളിൽ നിർജലീകരണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായി തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളമായി കൊടുക്കണം. ചിക്കൻ പോക്സ് എന്നതാണ് മറ്റൊരു പകർച്ചവ്യാധിയായി സമൂഹത്തിലുള്ളത്. പനിയോടൊപ്പം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തുള്ളികൾ പോലെയുള്ള കുരുക്കൾ ശരീരത്തിലുണ്ടാകുന്നതാണ് ചിക്കൻ പോക്സിന്റെ ഒരു ലക്ഷണം.

0: പൂർണ്ണമായ വിശ്രമവും വെള്ളവും ആവശ്യമാണ്. അത് പൂർണ്ണമായും ഭേദമാകുന്നവരെ 7 മുതൽ 14 ദിവസം കൊണ്ട് അസുഖം പൂർണ്ണമായും ഭേദമാകും. അതുവരെ പൂർണ്ണമായ വിശ്രമം ആവശ്യമാണ്. ചില മരുന്നുകളും ചിക്കൻ പോക്സിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്നത് പലപ്പോഴും ചിക്കൻ പോക്സ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അസുഖമാണ്. കുമിളകൾ പോലുള്ള റാഷസ് ഉണ്ടാവുമെങ്കിലും കൈമുട്ട്, കാൽമുട്ട്, ബട്ടക്സ്, വായ, വായയുടെ ചുറ്റും, തൊണ്ട എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഉള്ളത്. വെള്ളം കുടിച്ചിറക്കുന്നതിനായിട്ട് കുട്ടികൾക്ക് ഈ അസുഖം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ചില കുട്ടികളിൽ നിർജ്ജലീകരണം ഉണ്ടാകാറുണ്ട്. അങ്ങനെ കുട്ടികളിൽ IV ഫ്ലൂയിഡ് ആവശ്യമായി വരും. മുണ്ടുനീര് അഥവാ മംസ്. കഴിഞ്ഞ 2 വർഷക്കാലമായി മംസിന്റെ ഇൻസിഡൻസ് കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. മംസിന് അഗൈൻസ്റ്റായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ സൌജന്യമായി ലഭ്യമല്ല എന്നുള്ളതാവാം കാരണം. പനിയോടൊപ്പം ചെവിയുടെ താഴെയും ചെവിയുടെ ചുറ്റുമായി ഉണ്ടാകുന്ന വീക്കം, അവിടെ ഉണ്ടാകുന്ന വേദന എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഒരു വശത്തും രണ്ടു വശത്തും ഈ വീക്കവും വേദനയും വരാം. ഏകദേശം 10 ദിവസത്തോളം ഈ വീക്കം നിൽക്കുകയും ചെയ്യാം. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ കൊച്ചിന് പനിയും അതുപോലെ ഈ വേദനയും അധികമായി കാണാറുണ്ട്. മീസൽസ് അഥവാ 5-ാം പനി. പനിയോടൊപ്പം മണൽ തരികൾ പോലുള്ള ചെറിയ കുരുക്കളാണ് ഈ 5-ാം പനിയുടെ ലക്ഷണം. 2-3 ദിവസം പനിക്കുകയും അതിനോടൊപ്പം മണൽ തരികൾ പോലുള്ള റാഷസ്, അതോടൊപ്പം ചുമ, മൂക്കൊലിപ്പ്, കണ്ണിൽ ചുമപ്പ് ഇവയെല്ലാം മീസൽസിന് ഉണ്ടാകാറുണ്ട്. തനിയെ ഭേദമാകുന്ന അസുഖമാണെങ്കിലും മീസൽസ് ഉള്ള ഒരു കുട്ടിക്ക് വയറിളക്ക രോഗങ്ങളോ ന്യൂമോണിയോ വന്നാൽ വളരെ അപകടകരമാണ്. എലിപ്പനി. എലിപ്പനി രോഗബാധ ഉള്ള വെള്ളക്കെട്ടുകളുമായുള്ള സമ്പർക്കത്തിൽ കൂടി പകരുന്നതാണ്. എലിയുടെ മൂത്രം കലർന്ന വെള്ളമാണ് രോഗബാധയുള്ള വെള്ളം. അതിലൂടെയുള്ള സമ്പർക്കം മൂലം കാലുകളിൽ കൂടിയാണ് എലിപ്പനിയുടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. കണ്ണു വേദന, ക്ഷീണം, ദീർഘമായ പനിയെല്ലാം ലക്ഷണങ്ങളാണ്. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരും. ഇൻഫ്ലുവൻസ, H1N1, കോവിഡ് എന്നീ അസുഖങ്ങൾ കേരളത്തിൽ മഴക്കാലത്ത് അധികമായി കാണാറുണ്ട്. 3-4 ദിവസത്തിൽ കൂടുതൽ പനി നിൽക്കുകയോ ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ കോവിഡിന്റെയും H1N1ന്റെയും ടെസ്റ്റുകൾ ചെയ്യേണ്ടതും അതിന് ഫലപ്രദമായ ചികിത്സ ചെയ്യേണ്ടതും ആവശ്യമാണ്. കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് അഥവാ കണ്ണുദീനം എന്ന് പറയുന്നത് സമ്പർക്കത്തിൽ കൂടി പകരുന്നതാണ്. യഥാസമയത്ത് ഡോക്ടർ നിർദ്ദേശിച്ച കണ്ണിലെ തുള്ളിമരുന്നുകൾ ഒഴിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഭേദപ്പെടുന്നതാണ്. സ്കേബീസ്, ഫംഗൽ ഇൻഫെക്ഷൻ മുതലായ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ സമ്പർക്കത്തിൽ കൂടി പകരുന്ന മറ്റ് അസുഖങ്ങളാണ്. ദേഹം മുഴുവനും ചൊറിച്ചില് ഉണ്ടാകുന്നതാണ് സ്കേബീസ് എന്ന അസുഖം. അതിന് ലേപനങ്ങൾ ഉപയോഗിച്ചാൽ പൂർണ്ണമായും മാറുന്നതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വെളുത്ത പാടുകളായി കാണാറുണ്ട്. അതിനും അതിന്റേതായ മരുന്നുകൾ ലഭ്യമാണ്. ഇനി കുട്ടികളിൽ പനി അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരുമ്പോൾ മാതാപിതാക്കൾ വീട്ടിൽ വച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. കുട്ടിക്ക് മതിയായ വിശ്രമം നൽകുക. കുട്ടി പൂർണ്ണമായും ആരോഗ്യവാനാകുന്നതുവരെ സ്കൂളിലേക്കോ അംഗൻവാടികളിലേക്കോ വിടാതെ വീട്ടിൽ തന്നെ വിശ്രമം നൽകുക. ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുക. അതിൽ തന്നെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുക. കരിക്കിന്റെ വെള്ളം, ORS ലായനി എന്നിവ ഉൾപ്പെടുത്തുക. കൈ കഴുകാനും ശുചിത്വം പാലിക്കാനും കുട്ടികളെ ശീലിപ്പിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായ പുത്താൻ ശീലിപ്പിക്കുക. താപനിലയ്ക്കനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കൊടുക്കുക. താപനില കുറയുന്ന സമയത്ത് കുട്ടിയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക. കുട്ടിയുടെ കളിചിരികളും ആക്ടിവിറ്റിയും ഉറപ്പാക്കുക. താപനില കുറയുന്ന സമയങ്ങളിൽ കുട്ടി ആക്റ്റീവായിരിക്കുക എന്നുള്ളത് പനിയുടെ അപകടകരമല്ല എന്നുള്ള അവസ്ഥ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. എന്താണ് ഡേഞ്ചർ സൈൻസ് അഥവാ അപകടകരമായ അവസ്ഥ? 3 ദിവസത്തിൽ കൂടുതൽ പനി കഠിനമായി നിൽക്കുക. 3 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് കഠിനമായ പനി വരിക. താപനില കുറയുമ്പോഴും കുട്ടി അവശനിലയിൽ കാണപ്പെടുക. താപനില 104 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ സ്ഥിരമായി നിൽക്കുക. ശ്വാസതടസ്സം, നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ, അപസ്മാരം, തുടർച്ചയായ ഛർദ്ദിൽ, വയറിളക്കം എന്നിവ കാണപ്പെടുക. ശരീരത്തിൽ ചുവന്ന പാടുകൾ കാണുക. കടുത്ത തലവേദന, കഴുത്ത് കുനിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നിവ ഉണ്ടാവുക. ഇതെല്ലാം അടിയന്തരമായി വൈദ്യസഹായം നേടേണ്ട ലക്ഷണങ്ങളാണ്. പകർച്ചവ്യാധികളിൽ അധ്യാപകർക്കുള്ള പങ്ക് പ്രധാനമായും വിദ്യാലയങ്ങളിൽ ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങളാണ്. 1. ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ ഉറപ്പാക്കുക. സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കുക. കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കുക. ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ സ്കൂളിൽ ഉറപ്പാക്കുക.
1: കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് S സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
2: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനു ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനു ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനമുദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനു ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140 സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് യുജി പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനൽ.

0: പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
1: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. യുജിസി നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE +2 പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164, നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോള് വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSME സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി ഗാനസല്ലാപം.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം എൻ ജെ ജോഷിലാൽ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനശലാപത്തിലെ ആദ്യത്തെ അതിഥി ആരാണെന്ന്? ആ ഹലോ, നമസ്കാരം. ഹലോ, ആ നമസ്കാരം, പേര് പറയൂ. അതെ, ഗാനശലാപമാണ്. പേര് പറയൂ, പേര് പറയൂ. അതെ, പേര് പറയൂ. ഹലോ, പേര് പറഞ്ഞു.
1: ആ
0: അഖിൽ അല്ലേ, കണ്ണൂർ അല്ലേ? കണ്ണൂർ എവിടെ? എവിടെയാണ്? തലശ്ശേരി. ആ ശരി. ആ എന്താ, ജോലിയായിട്ട് പോയതാണോ തലശ്ശേരിയിലെ? തന്നെ, ഇന്ന് പോയില്ലായിരുന്നോ? ആ, കടയിൽ റേഡിയോ, കടയിൽ റേഡിയോ വെച്ചിട്ടുണ്ടോ? ആ ഓ ശരി. അവിടെ താമസിക്കുകയാണല്ലേ? അവിടെ വീടെടുത്ത് എന്താണ്? ആ അവിടെത്താണ്, അവിടെയാണ് താമസിക്കുന്നത്. ശരി, നാട്ടിലാരൊക്കെ? ഇവിടെ രണ്ടു ദിവസമായിട്ട് മഴയില്ല. നമുക്ക് മഴ പോയപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പഴയതുപോലെ ചൂടൊക്കെ തുടങ്ങിയത്
1: കേട്ടോ. ഇവിടൊക്കെ മഴയുണ്ട്.
0: ആ വടക്കൻ ജില്ലകളിൽ മഴ ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ വാർത്തകളിലേക്ക് കണ്ടായിരുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട് അഖിൽ?
1: വാർത്തകളൊക്കെ പറയുന്നുണ്ട്. മഴ പെയ്യാൻ
0: അഖിൽ വീട്ടിലാരൊക്കെയുണ്ട്? ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ അഖിൽ? ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? വ്യക്തമാകുന്നില്ല. അതെ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ട് പരസ്പരം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് പാട്ട് പറഞ്ഞോളൂ. ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ആ പറഞ്ഞോ.
1: ഞാൻ പറഞ്ഞ പാട്ടു കോട്ടയം കുഞ്ഞത്തിലെ ഹൃദയ വെണ്ണിയിലെ ഗായികയോ, ആ പാട്ട് മതി കേട്ടോ.
0: ഒന്ന് കേൾക്കുന്നില്ലല്ലേ?

0: കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസും സിന്ധുവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനശലാപത്തിൽ അടുത്ത ശ്രോതാവ് ആരാണ് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഹലോ കേൾക്കാം.
1: എന്റെ പേര് അജയൻ.
0: ആ
1: കേൾക്കാം കേൾക്കാം.
0: എവിടുന്ന അജയൻ വിളിക്കുന്നത്? ഹരിപ്പാട് തൃക്കുന്നപ്പുഴ. ശരി, എന്ത് ചെയ്യുന്നു അജയൻ? നേരത്തെ ജോലി ഉണ്ടായിരുന്നോ?
1: നേരത്തെ കടൽപ്പറ്റി ഒരു പണിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വള്ളത്തിലെ മീൻ കോരുന്ന പണി ഉണ്ടായിരുന്നു. വയ്യ.
0: ഓ, അങ്ങനെ. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: സ്വപ്നങ്ങളെ വീണിറങ്ങുമെന്നുള്ള പാട്ട്.
0: തകലുകൊട്ടാമ്പുറം സിനിമയിലെ പാട്ടാണോ? തകലുകൊട്ടാമ്പുറം സ്വപ്നങ്ങളെ വീണുറങ്ങും അല്ലേ? ബിച്ചു തിരുമല എഴുതി, ദർശൻ രാമൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം അല്ലേ? എന്താ ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം? പാട്ടുകളെല്ലാം ഇഷ്ടമാണ്, ഈ പാട്ടിനോട് പ്രത്യേക താല്പര്യം അല്ലേ? ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഈ ഗാനം എഴുതിയത് ബാലു കിരിയത്താണ് കേട്ടോ. ബാലു കിരിയത്ത് എഴുതി, ദർശൻ രാമൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ്. അതെ, ബാലു കിരിയത്ത്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഇങ്ങനെ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന ഒരു അവിടെ അല്ല, അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ? റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം ഒന്ന് മാറി നിൽക്കുകയോ അതിന്റെ ശബ്ദം കുറച്ചോ, അതാണ് സംഭവം. ഞാൻ പറഞ്ഞു, നമ്മൾ സംസാരിക്കുന്നത് താങ്കൾ അവിടെ റേഡിയോയിൽ ശ്രദ്ധിക്കുന്നു, അതാണ് ചെറിയൊരു താമസം വരുന്നത്. ആ, ഇപ്പൊ കുഴപ്പമില്ല. ശരി ശരി ശരി. എന്താ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മൾ അങ്ങോട്ട് പരസ്പരം സംസാരിക്കുന്നത്

0: വ്യക്തമാവില്ല, അതുകൊണ്ടാ കേട്ടോ. ശരി അജയൻ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് അജയൻ?
1: വീട്ടിൽ രണ്ട് മക്കള്.
0: ആ
1: അവർക്ക് ഒരാൾ കെട്ടിയില്ല, ഒരാൾ കെട്ടി. കെട്ടിയാൻ രണ്ട് പെൺമക്കളുണ്ട്. ഒരു കൊച്ചുപിള്ളേര, മറ്റേ ആള് എറണാകുളത്ത് ഒരു വലിയ ജവളിക്കടയിൽ നിൽക്കുക, രാമീഷ് എന്ന് പറഞ്ഞു.
0: അതെ അതെ, ശരി. അപ്പൊ ഈ ഗാനം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലേ? ശരി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസോ നാല് മാസോ കഴിഞ്ഞതിന് ശേഷം വിളിക്കണം കേട്ടോ.
1: ശരി,
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എന്നാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ
1: ആ ഹലോ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: പി കെ വേണുഗോപാൽ, തിരുവല്ല.
1: തിരുവല്ല, സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു,
2: സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. റേഡിയോയിലേക്ക്, ഓർമ്മത്തിലേക്കൊക്കെ കത്തെഴുതാറുണ്ട്.
1: രഞ്ജിനിയിലേക്ക് കത്തെഴുതാറുണ്ട്,
2: വായിക്കാറുണ്ട്. പിന്നെ വല്ലപ്പോഴും 3-4 മാസം കുടിക്കുമ്പോഴേ ജ്ഞാനശലാപത്തിലേക്ക് വിളിക്കാറുണ്ട്.
1: നമ്മള് വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട്, നല്ല നല്ല പാട്ടുകൾ കേൾക്കാറുണ്ട് അല്ലേ? എന്തുണ്ട് അവിടെ വിശേഷം?
2: ഇവിടെ 2 ദിവസമായിട്ട് മഴ ഇച്ചിരി കുറവുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു KSRT റിട്ടയർഡ് ഇൻസ്പെക്ടറാണ്.
1: എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസില്?
2: സർവീസ് 30 വർഷം
1: ഉണ്ടായിരുന്നു. ദീർഘകാലം ഉണ്ടായിരുന്നു അല്ലേ?
2: ജനറൽ കൺട്രോൾ ഇൻസ്പെക്ടർ ആയിട്ടാണ് റിട്ടയർ ചെയ്തത്.
1: അത് ശരി. എവിടെയായിരുന്നു?
2: തിരുവല്ലായിരുന്നാണ് റിട്ടയർ ചെയ്തത്.
1: അത് ശരി. ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടിലിപ്പം ഞാനും വൈഫും മാത്രമേ ഉള്ളത്. ഒരു മകനുണ്ടായിരുന്നു. മകനെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ക്രെഡിറ്റ് വെരിഫിക്കേഷൻ ഓഫീസറായിരുന്നു. പെട്ടെന്ന് ഒരു അസുഖം വന്ന് അമൃത ഹോസ്പിറ്റലിൽ വെച്ച് എന്നിൽ നിന്നും
1: വിട്ടുപോയി.
2: ഇപ്പം ഭാഗവതവും ഭഗവത്ഗീതയും റേഡിയോയും എന്റെ കൂട്ടുകാരൻ.
1: റേഡിയോ റേഡിയോ പോലെ നല്ലൊരു സുഹൃത്തിനെ നമുക്ക് വേറെ എവിടെ കിട്ടും അല്ലേ?
2: അതെ അതെ. റേഡിയോ 5:50 ഞാൻ എന്റെ റേഡിയോ ഓൺ ചെയ്യും.
1: തീർച്ചയായിട്ടും നമുക്ക് എത്രത്തോളം നമുക്ക് നല്ലൊരു ആശ്വാസം നൽകുന്ന ഒരു കൂട്ടുകാരൻ കൂടിയാണ് റേഡിയോ അല്ലേ?
2: സംശയമില്ലാത്ത കാര്യം. എനിക്ക് അതിനകത്തു നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് മുതലേ ഞാന് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതലെ എന്റെ സന്തത സഹചാരിയ റേഡിയോ.
1: അപ്പോ ഇന്ന് ഏത് ഗാനമാണ് അങ്ങേക്ക് കേൾക്കേണ്ടത്?
2: സാറേ, എനിക്ക് ഈ രാപ്പകൽ എന്ന സിനിമയിൽ

0: നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അല്ല, നല്ല ശബ്ദമാണ്, നന്നായിട്ട് നല്ല ലയത്തിൽ പാടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അതൊക്കെ വളരെ അനുഗ്രഹമുള്ള ഒരു കഴിവാണ് കേട്ടോ, നമുക്ക് പാട്ട് പാടുക എന്നൊക്കെ പറയുന്നത്. ശരി, അപ്പൊ നമുക്ക് ഈ ഗാനം വേറെ ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഗാനം
1: സമർപ്പിക്കുന്ന എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച് എന്നെ എപ്പോഴും ഇപ്പോഴും വിളിക്കും, 10-47 വർഷം മുമ്പേയാ, എന്റെ ഒരു സുഹൃത്ത് കെറിയാൻ വർഗീസ്, പിന്നെ ഒരു രമണി ദേവി,

0: പിന്നൊരു വി എസ് സുഷമ്മ ഇത്രയും പേർക്ക് സമർപ്പിക്കും.
1: ഡിഗ്രിക്ക് കൂടെ പഠിച്ചതാണോ?
0: അതെ അതെ, എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചവരാണ്.
1: വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു ബന്ധം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണല്ലേ.
0: NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾ 77-80
1: പഠിച്ചു. എത്ര കാലമായല്ലേ, എത്ര വർഷം കഴിഞ്ഞു. നമ്മുടെ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ നമ്മുടെ ഒരു എന്താണ്, നമുക്കൊരു വലിയൊരു കൈത്താങ്ങും ഒരു ആശ്വാസവും ഒക്കെയാണ് അല്ലേ.
0: സമയത്ത് അവരുടെ ഒരു വിളി നമുക്ക്
1: തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ റേഡിയോയും.
0: അതെ അതെ, റേഡിയോയാണ് എന്റെ സ്വന്തം സഹചാരി ഞാൻ പറഞ്ഞു.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഗാനം കേട്ടാലോ? അപ്പോ അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 മാസമോ 4 മാസമോ കഴിഞ്ഞിട്ട് അടുത്ത വിളിക്കുക കേട്ടോ. ശരി, എന്നാൽ നടക്കട്ടെ, ഗാനം കേൾക്കാം. രാപകലെന്ന ചിത്രത്തിന് വേണ്ടി അഫ്സൽ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്പുറം, സംഗീതം മോഹൻ സിതാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ.
1: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: ഞാന് ശ്രീകുമാർ എന്നാണ് എന്റെ പേര്.
1: എവിടെന്നാ വിളിക്കുന്നത്?
2: കുമ്പനാട്.
1: ശ്രീകുമാർ കുമ്പനാട്. എന്ത് ചെയ്യുന്നു ശ്രീകുമാർ?
2: ഞാന് നേരത്തെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു, ഇപ്പം അത് വിട്ടു. ഇപ്പം എന്താ പറയാ, രണ്ട് പശുക്കൾ വളർത്തുന്നുണ്ട്, ഒരു ഹോബിയുടെ ഭാഗമായിട്ട്. പിന്നെ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ പല വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങൾക്ക് എഡിറ്റ് ചെയ്തിരുന്നു. സമീപകാലത്ത് നമ്മളിപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത ഒരു ബുക്ക് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വായന, ഇതൊക്കെ, സംഗീതം കേൾക്കുക, ഇതൊക്കെയാണ് ഹോബി.
1: ചെറിയ ചെറിയ കൃഷി അല്ലേ?
2: അത്യാവശ്യം.
1: തീർച്ചയായിട്ടും നമുക്ക് ഒരു വരുമാനം കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇപ്പോ വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത്.
2: വീട്ടിലിരിക്കുന്നില്ല, മറ്റ്
1: ഒരുപാട്
2: പ്രവർത്തനങ്ങൾ.
1: അപ്പൊ ഇല്ലാത്തതൊന്നുമില്ല എന്നർത്ഥം അല്ലേ?
2: പിന്നെ സമീപകാലത്ത് താങ്കളൊക്കെ കാണാനെനിക്ക് ഒരു അവസരം വന്നു, അത് മിസ്സായി പോയി.
1: എപ്പോഴോ
2: മാവേലിക്കരയിലെ ഒരു കല്യാണത്തിന് വന്നില്ലേ നിങ്ങൾ ടീമായി?
1: മുമ്മൂടി
2: പി ജോർജ് പത്യൂർസാന്റെ മകന്റെ
1: കല്യാണത്തിന്
2: അവിടെ എനിക്ക് ക്ഷണമുണ്ടായിരുന്നു.
1: അന്ന്
2: നിങ്ങളൊക്കെ വന്നു എന്ന് ഞാൻ അറിഞ്ഞ അഞ്ജന ശ്രീകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. പക്ഷെ നമ്മുടെ ദൂരദർശനിലെ ന്യൂസ് ചെയ്തത് ആയിരുന്ന ഭാഗ്യ സാർ ഞാനൊക്കെ ഒരുമിച്ച് സംസാരിച്ച് നിൽക്കുമ്പോ നിങ്ങൾ വന്നു പോയത് ഞങ്ങൾ അറിഞ്ഞില്ല.
1: അപ്പൊ നമുക്ക് കാണാനുള്ള ഭാഗ്യം പോയി.
2: അതെ അതെ. പക്ഷെ ഞാൻ താങ്കളോട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്
1: നമ്മൾ. ശരിയാണ്, നമ്മുടെ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? എന്നാലും നമ്മൾ വർഷങ്ങൾ പരിചയമുള്ള ആൾക്കാരെ പോലെ നമ്മൾ വളരെ ഹൃദയം തുറന്ന്
2: സംസാരിക്കും.
1: അറിയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: പത്മവ്യൂഹം.
1: അതെ അതെ, അതെ അതെ, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് മാധുരം പാടിയ ഗാനം. നടക്കട്ടെ. അല്ല, തീർന്നില്ല നമ്മളെ സംസാരം, തീരുന്നില്ല. ഇനി ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഗാനം? ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: സമർപ്പിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്ക്. ഞാൻ ഒത്തിരി വർഷം മുമ്പ് തോന്നുന്നതിനായിരുന്ന കാലത്ത് ഒരുപാട് വിളിച്ചിട്ടുള്ള ആളാണ്.
1: ശരി ശരി. പിന്നെ എന്ത് പറ്റി മുടങ്ങിയത്?
2: ഏയ്, നമ്മുടെ ശബ്ദമൊക്കെ മാറിപ്പോയി. പിന്നെന്താ, പുതിയ ശ്രോതാക്കൾ കടന്നു വരട്ടെ. നമ്മുടെ പ്രായമൊക്കെ വ്യത്യാസം വന്നില്ലേ?
1: ഏതാണ്ട്
2: 2005 തുടങ്ങിയ കാലം മുതലേ ഞാൻ ഒത്തിരി നാളോട് സംസാരിച്ച ആളാണ്.
1: മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി സ്വയം ഒന്ന് മാറി അല്ലേ?
2: പിന്നെ നമ്മുടെ ഹോബി മാറിപ്പോയി, നമ്മുടെ പല രീതിയിലും തിരക്കായി പോയി. ഇതിലൊക്കെ വന്നു, പിന്നെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. പക്ഷെ ആകാശവാണി, എന്റെ അമ്മ പ്രത്യേകമായിട്ട് എപ്പോഴും ഒരു റേഡിയോ ഇവിടെ എപ്പോഴും ഓൺ ചെയ്ത് വെച്ചിരിക്കും.
1: അത് മിക്കവാറും ശ്രോതാക്കൾ അങ്ങനെ കേട്ടോ, അതായത് നമ്മുടെ ഈ കേൾക്കുന്ന ആൾക്കാർ റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മളൊരു അഡിക്ഷൻ പോലെയാണ് അല്ലെ? റേഡിയോ കേട്ടില്ല എങ്കിൽ നമുക്ക് എന്തൊരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും അല്ലേ?
2: പിന്നെ ആകാശവാണിയോട് ഒരു പ്രത്യേകമായ ഒരു കൃതജ്ഞത കൂടെ പറയാനുണ്ട്.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: എന്റെ ഭാഷാ പരിജ്ഞാനം, പരിജ്ഞാനം ഒന്നും പറയുന്നില്ല, ചെറിയ പരിജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തന്ന ആകാശവാണിയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒക്ടോബറിൽ സതീശൻ സാർ വന്ന് ഞാൻ എഡിറ്റ് ചെയ്തൊരു ബുക്ക് പബ്ലിഷ് ചെയ്യൊക്കെ പ്രകാശനം ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ആ മലയാള ഭാഷയെക്കുറിച്ച് എനിക്കൊരു അവേർനെസ് ഉണ്ടാക്കി തന്നത് ഈ പറഞ്ഞ ആകാശവാണിയുടെ പ്രക്ഷേപണം കേട്ടതുകൊണ്ട്.
1: തീർച്ചയായിട്ടും. തീർച്ചയായും നല്ല നല്ല ഭാഷ ഉപയോഗിക്കാൻ ആകാശവാണി എപ്പോഴും എപ്പോഴും അത് ബാധ്യസ്ഥനാണെന്നുള്ള ബാധ്യസ്ഥരാണെന്നുള്ളതാണ്.
2: മനസ്സിലായില്ലേ?
1: നല്ല പദപ്രയോഗം, നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുക അല്ലേ? അതുകൊണ്ടാണ്
2: വേറൊരു മാധ്യമത്തിന് അതിൽ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നു.
1: അതുകൊണ്ടാണല്ലോ ആകാശവാണി നമുക്ക് അതുകൊണ്ടാണല്ലോ ആകാശവാണി നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നത്.
2: തീർച്ചയായിട്ടും എന്റെ അമ്മ ഇങ്ങനെ തന്നെ പല കാര്യങ്ങളും അറിയുന്നത് ആകാശവാണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഗാനം കേട്ടല്ലോ, ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ഒരു വിളി നമുക്കൊന്ന് തുടരണം കേട്ടോ. ഒരു മൂന്ന് മാസം കഴിഞ്ഞു നമ്മൾ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നടക്കട്ടെ. ഗാനം എല്ലാവരുടെ അന്വേഷണം പറയാം, അവിടെ എല്ലാവരുടെ അന്വേഷണം പറയുക, ആശംസകൾ അറിയിക്കുക, ഗാനം കേൾക്കാം. പത്മവ്യൂഹം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും മാധുര്യം പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ
0: ആ നമസ്തേ, ആരാണ് വിളിക്കുന്നത്? വാസുദേവൻ. ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: നമ്മുടെ ഗാനിയമ്മ പാടിയിട്ടുള്ള പാട്ടുണ്ട്, തമിഴ്.
0: അത് ഏത് ഏത് സിനിമയാ?
1: അത് പഴയ സിനിമയാണ്,
0: തമിഴ് സിനിമയാണോ? അത് തമിഴ്, അത് തമിഴ് പാട്ടാണ് കേട്ടോ. നമുക്കിവിടെ മലയാളം ഗാനങ്ങളാണ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. മലയാളത്തിലുള്ള ഏതെങ്കിലും ഒരു ഗാനം പറയോ മലയാളത്തിൽ. സർഗം സിനിമയില് അല്ലേ? ശരി, അപ്പൊ ഇനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ സ്ഥലം എവിടാന്ന പറഞ്ഞത്?
1: കാഞ്ഞൂർ.
0: കാഞ്ഞൂർ എന്ന് പറയുന്നത് എവിടെയാണ്? കാഞ്ഞൂർ ഏത് ജില്ല? ഹരിപ്പാട് അല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാൻ ദേവസ്വം ബോർഡ് സമർപ്പിക്കുന്നത്. പിന്നെ നമ്മളെ വൈക്കം വിജയലക്ഷ്മി, പിന്നെ അമ്പലപ്പാട്ട് നാരായണൻ നമ്പൂതിരി, കായംകുളം ബാബു, പിന്നെ ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ, വെട്ടിക്കുളങ്ങര ദേഹമാണ്. ഇവരൊക്കെ റേഡിയോയുടെ ശ്രോതാക്കളാണ്. ഒരു വിജയൻചേരനുണ്ട്, വന്ദനചേരനുണ്ട്, റോട്ട് ഓടിക്കുന്ന. ഇവരൊക്കെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാക്കളാണ്.
0: ഇവർക്കെല്ലാം വേണ്ടിയാണ് ഈ ഗാനം സമർപ്പിക്കുന്നത് അല്ലേ?
1: ഇവർക്കെല്ലാവർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. ആകാശവാണിയുടെ പരിപാടിയാണ്, എത്രയോ കാലം കൊണ്ട് കേട്ടോണ്ടിരിക്കുക. ആകാശവാണി ഇല്ല, നമ്മളില്ല.
0: എനിക്ക് ആ ഒരു വാക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് ഇതേപോലെ കുമ്പനാടുള്ള ഒരു ശ്രീകുമാർ, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു.
1: അതെ,
0: അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്
1: മനസ്സിലായില്ലേ. അദ്ദേഹത്തിനോട് സമർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഞാൻ വെച്ച ഒരുപാട് കാലം അദ്ദേഹത്തിന് വിളി
0: കേൾക്കാതിരിക്കുകയായിരുന്നു ശ്രീമാസാറിന്റെ നിയോഗമായല്ലോ അല്ലേ.
1: ഞാനൊരു സംശയമുണ്ട്, പകരം ഇവിടെ ഭാവി ആയപ്പോഴാണ് വെച്ചത്, കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ.
0: ഏതായാലും ആ സംശയം എല്ലാം തീർന്ന് ഇപ്പൊ എല്ലാം പൂർണ്ണമായല്ലോ.
1: ആ കക്ഷിയുടെ ശബ്ദം കേൾക്കാൻ പറ്റിയതിൽ വളരെ
0: സന്തോഷമുണ്ട്. അപ്പൊ അവര് നമ്മുടെ പല ശ്രോതാക്കളും പറയുമ്പോൾ ആകാശവാണി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തോട് ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമം.
1: എനിക്ക് പ്രത്യേകിച്ച് ആകാശവാണി ഇല്ലെങ്കിൽ വലിയൊരു പരിപാടി നടക്കത്തില്ല. ഞാനീ കാഴ്ചപ്പാടുള്ള ആകാശവാണി കൂടാണ് ഈ കലാപരിപാടിയെല്ലാം നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം
0: അങ്ങനെ അതുകൊണ്ടാണോ ഈ ആന്തോളനം പാട്ട് ചോദിച്ചത്?
1: ഞാൻ പാട്ടായിരുന്നു.
0: നമുക്ക് ഈ ഗാനം ഏതെങ്കിലും കേൾക്കാം. എല്ലാം മികച്ച ഗാനങ്ങളല്ലേ. നമുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പാട്ട് വേണം, അതെ ഏത് പാട്ട് വേണം നമുക്കടുത്ത് ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ. ഹലോ, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ഏത് ഗാനം കേൾക്കണമെന്ന് പെട്ടെന്ന് ഇവിടെ ചോദിച്ചാൽ നമുക്ക് ആ പടം കൺവീഷണം. ഏത് പാട്ടെടുക്കും, എല്ലാം മികച്ചതല്ലേ അല്ലേ. അപ്പൊ നമുക്ക് മികച്ച ഈ ഒരു ഗാനം കേട്ടാലോ.
1: ശരി,
0: എല്ലാവർക്കും ഈ ഗാനം സമർപ്പിക്കണം. സർഗം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനത്തിന്റെ വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ സാറേ, വാഗപ്പുഴയിൽ നിന്ന് തങ്കമണി പത്മരാജനാണ്. എന്റെ പേരെ കുട്ടി, ഞാൻ ഇതിക്കൊമ്പ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ സാറേ, കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ എന്റെ മോളുടെ വിവാഹവാർഷികമായിരുന്നു, 4ാം വിവാഹവാർഷികമായിരുന്നു ജൂൺ 19. ഞാൻ ലെറ്റർ വിട്ടിട്ട് എഞ്ചിനിക്ക് ലെറ്റർ വിട്ടിരുന്നു.
0: ശരി, നമുക്കിതെല്ലാം നമുക്ക് ഹലോ ഹലോ നമുക്കിതെല്ലാം കേൾക്കാനും കേൾക്കുകയും പറയുകയും പാട്ട് വെക്കുകയും ചെയ്യാം. അങ്ങയുടെ പേര് പറയൂ.
1: പത്മരാജൻ, തങ്കമണി പത്മരാജൻ. എന്റെ പേര് പത്മരാജൻ, വൈഫിന്റെ പേര് തങ്കമണി പത്മരാജൻ.
0: പത്മരാജൻ
1: ഇതൊക്കെ മുമ്പ് വിളിച്ചിട്ടുണ്ട്.
0: ഇപ്പൊ ആർക്കാണ് വേണ്ടത്? തങ്കമണി പത്മരാജനാണോ അതോ പത്മരാജനാണോ?
1: എന്റെ പേരെ കുട്ടി, എന്റെ 3-4 മാസം തേയായിരുന്നു എന്റെ പേരെ കുട്ടി.
0: പേരുടെ പേര് പറയൂ.
1: എന്റെ സൗഭാഗ്യ, മോടെ പേര് സൗഭാഗ്യ.
0: പേരക്കുട്ടിയുടെ പേരെന്താ?
1: പേരക്കുട്ടി ദർശൻ. ദർശൻ
0: ദർശൻ അല്ലേ?
1: ദർശൻ ദർശൻ ദർശൻ.
0: എന്നാലും ഒരു കളിപ്പേര് കാണുമല്ലോ, വീട്ടിലിന്നൊക്കെ വിളിക്കുന്ന ഒരു ചെല്ലപ്പേര് കാണത്തില്ലേ? ദർശനം തന്നെ നീട്ടി ലച്ചു. പിന്നല്ല ലച്ചു, നമുക്ക് സന്തോഷം വന്നപ്പോഴത്തേക്കും പേരും എല്ലാം മറന്നു പോവാണ് എനിക്ക്.
1: ഓക്കെ, നമുക്ക് രഞ്ജിനിക്ക് വിട്ടു സാറേ, 4ാം വാർഷികത്തിന് വിട്ടിട്ട്
0: പറയൂ. തങ്കമണി പത്മരാജൻ
2: കൊറേ ദിവസമായി ട്രൈ ചെയ്യാൻ തുടങ്ങി.
0: ഏതായാലും ഇപ്പൊ കിട്ടിയല്ലോ അല്ലേ?
2: കിട്ടി. വളരെ സന്തോഷം. ഇതിനു വേണ്ടി ഇടിച്ചു വരുന്നു. രണ്ട് ഫോണിൽ നിന്നും കൂടെ മാറി മറിഞ്ഞ് വിളിക്കുന്നു.
0: നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ സന്തോഷം കൊണ്ട് റേഡിയോ ഓഫ് ചെയ്യാൻ മറന്നതാണോ അതോ കുറച്ചങ്ങോട്ട് നീങ്ങി? ഒരല്പം നീങ്ങിയാൽ നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് നമ്മൾ
2: സംസാരിക്കാം.
0: ശരി ശരി, ഇനി നമുക്ക് കുറച്ച് സമാധാനത്തോടെ സംസാരിച്ചോളൂ. ശരി, അപ്പോ ലച്ചുവിന് വേണ്ടിയിട്ടാണ് ഇന്ന് പാട്ട് ചോദിക്കുന്നത് അല്ലേ? ഏത് പാട്ടാണ്
2: ചോദിക്കുന്നത്?
0: അല്ല, എന്നാലും പറയൂ പാട്ട്.
2: വാത്സല്യത്തിലെ
0: തീർച്ചയായിട്ടും താമരക്കണ്ണൻ ഉറങ്ങണം എന്നുള്ള ഗാനമായിരിക്കും അല്ലേ? നമുക്ക് ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് സന്തോഷം കേട്ട കാര്യം. നിങ്ങളെ സന്തോഷമുള്ള ഒരു കുടുംബം ഇങ്ങനെ വിളിച്ച് എല്ലാവരും കൂടെ സന്തോഷിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ ഒക്കെ പറ്റും അല്ലേ?
2: ഞങ്ങളെല്ലാ കാര്യത്തിലും ഇടാറുണ്ട്. അച്ഛനെ അച്ഛന്റെ ആണ്ട് വരുന്നുണ്ട് ജൂലൈ 10.
0: അപ്പൊ അതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ പാട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? പിന്നെ പാട്ട്
2: കിട്ടായിരുന്നു.
0: അത് കിട്ടിയില്ലല്ലേ? അത് നമുക്ക് കത്ത് നമുക്ക് വായിക്കാം.
2: ഇവിടെ പാതിരപ്പള്ളി വരെ സതീശൻ ചേട്ടൻ ഞങ്ങളെ പോലെ തന്നെയാ, പുള്ളിക്കാരന്റെ ലെറ്റർ വായിച്ചായിരുന്നു.
0: കാര്യം എന്നറിയാം, നമുക്ക് ധാരാളം കത്തുകൾ വരുന്നുണ്ട് ആകാശവാണിക്ക്, ധാരാളം കത്തുകളും പിന്നെ അതുപോലെ ഫോണിൻ പരിപാടിയിൽ ധാരാളം ഇത് ഫോണും വരുന്നുണ്ട്. അപ്പം മനഃപൂർവ്വം ആരെയും മാറ്റുന്നതല്ല കേട്ടോ, ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അവിടെ വേറെ എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ, അതെന്താ? ശരി, അപ്പൊ ഈ ചിരിയോടൊപ്പം നമുക്ക് ഈ ഒരു താരാട്ട് ഗാനം കേൾക്കാം.
2: ഏതപ്പുറം
0: എഴുതി, SP വെങ്കടേഷ് ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം വാത്സല്യം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: എന്റെ പേര് ജനാർദ്ദനൻ.
0: എവിടെന്നാ വിളിക്കുന്നത്?
1: കരുണാകപ്പള്ളി.
0: ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ
0: ചെന്നായ് വളർത്തിയ കുട്ടി എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയ ഗാനം അല്ലേ? മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, എം കെ അർജുനൻ ഈണം പകർന്നത്. എന്തായിരുന്നു താങ്കൾ?
1: ഞാൻ 10-72 വയസ്സുള്ള ആളാണ്. ആകാശവാണിയുടെ പഴയ കാലം തൊട്ടുള്ള ശ്രോതാവാണ്.
0: ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും അവരുടെ കുട്ടിക്കാലം മുതലേ റേഡിയോ കേൾക്കുന്നവരാണ്. വളരെ നാളുകൾ കൊണ്ട് റേഡിയോ കേട്ട് റേഡിയോ നെഞ്ചിലേറ്റി നടക്കുന്നവരാണെന്ന് ഈ ശ്രോതാക്കളെ ഇന്ന് വിളിച്ചവരെല്ലാവരും. പിന്നെ നമുക്ക് ഒരു ദിവസം പറഞ്ഞാൽ പോലും തീരാത്തത്രയും വിശേഷങ്ങൾ ഉണ്ടാവും ആകാശവാണി അല്ലേ?
1: പക്ഷെ
0: നമുക്ക് സമയം വളരെ കുറവാണല്ലോ സാർ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പാട്ട് നമ്മൾ ഇപ്പോഴും കേട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്കത് നേരത്തെ മുഴുവൻ പാട്ട് കേൾക്കാൻ, നല്ലൊരു ഗാനമാണ്, പാട്ട് മുഴുവനായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: ഉണ്ട്,
0: പറഞ്ഞോളൂ.
1: പ്രധാനമായിട്ട് എന്റെ സുഹൃത്തുക്കൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് യു എസ് അമൃത, അഞ്ചുമോൾ വി എൻ. ഗാനസല്ലാപത്തിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചത് എൻ ജെ ജോഷിലാൽ. അടുത്ത ഗാനസല്ലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുകൂടാം. കാത്തിരിക്കുമല്ലോ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
2: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. BJP government in West Bengal presents first full budget focusing on social welfare, infrastructure development and employment, announces a slew of women-centric schemes. BRICS National Security Advisors meeting begins in New Delhi to discuss emerging security challenges. External Affairs Minister Dr. S. Jaishankar arrives in Mongolia to hold meeting with his counterpart to deepen economic ties. IMD forecasts heavy to very heavy rainfall over Assam and Meghalaya today. And in FIFA World Cup, Egypt beat New Zealand 3-1 to secure first ever World Cup victory. In a major employment and welfare push, the BJP-led West Bengal government today presented its first

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 52-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: ഒരു കൊലപാതക കഥ ചുരുളഴിയുമ്പോൾ അതിന്റെ വളവു തിരിവുകളിൽ അന്യാദൃശ്യമായ സുഹൃത് ബന്ധങ്ങളുടെ ചാരുതയും അനുപമമായ പ്രണയമിടിപ്പുകളുടെ ധ്വനിസാന്ദ്രതയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ഡോസ്റ്റോയെവ്സ്കി. റസ്കോൾനിക്കോവ് കൊലപാതകം ചെയ്തെന്ന് സുഹൃത്ത് റസുമുഹിൻ വിശ്വസിക്കുന്നില്ല. സോണിയെന്ന കൂട്ടുകാരിയുടെ മുന്നിൽ നിക്കോവെല്ലാം ഏറ്റുപറഞ്ഞ് കുറ്റത്തിന്റെ ഭാരമൊഴിച്ചിരിക്കുന്നു. പശ്ചാത്താപത്താൽ പവിത്രീകരിക്കപ്പെട്ട് നിയമത്തിന്റെ ശിക്ഷയേറ്റുവാങ്ങാൻ ഒരുങ്ങുന്ന നിക്കോവ് സ്വന്തം അനുജത്തിയുടെ സംരക്ഷണം പ്രിയതോഴൻ റസുമിഹിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ ലോകപാപങ്ങളുടെ കുരിശ് ചുമലിലേറ്റിയ യേശുക്രിസ്തു അതിൽ തറയ്ക്കപ്പെട്ട് മരണത്തോടടുക്കുമ്പോൾ സ്വന്തം അമ്മയുടെ സംരക്ഷണം പ്രിയ ശിഷ്യൻ യോഹന്നാന് ഏൽപ്പിക്കുന്ന ചിത്രം ഓർമ്മയിൽ തെളിയുന്നു. ഇനി അങ്ങോട്ട് സുദീർഘമായൊരു കുറ്റവിസ്താരം ആരംഭിക്കുന്നു. കീഴടങ്ങും മുമ്പ് കരുത്തു തെളിയിക്കുന്ന കുറ്റവാളി.
3: റസുമുഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
4: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? അതിന് എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
3: അവൾ തനിയെ ഇവിടെ വന്നിരുന്നു.
4: അവൾ വന്നിരുന്നോ?
3: നീ
4: എന്താണ് അവളോട് പറഞ്ഞത് എന്നെ കുറിച്ച്?
3: ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എനിക്കെന്ത് സംഭവിച്ചാലും നീ അവരെ സംരക്ഷിക്കണം. ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കുന്നു.
4: നിക്കോവ്,
3: അതേടാ, നീ അവളെ എന്തും മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
4: നിക്കോവ്,
3: അവളും നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം.
4: നിക്കോവ്, നീ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊരു രഹസ്യമാണെങ്കിൽ സാരമില്ല, എന്നോട് പറയണ്ട. പക്ഷേ നിന്റെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും.
3: ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നീ ശ്രമിക്കാതിരിക്കുക, അത് കാലത്തിന് വിട്ടുകൊടുക്കുക.
4: നീ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനക്കാരനാണ്, അങ്ങനെ തന്നെയായിരിക്കും. എന്തോ അപകടകരമായ പ്രവൃത്തികൾക്ക് തയ്യാറെടുക്കുകയാണ്, ഉറപ്പാണ്. അതുതന്നെ, ഡോണിയയ്ക്ക് അതറിയുമായിരിക്കും. അപ്പോൾ ഡോണിയ നിന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു?
3: എന്താണ് നീ വീണ്ടും വീണ്ടും അതെടുത്തു ചോദിക്കുന്നത്?
4: ആ കത്തും ഇവിടെയുള്ള വരവും തമ്മിൽ.
3: കത്തോ?
4: ഡോണിയയ്ക്കൊരു കത്ത് കിട്ടി ഇന്നലെ. അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. നിന്നെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവളെന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവൾ പറഞ്ഞു, നമുക്ക് വളരെ വേഗം വേർപിരിയേണ്ടി വരുമെന്ന്. പിന്നെ എന്നോട് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ എന്തിനു വേണ്ടി അവൾ നന്ദി പറഞ്ഞു.
3: എവിടുന്ന കത്ത് കിട്ടിയത്?
4: അതിനെപ്പറ്റി അറിയില്ല. ശരി നിക്കോവ്, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, എല്ലാം അറിയുന്ന കാലം. ഇപ്പോൾ ഇടയ്ക്ക് നിഗൂഢതകൾ. ഞാൻ പൊയ്ക്കോട്ടെ.
3: മദ്യപിക്കാനല്ലേ നീ പോകുന്നത്?
4: അല്ല, ഇപ്പോൾ എനിക്ക് മദ്യപിക്കേണ്ട ആവശ്യമില്ല. മദ്യമില്ലാതെ തന്നെ നീ എന്നെ ലഹരി പിടിപ്പിച്ചിരിക്കുന്നു.
3: നിക്കോവ്,
4: ഞാൻ പോകുന്നു, വേഗം തിരിച്ചു വരാം.
3: പാപം റസുമിഹിൻ, അവൻ ധരിച്ചു വച്ചിരിക്കുന്നത് ഏതോ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ഞാനും പങ്കുകൊള്ളുന്നുവെന്നാണ്. ഡോണിയും അതിൽ ഭാഗഭാക്കാണെന്ന്.

0: കടന്നു വരാം.
1: ഞാൻ പെട്രോവിച്ച്, പെരിഫറി പെട്രോവിച്ച്. ഹാ, നിങ്ങളിവിടെ ഈ സന്ദർശകനെ പ്രതീക്ഷിച്ചിരിക്കില്ല അല്ലേ? കുറച്ചു ദിവസമായി ഞാൻ നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇതിലെ കടന്നു പോകുമ്പോൾ തോന്നി ഇവിടെ വന്ന് എന്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരു 5 മിനിറ്റ് ചെലവഴിച്ചുകൂടാ എന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ?
0: കൊള്ളാം സാർ, ഇവിടെ ഇരിക്കുക.
1: സന്തോഷം. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ ഒരു വീർപ്പ് മുട്ടലായിരുന്നു താങ്കൾക്ക്. അന്നൊക്കെ മോശമായ രീതിയിലാണ് ഞാൻ നിങ്ങളോട് പെരുമാറിയതെന്ന് തോന്നുന്നു. എനിക്കത് വിഷമമുണ്ട്.
0: അങ്ങനെ മോശമായ പെരുമാറ്റമാണെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ ബുദ്ധി സാമർത്ഥ്യം മുഴുവൻ വിളമ്പി, അത്രയേ ഉള്ളൂ.
1: തികച്ച സംസ്കാരശൂന്യമായ വിധത്തിൽ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും നമ്മൾ മാന്യരാണ്. ഒന്നും ഒളിച്ചു വെക്കാതെ തുറന്ന മനസ്സോടെ പെരുമാറുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. നിങ്ങളുമായി അത്തരത്തിൽ ഇടപെടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: എന്താണ് ഉദ്ദേശിക്കുന്നത്? വളച്ചിട്ടില്ലാതെ പറയൂ.
1: അതെന്റെ ഒരു ശൈലിയാണ്. വിശദീകരണം നൽകാം, എന്റെ കടമയാണ്. തെറ്റിദ്ധാരണകളെല്ലാം നീക്കാം. സർവതും
0: നിങ്ങളുടെ സൗമ്യമായ പെരുമാറ്റം നിലക്കണ്ണാടി നോക്കും പോലെയാണ്. എല്ലാം അങ്ങ് ഒപ്പിയെടുക്കും.
1: തുറന്ന മനസ്സോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനുമുപരി നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
0: നിങ്ങൾ ഓരോ വാക്ക് പറയുമ്പോഴും എന്റെ മനസ്സിൽ ഓരോ കുരുക്ക് വീഴുകയാണ്. അഴിയുന്ന കുരുക്കുകൾ കിരട്ടിയായി കുരുക്കുകൾ വീഴുന്നു.
1: നിങ്ങൾക്ക് എന്നോട് വെറുപ്പായിരുന്നു എന്ന കാര്യം എനിക്കറിയാം. തീർച്ചയായും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ആ അഭിപ്രായം തുടച്ചു മാറ്റാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
0: എനിക്ക് ഔദാര്യം വേണ്ട. നിയമദൃഷ്ടിയിൽ തെളിവുകളാണല്ലോ നീതിപീഠത്തിന് വേണ്ടത്. അത് നിങ്ങൾ കണ്ടെത്തിയിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം.
1: എല്ലാ കാര്യങ്ങളും വിശദമായി പറയേണ്ട ആവശ്യമില്ല. ചില കേട്ടുകേൾവികൾ ഉയർന്നു വന്നിരിക്കുന്നു. ആരിലൂടെ, എങ്ങനെ, എപ്പോൾ ഈ കേട്ടുകേൾവികൾ എന്റെ കാതിലെത്തി, എപ്രകാരം അത് നിങ്ങളെ ബാധിച്ചു എന്ന വിശദാംശത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല.
0: എന്നെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഉണ്ടാക്കുകയാണോ?
1: തികച്ചും ആകസ്മികമായാണ് എന്റെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തത്. ഞാനാണ് നിങ്ങളെ ആദ്യം കുടുക്കിയത്. ആ വൃദ്ധ പണയവസ്തുക്കളിൽ കുറിച്ചു വച്ചിരുന്നതും മറ്റും ഒന്നും വാസ്തവത്തിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യങ്ങൾ. എങ്കിലും റസ്കോൾനിക്കോവ് എങ്ങനെ നിങ്ങളെ സംശയിക്കാതിരിക്കും? നിങ്ങൾ എല്ലാത്തിനും സംശയമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു.
0: അത് യുക്തിപരമായ സമീപനമല്ലല്ലോ.
1: അതെ, വ്യക്തിപരമായ സമീപനത്തിലൂടെ ഞാനത് അപഗ്രഥിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനും മനുഷ്യനാണല്ലോ. ആ മാസികയിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ച ലേഖനം, ആ സമയത്ത് ഞാനത് ഓർത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചത്?
0: ആ ലേഖനത്തിൽ നിന്നായിരുന്നു തുടക്കം.
1: ഞാൻ നിങ്ങളെ പുച്ഛിച്ചു, കളിയാക്കി. എല്ലാം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ ഞാൻ എപ്പോഴും പ്രകോപിപ്പിക്കുകയായിരുന്നു.
0: എനിക്കത് മനസ്സിലായിരുന്നു.
1: ഞാനത് ആവർത്തിക്കുന്നു. നിക്കോ, നിങ്ങളൊരു രോഗിയാണ്. ക്ഷമയില്ലാത്തവനാണ്, ധീരനാണ്, നിശ്ചയദാർഢ്യമുള്ളവനും ആത്മാർത്ഥതയുള്ളവനുമാണ്. ഗുണഗണങ്ങൾ ഏറെയുള്ളവൻ.
0: ഞാനൊരു സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു. ചിന്തകളും ആശയങ്ങളുമാണ് എന്റെ കൈമുതൽ.
1: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.

ശിക്ഷയും. തുടർ നാടകം 52-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എം ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോ ഹെർട്സ്.

പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലീന ബീഗം, ഉമ്പിയപുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം 90 തികഞ്ഞ് ആകാശവാണി. ഇതിൽ കൽപ്പിനി ദ്വീപിലെ എം കെ ഹാജറോ മാബി പങ്കെടുക്കുന്നു. തുടർന്ന് മാപ്പിളപ്പാട്ട്, ശേഷം അറിയിപ്പുകൾ. 5:30 ഡോക്ടർ അബു കുമാളി പങ്കെടുക്കുന്ന ഹരിതചിന്തകൾ എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇപ്പോൾ ഒരു മാപ്പിള ഗാനം കേൾക്കാം.

0: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
1: Go for PLI.
2: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
3: Agashavani, Kavarati. ഇപ്പോൾ 90 തികഞ്ഞ് ആകാശവാണി എന്ന പരിപാടി കേൾക്കാം.
4: ആകാശവാണി കവരത്തി. തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. 1936 June 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
5: This is ആകാശവാണി.
6: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി.
4: ഹൃദയതാളമായി, സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ.
6: വിനോദമായി, വിജ്ഞാനമായി, വാർത്തകളായി, സംഗീതമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി.
4: കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ,
6: പ്രകൃതി ദുരന്ത വേളകളിൽ, കാലാവസ്ഥാ വ്യതിയാന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൈത്താങ്ങാകുന്ന ശ്രവ്യമാധ്യമം ആകാശവാണി.
4: പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി ഇന്നും ശ്രോതാക്കൾക്കൊപ്പം.
6: വിവിധ സംസ്ഥാനങ്ങൾ,
4: നിരവധി ഭാഷകൾ,
6: അനവധി പ്രാദേശിക ഭാഷകൾ,
4: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു. ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ് ആകാശവാണി.
7: ആകാശവാണി കവരത്തി. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി സാമൂഹിക പ്രവർത്തകയും കൽപ്പേനി ദ്വീപ് സ്വദേശിനിയുമായ M.K. ഹാജറോമാബി.
8: പ്രിയപ്പെട്ട കവരത്തി റേഡിയോ ശ്രോതാക്കളെ, ഭാരതാംബ ആകാശവാണിയുടെ 90-ാം ആണ്ട് ആഘോഷിക്കുന്ന ഈ വേളയിൽ കവരത്തി റേഡിയോയിലൂടെ വൈകിയാണെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഒരവസരം തന്നതിൽ നിലയാംഗങ്ങളോട് എന്റെ കടപ്പാട് അറിയിക്കുന്നു. നേരത്തെ അവസരം കിട്ടിയത് അസുഖങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതാണ് ശരി. ഓർമ്മ വെച്ച നാളു മുതൽ റേഡിയോ എന്റെ കൂടപ്പിറപ്പ് പോലെയാണ്. ആദ്യം കേട്ട റേഡിയോ ഗാനം തുമ്പി തുമ്പി വാവ ഈ തുമ്പത്തണലിൽ വാവ എന്നത് 2-ാം ക്ലാസ്സിൽ വച്ച് കേരളത്തിൽ നിന്ന് ജീവരത്ന ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുന്നതിലൂടെയാണ്. റേഡിയോയിലൂടെ ആദ്യം കേട്ട പാട്ട് എൻ്റെ ഉപ്പൂപ്പാൻ്റെ വീട്ടിൽ മർച്ചൻസ് ആറ്റക്ക കച്ചവടം നടത്തുന്ന മുറിയിൽ നിന്ന്. ആ പാട്ട് പാടിയത് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് അതിൻ്റെ അകത്ത് നിന്ന് പാടുന്ന ആൾ എന്നെ കണ്ടിട്ട് പാടുന്നത് എന്നാണ്. അതെ, ആ പാട്ട് എന്നെക്കുറിച്ച് തന്നെ എന്ന് ഞാൻ മുറിയുടെ പുറത്ത് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ട് നിന്നത് ഇന്നും ഓർക്കുന്നു. അമ്മയ്ക്ക് ഞാനൊരു കിലുക്കാമ്പട്ടി, അച്ഛനും ഞാനൊരു കുസൃതിക്കുട്ടി, അമ്മയും അച്ഛനും ഇട്ടച്ച് പോകുമ്പോൾ ആരോടും മിണ്ടാത്ത പാവക്കുട്ടി. ഇതായിരുന്നു ആദ്യം കേട്ട പാട്ട്. പിന്നീട് കുറച്ച് മുതിർന്നപ്പോഴാണ് റേഡിയോയുടെ പ്രാധാന്യം മനസ്സിലാവുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ എല്ലാ പുരോഗമന പരിപാടികളും ജനങ്ങളിൽ എത്തിക്കാൻ ഇത്ര ഒരു നല്ല മാധ്യമം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം റേഡിയോ പാവപ്പെട്ട ജനങ്ങളുടെ ഷെഡിലും കുന്നിൻ മുകളിലും സമുദ്രതീരങ്ങളിലും കൊടുങ്കാടുകളിലും എന്നല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലായിടത്തും സകല മേഖലകളിലും റേഡിയോ അതിൻ്റെ സേവനം എത്തിച്ചുകൊണ്ട് ഭാരതത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. അതെ, റേഡിയോയുടെ ഫോരിശ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല തന്നെ. അതെ, ഒന്നുകൂടി ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞാൽ ആകാശവാണിയുടെ 90-ാം ആണ്ട് ആഘോഷിക്കുന്ന ഈ സുദിനങ്ങളെ കവരത്തി റേഡിയോയിൽ കൂടി റേഡിയോ ഓർമ്മകൾ, അതിൻ്റെ പ്രാധാന്യം, ഉപകാരം ഒക്കെ വർണ്ണിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അനുഗ്രഹീതയായി കരുതുന്നു. എൻ്റെ പേര് ഹാജറമ്മാബി, കൽപ്പേനി ദ്വീപുകാരിയാണ്. ലക്ഷദ്വീപ് സാമൂഹ്യ വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്ത് ഞാൻ ആ പ്രശ്നം പരിഹാരം ലഭിക്കാതെ 10 വർഷം കഴിയപ്പോൾ സർക്കാർ തരുന്നതും വാങ്ങി സ്വന്തമായി കഴിയുന്ന സാമൂഹ്യ പ്രവർത്തനം നടത്തി ജീവിക്കുന്ന ഒരു ദ്വീപ് ഉമ്മമ്മയാണ്. 1972 റബി ലവൽ മാസം കവരത്തിയിൽ എത്തിയതാണ് ഞാൻ. ആദ്യമായി മറ്റൊരു ദ്വീപ് സന്ദർശനം. 40 വർഷത്തിലേറെ സർവീസിൽ ഇരുന്നു. എന്നിട്ട് 90% കൊല്ലങ്ങളും കവർത്തി തന്നെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഗ്രാമസേവിക ഇൻസ്പെക്ടർ ASW ചാർജ് ഒക്കെയായി പ്രവർത്തിച്ചു വന്നു. 30/4/2014 റിട്ടയർ ചെയ്തത്. എന്റെ ഭൗതിക ജീവിതം കരുപിടിപ്പിക്കാൻ റേഡിയോ നൽകിയ അറിവ് ജീവിതം. യെസ്, ഒറ്റവാക്കിൽ പറഞ്ഞാൽ റേഡിയോ എന്റെ ജീവിത സ്പന്ദനം എന്നാണ്. അത് 55 വർഷം കവരത്തിയുടെ ലാളനയേറ്റ് ജീവിതം നയിച്ച് ഞാൻ ഇപ്പോൾ കവരത്തിയിലെത്തിയിട്ട് 15 ദിവസമായി. കൂടുതൽ അസുഖങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തം ബന്ധങ്ങൾ, കൂട്ടുകാർ ഒക്കെ നൽകുന്ന സ്നേഹാദരങ്ങൾ അസുഖങ്ങൾ മറപ്പിക്കുന്നു. ഈ ക്ഷണം കണ്ണും പൂട്ടി സ്വീകരിച്ചത് ഈ 72 വയസ്സിൽ റേഡിയോയുടെ പ്രാധാന്യം സാമൂഹ്യനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു സയന്റിഫിക് സോഷ്യൽ വർക്കർ ആയി വളർന്നു വരുന്നത് അനുഭവിച്ചതുകൊണ്ടാണ്. വാർത്തകൾക്ക് പുറമെ റേഡിയോ നമുക്ക് എന്റർടൈൻമെന്റ് തരും. കൂടാതെ തൊഴിൽ നേടാനുള്ള മാർഗങ്ങൾ, വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള സംഗതികൾ അറിയിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ടീച്ചേഴ്സും, കൃഷി വിജ്ഞാനം എന്ന് വേണ്ട സകല പരിപാടിയും റേഡിയോയിൽ കൂടി നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാൻ സാധിക്കും. ഇത് വീട്ടമ്മമാർക്കും അസുഖക്കാർക്കും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ദുനിയാവിലെ എല്ലാ സംഗതിയും ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് അറിവ് പകരാൻ സാധിക്കുന്നു. അവരുടെ സമയം നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താനും മനസ്സിന് മാനസികോല്ലാസത്തിനും പറ്റുന്നുണ്ട്. ഈ സംഗതികളൊക്കെ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. എനിക്ക് ഒരു അനുഭവം തന്നെ ഉണ്ടായിരുന്നു. 1971 മാർച്ചിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ എനിക്ക് ഇംഗ്ലീഷിൽ 63 മാർക്കും, കണക്കിൽ 35 മാർക്കും, സയൻസിൽ 45 മാർക്കും, സോഷ്യലിൽ 37 മാർക്കുമാണ് ലഭിച്ചത്. അതിൽ നിന്ന് എനിക്ക് വലിയ സങ്കടം തോന്നിയത് ഞാൻ സോഷ്യൽ സ്റ്റഡീസിന് 60% കൂടുതൽ മാർക്ക് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ ലഭിച്ചത് 37. എന്നാൽ സയൻസിനും കണക്കിനും തോക്കും എന്ന് കരുതി പരീക്ഷ പഠിക്കാൻ തുടങ്ങിയിരുന്നു. 10 സെപ്റ്റംബർ പരീക്ഷയ്ക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതിന് കിട്ടിയത് 45 ഉം 35 ഉം. അതാണ് പറയുന്നത്, നമുക്ക് വിചാരിച്ച പോലെ നമ്മുടെ വിധി. അതുകൊണ്ട് ആ വിധിയെ നമുക്ക് തടക്കാൻ പറ്റില്ല. മാറ്റിമറിക്കാൻ നമ്മുടെ പഠനം, നമ്മുടെ സ്ഥിരോത്സാഹം, നമ്മുടെ പ്രവർത്തനം, കഠിനാധ്വാനം, സത്യസന്ധത, ഇതൊക്കെ നമ്മളെ ശരിക്കും നേർവഴിയിലേക്ക് നയിക്കും. നേർവഴിയിലേക്ക് നയിക്കുന്ന എല്ലാ മേഖലകളും നേർവഴിക്കുന്ന ഒരു മേഖലയാണ് റേഡിയോ. കാരണം അതിന് ഒരു കളങ്കവുമില്ല. നിഷ്കളങ്കതയോടെ, കഴിയുന്നത്ര പ്രഗത്ഭരുടെ സഹായത്തോടെ പരിപാടികൾ അവതരിപ്പിച്ച് ജനങ്ങളിൽ എത്തിക്കുന്ന റേഡിയോയുടെ വളർച്ച ഒരു സയന്റിഫിക് സോഷ്യൽ വർക്കറെ പോലെ ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടില് കസിൻ നമ്മോട് കുട്ടികളെ ലഭിക്കാതെ പ്രഗ്നന്റ് ആയ സമയത്ത് ബെഡ് റെസ്റ്റ് നിശ്ചിച്ചപ്പോൾ നമ്മളുടെ പാപ്പ റേഡിയോ അടുത്ത് കൊടുത്തു. അന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വിസിറ്റ്, ആദ്യത്തെ ദിവസം അങ്ങനെ ഒന്നും പറഞ്ഞില്ല, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വിസിറ്റ് ചെയ്തപ്പോ പറഞ്ഞ് ഇത്താത്തയുടെ റേഡിയോ ഇത്താത്ത പോലെ ഒരു ഭയങ്കര സോഷ്യൽ വർക്കറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കി, അത് സയന്റിഫിക് സോഷ്യൽ വർക്കറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ സംഗതി പഠിപ്പിച്ച് അത് തന്നിലേക്ക് എപ്പോഴും നമ്മളെ അടുപ്പി

0: അടുപ്പം നമുക്ക് മുത്തുനബി പറഞ്ഞ പോലെ അറിവ് നേടുക, ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടുക എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അത് ഓർമ്മ വരും എനിക്ക് എന്ന് പറഞ്ഞതാണ്. കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മുടെ മനസ്സ് ഒരു സ്വപ്നമായി കണ്ടാൽ അത് പൂർത്തീകരിക്കാൻ നമ്മൾ ആവതി ശ്രമിക്കും. അതിന് ഏറ്റവും പറ്റിയ ഒരു മാധ്യമമാണ് റേഡിയോ. ഞാനും റേഡിയോയുമായുള്ള ആദ്യത്തെ ബന്ധം അത്ര സുഖകരമായിരുന്നില്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1960-61 കാലം കൽപ്പനിയിലെ കച്ചേരിക്കടുത്തുള്ള സ്കൂളിനെ ഗേൾസ് ജേബി ഹജ്ബിയെ വീട്ടിനടുത്തേക്ക് മാറ്റിയ സമയത്ത് ഞങ്ങളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. അന്ന് ഷെഡായിരുന്നു, ആട്ടുപോപ്പന്മാരൊക്കെ ഉണ്ടാക്കിയ ഷെഡിലായിരുന്നു ഞങ്ങൾ പഠിക്കാൻ പോയത്. ആ സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ബുക്കും സഞ്ചിയുമായി, പ്ലാസ്റ്റിക് സഞ്ചിയാണ് കയ്യിലുള്ളത്, പാൽപ്പൊടി സഞ്ചി, ഇറങ്ങുമ്പോൾ ഭയങ്കര നിലവിളി പോലെ ഒരു തെങ്ങിൻ മുകളിൽ നിന്നൊരു അപശബ്ദം, ഇടിമുഴക്കം പോലെ, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇടിമുഴക്കമൊക്കെ പേടിയുള്ളതായിരുന്നു. ഇടിമുഴക്കം പോലെ ഒരു അപശബ്ദം കേട്ട ഉടനെ ഞാൻ ഒറ്റ ഓട്ടം, കൂടെയുള്ളവർ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്, എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. പിന്നീട് സ്കൂള് വരുമ്പോൾ ഇനി ആ ശബ്ദം കേൾക്കണല്ലോ കേൾക്കണല്ലോ എന്നോർത്ത് പേടിച്ചായിരുന്നു വന്നത്. കാരണം സ്പ്രിന്റ് റാണിയെ പോലെ ഓടി ഓടി വീട്ടിലെത്തുന്ന ആ ദിനങ്ങൾ എനിക്കെപ്പോഴും പേടിയോടെയാണ്, ഇന്നും ഒരു പേടിയോടെയാണ് ആ ശബ്ദം കേൾക്കുന്നത്. അന്ന് റേഡിയോ എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല, റേഡിയോ എന്ന് പറയുന്ന സംഗതിയും എനിക്കറിയില്ല. അത് ഈ അടുത്ത് നിങ്ങളുടെ നാട്ടിലെ ഫേമസ് റിട്ടയർഡ് വീഡിയോ അതിന്റെ ചരിത്രം പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെ കുറിച്ച്, കമ്മ്യൂണിറ്റി റേഡിയോ സെന്റർ നാട്ടുകാരെ പിരിപ്പിച്ച് ഉണ്ടാക്കിയതായിരുന്നു, പിന്നെ അപ്പൊ സ്കൂൾ ഷെഡ് കട്ടിയത് ഞങ്ങൾക്കും അറിയാം. അപ്പൊ അന്നെല്ലാം എല്ലാം വെറുതെ കെട്ടിക്കൊടുക്കരുത്, കാരണം നമ്മുടെ കുട്ടികൾ നന്നായിക്കോട്ടെ നടത്തിട്ടു. ഇന്ന് നമുക്ക് ഒരു ഈർക്കിലും പൈസയാണ്, കാരണം ഒരു ചൂലുണ്ടാക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല, ചൂല് പൈസ കൊടുത്ത് വാങ്ങിക്കണം. ചിരട്ട ഒരു ഇരട്ടക്ക് 10 രൂപ ഉണ്ടെങ്കിലും നമ്മളത് വെറുതെ ചുട്ടുകളയുന്നു. അതാണ് നമുക്ക് അതിനെക്കുറിച്ച് പ്രാധാന്യം ഒന്നും അറിയില്ല, അതാണ്. അതുകൊണ്ടാണ് അല്ലാതെ കരുതി കൂട്ടി ചെയ്യുന്നതുമല്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട്. പഠിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളും ലോകത്തിൽ നടക്കുന്ന സംഗതികളും നമ്മൾ പഠിച്ചിട്ട് പ്രാവർത്തികമാക്കണം, പഠിച്ചാൽ മാത്രം പോലെ പ്രാവർത്തികമാക്കണം. അപ്പോ ഈ അപശബ്ദത്തിന്റെ കൂടെ ഇത്രയും നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതുകൊണ്ട് ഇതുവരെ ഒന്നോ രണ്ടോ റേഡിയോ എനിക്ക് ഉണ്ടാകും, ഒന്ന് കോഴിക്കോട് വെച്ചെങ്കിൽ മറ്റത് തിരുവനന്തപുരം വയ്ക്കും. അപ്പൊ പിന്നെ പരിപാടി എനിക്കിഷ്ടമുള്ളത് മാറ്റി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടിപ്പോ അന്ന് ഭീകരജീവിയെ ഇന്ന് ഞാൻ ഭയങ്കര ഒരു വാത്സല്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഏതായാലും കാലിക്കറ്റ് റേഡിയോ സ്റ്റേഷനിൽ നമ്മുടെ പൂർവികർ കൊടുത്ത പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ലഭിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ ഞാൻ കവരത്തി റേഡിയോ ഭാരവാഹികളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഉണ്ണിത്താൻ സാറിനോടും പറഞ്ഞിരുന്നു, കാരണം ഞങ്ങൾക്ക് പണ്ടത്തെ ആൾക്കാരുടെ പാട്ടും ഇതെല്ലാം കോഴിക്കോടുണ്ടാവും സാറേ, ഇപ്പൊ സാർ റിട്ടയർ ചെയ്തു ഇനി പറഞ്ഞിട്ട് കഴിയില്ല, ഒന്ന് ശ്രമിച്ച് ഞങ്ങൾക്ക് അതൊക്കെ കേൾപ്പിച്ച് തന്നാൽ നന്നായിരുന്നു. കാരണം സാഹിത്യകല അക്കാദമി അന്ന് റെക്കോർഡ് ചെയ്ത പാട്ടുകൾ ഇന്നും നമുക്ക് പാടി കേൾക്കുമ്പോൾ എത്ര വലിയ പ്രഗർഭരുടെ പാട്ടിനേക്കാളും നമുക്ക് നമ്മുടെ ദീപത്തെ ആൾക്കാരുടെ പാട്ട് ഒരു മതിപ്പ് തോന്നാറുണ്ട്, അഭിമാനം ഉണ്ടാകാറുണ്ട്. ഇത്രയും സമയം എന്നെ ശ്രവിച്ച് ഞാൻ മടുപ്പിച്ചു മനസ്സിലാവും കരുന്നുണ്ട്, എനിക്കറിയാം. ഞാനൊരു പ്രാസംഗികയല്ല, വർത്തമാനം പറയാൻ പോലും ശരിക്കും അറിയാത്ത ഒരു ആളാണ്. അതുകൊണ്ട് ക്ഷമിച്ച് കേട്ടതിൽ ഞാൻ നിങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു, കൂടാതെ നിലയാംഗങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു ഇങ്ങനെ ഒരു അവസരം തന്നതിൽ.
1: പാട്ടോർമ്മ.
0: എനിക്ക് പാട്ടോർമ്മയിൽ പാടേണ്ടത് പാട്ട് ആദികരണങ്ങളിൽ ഒരു പാട്ടുണ്ടല്ലോ, പാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ തന്നെ നാമായി മാറ്റിയ ജന്മാഗ്രഹമല്ലോ. ഈ പാട്ട് എല്ലാവരിലും എത്തിക്കണം, കാരണം ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ.

0: ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് സാമൂഹിക പ്രവർത്തകയും കൽപ്പേനി ദ്വീപ് സ്വദേശിനിയുമായ എം കെ ഹാജറോമാബി. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹി അമൻസിൽ. നന്ദി, നമസ്കാരം.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ 90 തികഞ്ഞ ആകാശവാണി. കണ്ണിന് കുളിർമേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
2: കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിന് സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് കനത്ത മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യത. ആയതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ. അഗത്തി ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അമിനി ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു മാപ്പിള ഗാനം കേൾക്കാം. ആലാപനം എരനോളി മൂസ.

0: ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൃഷിയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. പരിസ്ഥിതിയെ മാനിക്കുന്ന കൃഷിരീതികൾ പരിസ്ഥിതിക്ക് ഗുണം ചെയ്യും. എന്നാൽ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാകുന്ന കൃഷിരീതികൾ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. പരിസ്ഥിതി സൌഹൃദപരമായ രീതിയിൽ കൃഷി നടത്തുമ്പോൾ അത് മനുഷ്യരാശിക്ക് ഗുണം ചെയ്യും. മണ്ണിന്റെ ഫലപുഷ്ടത, ആവാസ വ്യവസ്ഥാ സംരക്ഷണം, പാരിസ്ഥിതിക പിന്തുടർച്ച എന്നിവയെല്ലാം ഇത് ലക്ഷ്യം വയ്ക്കുന്നു. പരിസ്ഥിതി സൌഹൃദ സംരംഭങ്ങൾ നടപ്പിലാക്കാൻ കർഷക തൊഴിലാളികൾക്ക് അവസരമൊരുക്കേണ്ടതാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ കൃഷിരീതികളും പരീക്ഷിക്കാവുന്നതാണ്. ഇന്ന് ഹരിത ചിന്തകൾ എന്ന പരിപാടിയിൽ കിസാലിക് സംസ്ഥാന പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വദേശിയുമായ ഡോക്ടർ അബു കുമ്മാളി പങ്കെടുക്കുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെയും പ്രസക്തിയെയും സംബന്ധിച്ചും അതോടൊപ്പം കൃഷി പരിപാലനത്തെക്കുറിച്ചും ഈ ജനതയെ, പ്രത്യേകിച്ചും പുതിയ തലമുറയെ കഴിയാവുന്നത്ര ബോധവൽക്കരിക്കേണ്ട ആവശ്യകത അധികരിച്ചൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണവും കൃഷി പരിപാലനവും ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഇവ രണ്ടും യഥാർത്ഥത്തിൽ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനുകൂടി ഉപകരിക്കുന്നതാണ് കാർഷിക വൃത്തികൾ. പുതിയ തലമുറയിൽ കൃഷിയെ സംബന്ധിച്ച അവബോധവും അനുബന്ധ പ്രവർത്തനങ്ങളും വളരെ നിർബന്ധമാണ്. ലാഭകരമല്ല എന്ന തോന്നലിൽ കൃഷിയോട് മുഖം തിരിച്ചു കഴിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. ഇക്കാരണത്താൽ തന്നെ തരിശായി ഭൂമി കിടക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. കൃഷി നടത്തുന്ന പാടത്തും പറമ്പിലും മണ്ണിലും ജലാംശം നിലനിൽക്കുന്നു. തന്മൂലം കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ പ്രകൃതി എല്ലാ നിലയിലും സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള ഉപാധി കൂടിയാണ് കൃഷി. നീർത്തടങ്ങൾ മണ്ണിട്ടു നികത്തുന്ന പുതിയ കാല സംസ്കാരത്തിനെതിരായ ഒരു മുന്നേറ്റവും ജാഗ്രതയും കൂടിയാണിത്. കൃഷിയിലേക്ക് പുതിയ തലമുറ ആകർഷിക്കത്തക്ക വിധത്തിൽ മതിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വ കേന്ദ്രങ്ങളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ എന്ന ആശങ്ക ബാക്കി നിൽക്കുന്നുണ്ട്. ഇത്തരം ശ്രമങ്ങൾ ഒരു പ്രഹസനമായി കലാശിക്കുന്ന പതിവുണ്ടെന്ന് പറയുന്നവരെ ആക്ഷേപിക്കാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട്. കൃഷിയുടെ അനന്തമായ സാധ്യതകൾ തുറന്നുവച്ചുള്ള പഠനങ്ങളും

0: പ്രശ്നങ്ങളും കൂടുതൽ പ്രസക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നത് പ്രകൃതി വിഭവങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണവും മാനേജ്മെന്റുമാണ്. അത് നിലവിലുള്ള തലമുറക്കും ഭാവി തലമുറക്കും അവയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നു. അത് മനുഷ്യന്റെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിരത, സാമൂഹിക നീതി, സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം എന്നിവയിൽ പോലും നേരിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന് ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. ആവാസ വ്യവസ്ഥകൾ പരസ്പരാശ്രിത ജീവികളുടെ സങ്കീർണമായ ശൃംഖലകളാണ്. ഈ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെ എണ്ണമറ്റ ജീവജാലങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ആവാസ വ്യവസ്ഥയുടെ സ്ഥിരത നിലനിർത്തുകയും ശുദ്ധവായു, ജലം, ഫലഭൂയിഷ്ഠമായ മണ്ണ് തുടങ്ങിയ ആവാസ വ്യവസ്ഥാ സേവനങ്ങളുടെ തുടർച്ചയായ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു.
1: ലക്ഷദ്വീപിലെ അടിസ്ഥാന വിളയും വൃക്ഷസസ്യാദികളിലെ മുഖ്യഘടകവും തെങ്ങു തന്നെ ഇവിടുത്തെ കാർഷിക ജൈവ വൈവിധ്യത്തെയും പാരിസ്ഥിതിക സുസ്ഥിരതയെയും പരിപാലിക്കുന്നതിൽ നിർണായക പങ്കാണ് തെങ്ങുകൾ വഹിക്കുന്നത്. തിങ്ങിഞ്ഞെരുങ്ങി നിൽക്കുന്ന തെങ്ങുകളാണ് എല്ലാ ദ്വീപുകളിലും കാണുന്ന കാഴ്ച. ഭൂരിഭാഗം കൃഷിയിടങ്ങളും ചെറുതും നാമമാത്രവുമാണ്. അതുകൊണ്ട് ഉടമകളായ കൃഷിക്കാർ കൃഷിയിടങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ തെങ്ങുകൾ നട്ടുവളർത്തുന്നു. പുരയിടങ്ങളുടെ അതിരുകൾ അടയാളപ്പെടുത്തുന്നത് പോലും തെങ്ങിൻ തോപ്പുകളാണ്. കീടമോ രോഗമോ പ്രകൃതിക്ഷോഭമോ മൂലം തെങ്ങു നശിച്ചാൽ തൽസ്ഥാനത്ത് പുതിയതായി വയ്ക്കുക എന്ന രീതി ഇവിടെയില്ല. ശാസ്ത്രീയമായ ആവർത്തന കൃഷിയും ഇല്ല. അതിനാൽ ദ്വീപുകളിലെ എല്ലാ തോട്ടങ്ങളിലും പല പ്രായത്തിലുള്ള തെങ്ങുകൾ കൂട്ടമായി വളരുന്നു. ലക്ഷദ്വീപിലെ തെങ്ങു കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ അബു കുമ്മാളി തുടരുന്നു.
0: തെങ്ങ് കൃഷിയും കഴുങ്ങ് കൃഷിയും എത്രയോ നൂറ്റാണ്ടുകളായി തന്നെ നിലനിൽക്കുന്ന മണ്ണാണ് കേരളവും ലക്ഷദ്വീപും. ലക്ഷദ്വീപിലെയും കേരളത്തിലെയും പ്രധാന ജീവിതോപാധികൾ ഒന്നാണ് കൃഷി. നാളികേരത്തിന്റെ നാടെന്ന വിശേഷണം കേരളത്തിന് നിലവിലുണ്ട്. ലക്ഷദ്വീപ് യാത്രയിൽ കേരളത്തോട് സമാനമായ നാളികേര കൃഷിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നാളികേരം വെളിച്ചെണ്ണക്കും കറികളിൽ അരച്ചു ചേർക്കുന്നതിനും പുറമേ തടി ഈർച്ച കഷ്ണങ്ങളാക്കി പാകത്തിലെടുത്ത് വീടിനുപയോഗിക്കുന്നു. ഇന്നും കമ്പിയും സിമന്റും ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ തെങ്ങിന്റെ തടികളാണ് ഉപയോഗിച്ചു വരുന്നത്. പൂത്തുവരുന്ന തെങ്ങിൻകുല അഥവാ പൂക്കുല കൊണ്ട് അരിഷ്ടാസവങ്ങൾ ഉണ്ടാക്കുന്നു. ഇളനീർ ഏറ്റവും നല്ല ദാഹശമനിയാണ്. ആരോഗ്യത്തിനുള്ള സത്ത കൂടിയാണ് ഇളനീർ. ഇങ്ങനെ തെങ്ങുമായി ബന്ധപ്പെട്ട ഒന്നും പാഴാക്കി കളയാനില്ല. കമ്പോള വിപണിയിൽ വെളിച്ചെണ്ണക്ക് നിത്യവും വില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തെങ്ങുകൃഷി ഏറ്റവും ആദായകരമായൊരു കൃഷിയാണ്. ഈ സമയത്തിൽ തെങ്ങുകൃഷി ചെയ്യുന്നതിന്റെ കുറച്ചു കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൈകൾ നടാൻ തേങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള തെങ്ങിൽ നിന്നുള്ള തേങ്ങകളാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. തൈകൾ നടുമ്പോൾ കൃത്യമായ അകലം പാലിച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ വർഷവും തടം തുറക്കണം, വളം ചേർക്കണം. കുമ്മായ പ്രയോഗത്തിന് ശേഷമേ വളം ചെയ്യാൻ പാടുള്ളൂ. കീടബാധയെ ചെറുക്കാൻ കൃത്യമായ പരിചരണം ആവശ്യമാണ്. അതുപോലെ തന്നെ തേങ്ങയുടെ പൂക്കുല കൊഴിച്ചിലിന് കൃത്യമായ ശ്രദ്ധയും ആവശ്യമാണ്. കൊഴിച്ചിലിനെതിരെ ഫലപ്രദമായ പ്രതിരോധം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണം. തെങ്ങിന്റെ നട്ടു ഇനിയങ്ങ് വളർന്നോട്ടെ എന്ന് കരുതി നിത്യവും ശ്രദ്ധിക്കാതെ പരിപാലിക്കാതെ പുറന്തിരിഞ്ഞിരുന്നാൽ പ്രതീക്ഷിച്ച വളർച്ച ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, കീടങ്ങൾ ബാധകൾ കീഴടക്കി കൃഷി നശിച്ചു പോവുകയും ചെയ്യും. ഇതേ രീതി തന്നെയാണ് കമുകിന്റെ കാര്യത്തിലും. കമുകു തൈകൾ നടുമ്പോൾ തെങ്ങിനെ അപേക്ഷിച്ചു അകലം കുറച്ചു മതിയാകും എന്നതൊഴിച്ചാൽ ശരിയായ പരിചരണം ഈ രണ്ടു കൃഷിക്കും പരമപ്രധാനമാണ്. കീടങ്ങൾ, വിവിധ ബാധകൾ ഇവയ്ക്കെതിരെ നിരന്തര ജാഗ്രത ഉണ്ടായെങ്കിൽ മാത്രമേ കൃഷി വിജയിച്ച തലത്തിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കൂ. തെങ്ങിനും കമുകിനും പുറമേ വാഴ, മറ്റു പച്ചക്കറികൾ, മറ്റു ഫലവൃക്ഷ തൈകൾ തുടങ്ങിയവക്കും പരിചരണവും ശ്രദ്ധയും അത്യാവശ്യമാണ്. നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ആഗോള വെല്ലുവിളികളിലൊന്നായ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. വനനശീകരണം, വ്യാവസായിക പ്രശ്നങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഹരിതഗ്രഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ഇത് താപനില വർദ്ധനവിനും ക്രമരഹിതമായ കാലാവസ്ഥാ രീതികൾക്കും കാരണമാകുന്നു. വനവൽക്കരണം, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജസ്രോതസ്സുകളിലേക്കുള്ള മാറ്റം, സുസ്ഥിരമായ രീതികൾ നടപ്പിലാക്കൽ തുടങ്ങിയ നടപടികളിലൂടെ നമുക്ക് ഹരിതഗ്രഹ വാതക പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങളുടെ തീവ്രത പരിമിതപ്പെടുത്താനും കഴിയും. നാം ജീവിക്കുന്ന പരിസ്ഥിതി നമ്മുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. വായു, ജലം, മണ്ണ് എന്നിവയുടെ മലിനീകരണം മനുഷ്യന് ആരോഗ്യത്തിന് കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. ഇത് ശ്വസന രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, ദോഷകരമായ രാസവസ്തുക്കളുമായി സമ്പർക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു. മലിനീകരണ തോത് കുറക്കുന്നതിനും അതുവഴി പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും എല്ലാ വ്യക്തികൾക്കും ഉയർന്ന ജീവിത നിലവാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടേ തീരൂ. വനങ്ങൾ, ശുദ്ധജല സ്രോതസ്സുകൾ, മത്സ്യബന്ധനം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായ മാനേജ്മെന്റിനെ പരിസ്ഥിതി സംരക്ഷണം ഉൾക്കൊള്ളുന്നു. ഈ വിഭവങ്ങളുടെ അമിത ചൂഷണം അവയെ ഇല്ലാതാക്കുക മാത്രമല്ല അവ പിന്തുണക്കുന്ന ആവാസ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഉത്തരവാദിത്തമുള്ള മരം മുറിക്കൽ, ജലസംരക്ഷണ നടപടികൾ, മത്സ്യബന്ധന മാനേജ്മെന്റ് തന്ത്രങ്ങൾ തുടങ്ങിയ സുസ്ഥിര രീതികൾ ക്രമീകരിക്കുന്നതിലൂടെ ഈ സുപ്രധാന വിഭവങ്ങൾ ഭാവി തലമുറകൾക്ക് ലഭ്യമാക്കാൻ നമുക്ക് കഴിയും. പരിസ്ഥിതി സംരക്ഷണം സാമ്പത്തിക ചെലവുകൾ വരുത്തിവെക്കുമെന്ന തെറ്റിദ്ധാരണയ്ക്ക് വിരുദ്ധമായി അത് യഥാർത്ഥത്തിൽ നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പുനരുപയോഗ ഊർജ്ജത്തിൽ നിക്ഷേപിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കുന്നു, സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. കൂടാതെ പ്രകൃതിദത്ത പരിസ്ഥിതികളെ ആശ്രയിക്കുന്ന ഇക്കോ ടൂറിസം സംരക്ഷണ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം പ്രാദേശിക സമൂഹങ്ങൾക്ക് വരുമാനം സൃഷ്ടിക്കുന്നു. സുസ്ഥിര കാർഷിക രീതികൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠയും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുക മാത്രമല്ല ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പരിസ്ഥിതി സംരക്ഷണം ഒരു ആഡംബരമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ തുടർച്ചയായ നിലനിൽപ്പിനും സമൃദ്ധിക്കും ആവശ്യമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കൽ, മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കൽ, വിഭവങ്ങൾ സുസ്ഥിരമായി കൈകാര്യം ചെയ്യൽ, സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതിലൂടെ കൂടുതൽ സ്ഥിരതയുള്ളതും യോജിപ്പുള്ളതുമായ ഒരു ബന്ധം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. വ്യക്തിഗത ജീവിതശൈലി തിരഞ്ഞെടുപ്പുകളിലൂടെയോ സുസ്ഥിരക്ക് മുൻഗണന നൽകുന്ന നയങ്ങളെ പിന്തുണക്കുന്നതിലൂടെയോ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഓരോ വ്യക്തിക്കും നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയും. ഈ സന്ദർഭത്തിൽ ഈ സന്ദേശമാണ് എനിക്ക് കൈമാറാനുള്ളത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കിസാൻ ലീഗ് സംസ്ഥാന പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വദേശിയുമായ ഡോക്ടർ അബു കുമ്മാളി. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീള സുറാമ്പി. ഏവർക്കും നന്ദി, നമസ്കാരം.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: Green Quiz. കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവരത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 0489626274. മറ്റൊരു നമ്പർ കൂടി 0489626374.
6: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ്ഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയെ നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
5: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496-282-383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496-282-383. ദ്വീപ് വിശേഷം
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
3: ഫാട്ടുഫെട്ടി. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആകാശവാണിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയിൽ നിന്ന് കാസിമിന്റെ ചായക്കടയിലാണ്. കാസിം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
4: എല്ലാം സുഖം തന്നെ.
3: ഇന്ന് കാസിമിന്റെ ചായക്കടയിൽ എന്താണ് സ്പെഷ്യൽ?
4: എല്ലാ ഐറ്റം കടികളും ഉണ്ട്. 12 ഐറ്റം കടികളുണ്ട്. സമൂസ, കട്ട്ലേറ്റ്, പപ്സ്, റോള്, ബ്രെഡ് പോക്കറ്റ്, സമൂസ, സാൻഡ്വിച്ച്, അങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. പൂക്കൂത്തുണ്ട്, പിന്നെ കലത്തപ്പം, അങ്ങനെ പല ഐറ്റങ്ങളും ഉണ്ട്.
3: ഓക്കെ, അപ്പം ഇന്ന് ഒരുപാട് പേര് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കാൻ. നമുക്ക് കാസിമിന് ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? നമ്മുടെ ആകാശവാണികളുടെ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
4: ഏതെങ്കിലും നല്ല പാട്ട് വെച്ചാൽ മതി.
3: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
4: എൻ്റെ ഫാമിലി മൊത്തം, എൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും.
3: കാസിമിൻ്റെ നാട് ഏതാണ്?
4: എൻ്റെ നാട് കൽപ്പേനിയാണ്.
3: അപ്പം എല്ലാവർക്കും വേണ്ടി നമുക്കിന്ന് നല്ലൊരു പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ പാട്ടുപെട്ടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
1: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപ് ജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.
2: ഇപ്പോൾ ഒരു മാപ്പിള ഗാനം കേൾക്കാം.

News on AIR app. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ

0: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
2: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സ്വയം വിവരം നൽകൽ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 4000-ലധികം പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ, പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് എൻ ഹരികുമാർ, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ തുടങ്ങി മത, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ വിവിധ ആളുകൾ സ്വയം വിവരം നൽകി സെൻസസ് പ്രക്രിയയിൽ പങ്കാളികളാവുകയാണ്. റാന്നി പെരുനാട് വില്ലേജിലെ അട്ടത്തോട് ചാലക്കയം ളാഹ വനമേഖലയിലെ ഉന്നതയിലുള്ളവരും സെൻസസ് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 30 വരെ സൌകര്യമുണ്ട്. ഭവന പട്ടികപ്പെടുത്തലിനായി എന്യൂമറേറ്റർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് sc.census.gov.in വെബ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാം. ജൂലൈ 1 മുതൽ 30 വരെയാണ് ഭവന പട്ടികപ്പെടുത്തൽ. സ്വയം വിവരങ്ങൾ നൽകുന്നതിനും സംശയ നിവാരണത്തിനും കളക്ടറേറ്റിന് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടാം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തനം. ഉദ്യോഗസ്ഥർക്ക് പുറമെ പൊതുജനങ്ങൾക്കും സേവനം വിനിയോഗിക്കാം. 2026-27 വർഷത്തെ പുതുക്കിയ കേരള ബജറ്റിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് വൻകിട പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപനത്തിൽ ഇല്ലെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ തീർത്ഥാടന ടൂറിസത്തിനും പ്രാധാന്യം നൽകുന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. ആറന്മുളയിൽ എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആന്റ് ട്രെയിനിംഗ് സെന്ററിനായി 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണത്തിനായി 12 കോടി രൂപയും തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിന് 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് 15,000 ഉയർത്തി. ശബരിമലയെ രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും റാന്നിയിൽ കേന്ദ്ര സർക്കാർ സഹായത്തോടെ വ്യവസായ പാർക്കും തിരുവല്ലയിൽ ഐടി പാർക്കും സജ്ജമാക്കും എന്നതും ജില്ലയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടന പാതകളുടെ വികസനത്തിനായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കിയതും വന്യമൃഗശല്യത്തിന് കാര്യക്ഷമമായി തടയിടാൻ പദ്ധതി ഒരുക്കുന്നതും ജില്ലയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളാണ്. കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം എന്ന പേരിൽ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചു. പത്തനംതിട്ട മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സന്ദേശ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നിർവഹിച്ചു. ലോകത്തിൽ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% ഇന്ത്യയിൽ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ 12 വർഷത്തിനിടെ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒട്ടേറെ നേട്ടം ലഭ്യമായിട്ടുണ്ടെന്ന് ബിജെപി ജില്ലാ നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ 146,000-ലധികം കർഷകർക്ക് 313.5 കോടി രൂപ വിതരണം ചെയ്തു. ഫസൽ ഭീമ യോജനയിലൂടെ 480 ഹെക്ടർ കൃഷിഭൂമിക്ക് 4.63 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പ്രകാരം 300 ഹെക്ടർ കൃഷിഭൂമിക്ക് 2.61 കോടി രൂപയുടെ പരിരക്ഷ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി സിഞ്ചായി യോജനയിൽ 109.75 ഹെക്ടർ ഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ സൌകര്യം, പ്രധാനമന്ത്രി ഗ്രാമ സടക് യോജനയിൽ 92 കോടി രൂപ ചിലവിൽ 130 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല, എരുമേലി, പമ്പ സന്നിധാനം ആത്മീയ ടൂറിസം സർക്യൂട്ടിന് 36.3 കോടി രൂപ ചിലവാക്കിയതായും പത്തനംതിട്ട ഗവി വാഗമൺ തേക്കടി ഇക്കോ സർക്യൂട്ടിന് 77 കോടി രൂപ, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായി 12.4 കോടി രൂപയും ചെലവിട്ടതായി ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് പറഞ്ഞു.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
3: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് June 28 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: भारतीय समयानुसारं रात्रौ सार्ध दश वादने क्रीडायाः आरम्भः भविष्यति। अन्ते मुख्य वार्ताः पुनः एकवारम्। पश्चिमबंगे भाजपा नेतृत्वे सर्वकारेण प्रथमं पूर्णम् अर्थसंकल्पनापत्रम् उपस्थापितम्। सुरक्षा समाह्वानानां विषये चर्चयितुं नवदिल्ल्याम् अद्य ब्रिक्स राष्ट्रिय सुरक्षा परामर्शदातृणां सम्मेलनं समारब्धम्। आर्थिक सम्बन्धान् इतोपि सुदृढीकर्तुं विदेशमन्त्री डॉ एस जयशंकरः स्वकीयेन समकक्षेण सह चर्चार्थं मंगोलिया देशं सम्प्राप्तवान्। भारत ऋतु विज्ञान विभागेन अद्य असम मेघालय राज्ययोः कृते अतिवृष्टेः पूर्वानुमानं प्रकटितम्। अपि च अस्य वर्षस्य फीफा विश्वकप क्रीडायाम् अर्जेंटीना दलम् अद्य रात्रौ अमेरिका देशस्य आर्लिंगटन नगरे ग्रुप जे क्रीडायाम् ऑस्ट्रिया दलं सम्मुखीकरिष्यति। इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലുന്ന
6: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
7: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
6: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
7: കണ്ടില്ലേ
6: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
7: ഏയ് മണ്ടത്തരം നിർത്ത്.
6: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്ക് കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
8: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ P&T കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന്

0: ഐഐടി മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി കെ എം ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഐഐടി മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരിമുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ഐടിഐ മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ ജി വി രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് എംഎസ്എംഇകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര എംഎസ്എംഇ ദിനത്തോടനുബന്ധിച്ച് ആർബിഐ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് എംഎസ്എംഇ സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എംഎസ്എംഇകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി കെഎസ്ഇബി. തമിഴ്നാട് കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി കെഎസ്ഇബി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഒന്ന് വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം ജയം തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 6 ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും മിടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094-ലും നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 107,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട്

0: വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
1: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യ യൂറോപ്പ് ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നിരഞ്ജന. ഇന്ത്യയുടെ വിദേശനയ ലക്ഷ്യങ്ങൾക്ക് പുതിയ ഊർജ്ജം പകരുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം നിർണായകമായി. വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനും തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും സന്ദർശനം വഴിയൊരുക്കി. ഫ്രാൻസിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചകളിൽ ആണവോർജ വികസനത്തിനും ബഹിരാകാശ ഗവേഷണത്തിനുമായിരുന്നു മുൻഗണന. സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയ്ക്കാണ് ഇതിൽ പ്രത്യേക ശ്രദ്ധ നൽകിയത്. ഫ്രാൻസിലെ ഏവിയനിൽ നടന്ന 3 ദിവസത്തെ G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കാളിത്തമാണ് യൂറോപ്യൻ സന്ദർശനത്തിൽ സുപ്രധാന ദൌത്യം. ഇന്ത്യ പങ്കെടുത്ത 13-ാമത് G7 ഉച്ചകോടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ 7-ാം തവണയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഊർജ്ജം, ഭക്ഷ്യവിഭവം, ആരോഗ്യം, സൈബർ, സാമ്പത്തിക സുരക്ഷ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ലോകത്ത് മനുഷ്യരാശിയുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും അന്താരാഷ്ട്ര പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഔട്ട്റീച്ച് സെഷനിൽ ഇടപെട്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മനുഷ്യത്വത്തിനാണ് ഇന്ത്യ എപ്പോഴും പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളതെന്നും രാജ്യത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഈയൊരു ചിന്തയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്നും അന്താരാഷ്ട്ര സഹകരണത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാതിരിക്കുന്നതാണ് ആഗോള ഐക്യത്തിന് ഏറ്റവും വലിയ തടസ്സമെന്നും ഇതിനാണ് ആദ്യമായി പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, ഊർജ്ജമേഖല, ഉഭയകക്ഷി വ്യാപാരം, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങിയ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സങ്കീർണമായ ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയായി ലോകരാജ്യങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും ധാരണയായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനും US പ്രസിഡന്റ് സ്വീകരിച്ച നയതന്ത്ര ശ്രമങ്ങളെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള വ്യാപാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ കപ്പൽ ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ US കോംപാക്ട് പദ്ധതിയുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരുപോലെ പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനഘട്ടത്തിലാണെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. ആഗോള സമാധാനം, സുരക്ഷ, വികസനം, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയ്ക്കായി ഇന്ത്യ നൽകുന്ന സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് G7 ഉച്ചകോടികളിലെ രാജ്യത്തിന്റെ തുടർച്ചയായ പങ്കാളിത്തം. അന്താരാഷ്ട്ര സഹകരണം, സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധിയുടെ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ G7 നേതാക്കളുമായും പങ്കാളി രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കാഴ്ചപ്പാടുകൾ പങ്കിട്ടു. നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിയിലെ പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം ആഗോള ഭൌമ രാഷ്ട്രീയത്തിൽ ഇന്ത്യയ്ക്കുള്ള നിർണായക സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തി, ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ സാന്നിധ്യം എന്നീ നിലകളിൽ ഇന്ത്യ G7 കൂട്ടായ്മയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനും മറ്റു രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാനും ഉച്ചകോടി ഇന്ത്യയ്ക്ക് വലിയ അവസരമൊരുക്കി. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ June 14 ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ആദ്യം പ്രത്യേക ആഗോള

മതപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുരോഗതി നേതാക്കൾ വിലയിരുത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം മികച്ച രീതിയിൽ മുന്നേറുന്നതിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി. പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ബഹിരാകാശ മേഖലയിലെ ദീർഘകാല പാരമ്പര്യം ഓർമ്മിപ്പിച്ച നേതാക്കൾ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര, ബഹിരാകാശ സുരക്ഷാ അവബോധം എന്നിവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി. സിവിൽ ആണവോർജ്ജ രംഗത്ത് ഇന്ത്യയുടെ ശാന്തി നിയമം പ്രകാരം ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനത്തിലും ഫ്രാൻസ് സഹകരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് ദീർഘകാല ദിശാബോധം നൽകുന്നതിനായി ഇന്നൊവേഷൻ റോഡ്മാപ്പ് 2030 ഇന്ത്യയും ഫ്രാൻസും അംഗീകരിച്ചു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ സ്റ്റാർട്ടപ്പുകളെ കോർത്തിണക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പ്രദർശനം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യയും നവീന ആശയങ്ങളും യുവാക്കളുടെ ആഗ്രഹങ്ങളും മുൻനിർത്തി ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്ന രാജ്യമായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകരാജ്യങ്ങൾ പരസ്പരം വ്യാപാരത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ഏർപ്പെടാറുണ്ടെങ്കിലും ഇത്തരം താൽപര്യങ്ങൾക്കപ്പുറം സമാന കാഴ്ചപ്പാടിൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ വിരളമാണ്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം അത്തരത്തിലുള്ള ഒന്നാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക നവീന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജമേകും. ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രശംസിച്ചു. ചന്ദ്രയാൻ 3 പ്രേരകം വിജയകരമായി ചന്ദ്രനിലിറങ്ങിയത് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്ത്യയെ ഒരു മുൻനിര നവീകരണ ശക്തിയായി വിശേഷിപ്പിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുമെന്നും ഉറപ്പു നൽകി. ഇന്ത്യയുടെ ഡീപ് ടെക് നൂതനാശയ മികവ് ആഗോളതലത്തിലെത്തിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കിയ പദ്ധതിയാണ് ഭാരത് ഇന്നൊവേറ്റേഴ്സ് 2026. സെമി കണ്ടക്ടർ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി ഉൾപ്പെടെ 13 പ്രധാന മേഖലകളിൽ നിന്നുള്ള 120 ഇന്ത്യൻ നൂതനാശയക്കാരും 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുത്തു. ഇവരെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കാൻ 500-ലധികം പ്രമുഖ നിക്ഷേപകരും കോർപ്പറേറ്റ് സിഇഒമാരും 3 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി. ഭൌമ നിരീക്ഷണം, ഗ്രഹപര്യവേക്ഷണം, വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യ, സമുദ്ര നിരീക്ഷണം, മനുഷ്യന്റെ ബഹിരാകാശ യാത്ര എന്നിവയിൽ ISROയും ഫ്രാൻസിന്റെ CNES സഹകരണം തുടരും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൌമ നിരീക്ഷണ ദൌത്യങ്ങളിലൊന്നാണ് തൃഷ്ണ. പ്രകൃതി വിഭവങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ശേഷിയുള്ള ഒരു തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപഗ്രഹമാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ വിലയിരുത്തുക, ജലസ്രോതസ്സുകൾ നിരീക്ഷിക്കുക, കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ അത്യാധുനിക ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ അധ്യായം രചിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ സ്ലോവാക്യ സന്ദർശനം. സ്ലോവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ജൂൺ 14 മുതൽ 16 വരെ സ്ലോവാക്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. സ്ലോവാക്യ 1993 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത് ഇതാദ്യമായാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വ്യവസായം, ഓട്ടോമൊബൈൽ നിർമ്മാണം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, റെയിൽവേ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകൾ സന്ദർശനത്തിൽ വിലയിരുത്തി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യാപാര കരാറുകളിലൊന്നാണ് ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറെന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ അഭിപ്രായപ്പെട്ടു. സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും പല വികസിത രാജ്യങ്ങളെയും മറികടന്ന് ഇന്ത്യ ഇന്ന് ആഗോള ശക്തിയായി മാറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ സ്ലോവാക് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യത്തെ ഫിക്കോ ശക്തമായി പിന്തുണച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം സഹകരണത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. നിർബുദ്ധബുദ്ധി വിഷയമാക്കി സ്ലോവാക്യൻ സർവകലാശാലയിൽ ഇന്ത്യ ചെയർ നിലവിൽ വരികയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പ്രതിരോധ മേഖല, സൈബർ സുരക്ഷ, ശാസ്ത്ര ഗവേഷണം, മൊബിലിറ്റി, കുടിയേറ്റം, പുത്തൻ സാങ്കേതിക വിദ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 11 കരാറുകൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും നരേന്ദ്രമോദി ചർച്ചകൾ നടത്തി. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സാങ്കേതിക വിദ്യാ മേളയായ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. പാരീസ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം സാങ്കേതിക ലോകത്തെ ഈ വൻകിട വേദിയിലെത്തിയത്. ആഗോള സാങ്കേതിക വിദഗ്ധരും സ്റ്റാർട്ടപ്പുകളും അണിനിരന്ന വിവാടെക് വേദിയിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ സാങ്കേതിക പുരോഗതികൾ ചർച്ചയായി.
ഉൽപാദനം, നിർമ്മിത ബുദ്ധി, സമുദ്ര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി പ്രധാനമന്ത്രി പ്രമുഖ ഫ്രഞ്ച് വ്യവസായികളുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഫ്രാൻസ്, സ്ലൊവാക്യ എന്നീ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ വഴിതെളിച്ചു. G7 രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നവീകരണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, സംരംഭകത്വം എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഇത് വഴിയൊരുക്കി. യൂറോപ്പിലെ പ്രമുഖ ശക്തികളുമായുള്ള ഈ

പങ്കാളിത്തം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടുക മാത്രമല്ല ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പദവിയും സ്വാധീനവും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഇന്ത്യ യൂറോപ്പ് ഇന്ത്യ യുഎസ് ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം.

0: ആകാശവാണി. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, മനുഷ്യരെല്ലാം വ്യത്യസ്തരായ പോലെ അവരുടെ ചിന്തയും വ്യത്യസ്തമാണ്. ഒരാൾ ചിന്തിക്കുന്നത് പോലെ ആവില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഒരാൾക്ക് തെറ്റായി തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ശരിയായി തോന്നാം. അതിനാൽ എല്ലാവരെയും ഒരേ അളവുകോലിൽ അളക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കണ്ട ലോകമല്ല മറ്റൊരാൾ കാണുന്നത്, നമ്മൾ അനുഭവിച്ച വേദനകളല്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. വ്യത്യാസങ്ങളെ കുറ്റമായി കാണാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ സുന്ദരമാകുന്നത്. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? സംയോജിത കൃഷിയിൽ നേട്ടം കൊയ്യുന്ന വീട്ടമ്മയുമായി അഭിമുഖം. ഗാനം നിങ്ങൾക്കറിയാമോ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പുതുതായി വെച്ച ഒരു തേനീച്ച കോളനി വീണ്ടും എത്ര ദിവസം കഴിഞ്ഞാണ് വിഭജിക്കാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കൃഷി ചെയ്യാതിരിക്കാൻ പലരും പല അസൗകര്യങ്ങളും പറയാറുണ്ട്. സമയക്കുറവ്, സ്ഥലപരിമിതി, ഇങ്ങനെ പല കാരണങ്ങൾ. എന്നാൽ കൃഷി ചെയ്യാനുള്ള മനസ്സും കൃഷിയോട് ഇഷ്ടവുമുണ്ടെങ്കിൽ ഈ അസൗകര്യങ്ങളെയൊക്കെ മറികടക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശി ശ്രീമതി അനിത കാസിം അത്തരത്തിലുള്ള ഒരു കർഷകയാണ്. തന്റെ 6.5 സെന്റ് സ്ഥലത്ത് ടെറസിലും പറമ്പിലുമായി വൈവിധ്യമാർന്ന കൃഷികളാണ് അവർ ചെയ്യുന്നത്. മികച്ച ഒരു സംയോജിത കർഷകയായ അനിത കാസിമിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ്.
1: ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിൽ ഒരു സംയോജിത കർഷക, സംയോജിത കൃഷിയിലൂടെ മുന്നോട്ട് വരുന്ന കർഷക അനിത കാസിം ചേരുന്നുണ്ട്. മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മാഡം, താങ്കളൊരു സംയോജിത കർഷകയാണ് എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? എത്ര സ്ഥലമുണ്ട് താങ്കൾക്ക്?
2: എനിക്ക് ഒരു 6.5 സെന്റ് സ്ഥലം, വീട് ഉൾപ്പെടെ ഒരു 6.5 സെന്റ് സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ മാക്സിമം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ കൃഷികളും സംയോജിതമായിട്ട് ഞാൻ ചെയ്യുന്നു.
1: അപ്പൊ ഇതിനു വേണ്ടി ഒരു പ്ലാൻ ആദ്യമേ ചെയ്തായിരുന്നു, അതോ ഒന്ന് കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ വന്നു?
2: ഇല്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ കൃഷി ആഗ്രഹമായിരുന്നു. കാരണം പഠിക്കുന്ന കാലത്ത് എനിക്ക് കൂടുതൽ പൂച്ചെടികളോടായിരുന്നു താല്പര്യം. അന്ന് റോസ് വെറൈറ്റി ആയിരുന്നു എനിക്കിഷ്ടം. അപ്പൊ അതുകൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് കുറച്ചു വീതം പച്ചക്കറികൾ, വളരെ കുറച്ചു വീതം പയറ്, വെണ്ട, വെള്ള, അങ്ങനെ അത് ജൈവികമല്ലായിരുന്നു. അന്ന് കൃഷിയെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലായിരുന്നു.
1: ഇപ്പോഴും ജൈവിക രീതിയിലാണ് ചെയ്യുന്നത്?
2: ഇപ്പൊ പൂർണ്ണമായും ജൈവിക രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 10 വർഷമായി ഞാൻ കൃഷിയെ വളരെ ഗൗരവകരമായിട്ട് എടുത്തിട്ട്. അപ്പൊ ഒരു 10 ബാഗിലായിട്ട് ഞാൻ തുടങ്ങിയതാണ്. കാരണം ഈ വിഷം അടിച്ചു വരുന്ന പച്ചക്കറികൾ നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും കഴിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ ബോധവതി ആയതുകൊണ്ട് ഞാൻ ഒരു 10 ബാഗിലായിട്ട് നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 ബാഗുകളായിട്ട് തുടങ്ങി. അപ്പൊ അന്ന് എനിക്ക് കൃഷിയെക്കുറിച്ച് കൂടുതലൊന്നും

0: അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പല മീഡിയകളിലും ഇതിനെക്കുറിച്ച് പരതി. കിട്ടാവുന്ന അറിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ നേടിയെടുത്തു.
1: ട്രെയിനിങ് ക്ലാസ്സസ് ഒക്കെ
0: ട്രെയിനിങ് ക്ലാസ്സുകളിൽ പങ്കെടുത്തു. പിന്നെ അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ നല്ല നല്ല കർഷകർ ഇടുന്ന പോസ്റ്റുകൾ കണ്ടു. അവരുടെ ഓരോ പോസ്റ്റിനും കമന്റ്സ് നോക്കി മനസ്സിലാക്കി അതിന് പ്രത്യേക ഒരു സമയം ഞാൻ മാറ്റിവെച്ചു. ഒരു ടിവിയോ സീരിയലോ സിനിമയോ ഒന്നും കാണാതെ കൃഷിയിലേക്ക് തന്നെ ഞാൻ ഫോക്കസ് ചെയ്തു. അപ്പൊ അങ്ങനെ പിന്നെ ഞാനും ഈ പോസ്റ്റുകൾ ഓരോന്നായിട്ട് എന്റെ ചെറിയ കൃഷിയുടെ പോസ്റ്റുകൾ ഓരോന്നായിട്ട് ഇട്ട്, അപ്പൊ അതിൽ വരുന്ന അപാകതകളും കാര്യങ്ങളും മറ്റുള്ളവരെനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നെ. അതെ, നല്ലൊരു കൂട്ടായ്മ കിട്ടി. പിന്നെ നല്ല നല്ല കർഷകരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ കൃഷികൾ കണ്ടുപിടിച്ചു, അവരുടെ രീതികൾ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ കുറച്ചുകൂടെ പ്രചോദനം അതിനകത്ത് എനിക്കായി. അങ്ങനെ ഈ 10 ബാഗ് എന്നുള്ളത് 20 ആയി, 30 ആയി, ഇന്നൊരു 750 മുകളിൽ ബാഗുകളിലായിട്ട് ഞാൻ എത്തി നിൽക്കുന്നു. ഗ്രോ ബാഗ്, ചട്ടിയുണ്ട്, വലിയ ഡ്രമ്മുകളുണ്ട്. അങ്ങനെ എന്റെ ഒരു വീട്ടിലേക്ക് എന്തെല്ലാം ആവശ്യമാണോ
1: അതെല്ലാം
0: ഇതെല്ലാം എന്റെ ടെറസിൽ തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട് പ്ലാന്റ്സും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം താഴെ താഴെയാണ് വീട് കഴിഞ്ഞുള്ള കുറച്ച് സ്ഥലത്ത് 3 തെങ്ങുണ്ട്. നല്ലോണം ഫലം തരുന്ന തെങ്ങാണ്. നല്ല എണ്ണം നോക്കിയാണ് നട്ടത്. അതെന്റെ ഫാദർ, എനിക്ക് അന്ന് തെങ്ങിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല, അപ്പൊ അന്ന് കുഴിച്ചു വെച്ച് തന്നു. പിന്നെ ഇപ്പൊ പരിപാലിച്ച് നമ്മൾ നന്നായിട്ട് നോക്കുന്നു. പിന്നെ അബിയു ഉണ്ട്, സപ്പോട്ട, പിന്നെ സീതപ്പഴം, ഡൂബി, വിയറ്റ്നാം വെർലി പ്ലാവ്, J33 പ്ലാവ്, കപ്പ, അങ്ങനെ നമ്മുടെ ബാക്കി കിടക്കുന്ന സ്ഥലത്ത് എന്തെല്ലാം വെക്കാവോ അതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് താഴെ എനിക്ക് പച്ചക്കറി നടാൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ല. പിന്നെ കുറച്ച് ഇഞ്ചി മഞ്ഞളൊക്കെ താഴെ നട്ടിട്ടുണ്ട്, പൂവ പോലുള്ള സാധനങ്ങളൊക്കെ. അത് തണല് മതിയല്ല, അതിന് വെയിൽ വേണ്ട. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം തന്നെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് മട്ടുപ്പാവിലാണ് ചെയ്യുന്നത്.
1: സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കോഴിയും മറ്റു കാര്യങ്ങളും
0: എല്ലാം ഉണ്ട്. കോഴിയുണ്ട്, ചെറുതനിശയുണ്ട്, വൺതനിശയുണ്ട്, മീനുണ്ട്, മഷ്റൂം, ലവ് ബേർഡ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവിധ കൃഷികളും ചെയ്യുന്നു. ഇപ്പം നമ്മളിപ്പോ വെച്ചാല് എന്റെ വീട്ടില് വേസ്റ്റ് ആയിട്ട് ഒരു സാധനങ്ങളും എനിക്ക് കളയാനില്ല. കാരണം വേസ്റ്റ് വരുന്ന സാധനങ്ങളെല്ലാം ഞാൻ അടുക്കള കമ്പോസ്റ്റ് ആക്കുന്നു. അടുക്കള കമ്പോസ്റ്റിൽ ഇടുമ്പോഴത്തേനും അവിടെ വരുന്ന ചെറിയ പുഴുക്കൾ, സോൾജർ ഫ്ലൈയുടെ ലാർവകളെ ഞാൻ എന്റെ കോഴികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു, മീനിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു. ഇതൊന്നാന്തരം പ്രോട്ടീൻ ഉള്ള സമ്പുഷ്ടമായ
1: കമ്പോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഈ സോൾജർ ഫ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്.
0: സോൾജർ ഫ്ലൈയും യൂസ് ചെയ്യും. പിന്നെ അതിനകത്തൊരു പൊടിയിടും, ഇനോക്കുലം കൂടെ ഇടും. അപ്പൊ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ വേസ്റ്റ് വെളിയിൽ വെക്കുമ്പോൾ സോൾജർ ഫ്ലൈ നോർമലായിട്ട് അതിനകത്ത് വന്ന് മുട്ടയിടും. ആ വേസ്റ്റ് ആണ് നമ്മൾ ഈ ബാഗിനകത്ത് തട്ടുന്നത്. അപ്പൊ ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് യൂസ് ഉണ്ട് അവരെ കൊണ്ട്. അപ്പൊ ഇത് ഇതിനകത്ത് കിടന്നപ്പോൾ കമ്പോസ്റ്റിംഗ് എളുപ്പത്തിലാകും. അപ്പൊ അതോടൊപ്പം തന്നെ എനിക്ക് ഈ പുഴുക്കളെ പെറുക്കിയെടുത്ത് എന്റെ കോഴികൾക്ക് കൊടുക്കാം, മീനിന് കൊടുക്കാം, തീറ്റ ഒരു പരിധി വരെ എനിക്ക് ലാഭിക്കാം. വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. ഞാൻ ലിഫ്റ്റ് തിലാപ്പിയാണ് ഇട്ടേക്കുന്നത്. 3.5 മാസം കൊണ്ട് ഞാൻ 600 ഗ്രാം വെളുപ്പത്തില് വിളവെടുത്തു. ആ ഫസ്റ്റ് ടൈം തന്നെ. ഇപ്പൊ സെക്കൻഡ് ടൈം വീണ്ടും
1: ഇട്ടിരിക്കുന്നു.
0: കുളം വളരെ 1000 ലിറ്റർ കപ്പാസിറ്റിയേ ഉള്ളൂ. എങ്കിൽ പോലും 45 മീനേ ഇട്ടിട്ടുള്ളൂ. എന്റെ ആവശ്യത്തിനുള്ള മീൻ ഓടി ചെന്നൊരു ഫ്രഷ് മീൻ പിടിച്ചെടുത്ത് കറിയാക്കാനും ഫ്രൈ ആക്കാനും ഒക്കെ അതിന്റെ ഒരു രുചിയൊന്നും പ്രത്യേകതയല്ല. പുറത്തൊന്ന് മേടിക്കുമ്പോൾ ഈ കീടനാശിനികളും ഒക്കെ ഇട്ടല്ലേ, ഫോർമലിനൊക്കെ ഇട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതൊരു അതിനുവേണ്ടി കോഴി BV380 ആണ്. 360 ദിവസം മുട്ടയിടുന്ന കോഴിയാണ്. കൃത്യമായ രീതിയിലൊരു പരിചരണം, അതായത് 100 ഗ്രാം തീറ്റ ഒരു കോഴിക്ക്, 20 ഗ്രാം ഇല. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് കൃത്യമായിട്ട് അവർ മുട്ടയിടുന്നു. പിന്നെ ഫ്രഷ് മുട്ട കിട്ടുന്നു. നമുക്ക് ഉപയോഗത്തിന് ശേഷം ബാക്കി വന്ന മുട്ടകൾ ഞാൻ വിൽക്കുന്നു, നല്ല വിലയിൽ തന്നെ വിൽക്കുന്നു. പിന്നെ അതിന്റെ വളം, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഈ വളം ഞാൻ കൃഷിക്ക് വേണ്ടി മുകളിലേക്ക് ഉപയോഗിക്കുന്നു. കോഴികൾക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇലകള്, അതിനകത്ത് നിന്ന് പൊട്ടിച്ചു കളയുന്ന പണ്ണ ഇലകളും ഇതുമൊക്കെ കോഴിക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നു. അങ്ങനെ സംയോജിതമായ ഒരു രീതിയിലാണ്
1: കോഴികളുണ്ട്.
0: കോഴികൾ 16 എണ്ണം ഉണ്ട്.
1: നമ്മുടെ ആവശ്യത്തിനുള്ള,
0: നമ്മുടെ ആവശ്യം കഴിഞ്ഞു ബാക്കി വരും. എല്ലാ ദിവസവും മുട്ടയിടുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും, ഞങ്ങള് ഒരു 4 മെമ്പേഴ്സ് ആണ് വീട്ടില്. ഈ 4 മെമ്പേഴ്സ് കഴിഞ്ഞ് ബാക്കിയുള്ള മുട്ട നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അത് ആവശ്യക്കാർ വരുന്നത്. പച്ചക്കറിക്കും ആവശ്യക്കാരുണ്ട്, മുട്ടയ്ക്കും ആവശ്യക്കാരുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ
1: മഷ്റൂമിന്റെ കാര്യം പറഞ്ഞ്
0: മഷ്റൂം ചിപ്പിക്കൂണാണ്. ഒരു 10 ബാഗുകളിലായിട്ട് ഞാൻ ഇപ്പം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയായിട്ട് മാത്രം ചെയ്യുന്നു. ഇനിയിപ്പം കൂൺ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷിഭവനിൽ നിന്ന് ഒരു സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 80 ബെഡ് നമ്മൾ ചെയ്യണം. ഇപ്പൊ ഉടനെ നമുക്ക് പെല്ലറ്റും സ്പൂണും ഒക്കെ കിട്ടും. അപ്പൊ അതിനെല്ലാം റൂമെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നു ചെയ്യാനായിട്ട്.
1: അപ്പൊ ഈ പെല്ലറ്റാണ് യൂസ് ചെയ്യുന്നത്?
0: പെല്ലറ്റാ യൂസ് ചെയ്യുന്നത്. വൈക്കോലിനും ഈസിയാണ്. നമ്മൾ പ്രത്യേകിച്ച് എന്നെ പോലെ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് പെല്ലറ്റ് കൂടുതൽ നല്ലതാണ്. കാരണം എനിക്കിപ്പോ വൈക്കോലാണെങ്കിൽ അത് നമ്മൾ വാഷ് ചെയ്യണം, അതൊന്ന് പിഴിഞ്ഞെടുത്തൊന്ന് തണലിൽ ഉണക്കിയെടുക്കണം, അതിനൊന്നുള്ള സൗകര്യം 6.5 സെന്റ് എന്ന് പറയുമ്പോൾ സാറിന്

0: പ്രൈവറ്റായിട്ടും പോയി, പിന്നെ കൃഷിഭവന്റെ കീഴിലുള്ള പല ക്ലാസ്സുകൾക്കും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു.
1: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ട്രെയിനിങ് മറ്റുള്ളവർ ചെയ്യുന്ന പോയി കാണുക, ഇതൊക്കെ
0: അതെ അതെ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കൃഷി പാഷനായിട്ട് മനസ്സിലുള്ളവർക്ക് ഭയങ്കര ഒരു പ്രചോദനമാണ് അത്. അത് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളെ നയിക്കുകയാണ് അവർ ചെയ്യുന്ന രീതികള്. നമ്മൾക്കൊന്നും അറിയില്ലായ്മയിലല്ലേ നമ്മൾ വരുന്നത്. അപ്പം ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് മാക്സിമം
1: തേനീച്ചക്കൂട് എത്ര എണ്ണം ഉണ്ട്?
0: വൺ തേനീച്ച 3 എണ്ണം ഉള്ളത്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോ ഈ 3 എണ്ണം ഇനിയിപ്പോ ഉടൻ തന്നെ ഡിവിഷൻ ചെയ്ത് ഒരു 6 എണ്ണം ആക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. 1 എണ്ണം ടെറസിലാണ് വെച്ചേക്കുന്നത്, മെയിൻലി ഫോർ പോളിനേഷൻ. എന്റെ ചെടികളിൽ നിന്ന് മാക്സിമം എനിക്ക് വിളവ് കിട്ടണം, എന്റെ തെങ്ങിൽ നിന്ന് മാക്സിമം തേങ്ങ കിട്ടണം, അതാണ് എന്റെ ഉദ്ദേശം. തേനും കിട്ടുന്നുണ്ട്, ഒരു കൂട്ടിൽ നിന്ന് 5 കിലോ വീതം തേൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതെ അതെ അതെ. അതുപോലെ ചെറുതേനീച്ചയുണ്ട്, ചെറുതേനീച്ച ഒരു 7 പെട്ടി ചെറുതേനീച്ചയുണ്ട്. അപ്പൊ അതിൽ നിന്ന് തേനെടുക്കാൻ തുടങ്ങിയില്ല, ഒരു 1 ഇയർ ആവുമല്ലോ
1: ചെറുതേനീച്ച.
0: എന്റെ പരിചരണം ഇല്ലാതെ വളർന്നോളും, പക്ഷെ എന്റെ പിന്നെ സിറ്റ് ഔട്ടില് ചെറുതേനീച്ച ഓൾറെഡി നേരത്തെ ഉണ്ട്. അവിടെ ഞാൻ കെണി വെച്ച് ചെറുതേനീച്ച കൂട്ടിലാക്കും. എന്നിട്ട് ഇതായി കഴിയുന്ന സമയത്ത്
1: അതിന്റെ ഒരു എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്,
0: അത് നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ
1: ഒരു പ്രാവശ്യം അതിന്റെ ഒരു നാക്ക് കിട്ടിയാ പിന്നെ ഈസിയാ.
0: നമ്മൾ ഈ ട്യൂബ് വഴി അതിനെ എടുത്ത് കൂട്ടിലാക്കി റാണി ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സെപ്പറേറ്റ് കോളനി ആയിട്ട് മാറ്റി.
1: അപ്പൊ ഈ 4 എണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വന്തമാക്കി?
0: അല്ല, 4 എണ്ണം 2-3 എണ്ണം അങ്ങനെ എടുത്തതാ. ബാക്കി ഞാന് പിന്നെ ഓരോ ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേന് അവിടുന്ന് 2000 രൂപ ഒരു കൂടുന്നെങ്കിൽ 1000 രൂപയ്ക്ക് സബ്സിഡി ആയിട്ട് അങ്ങനെ വാങ്ങിയതാണ്.
1: ഓക്കെ. പിന്നെ നമ്മള് പച്ചക്കറിയിലോട്ട് വന്നാല് മട്ടുപ്പാവിലാണ് പ്രധാനമായിട്ട് പച്ചക്കറികൾ ചെയ്യുന്നത് അല്ലേ? അപ്പം ജൈവ രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറയുമ്പം വളങ്ങള്, കീടനാശിനികള് ഇതൊക്കെ സ്വന്തം തന്നെ?
0: അതെ, ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ജൈവിക രീതിയിൽ തന്നെ പറയാം. ഇതിനുള്ള എല്ലാവിധ വളങ്ങളും ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ
1: ഒന്ന് കമ്പോസ്റ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു.
0: കമ്പോസ്റ്റിംഗ്, അതായത് മണ്ണിര കമ്പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയ ഒരു ഡ്രമ്മിലാണ് ചെയ്യുന്നത് മണ്ണിര കമ്പോസ്റ്റിംഗ്. കരിയില കമ്പോസ്റ്റ്, അത് ഒരു കമ്പി ഇങ്ങനെ വളച്ചു വെച്ചിട്ട് റിങ് പോലെ ആക്കിയിട്ട് കരിയില അതിനകത്ത് കമ്പോസ്റ്റ് ചെയ്തു, ഈ കോഴിവളം കൂടെ അതിനകത്ത് ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു കമ്പോസ്റ്റിംഗ്. പിന്നെ അടുക്കള കമ്പോസ്റ്റിംഗ്, ഈ 3 രീതിയിലുള്ള കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സബോളയുടെ തൊലിയും മുട്ടത്തോടും ഒക്കെ നമുക്കറിയാവുന്നിടത്തുനിന്നൊക്കെ കളക്ട് ചെയ്തെടുത്ത് അതും ഒരു കമ്പോസ്റ്റ് ആയിട്ട് ഞാൻ.
1: അതെങ്ങനെ ചെയ്യുന്നത്? മിക്കവാറും നമ്മൾ നോർമൽ കമ്പോസ്റ്റിംഗിൽ ഈ സവാളയുടെ തൊലി ഇട്ടാൽ തന്നെ അത്
0: കുറച്ച് കഴിയും. അതിപ്പോ ഇനോക്കുലം ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും, അതിന് മുട്ടത്തോട് പൊടിച്ചിടും. അപ്പൊ അത് കുറെ കഴിയുമ്പോഴത്തേന് ഒരു കമ്പോസ്റ്റ് രീതിയിലാകും. ആദ്യം മണ്ണൊരുക്കം തൊട്ട് പറയാം. കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മണ്ണ് ട്രീറ്റ് ചെയ്യുക. ഏത് മണ്ണിലാണോ നമ്മൾ കൃഷി ചെയ്യുന്നത് ആ മണ്ണ് ട്രീറ്റ് ചെയ്യുകയാണ് പ്രധാനം. അതായത് മണ്ണ് കുമ്മായം ഇട്ടൊരു നല്ലോണം മിക്സ് ചെയ്ത്, അപ്പൊ 1 ബാഗ് മണ്ണാണ് 1 പിടി കുമ്മായം, അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഒരു പുട്ടുപടിയുടെ പരുവത്തിൽ അത് നനയ്ക്കും. അതായത് നമ്മള് മണ്ണിങ്ങനെ പിടിക്കുമ്പം ഒരു ഉരുള പോലെ, എന്നാൽ വെള്ളം ഇറ്റ് വീഴുകയും ചെയ്യില്ലേ, ആ രൂപത്തിൽ നമ്മള് മണ്ണിനെ ആക്കി ഇത് നല്ലോണം ഇളക്കി ഒരു ട്രാൻസ്പെയറന്റ് ഷീറ്റ് കൊണ്ട് നന്നായിട്ട് മൂടി ചുറ്റും എയർ ടൈറ്റ് ആക്കും. ഒട്ടും എയർ കയറാത്ത രീതിയിൽ ആക്കി നല്ല വെയിലത്ത് ഒരു 40 ദിവസം ഇട്ടേക്കും. ഈ മണ്ണ് അങ്ങനെ അവിടെ കിടന്ന് സർവ്വവിധ കീടങ്ങളും രോഗാണുക്കളും എല്ലാം അതിനകത്ത് നശിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മായം ചേർക്കുന്നതുകൊണ്ട് അതിന്റെ pH നല്ല കൺട്രോൾ ആകും. അപ്പൊ ആ മണ്ണ് ഒരു ചട്ടി എടുത്താൽ 1:1:1 എന്ന അനുപാതത്തില് ചാണകപ്പൊടിയോ മറ്റെന്തെങ്കിലും കമ്പോസ്റ്റ് വളങ്ങളോ, ഒന്നിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ അടുക്കള കമ്പോസ്റ്റ് അല്ലെങ്കിൽ കോഴിവള കമ്പോസ്റ്റ്, ഇതിലേതെങ്കിലും ഒന്ന്. പിന്നെ ഞാൻ വേറൊരു മീഡിയം ആയിട്ട് ചേർക്കുന്നത് ഉമ്മിയാണ്. ഒരു ചട്ടി മണ്ണിന് 1 ചട്ടി ഉമ്മി, 1 ചട്ടി വള, 1 പിടി എല്ലുപൊടി, 1 പിടി വേപ്പിൻപിണ്ണാക്ക്, പിന്നെ കുറച്ച് സ്യൂഡോമോണാസ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്രോബാഗിന്റെ അടിയിൽ നല്ലോണം കരിയിലയിട്ട് ശേഷം പകുതി ഭാഗം മാത്രം ഇത് നിറയ്ക്കുന്നു. നിറച്ച് ഇത് നല്ലോണം നനച്ച് ഇതിന്റെ ചൂട് മാറിയതിന് ശേഷം ആണ് 4 ഇലപ്പരുവത്തിലുള്ള തൈകള് ഇതിനകത്ത് നടുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് നേരം സ്യൂഡോമോണാസിൽ മുക്കി വെക്കും. മുക്കി വെച്ചതിന് ശേഷം ഇതിന്റെ നടുവിലൊരു ചെറിയ കുഴിയെടുത്ത് ഒരു നുള്ളു വാം അതിനകത്ത് ഇട്ടതിന് ശേഷമാണ് ചെടികൾ
1: നടുന്നത്.
0: അതെ, എല്ലാവിധ ജീവാണു
1: നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമോ?
0: ഇത് കൊട്ടാരക്കര കേക്ക് ഉണ്ടല്ലോ, ഞാൻ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കും.
1: വാം എത്ര ഇടും?
0: വാം ഒരു നുള്ള്, ഒരു ചെറിയ ടീസ്പൂൺ ഇത്ത് വാങ്ങാനാണ് ഒരു നുള്ള്. മറ്റേ ചെടികൾക്കാണെങ്കിൽ ഒരു ചെറിയ നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന സ്പൂൺ ഇല്ലേ, അതിനൊരു സ്പൂൺ ഇട്ട് ആണ് ഇത് നടുന്നത്. എന്നിട്ട് ഈ ചെടികള് തണലത്ത് തന്നെ കീപ്പ് ചെയ്യും. ഇത് വേരൊന്ന് പിടിച്ചതിന് ശേഷം നല്ല വെയിലില് നല്ല ഇടയകല വിട്ട് നല്ലോണം സൂര്യപ്രകാശം ഓരോ ചെടിക്കും കിട്ടത്തക്ക രീതിയിൽ ഇവരെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ചെടികള് ഒരു 10 ദിവസത്തിന് ശേഷം വളങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നത്. പിന്നീട് കൊടുക്കുന്ന വളങ്ങളെല്ലാം സ്ലറി രൂപത്തിലുള്ള വളങ്ങളെ കൊടുക്കുന്നുള്ളൂ. ആദ്യത്തെ ആ ഒരു സമയം കൊടുക്കുന്ന ഖരരൂപത്തിലുള്ള

0: വളങ്ങളെ കൊടുക്കത്തുള്ളൂ. പിന്നീട് സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ, അത് മെയിൻലി കടലപ്പിണ്ണാക്കിന്റെ സ്ലറിയും കോഴിവള സ്ലറിയും, ഈ രണ്ട് സ്ലറികളാണ് ഞാൻ കൊടുക്കുന്നത്.
1: ഇത് എത്ര ഇടവേളയിലാണ് കൊടുക്കുന്നത്?
0: ആഴ്ചയിൽ രണ്ടു തവണ കൊടുക്കും. ഈ കടലപ്പിണ്ണാക്കിന്റെ സ്ലറി എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പച്ചച്ചാണകം, പിന്നെ ഒരുണ്ട ശർക്കര, മുരിങ്ങയില, നമ്മുടെ ശീമൊക്കുന്നയില, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഏഴ് ദിവസം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ രണ്ടു നേരം ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് പത്തരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് നമ്മൾ നേർപ്പിച്ചൊഴിച്ചു കൊടുക്കും. ഈ കോഴിവള സ്ലറി ആണെങ്കിൽ പച്ചക്കോഴി കാഷ്ടം നമ്മളെടുത്ത് അര ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിക്കും. നിറയെ വെള്ളം ഒഴിച്ച് ഇതേ പ്രോസസ്സ് ഏഴ് ദിവസം വെച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ രണ്ടു നേരവും ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് വളരെയധികം നേർപ്പിച്ച്, എത്രയും നേർപ്പിക്കാം അത്രയും നേർപ്പിക്കും, കാരണം കോഴിവളം ചൂടാണ്. പൊളിച്ചു കഴിയുമ്പോൾ അതിന്റെ ചൂടൊക്കെ മാറും, എങ്കിൽ പോലും നന്നായിട്ട് നേർപ്പിച്ച് ചെടികൾ കൊഴിച്ചു. ഇത് നല്ല സൂപ്പർ ഒരു വളമാണ്. പിന്നീട് കൊടുക്കുന്നത് ഫിഷമിന് കൊടുക്കും. അതും സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര. അപ്പൊ മത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു, ശർക്കര പൊടിക്കുന്നു, ഇത് ലെയർ ലെയർ ആയിട്ട് കുപ്പികളിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കും. 45 ഇതിനകത്തുനിന്ന് അരിച്ചെടുത്ത് നമ്മൾ ബാക്കി പിശിട്ട് കളയും. വേറെയും വലിയ മരത്തിന്റെ ചുവട്ടിലോ വലിയ ഇടും. ലിക്വിഡായിട്ടുള്ള സാധനം ഒരു 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ആയിട്ട് കൊടുക്കും. 5 ml ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എഗ്ഗമിനോ, എഗ്ഗമിനോ ഇതേ പ്രോസസ്സ് തന്നെ. ഒരു മുട്ട അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള നാരങ്ങാനീര്, പിന്നെ 25 g ശർക്കര, ഇത് ഒരു ബോട്ടിലിൽ ഇട്ടിട്ട് അടച്ചു വെക്കുന്നു. 45 ദിവസം കഴിഞ്ഞ് ഇതും എടുത്ത് ഇതേ പ്രോസസ്സ് തന്നെ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെടികൾ ഇഷ്ടംപോലെ പൂക്കാനും കായ്ക്കാനും പൂക്കൾ കായകൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും
1: റെഗുലർ ആയിട്ട് കൊടുക്കുമ്പോൾ കീടങ്ങളും മൃഗങ്ങളും
0: ഒന്നും വരില്ല. പിന്നെ കൊടുക്കുന്നത് മോര് ശർക്കര. ഒരു 1/2 ലിറ്റർ തൈര് മോരാക്കി ഒരുണ്ട ശർക്കര ഇട്ട് വെക്കുന്നു, 3 ദിവസം വെക്കുന്നു. 3 പക്കം നമുക്കിത് എടുത്തിട്ട് അതിനകത്ത് നിന്ന് 30 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് സ്പ്രേ ആയിട്ട് കൊടുത്ത കീടനാശിനിയുമാണ്. ചെടികൾ പുഷ്പിക്കാൻ ഭയങ്കര ഒരു ഉത്തേജകമാണിത്. പിന്നെ ചെയ്യുന്ന ഒരു വളം എന്ന് വെച്ചാല് പഴത്തൊലി, ശർക്കര, തേങ്ങാവെള്ളം, ഇതെല്ലാം നമ്മൾ വേസ്റ്റ് ആയിട്ട് വീട്ടിൽ കളയുന്ന സാധനങ്ങളാണ്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് ഒരു സാധനം പോലും ഞാൻ കളയുന്നില്ല. അപ്പൊ ഇത് നമ്മൾ കുപ്പിയിൽ അടച്ചു വെക്കുന്നു, അതിലൊരു ശകല ഈസ്റ്റ് ഇട്ട് വെക്കുന്നു. ഇതും ചെടികള് പൂക്കാറാവുന്ന സമയത്ത്, അതായത് വളർച്ച കഴിഞ്ഞ് മുട്ടിടുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും. തക്കാളിക്കും മുളകിനും എല്ലാത്തിനും, പ്രത്യേകിച്ചും തക്കാളിലും മുളകിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും.
1: അങ്ങനെ
0: നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ എങ്ങനെയാ നമ്മൾ നോക്കുന്നത്, അതുപോലെ നമ്മളെ ചെടികളെ നോക്കണം. നോക്കുമ്പോ അതിൻ്റെതായ ഒരു ഫലം അവർ നമുക്ക് തിരിച്ചു തരും. നമ്മളോട് ആ സ്നേഹം ഫലങ്ങളിലൂടെ നമുക്ക് തിരിച്ചു തരും. എല്ലാ ദിവസവും ഒരു കൃത്യമായ പരിചരണം അവർക്ക് കൊടുത്താല് തീർച്ചയായിട്ടും കൃഷി ഒരു നഷ്ടമാവില്ല. എന്റെ അനുഭവത്തിൽ എന്റെ കുഞ്ഞ് ടെറസിൽ നിന്ന് കിട്ടുന്ന വിളവുകള് അതിന് ഉദാഹരണമാണ്.
1: പലതവണ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് താങ്കൾ ഈ കൃഷി ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മാതിരി വളങ്ങളെല്ലാം ഇതേമാതിരി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നു, ഇതെല്ലാം ഉണ്ടാക്കുന്നു, ഒരു കാര്യവും വേസ്റ്റ് ആക്കുന്നില്ല. താങ്കളുടെ ഈ ഒരു അനുഭവം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നുണ്ടോ? താങ്കളുടെ അടുത്ത് ആൾക്കാർ വരാറുണ്ടോ?
0: എന്റെ അടുത്ത് ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. എന്റെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാർ ചോദിക്കണം. അവരിലൊക്കെ ഞാൻ സമയം കണ്ടെത്തി അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതേ പ്രോസസ്സുകളെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്കൂടെ ഒന്ന് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതി.
1: ഇങ്ങനെ എല്ലാവരും ചെയ്താൽ എനിക്ക് തോന്നുന്നു സ്വന്തം ആവശ്യത്തിനുള്ള
0: പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കേണ്ടി വരില്ല. കാരണം ഞാൻ ഇപ്പൊ ഒരു 10 വർഷത്തോളമായി എന്തെങ്കിലും പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട്. പച്ചക്കറികളാണേലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണേലും സമയാസമയങ്ങളിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാല് നല്ല വിളവ് കിട്ടും.
1: ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന്
0: ഞാൻ നേടിയെടുത്ത അറിവുകളാണ്. പിന്നെ ഇതിനൊക്കെ കീടങ്ങളുടെ ഇതിനു വേണ്ടി ഞാൻ ജീവാണു വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. മറ്റേ ബുവേറിയ, വെർട്ടിസീലിയം, സ്യൂഡോമണാസ്, ട്രൈക്കോഡർമ, വാമ, ഇങ്ങനെയുള്ള ജീവാണു വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും
1: വരത്തില്ല
0: എന്നുള്ളതാണ്. അതായത് ചെടിക്ക് രോഗം വരാൻ ഞാൻ പറഞ്ഞില്ലേ, 10 ദിവസം കഴിയുമ്പോൾ തൊട്ട് വളപ്രയോഗവും കീടനിയന്ത്രണവും നമ്മൾ തുടങ്ങിയിരിക്കണം. അപ്പൊ അങ്ങനെ അത് കൃത്യമായ ഒരു ഇടവേളയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും വരത്തില്ല. പിന്നെ മഞ്ഞക്കെണി, നീലക്കെണി, ഇതൊക്കെ ഞാൻ തൂക്കിയിട്ടുണ്ട് ചെറിയ പ്രാണികളെ അട്രാക്ട് ചെയ്യാനും ഒക്കെ. പിന്നെ ഫെറമോൺ ട്രാപ്പ്, മറ്റേ കയ്ച്ച പോലെയുള്ളതിനെ അട്രാക്ട്, അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു നിരീക്ഷണം അവർക്ക് വേണം.
1: അപ്പൊ അനിതാജി, താങ്കളുടെ ഇത് കേട്ടിട്ട് തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നു. എല്ലാ കാര്യവും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാവിധ കെണികളും ഉണ്ട്, ജൈവവളങ്ങളും ചെയ്യുന്നുണ്ട്, പിന്നെ പറഞ്ഞു അത് മണ്ണൊരുക്കമൊക്കെ എല്ലാം കൃത്യമായിട്ട്. അപ്പൊ ഇതൊക്കെ നേരായിട്ട് ഒരു നല്ല സയന്റിഫിക് അല്ലെങ്കിൽ ശാസ്ത്രീയ രീതിയിൽ തന്നെയാണ് താങ്കൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് താങ്കൾക്ക് അത് കിട്ടുന്നു.

0: എനിക്ക് തോന്നി നമ്മുടെ ഈ ഒരു ചർച്ച കേൾക്കുന്നവർക്കും നല്ലൊരു പ്രചോദനം കിട്ടും. താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലി തന്നെ നമുക്ക് പറഞ്ഞു തന്ന് വളരെ നന്ദി.
1: ഊർജസ്വരയായ കൃഷിയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഈ കർഷകയുടെ വാക്കുകൾ എത്ര പ്രചോദനമാണ് നൽകുന്നത് അല്ലേ? അസൗകര്യങ്ങളെ സൗകര്യങ്ങളാക്കി മാറ്റുന്ന ഇത്തരം കർഷകർ എല്ലാവർക്കും ഒരു മാതൃകയാണ്. സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന ശ്രീമതി അനിത കാസിമുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീമതി അനിത കാസിമിന്റെ ഫോൺ നമ്പർ 9497324254.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പണ്ടൊക്കെ എണ്ണ തേച്ച് കുളി മലയാളികളുടെ ഒരു ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് അതിനെ തീരെ ഉപേക്ഷിച്ച മട്ടാണ്. ദിവസവുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരത്തിന്റെ സർവീസിംഗിന് വേണ്ടി തീർച്ചയായും മാറ്റിവെക്കണം. തലയിൽ, പാദത്തിൽ, ചെവിയിൽ ഇവിടൊക്കെ വിശേഷിച്ചും എണ്ണ തേക്കണം. എണ്ണയിട്ട് തലയ്ക്ക് സ്വല്പം മസാജ് ചെയ്താൽ മുടി കൊഴിച്ചിൽ, മുടി മുറിഞ്ഞു പോകൽ, മുടി നരയ്ക്കൽ ഇവയൊക്കെ ഒരു പരിധിവരെ തടയാനും സാധിക്കും. അടുത്തതായി നമ്മുടെ ശരീരത്തിനെ എപ്പോഴും വഹിക്കുന്ന പാദങ്ങൾക്കും മുട്ടുകൾക്കും എണ്ണയിട്ടൊരു ശുശ്രൂഷ. തീർച്ചയായും അത് നിങ്ങളുടെ പാദങ്ങളുടെ ക്ഷീണം തീർക്കുകയും വിണ്ടുകീറൽ മാറ്റുകയും ബലം കൊടുക്കുകയും ഇതിനെല്ലാം ഉപരി നല്ല ഉറക്കത്തെ തരികയും ചെയ്യും.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
3: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ ഇ.കെ.വൈ.സി പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം.
4: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പുതുതായി വെച്ച ഒരു തേനീച്ച കോളനി വീണ്ടും എത്ര ദിവസം കഴിഞ്ഞാണ് വിഭജിക്കാൻ കഴിയുന്നത്? ഉത്തരം ഇതാണ്, യോജിച്ച കാലാവസ്ഥയിൽ പൂമ്പൊടിയുടെയും നെറ്ററിന്റെയും ലഭ്യതയ്ക്കനുസരിച്ച് നല്ല വളർച്ചയുള്ള ഒരു തേനീച്ച കോളനി 2 മുതൽ 2.5 മാസം കൊണ്ടുവരെ വിഭജിക്കാൻ കഴിയും. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന ഫലവർഗവിള പുഷ്പകൃഷി ഔഷധത്തോട്ടം വികസന പദ്ധതിയുടെ ഭാഗമായി ഉള്ളൂർ കൃഷിഭവൻ പരിധിയിൽ ചെഞ്ചേരിയിൽ പപ്പായ കൃഷിയുടെ മാതൃകാ തോട്ടം ഒരുക്കിയിട്ടുണ്ട്. കൃത്യതാ കൃഷി അനുവർത്തിച്ചു വരുന്ന VS പത്മകുമാറിന്റെ മാതൃകാ തോട്ടത്തിലെ പപ്പായ വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. അത്യുൽപാദന ശേഷിയുള്ള റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം 24/6/2026 ഉച്ചയ്ക്ക് 12 മണിക്ക് ചെഞ്ചേരി മഹിഷാസുരമർദ്ദിനി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നതാണ്. പ്രസ്തുത ചടങ്ങിൽ വെച്ച് കർഷകൻ VS പത്മകുമാറിനെ കൃഷിവകുപ്പ് മന്ത്രി ആദരിക്കുന്നു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കിടവിള ബ്ലോക്കിന് കീഴിലുള്ള ആര്യംകോട്, ഒറ്റശേഖരമംഗലം, കള്ളിക്കാട്, അമ്പൂരി, വെള്ളറട, പെരിങ്കിടവിള, കുന്നത്തുകാൽ, പെരുമ്പഴുതൂർ, കൊല്ലയിൽ എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ആര്യംകോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അഖില ജീവി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7907752989 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ജൂൺ 27 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പർ 04872434566. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിലേക്കായി ചെണ്ടുമല്ലി തൈകൾ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് PR അറിയിച്ചു. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600 രൂപ, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കോട്ടയം 26,000, പാലാ 23,900, എറണാകുളം 22,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 12,800, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100 രൂപ, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800 രൂപ. ഉഴുന്നുപിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,900 രൂപ, കട്ടപ്പന 2,800 രൂപ. ഇതോടെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ ദശലക്ഷക്കണക്കിന് പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൌകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജ്ജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ഇരു നേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയർഡ് മേജർ ജനറൽ അമീർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം അമീർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുരക്ഷയൊരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CISF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെണ്ടി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CISF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൌൺസിലിംഗ് നൽകുന്ന CISFന്റെ പ്രൊജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
2: ജവാനോ കാ കല്യാൺ ഔർ ഉൻകെ പരിവാർ കി സന്തുഷ്ടി മാന്യ പ്രധാനമന്ത്രി ജി കി സർക്കാർ കി സർവോച്ച പ്രാധാന്യമേ ഏക ഹൈ. ജവാനോ കെ മാനസിക തനാവ് കോ ദൂർ കർനേ ഔർ ഉൻകാ മനോബല് ബനായേ രഖ്നേ കേ ലിയേ CISF കാ പ്രൊജക്ട് മൻ ഹജാരോ കർമിയോ ഔർ ഉൻകെ പരിവാരോ കി കൌൺസിലിംഗ് കർ റഹാ ഹൈ.
1: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന 2 വർഷക്കാലം എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യ നന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കര ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും

0: ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആന്റ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശിതരൂർ എംപി അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. GB രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്കെത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്റ്റ് 1-3 ഗോളുകൾക്ക് ന്യൂസിലന്റിനെ പരാജയപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-18 ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. തെരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഡിസൈനിംഗ് ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ് ദിശ 2.0 എന്ന പേരിൽ പരിഷ്കരിച്ച് ഈ വർഷം April 1 മുതൽ 2031 March 31 വരെ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത ന്യായസേതു ചാറ്റ് ബോട്ടും ഉൾപ്പെടുന്ന വിധി സഞ്ജീവനി എന്ന പുതിയ ഘടകത്തോടെയാണ് ഇത് പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയമനീതി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മപുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ജോനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
4: യാത്രയും സാഹസികതയും ഒന്നുചേരുന്ന സാഹിത്യകൃതികൾ ലോക സാഹിത്യത്തിൽ എക്കാലവും ക്ലാസിക് പദവി അലങ്കരിക്കുന്ന കൃതികളാണ്. മനുഷ്യഭാവനയെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് നയിക്കുന്ന അത്തരമൊരു നോവലുണ്ട് ലോക സാഹിത്യത്തിൽ, ഗള്ളിവറുടെ യാത്രകൾ, ജൊനാഥാൻ സ്വിഫ്റ്റിന്റെ മാസ്റ്റർപീസ്. ഗള്ളിവറുടെ അത്ഭുത യാത്രകളിലേക്ക് നമുക്കൊരു യാത്ര പോയി വരാം.
5: ലോക സാഹിത്യത്തിലെ ആക്ഷേപഹാസ്യ കഥാകാരന്മാരിൽ പ്രമുഖനാണ് ജൊനാഥാൻ സ്വിഫ്റ്റ്. 1667 അയർലൻഡിലെ ഡബ്ലിനിൽ ജനനം. ഒരു ആംഗ്ലോ ഐറിഷ് എഴുത്തുകാരനായി ഖ്യാതി നേടിയ ജൊനാഥാൻ സ്വിഫ്റ്റിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ഗളിവറുടെ യാത്രകൾ. ആക്ഷേപഹാസ്യകാരൻ എന്നതിലുപരി രാഷ്ട്രീയ പത്രപ്രവർത്തകൻ, വേദപണ്ഡിതൻ എന്ന നിലയിലും സ്വിഫ്റ്റ് പ്രശസ്തി നേടി.
4: ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതിയിലെ നായകൻ ഗള്ളിവറാണ്. ഒരുപാട് ദൂരെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്ന തോന്നലിൽ കപ്പൽ യാത്ര പഠിക്കുകയാണ് ഗള്ളിവർ. നാവിഗേഷൻ എന്ന ശാസ്ത്രം സഞ്ചാരത്തിന്റെ ഭൂപടം നിവർത്തുമെന്ന് ഗള്ളിവർ മനസ്സിൽ സ്വപ്നം കാണുന്നു. ഒരു സർജനായി കപ്പലിൽ കയറിപ്പറ്റുന്നതോടെ ഗള്ളിവർ തന്റെ സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടങ്ങുന്നു. 4 വിചിത്ര രാജ്യങ്ങളിൽ കൂടിയാണ് ആ ഗംഭീര കപ്പൽ കടന്നുപോകുന്നത്.
6: സൂര്യപ്രകാശം എന്റെ മുഖത്തേക്ക് വന്നു പതിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്നു. കൈയും കാലുമെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. തല ഒന്ന് ഉയർത്താൻ കഴിയില്ല. മുടികൾ ആണികൊണ്ട് ഭൂമിയോട് ബന്ധിച്ചിരിക്കുകയാണ്. 100,000 കയറുകൾ കൊണ്ട് എന്റെ ശരീരം നിലത്ത് ബന്ധിച്ചിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. താഴെ നിന്ന് ആരവം കേൾക്കാം. ഞാൻ ആകാശത്തേക്ക് മുഖമുയർത്തി. കപ്പൽ ഛേദം സംഭവിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. സഹയാത്രികരെല്ലാം കടലിൽ മുങ്ങിപ്പോയി. ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
4: ഗള്ളിവറുടെ യാത്രകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാംഷെയറിലെ ഒരു പ്രഭുവിന്റെ മകനാണ് ഗള്ളിവർ. പ്രഭുവിന് 5 മക്കൾ. അതിൽ മൂന്നാമനാണ് ഗള്ളിവർ. 14 വയസ്സിൽ പ്രഭു ഗള്ളിവറിനെ കേംബ്രിഡ്ജിൽ വിദ്യാഭ്യാസത്തിനയച്ചു. 3 പഠനശേഷം യുവാവ് ലണ്ടനിലേക്ക് പോയി. അവിടെ ജെയിംസ് ബേറ്റ്സ് എന്ന സർജന്റെ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചു. ഒഴിവുസമയങ്ങളിൽ മിടുക്കനായ ഗള്ളിവർ കണക്ക്, ഭൌതികശാസ്ത്രം, ദിശായാന ശാസ്ത്രം എന്നിവയെല്ലാം പഠിക്കാൻ സമയം കണ്ടെത്തി. കടൽയാത്രകൾ, അതും സാഹസിക യാത്രകൾ, ആ യുവാവിനെ ആവേശം കൊള്ളിച്ചു.
5: ബേറ്റ്സിനൊപ്പമുള്ള പഠനത്തിനുശേഷം ഗുരു തന്നെ യുവാവിന് വിവിധ കപ്പലുകളിൽ ഡോക്ടറായി ജോലി വാങ്ങി നൽകുന്നു. ഇതിനിടയിൽ ഗളിവർ മേരി ബട്ടൺ എന്ന സുന്ദരിയായ യുവതിയെ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷം ഒരു ഡിസ്പെൻസറി തുടങ്ങിയെങ്കിലും അത് പ്രതീക്ഷിച്ച പോലെ വിജയിക്കാത്തതിനാൽ ഗളിവർ വീണ്ടും കപ്പലിൽ ഭിഷഗ്വരനായി തൊഴിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1699 May 4 ആന്റലോപ്പ് എന്ന തീരത്ത് നിന്നും ബ്രിസ്റ്റോൾ തീരത്തേക്ക് പുറപ്പെടുന്ന കപ്പലിൽ ഗള്ളിവറും യാത്ര പുറപ്പെടുന്നു. എന്നാൽ കൊടുങ്കാറ്റും പേമാരിയും മൂലം കടൽ പ്രക്ഷുബ്ധമായി. കപ്പൽ ദിശയറിയാതെ ഉഴറി. ഭക്ഷണം തീർന്നു. അസുഖബാധിതരായി 12 യാത്രക്കാർ മരിച്ചു. 6 സുഹൃത്തുക്കളോടൊപ്പം കപ്പലിലെ ചെറുവള്ളത്തിൽ ഗള്ളിവർ തീരം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. കപ്പൽ ഒരു കരിമ്പാറക്കെട്ടിൽ ഇടിച്ചു തകർന്നു. ചെറിയ ബോട്ടും ആടിയുലഞ്ഞു. ഗള്ളിവർ മാത്രം നീന്തിക്കരയ്ക്കെത്തി. അങ്ങനെയാണ് ഗള്ളിവർ കുള്ളന്മാരുടെ ദ്വീപായ ലില്ലിപുട്ടിൽ എത്തപ്പെട്ടത്.
4: ലില്ലിപുട്ടിൽ 1.5 നീളമുള്ള വിചിത്ര മനുഷ്യരാണ് താമസിക്കുന്നത്. ഭീമാകാരനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവർ ഭയന്നുപോയി. അവർ പട്ടാളക്കാരുടെ സഹായത്തോടെ ഗള്ളിവറിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. തലസ്ഥാന നഗരിയിലാണ് രാജകൊട്ടാരം. ഒരു വലിയ രഥത്തിൽ 1000 കുള്ളന്മാർ ചേർന്ന് വലിച്ചാണ് കൊട്ടാരത്തിൽ ഗള്ളിവറിനെ എത്തിച്ചത്. ആൾക്കൂട്ടം വലിയ മനുഷ്യനെ കാണാൻ തിക്കിത്തിരക്കി. ലില്ലിപുട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും അവിടെയെത്തി. അവസാനം ചക്രവർത്തി ഗള്ളിവറിനെ കാണാനെത്തി. രഥത്തിൽ ബന്ധിതനായി കിടന്നുകൊണ്ട് ഗള്ളിവർ ചക്രവർത്തിയെ കണ്ടു. രാജാവ് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഷ മനസ്സിലായില്ല. രാജാവ് രാജകീയ ഭോജ്യങ്ങൾ അതിഥിക്ക് നൽകാൻ ഉത്തരവിട്ടു. 600 സേവകർ അതിഥിയെ ശുശ്രൂഷിക്കാനായി നിയോഗിക്കപ്പെട്ടു. ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയുടെ കൈവശമുള്ള തോക്കും മറ്റ് സാധനങ്ങളും കരുതലായി വാങ്ങി.
5: അപകടകരമായത് എന്നു തോന്നിയ എല്ലാ സാധനങ്ങളും വാങ്ങിയ ശേഷം രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഗള്ളിവറുടെ ശരീരത്തിലെ കെട്ടുകളെല്ലാം പട്ടാളക്കാർ അഴിച്ചു. അതിഥിയെ സന്തോഷിപ്പിക്കാനായി ആയോധന കലകളും മറ്റ് തന്ത്രങ്ങളും കൊട്ടാരത്തിലുള്ളവർ പ്രദർശിപ്പിച്ചു. ഗള്ളിവറും തന്റെ ചില കായിക കലാപ്രകടനങ്ങൾ ചക്രവർത്തിക്ക് മുൻപിൽ കാഴ്ചവച്ചു. ഗള്ളിവറിന്റെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് നിർദ്ദേശങ്ങൾ ചക്രവർത്തി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. താൻ എത്തപ്പെട്ട വിചിത്രമായ രാജ്യം ഗള്ളിവറിനെ അമ്പരപ്പിക്കുന്നുണ്ടെങ്കിലും ആ ദ്വീപും ദ്വീപിലെ കുള്ളന്മാരായ മനുഷ്യരും ആ ഭരണകൂടവും സാഹസികത ഇഷ്ടപ്പെടുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളുടെ ഒരു വലിയ ലോകം തുറക്കുന്നു.
4: സ്വതന്ത്രനായ ശേഷം ലില്ലിപുട്ടിന്റെ തലസ്ഥാനമായ മിൽഡൻഡോ സന്ദർശിക്കാൻ ഗള്ളിവർ പദ്ധതിയിട്ടു. തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ചക്രവർത്തി പ്രജകളോട് വീടടച്ച് അകത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. വലിയ മനുഷ്യൻ നടക്കുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയമായിരുന്നു കാരണം. ഗള്ളിവർ പട്ടണം മുഴുവൻ ചുറ്റി നടന്നു കണ്ടു. ആളുകളെ ആരെയും തെരുവിൽ കാണാനില്ലായിരുന്നു. എങ്കിലും അവർ ജനാലപ്പഴുതിലൂടെ വിചിത്രനായ അതിഥിയെ നിരീക്ഷിച്ചു. ഗള്ളിവർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പട്ടണം കാണുകയും രാജകുമാരിയെയും രാജകുമാരനെയും റാണിയെയും കാണുകയും ചെയ്തു. അവർ അയാളെ നോക്കി പുഞ്ചിരിച്ചു. റാണി അയാൾക്ക് കരം നീട്ടുകയും ഗള്ളിവർ റാണിയുടെ കയ്യിൽ ചുംബിക്കുകയും ചെയ്തു.
6: ഒരു ദിവസം എന്റെ വീട്ടിലേക്ക്, അതായത് എനിക്ക് ലില്ലിപുട്ടിലെ ചക്രവർത്തി നൽകിയ അതിഥി മന്ദിരത്തിലേക്ക് രഹസ്യവകുപ്പ് മന്ത്രി എത്തി. പരമരഹസ്യമായ ഒരു കാര്യം മന്ത്രി എന്നോട് പങ്കുവച്ചു. ലില്ലിപുട്ടിൽ ഏതു നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ആഭ്യന്തര യുദ്ധത്തിനാണ് സാധ്യത. രാജ്യത്ത് 2 വിഭാഗക്കാരുണ്ട്. അതോടൊപ്പം രാജ്യത്തിന് പുറത്തുനിന്നും ഈ അവസരം നോക്കി ശത്രുക്കൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ശത്രുരാജ്യം തന്നെയാണ് ആഭ്യന്തര യുദ്ധത്തിലേക്കും തങ്ങളെ തള്ളിവിടുന്നതെന്ന് രഹസ്യവകുപ്പ് മന്ത്രി എന്നെ അറിയിച്ചു. ആരുടെയും പക്ഷം ചേരാതെ രാജാവിനെ സംരക്ഷിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു.
4: ബ്ലിഫെസ്കു എന്നാണ് ലില്ലിപുട്ടിന്റെ ശത്രുരാജ്യത്തിന്റെ പേര്. ഗള്ളിവർ അതിർത്തി വരെ നടന്ന് ശത്രുരാജ്യത്തെ പടനീക്കങ്ങൾ ശ്രദ്ധിച്ചു. ശത്രുരാജ്യത്തിന്റെ ചെറിയ യാനങ്ങൾ ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നത് ഗള്ളിവർ ശ്രദ്ധിച്ചു. അസാധാരണമായ രീതിയിൽ വലിപ്പമുള്ള ഒരു ഭീമാകാരനായ മനുഷ്യൻ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ നടന്നുവരുന്നത് കണ്ടപ്പോൾ ശത്രുക്കൾ ഭയന്നു വിറച്ചു. അവർ ചെറിയ അമ്പുകൾ ഗള്ളിവറിന് നേരെ തൊടുത്തുവിട്ടു. എന്നാൽ അതൊക്കെ തീപ്പെട്ടിക്കമ്പുകൾ കൊള്ളുന്നതുപോലെയാണ് ഗള്ളിവറിന് തോന്നിയത്. കപ്പലുകളെ അത്രയും ലില്ലിപുട്ടിലെ രാജാവിനെ സാക്ഷിയാക്കി ഗള്ളിവർ നശിപ്പിച്ചു. ചക്രവർത്തിക്ക് സന്തോഷമായി. ശത്രുരാജ്യത്തെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യാനുള്ള ആഗ്രഹം രാജാവ് പ്രകടിപ്പിച്ചു.
5: മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ബ്ലിഫസ്കു എന്ന ശത്രുരാജ്യത്തു നിന്നും 6 അംബാസഡർമാർ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം സമാധാന ചർച്ചകൾക്കായി ലില്ലിപുട്ടിലെത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഗള്ളിവർ നേതൃത്വം നൽകി. ആ രാജ്യം സന്ദർശിക്കുന്നതിന് പ്രതിനിധി സംഘം ഗള്ളിവറിനെ ക്ഷണിച്ചു.
6: ലില്ലിപുട്ടിലെ പൊതുവായ സംസ്കാരം, നിയമം, ദർശനം, ഗവൺമെന്റിന്റെ രീതികൾ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് വിവരിക്കാം. മനുഷ്യരുടെ വലിപ്പം മാത്രമല്ല, ഇവിടത്തെ കിളികൾ, കന്നുകാലികൾ, മരങ്ങൾ എല്ലാം തീരെ വലിപ്പം കുറഞ്ഞതാണ്. ലില്ലിപുട്ടിലെ മനുഷ്യർക്ക് അനുയോജ്യമാവും വിധമാണ് മറ്റ് ജീവജാലങ്ങളുടെയും വലിപ്പം. മറ്റൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. എന്റെ നയനങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത തീരെ ചെറിയ മനുഷ്യരും ജീവജാലങ്ങളും ഇവിടെയുണ്ട്. ഇവരുടെ നിയമങ്ങൾ വിചിത്രമാണ്. ഒരാൾ മറ്റൊരാൾക്ക് കുറ്റം വിധിച്ചാൽ, ആരോപിതൻ താൻ നിഷ്കളങ്കനാണെന്ന് രാജാവിന്റെ മുമ്പിൽ തെളിയിച്ചാൽ കുറ്റം ആരോപിച്ചവന് വധശിക്ഷ ലഭിക്കും. ലില്ലിപുട്ടിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്. എല്ലാ പട്ടണത്തിലും നഴ്സറി സ്കൂളുകളും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. പൗരന്മാർ തങ്ങളുടെ കുട്ടികളെ നിർബന്ധമായും വിദ്യാലയങ്ങളിൽ ചേർത്തിരിക്കണം എന്ന നിയമം നിലനിൽക്കുന്നുണ്ട്. പൊതു ആരോഗ്യ സംവിധാനങ്ങളും ലില്ലിപുട്ടിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് യാചകരില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ കർഷകരുടെയും തൊഴിലാളികളുടെയും കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നിഷിദ്ധമാണ്. അവർക്ക് ബാലവേല നിഷ്കർഷിച്ചിരിക്കുന്നു.
4: ലില്ലിപുട്ടിൽ ഗള്ളിവർ 9 മാസവും 13 ദിവസവും താമസിച്ചു. ആ വാസക്കാലത്ത് വിചിത്രമായ പല അനുഭവങ്ങളിലൂടെയും ഗള്ളിവർ കടന്നുപോയി. 300 പേർ അയാൾക്ക് ഭക്ഷണം തയ്യാറാക്കി. 300 തയ്യൽക്കാർ ഒരുമിച്ച് തയ്ച്ച വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചത്. എന്നാൽ ഗള്ളിവറും ലില്ലിപുട്ട് എന്ന രാജ്യവും തമ്മിൽ ഗൂഢമായൊരു ബന്ധം വളർന്നുവന്നു. തങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്ന ഭീമാകാരനായ മനുഷ്യൻ തങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും ഒരുനാൾ ഭീഷണിയാകുമെന്ന് ചക്രവർത്തി ചിന്തിച്ചു. ഗള്ളിവറിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനുള്ള രഹസ്യ പദ്ധതി രാജാവിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു. കൂടാതെ രാജ്യദ്രോഹപരമായ കുറെ കുറ്റങ്ങൾ മന്ത്രിസഭ എഴുതി തയ്യാറാക്കി ഗള്ളിവറെ വായിച്ചു കേൾപ്പിച്ചു. താൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ ഈ രാജ്യം തവിടുപൊടിയാക്കാൻ കഴിയുമെന്ന് ഗള്ളിവർ ചിന്തിച്ചു.
5: എന്നാൽ ഗള്ളിവറിന് മറ്റൊരു പദ്ധതി തോന്നി. ബ്ലിഫസ്കുവിലെ രാജാവ് തന്നെ ആ രാജ്യം സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു. യാത്ര പോവുക. നിരവധി ദിവസത്തെ കപ്പൽ യാത്രയ്ക്ക് ശേഷം ഗള്ളിവർ ആ രാജ്യത്ത് എത്തുന്നു. ബ്ലിഫസ്കുവിലെ രാജാവും മന്ത്രിസഭയും യഥോചിതം ഗള്ളിവറിനെ സ്വീകരിച്ചു. ലില്ലിപുട്ടിനെ ആക്രമിക്കാൻ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഗള്ളിവറിനോട് രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും ഗള്ളിവർ തന്ത്രപൂർവം ആ പദ്ധതിയിൽ നിന്നും ഒഴിവാകുന്നു.
6: ഇതിനിടയിൽ ഞാൻ മടങ്ങിവരാത്തതിൽ ലില്ലിപുട്ടിലെ രാജാവിന് കടുത്ത ആശങ്ക തോന്നി. മന്ത്രിസഭയിലെ അംഗങ്ങൾ ഒരു പ്രതിനിധി സംഘത്തെ ശത്രുരാജ്യത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. ലില്ലിപുട്ടിൽ എനിക്ക് നേരിട്ട കടുത്ത നടപടികൾ എന്നെ വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ലില്ലിപുട്ടിലെ അംബാസിഡർമാർ നിരവധി ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ശത്രുരാജ്യത്ത് എത്തിച്ചേർന്നു. രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തപ്പെട്ട ആളാണ് ഞാനെന്ന് അവർ രാജാവിനെ അറിയിച്ചു. ബ്ലിഫസ്കുവിന് സമാധാനവും സന്തോഷവും വേണമെങ്കിൽ എന്നെ എത്രയും വേഗം ഒരു രഥത്തിൽ വരിഞ്ഞുകെട്ടി ലില്ലിപുട്ടിലേക്ക് മടക്കി അയക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ബ്ലിഫസ്കുവിലെ ചക്രവർത്തി ഉചിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്നെ രക്ഷിച്ചു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി എന്ന നിലയിൽ എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ലെങ്കിലും സ്വന്തം രാജ്യത്തേക്ക് അദ്ദേഹത്തെ മടക്കി അയക്കുകയാണ്.

0: വേണ്ടതെന്നും രാജാവ് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രാജാവ് തന്റെ മന്ത്രിസഭ വിളിച്ചുകൂട്ടി എന്നെ എന്റെ രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. ഒരു വലിയ ബോട്ട് ഉണ്ടാക്കുക എന്നതായിരുന്നു ആദ്യത്തെ ജോലി. 500 ജോലിക്കാരെ രാജാവ് അതിനായി നിയോഗിച്ചു. മരങ്ങൾ ഞാൻ തന്നെയാണ് മുറിച്ചിട്ടത്. ആശാരിമാരുടെ വലിയൊരു സംഘം തടിപ്പണിയിൽ മുഴുകി. 1 മാസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം ഞാൻ യാത്രയ്ക്ക് തയ്യാറായി. ജനങ്ങൾ എന്നെ അവസാനമായി ഒന്ന് കാണാൻ തിക്കിത്തിരക്കി. രാജകുടുംബവും എന്നെ സന്ദർശിച്ചു. ഞാൻ സാഷ്ടാംഗം പ്രണമിച്ച് എന്റെ ആദരം വ്യക്തമാക്കി. രാജാവ് 50 പണക്കിഴികൾ എനിക്ക് സമ്മാനിച്ചു. രാജാവിന്റെ ഒരു ഛായാചിത്രവും നൽകി. എല്ലാ ഉപഹാരങ്ങളും ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു. ഈ രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി 2 കാളകളെയും 6 പശുക്കളെയും സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ഞാൻ തീരുമാനിച്ചു. കുറച്ച് മനുഷ്യരെ കൂടി എന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചു. തന്റെ പ്രജകളെ വിട്ടുനൽകാൻ രാജാവ് തയ്യാറായില്ല. രാജാവിന്റെ നിർദ്ദേശപ്രകാരം പടയാളികൾ എന്റെ കീശകൾ വരെ പരിശോധിച്ചു. ഞാൻ ആരെയെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ എന്ന ഭയമുണ്ടാക്കി പലരും പരിഭ്രമം പരത്തി. 300 ആടുമാടുകളെയും നിരവധി പെട്ടികൾ നിറച്ച് ബ്രെഡും വീഞ്ഞും രാജാവ് എനിക്ക് സമ്മാനിച്ചു.
1: ഗള്ളിവറിന്റെ യാത്രകൾ എന്ന നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ തിരികെയുള്ള യാത്രയ്ക്ക് തയ്യാറാകുന്ന സാഹസിക സഞ്ചാരിയെയാണ് നാം നോവലിൽ കാണുന്നത്. താൻ ആഗ്രഹിച്ചതുപോലെ വിചിത്രമായ ദ്വീപുകൾ കാണാനും വിചിത്രരായ മനുഷ്യരുമായി ഇടകലർന്നു ജീവിക്കുവാനും ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കുവാൻ വേണ്ട അനുഭവങ്ങളും ഗള്ളിവർ സമ്പാദിച്ചു. ജീവിതമെന്നാൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയാണെന്ന് നോവലിലെ കഥാനായകൻ ഓർക്കുന്നുണ്ട്. ലില്ലിപുട്ടിലെയും ബ്ലിഫെക്സ്കുവിലെയും രാജകുടുംബാംഗങ്ങളും പ്രജകളും സാധാരണ മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും ഭക്ഷണ വൈവിധ്യങ്ങളും കാലാവസ്ഥയും വായനക്കാരനെ ആസ്വദിപ്പിക്കുന്ന വിധത്തിലാണ് ജൊനാഥൻ സ്വിഫ്റ്റ് ഈ കൃതി രചിച്ചിരിക്കുന്നത്.
2: കുള്ളന്മാരുടെ രാജ്യങ്ങളിലൂടെയുള്ള ഗള്ളിവറിന്റെ സാഹസിക യാത്രകൾ ആക്ഷേപഹാസ്യത്തിന്റെ സാഹിത്യശാഖയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കൃതിയായാണ് നിരൂപകർ വിലയിരുത്തുന്നത്. ആക്ഷേപഹാസ്യ സാഹിത്യത്തിലെ ഒരു ക്ലാസിക് രചന എന്ന പദവി ഗളിവരുടെ യാത്രകൾ എന്ന നോവലിന് പണ്ഡിതലോകം നൽകുന്നുണ്ട്. മനുഷ്യന്റെ വിഡ്ഢിത്തങ്ങളുടെ പ്രഹേളികകൾ അന്വേഷിക്കുന്ന ഉദാത്തമായ രചന എന്ന ഖ്യാതിയും ഈ നോവലിനുണ്ട്.
1: ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതി പുറത്തുവരുന്നത് പ്രസിദ്ധീകരിക്കപ്പെട്ടയുടൻ തന്നെ ഏറെ ശ്രദ്ധേയമായ ഈ രചന ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന എഴുത്തുകാരന് വിശ്വസാഹിത്യത്തിൽ പ്രമുഖസ്ഥാനം നേടിക്കൊടുത്തു. ഗള്ളിവർ നടത്തുന്ന 4 സാങ്കല്പിക യാത്രകളാണ് ഈ നോവലിൽ സവിസ്തരം വിവരിക്കുന്നത്. നിരവധി രചനകൾ തന്റേതായി ജൊനാഥൻ സ്വിഫ്റ്റ് ലോകസാഹിത്യത്തിന് സംഭാവന ചെയ്തെങ്കിലും ഗള്ളിവറുടെ യാത്രകളാണ് അതിലേറ്റവും പ്രശസ്തം. ലില്ലിപുട്ട് എന്ന കുള്ളന്മാരുടെ രാജ്യത്തുനിന്ന് തിരിച്ചെത്തിയ ശേഷവും ഗള്ളിവർ തന്റെ സാഹസിക യാത്രകൾ തുടരുന്നുണ്ട്.
2: സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ട പുസ്തകമെന്നാണ് ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതിയെക്കുറിച്ച് സാഹിത്യലോകം പറയുന്നത്. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട പുസ്തകം കൂടിയാണിത്. 18-ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിതസ്ഥിതിയെ അതിരൂക്ഷമായി ആക്ഷേപഹാസ്യത്തിന്റെ ഭാഷയിൽ വിമർശിക്കുന്ന കൃതിയാണിത്. യാത്രാവിവരണ കൃതിയായും ഈ നോവൽ വായിക്കപ്പെടുന്നു. ആന്റിലോപ്പ് എന്ന കപ്പലിൽ നടത്തുന്ന 1-ാമത്തെ യാത്രയും അഡ്വഞ്ചർ എന്ന കപ്പലിലെ 2-ാം യാത്രയും വായനയെ വിസ്മയത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്നു.
1: നോവൽ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ലില്ലിപുട്ടിൽ നിന്നും തുടങ്ങിയ യാത്രകൾ പല നാടുകൾ കടന്ന് വിചിത്രമായ അനുഭവങ്ങളിലൂടെ ഗള്ളിവറിനെ നടത്തി. ഒടുവിൽ അയാൾ സ്വന്തം രാജ്യത്തേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കപ്പൽ കയറുകയാണ്.
0: ആയിരത്തി 1701 സെപ്റ്റംബർ 24 തീയതി രാവിലെ 6 മണിക്ക് ഞാൻ തിരികെ എന്റെ രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. ഒരു ദിവസം മുഴുവൻ ഞാൻ കടലിലൂടെ തുഴഞ്ഞു. വൈകുന്നേരത്തോടെ ഒരു ചെറിയ ദ്വീപ് കണ്ടു. രാത്രി ആ ദ്വീപ് താവളമാക്കി. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. കടലിൽ നല്ല കാറ്റുണ്ടായിരുന്നു. ദൂരെ ഒരു കപ്പൽ കണ്ടു. ഞാൻ കൂവി വിളിച്ചു. ക്യാപ്റ്റൻ എന്നെ കണ്ടു. അവർ ആകാശത്തേക്ക് വെടി പൊട്ടിച്ചു. ഞാൻ എന്റെ ചെറിയ ബോട്ട് ആ കപ്പലിന് സമീപത്തേക്ക് അതിവേഗം കൊണ്ടുപോയി. കപ്പലിനടുത്തെത്തിയപ്പോഴാണ് അതൊരു ഇംഗ്ലീഷ് കപ്പലാണെന്ന് എനിക്ക് മനസ്സിലായത്. സന്തോഷം ഇരട്ടിയായി. ക്യാപ്റ്റൻ എന്നെ കപ്പലിലേക്ക് നയിച്ചു. മിസ്റ്റർ ജോൺ ബിഡൽ എന്നാണ് ക്യാപ്റ്റന്റെ പേര്. വളരെ സാഹസികനും അനുഭവ സമ്പത്തുമുള്ള വ്യക്തിയാണ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിനോട് ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു. അതെല്ലാം കേട്ടപ്പോൾ ക്യാപ്റ്റൻ അതിശയം കൂറി. കപ്പലിനോട് ചേർത്ത് എന്റെ ചെറിയ വള്ളം ബന്ധിച്ചു. ഇംഗ്ലണ്ടിലേക്ക് അവസാനം ഇതാ ഞാൻ യാത്ര പുറപ്പെടുന്നു. മാതൃനാട് കാണാനായി എന്റെ ഹൃദയം വ്യഗ്രത പൂണ്ടു. ലില്ലിപുട്ടിൽ നിന്നും ഞാൻ കൂടെ കരുതിയ കന്നുകാലികളെയും സാധന സാമഗ്രികളെയും കപ്പലിൽ കയറ്റി. ചെറിയ മൃഗങ്ങളെ കണ്ടപ്പോൾ ക്യാപ്റ്റന്റെ കൗതുകം ഇരട്ടിയായി. കപ്പലിലുള്ളവർ എന്റെ കഥകൾ കേട്ട് അമ്പരന്നു. മറ്റൊരു അതിശയമെന്ന് പറയുന്നത്, ദീർഘകാലമായുള്ള സുഹൃത്ത് പീറ്റർ വില്യംസ് കപ്പലിലുണ്ടായിരുന്നു എന്നതാണ്. എന്റെ അനുഭവങ്ങൾ ഞാൻ പീറ്ററിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കാത്തതിൽ അയാൾക്ക് അത്ഭുതം തോന്നുന്നുവെന്ന് പറഞ്ഞു. തിരികെയുള്ള യാത്രയിൽ നിർഭാഗ്യവശാൽ എന്റെ കുറച്ച് ആടുകളെ കപ്പലിലെ എലികൾ ഭക്ഷണമാക്കി. ഭാഗ്യത്തിന് ക്യാപ്റ്റൻ എലികൾക്ക് ബിസ്ക്കറ്റ് നൽകിയതിനാൽ ബാക്കിയുള്ള കന്നുകാലികൾ ജീവനോടെ തീരത്തെത്തി. 1702 ഏപ്രിൽ 13 തീയതി ഞങ്ങളുടെ കപ്പൽ ഇംഗ്ലണ്ടിലെത്തി. ഒരേ സമയം എനിക്ക് ആശ്വാസവും നിരാശയും തോന്നി. ഇത്രയും നാളത്തെ വിചിത്രമായ ജീവിതം, സാഹസികത നിറഞ്ഞ അനുഭവങ്ങൾ അവസാനിച്ചു എന്ന വിഷമം ഒരു ഭാഗത്ത്, മാതൃനാട്ടിൽ പ്രിയപ്പെട്ടവരുടെ സമീപമെത്തി എന്ന ആശ്വാസം മറുഭാഗത്ത്.
1: നോവൽ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഗള്ളിവർ എന്ന ഭിഷഗ്വരന്റെ സാഹസിക സ്നേഹിയുടെ അന്വേഷണങ്ങൾ വായനക്കാരുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കുന്ന വിധമാണ് ജൊനാഥൻ സ്വിഫ്റ്റ് ഈ കൃതി രചിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. അയർലൻഡ് എന്ന രാജ്യത്ത് ഡബ്ലിൻ പട്ടണത്തിൽ ജനിച്ച പ്രതിഭാശാലിയായ ഈ എഴുത്തുകാരൻ കുട്ടിക്കാലം മുതൽ തന്നെ പ്രതിഭ തെളിയിച്ചിരുന്നു. 14 വയസ്സിൽ പ്രശസ്തമായ ട്രിനിറ്റി കോളേജിൽ നിന്നും വിദ്യാഭ്യാസം തുടങ്ങി 18 വയസ്സിൽ ബിരുദം നേടി. സർ വില്യം ടെമ്പിൾ എന്ന ഉന്നത സ്ഥാനീയന്റെ കീഴിൽ ജോലി ചെയ്യവേ ഇംഗ്ലണ്ടിലെ രാജകുടുംബവുമായി ജൊനാഥൻ സ്വിഫ്റ്റ് അടുത്തു പരിചയപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖലയിലും സാഹിത്യ ജീവിതത്തിലും പുതിയ വഴിത്തിരിവായി. തുടർന്ന് സ്വിഫ്റ്റ് ഒരു പള്ളി വികാരിയായി ദൈവിക ശുശ്രൂഷ നിർവഹിച്ചു. ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി എ ടെയിൽ ഓഫ് എ ടബ് എന്ന രചനയാണ്. തുടർന്ന് ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്ന കൃതി പുറത്തിറങ്ങി. എന്നാൽ രണ്ട് പുസ്തകത്തിലും എഴുത്തുകാരൻ സ്വന്തം പേര് നൽകിയില്ല. മതത്തെയും സർക്കാരുകളെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്ന ഗള്ളിവേഴ്സ് ട്രാവൽസ് അഥവാ ഗള്ളിവറുടെ യാത്രകൾ എഴുത്തുകാരന് വിശ്വപ്രസിദ്ധി നേടിക്കൊടുത്തു. ജൊനാഥൻ സ്വിഫ്റ്റ് 1745 നിര്യാതനായി. ഗള്ളിവറുടെ യാത്രകൾ എന്ന ക്ലാസിക് കൃതിയിലൂടെ ജൊനാഥൻ സ്വിഫ്റ്റ് ഇന്നും വായനക്കാർക്കിടയിൽ ജീവിക്കുന്നു.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി

0: ഹലോ ഡോക്ടർ.
1: ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ചുമെല്ലാം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലൂടെ മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ ആണ്. സ്വാഗതം മാഡം. അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടുമുള്ള ആളുകളിൽ യോഗയെക്കുറിച്ച് എങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊന്ന് പറയാമോ മാഡം? ഈ വർഷത്തെ യോഗ ദിനം സന്ദേശം എത്രത്തോളം പ്രസക്തമാണെന്ന്?
3: മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. 2015 മുതലാണ് നമ്മൾ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പൊ അതിനു മുന്നേ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ ജനങ്ങളിലുള്ള ഒരു അപ്രിസിയേഷൻ ഒക്കെ വളരെ കുറവായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് ചെയ്തിരുന്നത്. ഏകദേശം 10 വർഷത്തോളം ആയി. വളരെയധികം മാറ്റമുണ്ട്. എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്കും അത് റീച്ചാകുകയും കുട്ടികൾ പ്രീ കെ ജി മുതൽ തന്നെ അത് ഒരു പ്രാക്ടീസായി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സന്ദേശം, അതായത് ജീവിത ശൈലിയാക്കുക എന്നുള്ളതായിരുന്നു, അത് ഏകദേശം ആയി വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, എന്നാലും ആയി വരുന്നുണ്ട്. പിന്നെ ഇന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. അപ്പൊ അങ്ങനെയല്ല, ഏവർക്കും എവിടെ വെച്ചും യോഗ ചെയ്യാം, ഇവൻ 5 മിനിറ്റ് ബ്രേക്കിലും യോഗ ചെയ്യാം എന്നുള്ളൊരു അവബോധം വളരെയധികം പ്രസിദ്ധമാണ്. ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്, അതായത് പ്രായം എന്ന് പറഞ്ഞ ഒരു നമ്പർ മാത്രമാണ്. അപ്പം അത് ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ മാത്രമല്ല, എല്ലാവർക്കും എല്ലാ സമയത്തും ചെയ്യാം. ഹെൽത്തി ഏജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചെറിയ കുട്ടിയാണെങ്കിലും നമ്മൾ അവര് അനുഭവിക്കുന്ന ആ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും കൊണ്ട് അവര് ചിലപ്പോ ഒരു മുതിർന്ന ഒരു കുട്ടി, അതായത് ഒരു 3 വയസ്സായ കുട്ടി ചിലപ്പോൾ ചിന്തിക്കുന്ന 5-6 വയസ്സായ പക്വതയോട് കൂടിയിരിക്കും. അത്രയും ഒരു പക്വതയോ റെസ്പോൺസിബിലിറ്റി സ്ട്രെസ് കാണും. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു തീമാണ് യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് പറയുന്നത്.
2: ഓക്കെ, നമുക്ക് തീമിലോട്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നീട് വരാം. നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
4: എന്റെ പേര് രാഹുൽ, വിളിക്കുന്നത് റിലയൻസ് കാർഷിക കോളേജിൽ നിന്നാണ്.
2: ഡോക്ടറോട് സംസാരിച്ചോളൂ.
3: നമസ്കാരം രാഹുൽ.
4: നമസ്കാരം ഡോക്ടറെ. ഞാനൊരു IT പ്രൊഫഷണലാണ്. എനിക്ക് ഈ വയസ്സ് 34. അപ്പൊ യോഗ ഒന്നും ഞാൻ നേരത്തെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. BP, ഷുഗർ ഇതെല്ലാം ബോർഡർ ലൈനിലാണ്. അത്യാവശ്യം ഇരുന്നുള്ള ജോലി കഴിഞ്ഞ് കുടവയറും ഇറക്കിയിട്ടുണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഇനി അങ്ങോട്ട് പോകുന്നവരനുസരിച്ച് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം വളരെ അടുത്ത് നിൽക്കുക. ഞാനിപ്പോ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ യോഗ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, വയസ്സ് ഇത്ര ആയതുകൊണ്ട് എനിക്ക് ഈ നെയ്വഴക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ ഒരു നമുക്ക് ഒരു ഇതുണ്ട്, നമ്മളിതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത നമുക്കിത് പറ്റുന്നതാണോ എന്നുള്ളതും കൂടെ ഒന്നറിയാം.
3: വളരെ നല്ല ചോദ്യമാണ്. കുറെ പേർക്ക് ഇതിൽ ഉപകാരപ്പെടുന്ന ചോദ്യമാണ്. ആക്ച്വലി ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങണം എന്നൊരു ചിന്ത തന്നെ വന്നില്ല, അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് അറിയേണ്ട രാഹുലിന്റെ ഇപ്പോഴത്തെ ജോലി സമയമാണ്.
4: ജോലി സമയം 9 തൊട്ട് ഏകദേശം 7 മണി വരെ വർക്ക് ചെയ്യും.
3: അങ്ങനെയാണ് അല്ലേ? കാരണം IT ആകുമ്പോൾ പല ടൈമാണല്ലോ, അതുകൊണ്ടാണ്. ആദ്യം ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ, അത് എപ്പോഴാണോ നമ്മൾ ഉറക്കം എണീക്കുന്നത്. ഇപ്പൊ 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 9 മണിക്ക് ജോലിക്ക് കയറണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 7.5 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോൾ നമ്മൾ എണീക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ എണീക്കുക, 5:30 എണീക്കുക. കാരണം ഒരു 1.5 മണിക്കൂർ നേരത്തെ എണീക്കുമ്പോൾ ആ ഒരു 1.5 മണിക്കൂർ സമയമാണ് നമ്മൾ നമുക്ക് വേണ്ടി സെൽഫ് കെയറിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. 6 മണിയാകുമ്പോൾ നമ്മളെ പ്രാക്ടീസ് കഴിയും. പിന്നെ 6 മണിക്ക് ശേഷമുള്ള നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഷെഡ്യൂൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു 1.5 മണിക്കൂർ മുന്നേ എണീക്കുക. തുടക്കമായതുകൊണ്ട് ബിഗിനിങ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും സെന്റർ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് നമുക്ക് കിട്ടും യൂട്യൂബിൽ നിന്നും മറ്റും. അത് സെലക്ട് ചെയ്ത് ആദ്യം വീഡിയോ ഇട്ട് കാണരുത്, ആദ്യം വീഡിയോ കാണുക. കണ്ടിട്ട് ആ നമുക്ക് പറ്റുന്ന രീതിയിലാണോ ആ ഇൻസ്ട്രക്ടർ ചെയ്യുന്നേ നോക്കണം. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് 1.5 മണിക്കൂറിനകത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കിയ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒന്ന് ചെയ്യുമ്പോഴും നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരണമെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. എത്ര കുനിയാൻ പറ്റുമോ അത്രയും കുനിയുക, എങ്ങനെ കിടക്കാൻ പറ്റുമോ അങ്ങനെ കിടക്കുക. ഒരു 3-4 മാസം എടുക്കും നമ്മളെ ശരീരം ഫുള്ളൊന്ന് ഫ്ലെക്സിബിൾ ആയി വഴക്കം വന്ന് വരാനായിട്ട്. എപ്പോഴും വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എന്നോട് ചോദിച്ചു എന്റെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടാവുമോ, അത് തുടക്കത്തിൽ കാണും. അതായത് ഏതൊരു പ്രാക്ടീസ് ചെയ്തിരുന്നാലും കാണുമല്ലോ, അത് തന്നെയാണ്. പിന്നെ എന്ത് സമയം വന്നാലും മുടങ്ങാൻ പാടില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം അല്പസമയം ചെയ്യാനായിട്ട്

0: നോക്കണം. ഇനി നമ്മളുടെ പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, കാരണം എല്ലാം ബോർഡർ ലൈനിലാണെന്ന് പറഞ്ഞു, ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രാണായാമയും റിലാക്സേഷനും. കാരണം നിങ്ങളുടെ ഫീൽഡ് പ്ലസ് നിങ്ങളുടെ ജീവിതശൈലി, പിന്നെ നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം കാരണം സ്ട്രെസ് കൂടുതലാണ്, കോർട്ടിസോൾ ലെവൽ കൂടുതലായിരിക്കും. അത് കുറയ്ക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് പ്രാണായാമയാണ്, ശ്വസന ക്രിയകളാണ് ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് തുടങ്ങുക. പിന്നെ നടക്കാൻ പോകുന്നു പറഞ്ഞു, അത് മുടങ്ങരുത്. അത് ഇപ്പഴാ നടക്കാൻ പോകുന്നത്? രാവിലെയാണോ?
1: രാവിലെയാണ്.
0: അത് 6 മണിക്ക് ശേഷമായിരിക്കും പോകുന്നത്? എങ്ങനെയാണ്? ആ ശരി, എക്സ്ട്രാ ടൈം എടുത്തല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ പോട്ടെ. കുറഞ്ഞത് 45 മിനിറ്റ് നടക്കണമെന്നാണ്, അത് വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന 45 മിനിറ്റ്. അത്രയെങ്കിലും നടന്നാലേ നടക്കുന്നതിനൊരു ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 3 മാസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്തു നോക്കിയൊക്കെ എല്ലാം നോർമലായിരിക്കും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എല്ലാരെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതി പറയുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഉള്ള സ്ട്രെസ് കുറഞ്ഞു കിട്ടും.
2: വിളിച്ചതിന് നന്ദി മാഡം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറിന്റെ മൊബൈലിനും മുന്നിലും, ഇതുപോലെ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ നമ്മൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗത്തോളം അതിന് മുന്നിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ശ്രോതാവിനെ പോലെയുള്ള മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ ഡിജിറ്റൽ യൂസ് ഭയങ്കര കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഇപ്പൊ അടുത്ത് വരുന്ന യങ്സ്റ്റേഴ്സ്, അതായത് പ്രത്യേകിച്ച് ഈ ഒരു സ്കൂൾ ഗോയിങ്, കോളേജ് ഗോയിങ് കുട്ടികൾ കാണുന്നതാണ് പാനിക് അറ്റാക്ക്. അവര് വിചാരിക്കും ടെൻഷൻ സ്ട്രെസ് കൊണ്ടുവരുന്നതാണ്, പക്ഷെ ഇത് അതല്ല. കാരണം ഇത് ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ എണീറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കും ഭൂരിഭാഗം പേര്, അത് കഴിഞ്ഞ് നേരെ അത് ഇൻസ്റ്റയിലോട്ട് പോകും. സോ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബ്രെയിൻ ഒന്നും ക്യാച്ചപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കേട്ടുകൊണ്ട് കുറച്ചു നേരം ഇരുന്നാലേ അത് ബ്രെയിൻ സെൻസ് ചെയ്തെടുക്കുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇൻസ്റ്റ ആയിരുന്നാലും ഏതിരുന്നാലും യൂട്യൂബ് ആണെങ്കിലും നമ്മൾ ഫോർവേഡ് അടിച്ചാൽ കാണുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ബ്രെയിനിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ബ്രെയിന് നമ്മളുടെ സന്തോഷ ഹോർമോണോ അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് കുറയും. അതാണ് ഈ പാനിക് അറ്റാക്കിലേക്ക് വരുന്നത്. ഇതിന് നമുക്കൊരു പ്രതിവിധി എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എണീറ്റ് ബാത്റൂമിലോ അല്ലെങ്കിൽ പല്ല് തേക്കുന്നതിനോ മുന്നോടിയായിട്ട്, അതായത് കട്ടിലിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസാണ്, ഫിംഗേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അതിന് ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് എന്ന് പറയും. അത് നമ്മൾ ചെയ്യണം ഒരു 10 മിനിറ്റ്, എന്നിട്ട് മാത്രമേ പല്ല് തേക്കാവൂ. അതിനുശേഷം മാത്രമേ നമുക്ക് നോക്കണം. ജോലി സംബന്ധമായിട്ട് വാട്സപ്പ് മെസ്സേജാണ് ഇപ്പം എല്ലാവരും ഇടുന്നത്, കാരണം നമ്മൾ രാവിലെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അപ്പം ഈ ഒരു സമയം കഴിഞ്ഞിട്ടേ നമ്മൾ പതുക്കെ അതിലേക്ക് പോകാവൂ. അപ്പം അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും.
2: ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ളതാണ്?
0: സിമ്പിൾ ഫിംഗർ എക്സസൈസ് ആണ്. നമ്മൾ തള്ളവിരൽ കൊണ്ട് എല്ലാ വിരലിനെ ചൂണ്ടുവിരൽ തൊടുക, പക്ഷെ അത് തൊടുന്ന വളരെ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ ഈ ചൂണ്ടുവിരൽ തൊട്ട അറിയണം, സെൻസ് ചെയ്യണം. അടുത്ത നടുവിരൽ തൊടുന്നു എന്ന് സെൻസ് ചെയ്യണം, മോതിരവിൽ തൊടുന്ന സെൻസ് ചെയ്യണം, ചെറുവിരൽ തൊടുന്ന സെൻസ് ചെയ്യണം. ഇത് വലത്തെ കൈയിൽ ചെയ്യുന്ന അതേ സമയത്ത് ഇടത്തെ കൈയിലും ചെയ്യണം, സെയിം ഫിംഗേഴ്സ് ആയിരിക്കണം. അത് സിമ്പിൾ എക്സാമ്പിൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വിരലിലൊക്കെ കുറെ വെട്ട് കണ്ടില്ലേ, അപ്പൊ ഒരു 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം, നടുഭാഗം, കീഴ്ഭാഗം കൗണ്ട് ചെയ്യുന്ന പോലെ. അപ്പം രണ്ട് കൈയിലും ഒരേ സമയത്ത് നമ്മൾ ചെയ്യുക ഒരേ രീതിയിൽ. ഇതൊരു സിമ്പിൾ എക്സസൈസ് ആണ്. ഇതുപോലെ കുറെ എക്സസൈസസ് ഉണ്ട് നമുക്ക്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ മാഡം,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ആലപ്പുഴയിൽ നിന്ന് രാജേഷ് ആണ്.
2: ആ നമസ്കാരം, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
0: നമസ്കാരം രാജേഷ്.
3: മാഡം, എനിക്കൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ട്, അതായത് ക്രോൺസ് ഡിസീസ് എന്നുള്ള അസുഖം. നമ്മുടെ വായു മുതൽ എത്ര തരമുള്ള ഭാഗങ്ങൾ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. കുടന്ന് ശക്തി കിട്ടുന്ന അല്ലെങ്കിൽ എന്താ അതിന്
0: ഇത് ആക്ച്വലി ഒരു ഇൻഫ്ലമേഷൻ ഡിസീസ് ആണ്. അപ്പൊ ഇതിന് പർട്ടിക്കുലർ ആയിട്ട് നമുക്കൊരു സ്പെസിഫിക് ആസനാസ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിലെ അഗ്നി, വൻകുടലിനൊക്കെ ഉണ്ടാകുന്ന അഗ്നി ഉണ്ട്, ഡൈജസ്റ്റീവ് ഫയർ ഇല്ലേ, അത് ഇംപ്രൂവ് ആകും. അപ്പൊ അത് നമ്മളുടെ കണ്ടീഷന് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗിക് പരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുക. അതായത് ഇപ്പം കുമ്പളങ്ങ ജ്യൂസ് പോലെ ഒക്കെയുള്ള pH കുറഞ്ഞ ആൽക്കലൈൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാകും. അതായത് നമുക്ക് ഈ കുമ്പളങ്ങ ജ്യൂസ്, മാതളങ്ങ ജ്യൂസ്, വെള്ളരിക്ക ജ്യൂസ് അങ്ങനെയുള്ള ജ്യൂസുകൾ. അതിനോടൊപ്പം തന്നെ കൂളിംഗ് പ്രാണായാമാസം ഉണ്ട്, അതായത് പല്ലുകൾ കടിച്ചു പിടിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ കൂടെ ശ്വാസം എടുത്ത് മൂക്കി കൂടെ ശ്വാസം വിടുന്ന സദന്ത അല്ലെങ്കിൽ ശീത്കാരി എന്ന് പറയും അതിന്. പിന്നെ നാക്കിനെ മേലോട്ട് മടക്കി രണ്ട് സൈഡിൽ കൂടെയുള്ള ദ്വാരത്തിൽ കൂടെ ശ്വാസം എടുക്കും. അപ്പൊ അത് മുക്കിക്കൂടെ ശ്വാസം, ഇത് രണ്ടും കൂളിംഗ് പ്രാണായാമയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന എക്സസ് ആയിട്ടുള്ള ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ട് വൺ ഓഫ് ദ റീസൺ ആണ് ഈ അസുഖം വരുന്നത്. അപ്പൊ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്.
3: നല്ലത് ഈ കുടലിന് അകത്ത് ആയതിനൊന്നും നമുക്ക് വേറെ എന്തെങ്കിലും ശ്വാസനക്രിയയിലൂടെ എന്തെങ്കിലും ചെയ്യാനായിട്ടല്ലോ?
0: ഇല്ല ഇല്ല, കാരണം ശ്വസനത്തിന് കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന നശിച്ചുപോയ കോശങ്ങളിലേക്ക് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്.

0: ശ്വാസത്തിൽ കൂടെയാണ് ഈ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ വരുന്നത്. ആ ശ്വാസത്തിൽ കൂടെ വന്ന് അത് ബ്ലഡിലുമായിട്ട് പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്ത് ഈ ഓരോ കോശങ്ങളിലായിട്ട് എത്തും. അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. അതിന് പ്രാണായാമയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ്
1: ചെയ്യേണ്ടത്.
2: മേഡം, പലരും യോഗയെ ഒരു ശാരീരിക വ്യായാമം, ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിട്ടാണ് കാണുന്നത് എന്ന് തോന്നുന്നു. ഇപ്പൊ യോഗയും സാധാരണ ജിം വർക്കൗട്ടുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്ന് പറയാമോ?
0: പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവയർനെസ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെന്റും അവെയർ ആയിക്കൊണ്ടാണ് ചെയ്യുന്നത്. അസമയം ജിം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇച്ചിരി വെയിറ്റോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടിങ് നമ്പേഴ്സ് കൂടും. അതായത് ഇപ്പൊ ഇത്ര ഇതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്ര സെറ്റ് ഓഫ് സീരീസ് ചെയ്യണം എന്നാണ്. പക്ഷെ അതേസമയം യോഗയിൽ അങ്ങനെയല്ല. യോഗയിൽ നമ്മൾ പറയുന്ന വെച്ചാൽ നമ്മൾ നോക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. ജിം എക്സസൈസ് കൂടുതലും ചെയ്യുന്ന നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയ്ക്കാനോ ഒക്കെ ആയിരിക്കും. ഇൻഷ്യൽ ഡേയ്സിൽ നല്ലതാണ്, കാരണം നമ്മൾ എക്സസ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ജിം എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ യോഗ എന്ന് പറയുന്നത് അതല്ല. ഓവറോൾ നമ്മുടെ ശരീരത്തിന്റെ പുറമേ കാണുന്ന ഈ മസിൽ മാസ് മാത്രമല്ല, ഉള്ളിലുള്ള നമ്മളുടെ അവയവങ്ങളുടെ ആരോഗ്യവും നിലനിർത്താനായിട്ട് നമുക്ക് ഹൃദയമായാല ലിവർ ഇതിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ടും നമുക്ക് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ഈ ഓക്സിജൻ റിലേറ്റഡ് ആണ്, കാരണം ഈ ഓക്സിജനാണ് ഹീലിംഗ്. അത് ശരീരത്തിൽ എത്തുന്നത് ശ്വാസം വഴിയാണ്. പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ പ്രാക്ടീസിലും ബ്രീത്തിങ് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അത് തന്നെയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്.
2: അപ്പൊ നമുക്കൊരു പ്രോപ്പർ ഓക്സിജൻ ഇൻടേക്കിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ പ്രാണായാമം എന്നുള്ള അല്ലെങ്കിലും ഡീപ് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പറയാമോ?
0: സിമ്പിൾ ആണ്. ഒരു കൈ നമ്മൾ വയറ്റി വെക്കണം, ഒരു കൈ നെഞ്ചി വെക്കണം. നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം അത് കംപ്ലീറ്റ് എല്ലാ ലോബ്സിലും എത്താൻ വേണ്ടിയിട്ട് രണ്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ വയറ് വീർപ്പിച്ചു കൊടുക്കണം. വയറിന്റെ അകത്ത് ശ്വാസം പോവില്ല, പക്ഷെ വയറ് വികസിപ്പിക്കുമ്പോൾ ആ ഓർഗൻസ് ചെറിയൊരു തോതിൽ ഒരു ഡയഫ്രം ഒന്ന് താന്നു വരും. അപ്പോൾ ചെസ്റ്റിലെ സ്പേസ് കൂടും, ലങ്സിന്റെ എക്സ്പാൻഷന് വേണ്ടി നമുക്ക് സ്പേസ് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, പതുക്കെ വയറ് വികസിപ്പിക്കുന്നു. അടുത്തത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എയർ എടുക്കുന്ന ശ്വാസം ലങ്സിൽ ഫില്ല് ചെയ്യുന്നു, ചെസ്റ്റ് ലിഫ്റ്റപ്പ് ആകുന്നു, ഷോൾഡർ പുറകിലേക്ക് ആകുന്നു. ഇപ്പൊ ഫില്ലായി. ശ്വാസം വിടുമ്പോൾ ആദ്യം തോള് റിലീസ് ചെയ്യുക, ചെസ്റ്റ് താക്കുക, വയർ ഉള്ളിലേക്ക് പോവുക. ഇതാണ് ഡീപ് ബ്രീത്തിങ്. ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടുന്നതാണ്. ഇതിനെ നമ്മൾ സുഖ പ്രാണായാമ എന്ന് പറയും.
2: എല്ലാ പ്രായം
0: എല്ലാവർക്കും ഏത് അസുഖത്തിനും ചെയ്യാം.
2: ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് റൊട്ടീൻ ഉണ്ട്. അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യണം, ആൻസൈറ്റി മാനേജ് ചെയ്യണം, മെന്റൽ ഹെൽത്ത് നോക്കുന്നുണ്ട്. ആൾക്കാർക്ക് അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ എക്സസൈസും നമ്മൾ വളരെയധികം കഠിനകരമായിട്ട് ചെയ്യുമ്പോൾ അതും ഒരു സ്ട്രെസ് ഇൻഡ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നില്ലേ?
0: വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം എക്സസൈസ് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന യോഗ പ്രാക്ടീസ് പോലും നമ്മളെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ അത് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് സമ്മർദ്ദമാണ്. അതായത് റബ്ബർ ബാൻഡ് വലിച്ച് വലിച്ച് വലിച്ച് വിടുന്ന പോലെയാണ്. പിന്നെ തിരിച്ചത് പഴയ ഷേപ്പിൽ വരത്തില്ല. അപ്പൊ അത്രയും വലിയാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ, ടെയർ ആൻഡ് വെയർ ആണോ ഉണ്ടായത്, അതെല്ലാം നമ്മളെ ശരീരത്തിലുണ്ടാകും. അത് ഇൻഡയറക്ട്ലി നമ്മളുടെ ഒരു പെർസെപ്ഷൻ, നമ്മളൊരു മാനസിക ലെവലിനെ ബാധിക്കും. കാരണം നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് വന്ന് നമ്മളെ സ്വഭാവം മൊത്തത്തിൽ മാറും. നമ്മൾ പണ്ടത്തെ ഒരു ശാന്തരായിട്ടുള്ള ഒരാളാകില്ല. അവിടെയാണ് ഈ യോഗയിലെ ധ്യാനത്തിനും ധാരണാ ധ്യാന എന്നൊക്കെ പറയുന്ന ടെക്നിക്കിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ ഇപ്പം അത് വളരെ ഒരു ആസനയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. നേരത്തെ മാം പറഞ്ഞല്ലോ, ഇത് ഫിസിക്കൽ പ്രാക്ടീസിലേക്ക് മാത്രം പോവാതെ നിങ്ങളുടെ മെന്റൽ, അതായത് ഇപ്പൊ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ അത് പ്രാണായാമം ചെയ്ത് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് ധാരണാ ടെക്നിക്സ് കോൺസെൻട്രേഷൻ ടെക്നിക്സ് ഉണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ പൂർണ്ണമായിട്ട് ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സുകൊണ്ടും കുറച്ചൊരു യൗവനം നമുക്ക് നിലനിർത്താൻ സാധിക്കും.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് രവീന്ദ്രൻ, കോട്ടയം നട്ടാശ്ശേരി.
2: ഓക്കെ, നമ്മോടൊപ്പം ഡോക്ടർ വസുന്ധര വി ആർ ഉണ്ട്, സംസാരിച്ചോളൂ.
3: സാറേ നമസ്കാരം.
0: നമസ്കാരം
3: സാറേ, ഞാനൊരു ടൈലറാണ്. എനിക്ക് 73 വയസ്സുണ്ട്. ഞാൻ 2020 എനിക്ക് ക്യാൻസർ വന്നായിരുന്നു. അത് അടിവീട്ടിലായിരുന്നു, വൻകുട്ടിലെ ക്യാൻസർ. അന്നത്തെ ഞാൻ പ്രാണായാമ യോഗ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അത് ഉണങ്ങാൻ താമസിക്കും, പിന്നെ ഈ ഹെർണിയായി. അതും കുഴപ്പമില്ല, ഞാനൊന്നും മരുന്നൊന്നും കഴിക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ വർഷം ജൂലൈയിൽ എനിക്ക് ഒരു ബ്ലോക്ക് വന്നു, അതിന് ടെൻഡ് ഇട്ടു. അതിന് ശേഷം ഞാൻ യോഗ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നതിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
0: ടെന്റ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കഠിനമായിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യരുത്. കാരണം നമുക്ക് വളരെ ലഘുവായിട്ടുള്ള താടാസനം, അർദ്ധകടി ചക്രാസനം അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്യാവും. പിന്നെ ഒരു ആസന കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിലനിർത്തിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പിടിച്ചു വെക്കത്തില്ലേ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയം കുറയ്ക്കണം, അതൊന്ന്. രണ്ടാമത് പ്രാണായാമം എല്ലാം ചെയ്യാം, പക്ഷെ ശ്വാസം പിടിച്ചു വെച്ച് പ്രാണായാമം ചെയ്യരുത്, കുംഭകം ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പൊ ഈ വയസ്സും ഈ കണ്ടീഷനും കൂടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിലാക്സേറ്റീവ് ആസനങ്ങളുണ്ട്. അതായത് നിലത്ത് നമ്മൾ ശവാസന പോലെയുള്ള പോസ്റ്ററിൽ കിടന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്കുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രാക്ടീസുകൾ കുറച്ച് കൂടുതൽ ചെയ്ത്
3: കഴിഞ്ഞാൽ ക്യാൻസർ വന്നു അതിന് ശേഷം വന്ന ട്രീറ്റ്മെന്റിൽ എനിക്ക് ആരും വരുന്നില്ല. എനിക്ക് 2025 ജൂലൈ ജൂലൈ തന്നെ ബ്ലോക്ക് വന്നപ്പോഴാണ്, അന്നേരം ട്രീറ്റ്മെന്റിന് ശേഷമേ മരുന്നുകളൊക്കെ അടിക്കുന്നുള്ളൂ.
0: ആരോഗ്യാവസ്ഥക്കനുസരിച്ച് ചികിത്സ എടുക്കണം, അതിനോടൊപ്പം കൊണ്ടുപോകേണ്ട ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു മാറ്റമുള്ള സന്തോഷകരമായ കാര്യമാണ്. അത് കണ്ടിന്യൂ ചെയ്യുക, അതുപോലെ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും കൂടെ എടുക്കാൻ നോക്കണം കേട്ടോ.
3: ഞാൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചത് എനിക്ക് റേഡിയോയുടെ ഉപയോഗം കാരണമാണ്. ഡോക്ടറോട് ചോദിക്കാനുള്ള പണ്ട് കൃഷ്ണനാഥ് ഡോക്ടറുടെ പ്രഭാഷണം കേട്ട അന്നാ എനിക്ക് സംശയം തോന്നി, ഞാൻ ഈ ചെക്കപ്പ് ഇതിന് മുൻപിടുന്നുണ്ട്. അങ്ങനെ അത് കാരണം എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടിയത്, അതുകൊണ്ടാണ് ഇന്നും വിളിച്ച കാര്യം.
0: സന്തോഷം,
2: ഇത് തന്നെയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശവും.
3: 10-22 വർഷം മുമ്പാണ് ഞാൻ ഈ ഡോക്ടർ കൃഷ്ണനാരായ അദ്ദേഹത്തിന്റെ ക്യാൻസറിലെ ഡോക്ടർ ചോദിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ കേട്ടതുകൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മോചനായത്.
2: ഓക്കെ, അറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ ശ്രോതാക്കൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികളുടെ ഉദ്ദേശം, അത് പ്രയോജനപ്പെടുത്തി എന്നറിയുന്നതിൽ സന്തോഷം. മാഡം, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പം PMOS, തൈറോയിഡ്, ആർത്തവ വിരാമം തുടങ്ങിയ ഘട്ടങ്ങളിൽ യോഗ എങ്ങനെ തുണയാകുന്നു? ഇപ്പോൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് എങ്ങനെയാണ് യോഗ സഹായകരമാകുന്നത്?
0: ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പം PCOMS ആയിരുന്നാലും ഈ ഇറഗുലർ മെൻസ്ട്രേഷൻ ടൈമിംഗ് ആയാലും എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ലെവൽ, പലരും ഇപ്പൊ ജോലി ചെയ്യുന്നവരാണ്, ഇപ്പൊ കുടുംബക്കാര്യവും നോക്കണം ജോലിക്കാരെയും നോക്കുമ്പോൾ സ്ട്രെസ് കൂടുതലാണ്. ഇപ്പൊ നമ്മളുടെ പാർട്ണർ ആയിരുന്നാലും ഭർത്താവ് ആയിരുന്നാലും അവർ പറയുന്നത് ഇത് ചെറിയ ഇഷ്യൂ അല്ലേ എന്ന് ചോദിക്കും. പക്ഷെ നമ്മളിൽ കടന്നു പോകുന്ന ആ സ്ട്രെസ് ഹോർമോൺ ചേഞ്ചസ് ഒരു മാസത്തിൽ 4 പ്രാവശ്യമാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്, ഹോർമോൺസ് ചേഞ്ച് ആകുന്നത്. ആ ഷിഫ്റ്റിംഗ് ഓഫ് ഹോർമോൺസ് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് ഇപ്പം വളരെ ലഘുവായിട്ട് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ദേഷ്യം വരില്ല, ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതല്ല, വരും. പക്ഷെ ആ വന്ന് അടുത്ത സെക്കൻഡിൽ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് പോവാൻ പറ്റുന്ന അവിടെയാണ് നമ്മളുടെ വിജയം. അതിൽ യോഗയുടെ പ്രാധാന്യം വളരെ കൂടും. എന്റെ പേഴ്സണൽ കാര്യമായിരുന്നാലും അതങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു 40 വയസ്സ് കഴിയുന്ന സമയത്താണ് ഈ മെൻസ്ട്രൽ ചേഞ്ചസിന് ഇത്രയും വലുതായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ യോഗ ചെയ്യുന്ന വ്യക്തിയായിട്ട് കൂടിയും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എനിക്കപ്പോഴാ മനസ്സിലാകുന്നത്. പേഷ്യൻസ് വന്ന് പറയുന്നതിനെക്കാട്ടി നമ്മൾ സ്വയം വരുമ്പോഴാണല്ലോ മനസ്സിലാക്കുക. പക്ഷെ ആ സമയത്തൊക്കെ എന്റെ കൂട്ടുകാരായിരുന്നാലും എനിക്ക് അറിയുന്നവരായിരുന്നാലും അവരോടൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഈ ഭയങ്കരമായിട്ട് ശാശ്വതമായിട്ടൊരു പരിഹാരം നമുക്ക് പറയില്ല, പക്ഷെ അവർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അത് മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയില്ല, ഒരു കോൺസെൻട്രേഷൻ പ്ലസ് റിലാക്സേഷൻ ആണ്. ആ ഒരു ടെക്നിക്ക് നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു, പിന്നെ നമ്മൾ തന്നെ നമ്മളത് ചോദ്യം ചോദിച്ച് നമ്മൾ തന്നെ അതിൽ ഉത്തരം കണ്ടുപിടിക്കുക. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്തുകൊണ്ട് നീ റിയാക്ട് ചെയ്തു, അതൊക്കെ നമ്മളൊരു പ്രതിപക്ഷ ഭാവനം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് യോഗയ്ക്ക്. നമ്മൾ തന്നെ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ തന്നെ ആൻസർ ചെയ്യുന്നു, നമുക്ക് മുമ്പിൽ ഇരിക്കുന്ന ആളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇത് ഇങ്ങനെയാണ്, ഇതിനപ്പുറം നമ്മൾ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. ഇതെല്ലാം നമ്മൾ യോഗയുടെ പ്രാക്ടീസിൽ കൂടെയാണ് വരുന്നത്. അല്ലെ, യമ നിയമ, അത് ഈ ആസന പ്രാണായാമക്കല്ലാതെ യമ നിയമ എന്ന് പറയുന്ന രണ്ട് സിമ്പിൾ ടെക്നിക്കുണ്ട്. യമ എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ. നിയമ എന്ന് പറയുന്ന ആ വ്യക്തി സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു യോഗിക് കൗൺസിലിംഗിന് വരുന്ന ഒരു ഭാഗമാണ് ചിത്തപ്രസാദനം, ഡെവലപ്പിംഗ് ക്വാളിറ്റി ഓർ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷണ, ഈ 4 ക്വാളിറ്റീസ് ആണ്. ഈ 4 ക്വാളിറ്റീസ് നമ്മൾക്ക് ഏതിനൊക്കെ ചെയ്യണം? സുഖ, ദുഃഖ, പുണ്യ, അപുണ്യ. മൈത്രി എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോ നമുക്ക് സുഖമായിട്ടുള്ള, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യവും നീ അക്സെപ്റ്റ് ചെയ്യുക. കരുണ, ഇപ്പോൾ മുമ്പിലിരിക്കുന്ന ഒരാള് ബുദ്ധിമുട്ടാണ്, നമുക്ക് അറിയുന്നവരാകാം അറിയാത്തവരാകാം, ഇഷ്ടപ്പെട്ടവരാകാം ഇഷ്ടപ്പെടാത്തവരാകാം, തന്നാൽ കഴിയുന്ന രീതി നമുക്ക് ദോഷം വരാത്ത രീതിയിൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യുക. 80 കരുണ, 80 മുദിത, ഒരാള് നല്ല കാര്യം ചെയ്ത നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവിടെ ഒരു ജലസി ഒന്നും ഈഗോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്ട്രെസ്സായി നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാകും. ഉപേക്ഷണം, നല്ല കൂട്ടുകാരനായിരിക്കും, ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, അച്ഛനാകാം അമ്മയാകാം ഹസ്ബൻഡാകാം മക്കളാകാം, പക്ഷെ അവരിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു ശീലമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം. ഈ നാല് ക്വാളിറ്റി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഓരോ അവസരത്തിലും ഓരോ ഭക്ഷണത്തിലും ചിന്തിക്കുന്ന

0: ഇത് കൊണ്ടുവന്ന ഒരു പരിധിവരെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: മാഡം, ചന്ദ്രൻ നായർ പേയാട്.
1: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംശയം ചോദിച്ചോളൂ.
2: ഡോക്ടർ നമസ്തേ.
0: നമസ്തേ
2: ഡോക്ടർ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരം അസുഖങ്ങൾ കടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിൽ വളരെയേറെ അഭിനന്ദനങ്ങളാണ്.
0: ഒപ്പം
2: എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് മാഡം. പരമാവധി ശ്രമിച്ചിട്ട് പോലും ഒരു യോഗ ക്ലാസ്സിലേക്ക് 4 വൃദ്ധന്മാരെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. എന്നിട്ടത് വേണ്ടെന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സീനിയർ സിറ്റിസന്റെ പെർസെന്റേജ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് മാഡം. അത് അതെന്താണ്? അതിനെന്താ വെച്ചാൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായം കൂടെ ഒന്ന് പറയണമെന്നാണ് എന്റെ അഭിപ്രായം.
0: മുതിർന്ന പൗരന്മാരിലെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്ത് വരിക എന്നുള്ളതാണ്. സ്വയം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വരും, അല്ലെങ്കിൽ അവരാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോ ഒന്നുകിൽ നമ്മൾ അവർക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂട്ടായ്മയായിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മളാൽ പറ്റുമെങ്കിൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോ അതാണ് പ്രൈമറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ വണ്ടി അറേഞ്ച് ചെയ്യാൻ നമുക്ക് ധനനഷ്ടം ഉണ്ടാകും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ആഴ്ചയിൽ 2-3 ദിവസം, അതിൽ കൂടുതൽ വേണ്ട. നിങ്ങൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മൾ വന്ന് ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാം. നിങ്ങളുടെ തന്നെ ഏതെങ്കിലും വീട്ടിൽ മുറ്റത്തോ ടെറസിലോ നിങ്ങൾ എല്ലാവരും കൂടെ വരികയാണെങ്കിൽ, ഇപ്പൊ ഒരു 100 വീടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു 10-20 പേർക്ക് കൂടാൻ പറ്റുന്ന ഒരു വീടിൽ കൂടുക. നമ്മളായിട്ട് പോയി ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ വരും. അതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്.
2: മാഡം, ഈ പ്രായത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്താഗതിക്കാരും കൂടെ ഇതിനകത്തുണ്ട് മാഡം. മാഡം പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. അവർക്ക് യാത്ര ചെയ്ത് എത്താനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരിസരത്ത് തന്നെയാണ് മാഡം ഞങ്ങൾ എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. റെസിഡൻസ് ഏരിയയിൽ റെസിഡൻസിന്റെ കെട്ടണം, അപ്പൊ എന്ന് വെച്ചാൽ വന്നു പോകാമല്ലോ. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ അതിലേക്ക് വേണമോ?
0: അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യോഗ, കാരണം യോഗ ഒരുമിന്റെ തലകുത്തി നിൽക്കുക അല്ലെങ്കിൽ മാറ്റിൽ ഇരുന്ന് ചെയ്യണം. അപ്പൊ അവർക്ക് നമ്മൾ ഒരു ഫ്രീ ആയിട്ട്, നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു ജനറൽ ആയിട്ട് ഒരു ക്ലാസ്, അതായത് ഈ രീതിയിലും നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. കാരണം കുറെ വേരിയേഷനിൽ നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അതിൽ പ്രാവീണ്യമുള്ള ഒരു യോഗ ഇൻസ്ട്രക്ടറിനെ അല്ലെങ്കിൽ യോഗ ഗുരുവിനെ കൊണ്ടുവന്ന് അവർക്ക് ആ രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, കസേരയിൽ ഇരുന്ന് ചെയ്യാം, തറയിൽ തന്നെ ഇരിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് കുറച്ചും കൂടെ സ്വീകാര്യത കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്ലാസ്സിൽ വരും.
1: ഓക്കെ, താങ്ക് യു. മാഡം, കൃത്യമായ യോഗ പരിശീലനത്തിലൂടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ വെയിറ്റ് ലോസ് എന്നുള്ള ഒരു ലക്ഷ്യത്തിലോട്ടാണല്ലോ ആൾക്കാർ കൂടുതൽ പേരും ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നു. പല ആൾക്കാരുടെയും ധാരണയോ തെറ്റിദ്ധാരണയാണ് യോഗയിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് അങ്ങനെ അധികം സംഭവിക്കുന്നില്ല, ഫ്ലെക്സിബിലിറ്റിയാണ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഒക്കെയാണ് അതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിലെ സത്യാവസ്ഥ എന്താണ്?
0: യോഗയിൽ കൂടി നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാണ്. കാരണം നമുക്ക് ഒരു BMI റേറ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മളുടെ BMI ഓവർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരും. കൊണ്ടുവരുമ്പം തന്നെ മറ്റ് വ്യായാമ മുറയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ടോൺ ചെയ്ത് കൊണ്ടുവരും, കൂടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യും. പക്ഷെ മസിലോ മാസോ അങ്ങനെയൊന്നും കാണത്തില്ല. പക്ഷെ നമ്മൾക്ക് മറ്റുള്ള ആളെക്കാട്ടിയും നമ്മൾ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, സ്റ്റാമിന കൂടുതലായിരിക്കും. ഇപ്പൊ എനിക്കൊരു 60 kg ആണ് എന്റെ വെയിറ്റ്, എന്റെ നോർമൽ വെയിറ്റ് എങ്കിൽ ഞാനൊരു 70 പോയി 60 വരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ 60 അത് താഴത്തില്ല. കാരണം വെച്ചാൽ വളരെ മെലിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. അത് യോഗയിൽ കൂടെ സാധ്യവുമല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ അവർ ഭക്ഷണം ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്ത് ചെയ്യുന്നവരാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഈ ടോൺസിറ്റി ഓഫ് ദി ബോഡി, സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ഫ്ലെക്സിബിലിറ്റി. ഈ ഫ്ലെക്സിബിലിറ്റീടെ വേറൊരു പേരാണ് ഈ സ്റ്റാമിനയും സ്ട്രെങ്തും എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പൊ എനിക്കൊരു 60 kg, ഇതിൽ നിന്ന് എനിക്ക് 50 kg പോകാം അങ്ങനെ പറ്റത്തില്ല. ഞാൻ പട്ടിണി കിടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്, എവിടെ നിന്നാണ്?
3: പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന, 26 വയസ്സുള്ള സുകുമാരി.
1: ഓക്കെ, സംസാരിച്ചോ.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറയണം.
3: എനിക്ക് 76 വയസ്സുണ്ട്. 18 കൊണ്ട് എന്റെ 2 രാജ്യ മുട്ടിന് വേദന തേയ്മാനമുണ്ട്. ഞാന് ഈ ആയുർവേദ ആശുപത്രി കഷായവും അവിടുത്തെ ചികിത്സയിലൊക്കെ ഇരിക്കുക. എന്നിട്ടൊന്നും വലിയ കുറവൊന്നും കാണുന്നില്ല. ഇപ്പൊ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാലിന്റെ ഒരു കാലെടുത്ത് വെച്ച് വേറൊരു കാലം കൊണ്ട് മാറ്റി വെക്കാൻ പ്രയാസം. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു യോഗ ചെയ്യാൻ?
0: നീരുണ്ടോ മുട്ടിന്?
3: നീരില്ല.
0: തേയ്മാനമാണോ?
3: തേയ്മാനോ.
0: രാവിലെ എണീക്കുമ്പോ നല്ല വേദനയുണ്ടോ? മുട്ട് വേദനയൊക്കെ നന്നായിട്ടുണ്ടോ?
3: രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോ വലിയ വേദനയില്ല. ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പോ കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഒരു 1.5 ചെപ്പേൽ അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴത്തെ കുറേ ഇരിക്കുന്ന കാലം മടങ്ങുന്ന കാലം ഭയങ്കര വേദന.
0: മുട്ടിന് തേയ്മാനം നന്നായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മുട്ടിന്റെ മുകളിൽ, അതായത് നമ്മുടെ തൊടഭാഗത്തും കാഫ് മസിൽ ഭാഗവും ഇല്ലേ, അവിടെയുള്ള ഈ മുട്ടിനെ പിടിച്ചു വെക്കുന്ന ലിഗമെന്റ്സ് ഉണ്ട്, മസിലിനോട് കണക്ട് ചെയ്ത് ലിഗമെന്റ്സ് ഉണ്ട്, അത് ഭയങ്കര വീക്കാണ്. അതുകൊണ്ടാണ് ഈ വേദന ഭയങ്കരമായിട്ട് നമുക്ക് നടക്കുമ്പോഴും സ്റ്റെപ്പ്

0: ൊക്കെ വേദന ഭയങ്കരമായിട്ട് തോന്നുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ പറയുന്ന മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മുട്ട് എക്സസൈസുകളുണ്ട്. അത് യോഗയല്ല, ശരിക്കും അത് മുട്ടിന്റെ എക്സസൈസ് ആണ്. നമ്മൾ ടവല് ചുരുട്ടി മുട്ടിന്റെ അടിയിൽ വെച്ചിട്ട് പൂറ്റി മേലോട്ട് ഉയർത്തണം. അപ്പോ തൊടഭാഗത്ത് നന്നായിട്ട് ടൈറ്റ് ആവും. അങ്ങനെയുള്ള എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. കട്ടിലിരുന്ന് ചെയ്താൽ മതി. എന്നിട്ട് ഈ തറയെ തൊട്ടിരിക്കുന്ന ഈ ഉപ്പൂറ്റിനെ പതുക്കെ മെല്ലെ മേലോട്ട് ഉയർത്തണം. അപ്പൊ എന്ത് പറ്റും, നമ്മളുടെ കാൽമുട്ട് ടവലിലോട്ട് ഇങ്ങനെ പ്രസ്സാവും. അപ്പൊ നമുക്കൊരു ചെറിയൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ കൺട്രാക്ടിങ് പെയിൻ തോന്നും. ഒരു 5 സെക്കൻഡ് അത് ഇങ്ങനെ പിടിച്ചു വെക്കണം. അതിനുശേഷം പതുക്കെ ഉപ്പൂറ്റി താഴ്ത്തി വെക്കണം. അങ്ങനെ ഒരു 3-4 റൗണ്ട് ചെയ്യുക, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം. ഇത് ഫസ്റ്റ് സീരീസ് ആണ്. ഇത് ചെയ്യുമ്പോൾ ആ തേയ്മാനവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മസിലുകൾ ഉണ്ടല്ലോ, മുട്ടിന്റെ മസിലുകൾ, അപ്പൊ ആ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിയറാണ്. ഒരുപാട് സംശയങ്ങൾ ആൾക്കാരുടെ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പം പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ശ്രോതാക്കളുമായിട്ട് സംവദിച്ച ഡോക്ടറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: താങ്ക് യു. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഹലോ ഡോക്ടർ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒടിടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
1: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുകയെന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിനു മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7,500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവർ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNലാണ് ജോയിൻ ചെയ്യുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണൽ ആയിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പറും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. 2, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50-ന് മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5-ഓ അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1,000 to 3,000 രൂപ വരെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിന്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1,000 to 3,000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിംഗ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നതാവും.
0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ബിഹാറിലെ പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വാക്കൌട്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ നിപ്പ പ്രതിരോധ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് ഉള്ള പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയതിൽ ഭൂരിഭാഗം ഫോണുകളും സിമ്മും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും ഒഴിവുകൾ അടിയന്തരമായി PSEക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ നിരവധി ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദി സിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 14 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-നും 18-നുമിടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് ഭത്തർ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്ത് 1-നെതിരെ 3 ഗോളുകൾക്ക് ന്യൂസിലന്റിനെ പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ C5 നടപടി പിൻവലിക്കും. കരാർ നേടിയ സി ചാനൽ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ട്രീമിംഗ് സൌജന്യമായി നടത്താൻ അനുമതി ലഭിച്ചെന്ന് മന്ത്രി OJ ജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനം നടത്തുന്നവർ ഈഗിൾസ് FC പോർട്ടൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ പൈതൽമലയിൽ മിന്നലേറ്റ യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം കാര്യവട്ടം CLIF സംഘടിപ്പിച്ചു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടന്ന പരിപാടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ജനുവരിയിൽ പുറത്തിറക്കിയതിനു ശേഷം ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്തവരുടെ എണ്ണം 31.5 ലക്ഷം കവിഞ്ഞു. ആപ്പിന്റെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ആകാശഗംഗ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ചിത്ര എന്നിവർ ആലപിച്ചത്.

ങ്ങളും അനുഭവങ്ങളും തലമുറകളിലൂടെ കൈമാറാൻ കഴിയുന്ന സംസാരഭാഷയാണ്. പ്രശസ്ത അമേരിക്കൻ ലിംഗ്വിസ്റ്റ് നോം ചോംസ്കി ഭാഷയെപ്പറ്റി പറഞ്ഞത് നോക്കുക. എ ലാംഗ്വേജസ് നോട്ട് ജസ്റ്റ് വേർഡ്സ്, ഇറ്റ്സ് എ കൾച്ചർ, എ ട്രഡീഷൻ, എ യൂണിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി. ഒരു ഭാഷ വാക്കുകളുടെ വെറും കൂട്ടമല്ല, അതൊരു സംസ്കാരമാണ്, ഒരു പാരമ്പര്യമാണ്, ഒരു സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്ന ശക്തിയാണ്. ഭാഷ പലപ്പോഴും ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ അതിരുകളെ മറികടക്കുന്നു. ഒരേ ഭാഷ സംസാരിക്കുന്നവർ വ്യത്യസ്ത രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ജീവിച്ചാലും അവരെ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ നൂലിഴയായി ഭാഷ വർത്തിക്കുന്നു. അതേസമയം തന്നെ ജിയോഗ്രഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബൌണ്ടറി സൃഷ്ടിക്കാനും ഭാഷകൾക്ക് ആവുന്നുണ്ട്. ഉദാഹരണം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ഭാഷാടിസ്ഥാനത്തിലാണല്ലോ. ഏതൊരു ഭാഷയ്ക്കും അതിന്റേതായ സൌന്ദര്യവും ധർമ്മവുമുണ്ട്. എന്നാൽ ആഗോള സ്വാധീനത്തിന്റെ കാര്യത്തിൽ ഇംഗ്ലീഷിന് സമാനതകളില്ല. ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ്, എ ലിംഗ്വ ഫ്രാങ്ക, എ ലിങ്ക് ലാംഗ്വേജ്. ബ്രിട്ടീഷുകാർ ഈ ഭാഷ നമ്മെ പഠിപ്പിച്ചത് എന്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിലും ഫലത്തിൽ അത് നമുക്ക് ലോകത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുകയായിരുന്നു. ഇന്ന് ട്രേഡിന്റെയും കൊമേഴ്സിന്റെയും ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും ലോകസാഹിത്യത്തിന്റെയും എല്ലാം ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് ഒരിക്കലും മാതൃഭാഷയെ ഇല്ലാതാക്കുകയോ അതിന്റെ മൂല്യം കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ഭാഷാലോകത്തെ കൂടുതൽ വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്ന പെറ്റമ്മ തൻ ഭാഷതാൻ എന്ന് കവി പാടിയത് എത്രയോ അന്വർത്ഥമാണ്. മാതൃഭാഷ ഹൃദയത്തിന്റെ ഭാഷയാണെങ്കിൽ ഇംഗ്ലീഷ് ലോകവുമായി സംവദിക്കാനുള്ള ഭാഷയാണ്. ഇവ രണ്ടും പരസ്പര വിരുദ്ധങ്ങളല്ല, കോൺട്രഡിക്ടറി അല്ല, പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെന്ററിയാണ്. മികച്ച ഇംഗ്ലീഷ് ഭാഷാശേഷിയുള്ള ഒരു വ്യക്തിക്ക് അവസരങ്ങളുടെ ഒരു ലോകം തുറന്നുകിടക്കുന്നു. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും ഗവേഷണത്തിലും സാംസ്കാരിക ഇടപെടലുകളിലുമെല്ലാം അസംഖ്യം സാധ്യതകൾ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാർഗരേഖയായ മക്കോലേസ് മിനിറ്റ്സിന്റെ ഉദ്ദേശ്യശുദ്ധി എന്തുതന്നെയായാലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം നമ്മുടെ രാജ്യത്തെ ഒരു പുതിയ ഉണർവിനും സാമൂഹിക നവോത്ഥാനത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട്. ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധേയമായ ഇന്ത്യൻ ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യവിഭവശേഷിയുടെ വിജയത്തിന്റെ പിന്നിലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. ആഗോള തൊഴിൽ വിപണിയിലേക്കും ഗവേഷണ ലോകത്തേക്കും സാങ്കേതിക മേഖലയിലേക്കുമെല്ലാം ഇന്ത്യയുടെ പ്രവേശനം സുഗമമാക്കിയത് ഇംഗ്ലീഷ് ഭാഷയാണ്. ഇതുകൂടാതെ വിദ്യാഭ്യാസ, ആരോഗ്യ, നിയമ മേഖലകളിലും എഞ്ചിനീയറിംഗ്, സിവിൽ സർവീസസ്, ജേർണലിസം, ടൂറിസം, കോർപ്പറേറ്റ് സെക്ടേഴ്സ് എന്നിവിടങ്ങളിലെല്ലാം ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറെ ശോഭിക്കാം. അതിനാൽ ഇംഗ്ലീഷ് നമ്മുടെ പാഠ്യപദ്ധതിയിലെ വെറുമൊരു വിഷയമല്ല, മറിച്ച് ഇറ്റ്സ് എ സ്കിൽ ദറ്റ് കണക്ട്സ് ലോക്കൽ ടാലൻസ് വിത്ത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഇംഗ്ലീഷ് ഒരു വിദേശ ഭാഷയായി, ഫോറിൻ ലാംഗ്വേജ് ആയി പഠിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉയരുന്ന ചില സംശയങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും കടക്കാം. ഭാഷാ പഠനം പ്രാഥമികമായി സ്കിൽ അക്വിസിഷനാണ്, അത് ലേണിംഗ് അല്ല, അക്വിസിഷൻ ആണ്. പലതരം സ്കിൽസ് ആർജിക്കുകയാണ് ചെയ്യുന്നത്. ഇത് LSRW ക്രമത്തിലാണ് നടക്കുന്നത്. ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അതായത് ആദ്യം ലിസണിംഗ്, കേൾവി, ദെൻ സ്പീക്കിംഗ്, സംസാരം, അത് കഴിഞ്ഞ് റീഡിംഗ്, വായന, അവസാനമായി റൈറ്റിംഗ്. ഈ ക്രമത്തിലാണ് നാം മാതൃഭാഷ സ്വായത്തമാക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പലതരം ശബ്ദങ്ങൾ നിരന്തരം ശ്രവിച്ചതിനു ശേഷമാണ് അവൻ അല്ലെങ്കിൽ അവൾ സംസാരിച്ചു തുടങ്ങുന്നത്. എന്നിട്ടും വളരെ കാലത്തിനു ശേഷമാണ് വായനയും എഴുത്തും. ഈ പ്രക്രിയ ആത്മവിശ്വാസത്തോടെ ഭാഷ കൈകാര്യം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് പോലുള്ള വിദേശ ഭാഷാ പഠനം ഈ ക്രമം തെറ്റിച്ചാണ് നടക്കുന്നത്, അതായത് റിവേഴ്സ് ഓർഡറിൽ. ലിസണിംഗിലൂടെ സ്പീക്കിംഗ് സ്കിൽസിലേക്ക് വരേണ്ടതിന് പകരം നമ്മുടെ സാഹചര്യത്തിൽ ആദ്യം റൈറ്റിംഗ്, പിന്നെ റീഡിംഗ്, അല്ലെങ്കിൽ അവ രണ്ടും ഒരുമിച്ച് നടക്കുന്നു. ആദ്യം ആർജിക്കേണ്ട സ്കിൽസ്, ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ്, പാടെ അവഗണിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇംഗ്ലീഷ് ഒരു കിറാമുട്ടിയായി നിൽക്കുന്നു, എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. ചെറിയ ക്ലാസ് മുതലേ കുട്ടികൾക്ക് ധാരാളം ഓറൽ പ്രാക്ടീസ് ലഭിച്ചാൽ ORAL ശ്രവണ സംസാര പരിശീലനം ലഭിച്ചാൽ മദർ ടങ് പോലെ തന്നെ ഫോറിൻ ലാംഗ്വേജും സ്വായത്തമാക്കാം. ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ അഡ്വാൻസ്ഡ് ലേണേഴ്സിന് ഈ നാല് സ്കിൽസിലും പരിശീലനവും അതിന് പ്രത്യേക വിലയിരുത്തലും നടത്തുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ ഭാഷാ പഠനത്തിനായി പ്രത്യേക ലാംഗ്വേജ് ലബോറട്ടറികളും ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിംഗ് CLT എന്ന മോഡേൺ അപ്രോച്ച് ഇംഗ്ലീഷ് ഭാഷാ പഠനം കൂടുതൽ എളുപ്പമാക്കാൻ

0: ലക്ഷ്യമിട്ടുള്ളതാണ്. ഗ്രാമർ റൂൾസ് പഠിപ്പിച്ച് ഭാഷ പഠിപ്പിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് സംസാരഭാഷ റിയൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നു. റോൾ പ്ലേകൾ, ഇന്റർവ്യൂസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, ലാംഗ്വേജ് ഗെയിംസ്, ജാംസ്, ജസ്റ്റ് എ മിനിറ്റ് ആക്ടിവിറ്റീസ് തുടങ്ങിയവയൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ ഉതകും. പിന്നെ ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് റീഡിംഗ്, വായന എന്ന് പറയേണ്ടതില്ലല്ലോ. കൊച്ചുപ്രായത്തിൽ തന്നെ കഥകളിലൂടെയും മറ്റും വായന പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇതിനായി സ്കൂൾ ടൈം ടേബിളിൽ ലൈബ്രറി ടൈം പ്രത്യേകമായി മാറ്റിവെക്കേണ്ടതാണ്. വായന ക്രിറ്റിക്കൽ തിങ്കിംഗ്, ലിറ്റററി അപ്രീസിയേഷൻ ഇവയിലേക്കെല്ലാം ഉള്ള ഒരു പാലമാണ്. ഇന്ന് പല സ്കൂളിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അല്ലാതെയും ഹലോ ഇംഗ്ലീഷ്, ഈസി ഇംഗ്ലീഷ്, ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പേരുകളിൽ നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. നേറ്റീവ് സ്പീക്കേഴ്സിനോട് പോലും ആത്മവിശ്വാസത്തോടെ സംവദിക്കാൻ ഇത്തരം വേദികളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് സാധ്യമാവുന്നുണ്ട്. പോഡ്കാസ്റ്റുകൾ, ടെഡ് ടോക്ക് പോലുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ എന്നിവയൊക്കെ അറിവിനോടൊപ്പം ഇംഗ്ലീഷ് ഭാഷ കേൾക്കാനുള്ള അവസരം കൂടെ ഒരുക്കുന്നുണ്ട്. മദർ ടങ് ഇൻഹിബിഷനാണ് ഫോറിൻ ലാംഗ്വേജ് ലേണേഴ്സിന്റെ മറ്റൊരു പ്രശ്നം. മാതൃഭാഷയുടെ സ്വാധീനം ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ പലപ്പോഴും തടസ്സം നിൽക്കുന്നതായി കാണാം. ഇതിന്റെ പ്രധാന കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ സിൻടാക്സ്, വാക്യഘടന ഇന്ത്യൻ ഭാഷകളിലേതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് എന്നതാണ്. അതായത് ഇംഗ്ലീഷിന്റെ വാക്യഘടന SVO, സബ്ജക്ട് വേർബ് ഒബ്ജക്ട് എന്നതാണ്, കർത്താവ് ക്രിയ കർമ്മം. പക്ഷേ ഏകദേശം എല്ലാ ഇന്ത്യൻ ഭാഷകളും, മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഏതുമാവട്ടെ, എല്ലാം SOV പാറ്റേണിലാണ്. കർത്താവ് കർമ്മം ക്രിയ സബ്ജക്ട് ഒബ്ജക്ട് വേർബ് ക്രമത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ ഹീ ഏറ്റ് ദ ആപ്പിൾ എന്ന് പറയുന്നു, സബ്ജക്ട് ഹീ, ഏറ്റ് വേർബ് ദ ആപ്പിൾ ഒബ്ജക്ട്. മലയാളത്തിൽ ഇത് അവൻ ആപ്പിൾ തിന്നു എന്നാണ്. അവൻ എന്നത് സബ്ജക്ട്, ആപ്പിൾ ഒബ്ജക്ട്, തിന്നു വേർബ്. ഹിന്ദിയിൽ ഉസ്നെ ആം ഖായ, ഇവയൊക്കെ സബ്ജക്ട് ഒബ്ജക്ട് വേർബ് എന്ന ക്രമത്തിലാണ്. ഇതിന് ഒന്ന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. വളരെ കുറച്ചാളുകൾ സംസാരിക്കുന്ന മേഘാലയയിലെ ഖാസി, ടിബറ്റോ ബർമൻ ഫാമിലിയിൽപ്പെട്ട മിസോ എന്നിവ. മാതൃഭാഷയിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഇവിടെയാണ് സ്വാഭാവികമായി സ്വതന്ത്രമായി ഭാഷ സ്വായത്തമാക്കുന്ന സന്ദർഭങ്ങളുടെ പ്രസക്തി. നമ്മുടെ മറ്റൊരു വെല്ലുവിളിയാണ് ലാർജ് ആൻഡ് മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂംസ്. ഇത്തരം ക്ലാസ് മുറികളിൽ അധ്യാപകർക്ക് വേണ്ടത്ര വ്യക്തിഗത ശ്രദ്ധ നൽകാൻ പറ്റില്ല. ഉദാഹരണത്തിന്, നമ്മുടെ UP ഹൈസ്കൂൾ ക്ലാസ് റൂമുകളിൽ 40-45 സ്റ്റുഡൻസും ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകളിൽ 65 വിദ്യാർത്ഥികളും ഉണ്ട്. പല നിലവാരത്തിൽ സ്കിൽസ് ആർജിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫഷൻസിക്ക് യോജിച്ച രീതിയിലുള്ള ലേണിംഗ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനും പഠന നേട്ടങ്ങൾ വിലയിരുത്താനും ഓവർ ക്രൗഡഡ് ക്ലാസ് റൂമുകളിൽ പ്രയാസമാണ്. എക്സാം ഓറിയന്റഡ് ടീച്ചിംഗ് ആൻഡ് ലേണിംഗ് ആണ് മറ്റൊരു പ്രശ്നം. ഇന്ന് മിക്ക കുട്ടികളുടെയും പഠന ലക്ഷ്യം പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങിക്കുകയാണ്. അത് ഭാഷയോ ഗണിതമോ ഏത് വിഷയമായാലും. കുട്ടികളുടെ മാത്രമല്ല, സമൂഹവും പലപ്പോഴും ഇതാഗ്രഹിക്കുന്നു. പക്ഷേ മുൻപ് ഭാഷാപഠനം ലോകസാഹിത്യത്തിലേക്ക് പ്രവേശിക്കാനും മറ്റ് ദേശങ്ങളിലുള്ളവരുമായി സംവദിക്കാനുമായിരുന്നു. മലയാളത്തിലെ പല എഴുത്തുകാരും ഷേക്സ്പിയർ, ഡൊറ്റോസ്കി, സാമുവൽ ബെക്കറ്റ്, കാഫ്ക, വിക്ടർ ഹ്യൂഗോ, ഡാൻ്റെ, ഹോമർ എന്നിവരെയൊക്കെ പരിചയപ്പെട്ടത് ഇംഗ്ലീഷിലൂടെയാണ്. അതുകൊണ്ട് ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം പലപ്പോഴും റൈറ്റിംഗ് സ്കിൽസിനും മെമ്മറൈസേഷനുമാണ് ഊന്നൽ നൽകുന്നത്. ഇത് മാറണം. സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് പ്രാധാന്യം നൽകുന്ന പഠന രീതിയും ഇവാലുവേഷൻ മെത്തേഡ്സും, അതായത് മൂല്യനിർണയ രീതിയും കൈക്കൊള്ളേണ്ടതുണ്ട്. ലാംഗ്വേജ് പരീക്ഷകളിൽ വൈവാവോസി, ഗ്രൂപ്പ് ഡിസ്കഷൻസ് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ക്ലാസ് റൂമിന് പുറത്ത് അനൌപചാരിക സംസാരഭാഷ ഉപയോഗിക്കാൻ വേണ്ടത്ര അവസരം കിട്ടുന്നില്ല. ദെയർ ആർ ഓൺലി വെരി ലിമിറ്റഡ് എക്സ്പോഷർ ടു ഇംഗ്ലീഷ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. ഏതു ഭാഷയായാലും, ഒന്നാം ഭാഷയോ രണ്ടാം ഭാഷയോ വിദേശ ഭാഷയോ ഏതുമാവട്ടെ, അത് കൂടുതൽ വളരുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിലാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഈ വിളനിലം കിട്ടുന്നില്ല. ഇനി ഫോണറ്റിക്സ് ആൻഡ് ഗ്രാമർ. ഫോണറ്റിക്സ്, ഉച്ചാരണമാണ് പഠിതാക്കളെ കുഴയ്ക്കുന്ന ഒരു വലിയ പ്രശ്നം. ഇന്ത്യൻ ഭാഷകളെ പോലെ ഇംഗ്ലീഷ് ഒരു ഫോണറ്റിക് ഭാഷയല്ല. അതായത് ദെർ ഇസ് നോ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ എ സ്പെല്ലിംഗ് ആൻഡ് സൗണ്ട് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ ഇന്ത്യൻ ഭാഷകളെല്ലാം ഫോണറ്റിക് ലാംഗ്വേജസ് ആണ്. മലയാളത്തിലെ ഒരു ലെറ്റർ, അക്ഷരം ത, അതെവിടെ വന്നാലും അത് താ തന്നെയാണ്. അതുപോലെ തന്നെ ആ, എവിടെ കണ്ടാലും അത് ആ തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ, ഒരക്ഷരം പല സ്ഥലത്ത് പല രീതിയിൽ ഉച്ചരിക്കപ്പെടുന്നുണ്ട്. ലുക്ക് അറ്റ് ദ ലെറ്റർ എ ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. ഇറ്റ് ഇസ് ആ ഇൻ കാറ്റ്, സി എ ടി. ആ മലയാളത്തിൽ ഇല്ലാത്തൊരു ശബ്ദമാണിത്. ഇൻ സി എ ആർ ഇറ്റ് ഇസ് കാ. ആ ഇറ്റ് ഇസ് ഓ ഇൻ കോൾ, സി എ എൽ എൽ ഓ. ഇറ്റ് ഇസ് എ ഇൻ എബൌട്ട്, എ ബി ഒ യു ടി എ. ഇതും മലയാളത്തിൽ ഇല്ലാത്ത ശബ്ദമാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ലെറ്റേഴ്സ് ഒരേ ശബ്ദം ഉണ്ടാക്കുന്നുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇ എന്ന ശബ്ദം ഏതൊക്കെ ലെറ്റേഴ്സ് ചേർന്ന് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇ മീറ്റ്, എം ഇ ഇ ടി മീറ്റ്, എം ഇ എ ടി മീറ്റ്. രണ്ടാമത്തതിൽ ഇ എ എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് ഇ ശബ്ദം ഉണ്ടാക്കിയത്. പി ഇ ഒ പി എൽ ഇ പീപ്പിൾ. ഇ ഒ എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ട് അതേ ശബ്ദം ഉണ്ടാക്കുന്നു. ക്യു യു എ വൈ കീ. യു എ എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകതയാണ്. ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കുണ്ട്. കാരണം അത് പല രാജ്യങ്ങളിൽ പല വൻകരകളിൽ ജനിച്ചു വളർന്നതാണ്. ഇംഗ്ലീഷ് ഒരു സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജ് ആണ്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്ട്രെസ്ഡ് സിലബിൾസ് മറ്റു ശബ്ദങ്ങളെക്കാൾ ഓഡിബിളായും ക്ലിയറായും കേൾക്കുന്നു. ചിലത് സൈലന്റുമാണ്. ഇക്കാരണത്താൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയല്ല ഉള്ളത്, ഭാഷകളാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജസ്. ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ അതിന് ബ്രിട്ടീഷ് ആക്സെന്റും, അമേരിക്കക്കാർക്ക് അമേരിക്കൻ ആക്സെന്റും, ഓസ്ട്രേലിയക്കാർക്ക് ഓസ്ട്രേലിയൻ ആക്സെന്റും, നമുക്ക് ഇന്ത്യൻ ആക്സെന്റുമാണ്. അങ്ങനെ നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നിങ്ങനെ പലതരം വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. കുറച്ചുകാലം മുമ്പ് വരെ ഇന്ത്യൻ ലേണേഴ്സിന്റെ മറ്റൊരു വലിയ പ്രശ്നം ഇംഗ്ലീഷ് ഗ്രാമറായിരുന്നു. ഭാഷ ഒരു സെറ്റ് ഓഫ് ഗ്രാമർ റൂൾസ് ആയിട്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് കൂടുതലായി ഫോക്കസ് ചെയ്യുമ്പോൾ പഠിതാക്കൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. പക്ഷേ ഇന്ന് ചെറിയ ക്ലാസുകളിലൊക്കെ സ്പീക്കിംഗിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്, പ്രത്യേകിച്ചും കെ ജി പ്രൈമറി ക്ലാസുകളിൽ. ഗ്രാമർ പഠനത്തിന്റെ ലക്ഷ്യം അച്ചടി ഭാഷ പഠിക്കുകയല്ല, മറിച്ച് ഏറ്റവും കുറച്ച് വാക്കുകളിൽ ആശയം വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ഇതിനർത്ഥം ഗ്രാമർ വേണ്ട എന്നല്ല, മറിച്ച് അത് പഠിപ്പിക്കേണ്ടത് ഭാഷ നന്നായി സ്വായത്തമാക്കിയതിന് ശേഷമായിരിക്കണം. ഒരു വണ്ടിക്ക് ചക്രം പോലെയാണ് ഭാഷയ്ക്ക് വ്യാകരണം. അതുകൊണ്ട് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഒഴിവാക്കി കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിലേക്ക് മാറണം. ഭാഷാ പഠനം കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നതിന് കൂടുതൽ കാര്യക്ഷമമായ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസും റിഫ്രഷർ കോഴ്സുകളും ഉണ്ടാവേണ്ടതുണ്ട്. ആക്ടിംഗ്, കോൺവെർസേഷൻസ്, ലാംഗ്വേജ് ഗെയിംസ് തുടങ്ങിയ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ടി പി ആർ ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റീസ് നമ്മുടെ ക്ലാസ് മുറികൾ സമ്പന്നമാക്കും, ഊർജ്ജസ്വലമാക്കും. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന്റെ നേട്ടങ്ങളെയും വെല്ലുവിളികളെയും വിവേകപൂർവ്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാഷയെ ഒരു വിഷയമായി മാത്രമല്ല മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായും ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായും കാണാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷും അഭിമാനത്തോടെ മാതൃഭാഷയും കൈകാര്യം ചെയ്യുന്ന ബഹുഭാഷാ പ്രാവീണ്യമുള്ള പൌരന്മാരായി വളരട്ടെ. പല ഭാഷാ ശാസ്ത്ര മനഃശാസ്ത്ര പഠനങ്ങളും പറയുന്നത് ഒരു വ്യക്തിയുടെ ആദ്യ കാലഘട്ടത്തിലാണ് ഭാഷാ പഠനം ഏറ്റവും അനായാസം നടക്കുന്നത് എന്നാണ്. അതുകൊണ്ട് കുട്ടികളുടെ 12 വയസ്സിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് പോലുള്ള അന്യഭാഷകൾ ആർജിക്കാൻ അവസരമൊരുക്കാൻ വിദ്യാഭ്യാസ ചിന്തകർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും കഴിയട്ടെ എന്നും ഈ ഡിജിറ്റൽ യുഗത്തിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സാധ്യതകളെല്ലാം ഭാഷാ പഠനം എളുപ്പമാക്കട്ടെ എന്നും ആശംസിക്കുന്നു.
1: ഇംഗ്ലീഷ് എ വിൻഡോ ടു ദ വേൾഡ് എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീജ ടി പി.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.